ആകാശവാണി അനന്തപുരി FM 101.9. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്ന് ശകവർഷം 1948 ആശ്വിനം 14, കൊല്ലവർഷം 1202 കന്നി 20, 2026 ഒക്ടോബർ 6 ചൊവ്വാഴ്ച. സമയം 5 മണി കഴിഞ്ഞ് 53 മിനിറ്റും 41 സെക്കൻഡും. 101.9 MHz ൽ FM ബാൻഡിൽ ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു.

0: ആകാശവാണി അനന്തപുരി എഫ് എം 101.9 സുഭാഷിതം അവതരിപ്പിക്കുന്നത് രാജ്പണിക്കർ ശാസ്തമംഗലം.
1: അന്നദാനം മഹാദാനമെന്നാണല്ലോ, അതുമായി ബന്ധപ്പെട്ട ഒരു കഥ ഉത്തര രാമചരിതത്തിലുണ്ട്. എന്താണ് മനുഷ്യജന്മത്തിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം? ധർമാർത്ഥകാമത്തിലൂടെ മോക്ഷം അഥവാ നിത്യമുക്തി പ്രാപിക്കുക എന്നതാണ്. ഇതര ജീവികളുടെ ജന്മങ്ങളെ അപേക്ഷിച്ച് മനുഷ്യജന്മം വളരെയേറെ ശ്രേഷ്ഠതരമാണെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. എങ്കിൽ പോലും മനുഷ്യനായി പിറവിയെടുത്താൽ വളരെ ദുരിതപൂർണവും അത്യന്തം ക്ലേശകരവും

ഉമായ ജീവിതം നയിക്കേണ്ടതായി വരുന്നു. അതുകൊണ്ടാണ് നിത്യമുക്തരായി പുനർജന്മഹീനരായി ഭവിക്കണമെന്ന നമ്മുടെ പ്രാർത്ഥനയെ പുരാണങ്ങൾ അടിവരയിടുന്നത്. എന്നാൽ വേറൊരു കൂട്ടം മരണാന്തര സ്വർഗത്തിൽ പോകുന്നതാണ് അഭികാമ്യമെന്നും സത്കർമ്മങ്ങൾ അതിലേക്ക് നയിക്കുമെന്നും ആത്മാർത്ഥമായി കരുതുന്നു. പക്ഷെ സ്വർഗത്തിലെത്തിയാൽ പോലും മനുഷ്യന്റെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടുമോ? ശംഭൂകന് ശ്രീരാമൻ മോക്ഷപ്രാപ്തി നൽകിയതിനെ തുടർന്ന് ദേവകൾ പുഷ്പവൃഷ്ടി ചെയ്ത് ശ്രീരാമചന്ദ്രനെ അനുമോദിക്കുന്നു. തുടർന്ന് ദേവേന്ദ്രന്റെ അഭ്യർത്ഥന മാനിച്ച് ശ്രീരാമൻ അഗസ്ത്യമുനിയുടെ ആശ്രമത്തിലെത്തുന്നു. അഗസ്ത്യമുനിയാകട്ടെ ശ്രീരാമനെ സന്തോഷപൂർവ്വം സ്വീകരിച്ച ശേഷം ഒരു അപൂർവ ആഭരണം അദ്ദേഹത്തിന് സമ്മാനിക്കുന്നു. അത്തരമൊരു ആഭരണം വനത്തിൽ വസിക്കുന്ന ഋഷിക്ക് എങ്ങനെ ലഭിച്ചു എന്ന് ശ്രീരാമൻ ആരാഞ്ഞപ്പോൾ അഗസ്ത്യമുനി ചിരിച്ചുകൊണ്ട് അദ്ദേഹത്തിന് മറുപടി നൽകുന്നു. ഒരിക്കൽ ദണ്ഡകാരണ്യത്തിലൂടെ അഗസ്ത്യ മഹർഷി സഞ്ചരിക്കെ വനമധ്യത്തിൽ സ്ഫടികം പോൽ നിർമ്മലമായൊരു തടാകം ശ്രദ്ധയിൽപ്പെട്ടു. എന്നാൽ സൂക്ഷ്മദൃഷ്ടിയിൽ തടാകത്തിലൊരു മനുഷ്യ ശവശരീരം കിടക്കുന്നതായി കണ്ടു. അത് ആശ്ചര്യത്തോടെ ചിന്താധീനനായി നോക്കി നിൽക്കെ വേറിട്ടൊരു അപൂർവമായൊരു കാഴ്ച അഗസ്ത്യമുനി കാണാനിടയായി. ആകാശത്തിൽ നിന്നും ഒരു വിമാനം താണു പറന്നു വരുന്നതും സിദ്ധഗന്ധർവന്മാരാൽ സേവിതനായി വെൺകൊറ്റ കുടയും ചൂടി ദേവസമാനനായ ഒരാൾ പൊയ്കയിൽ ഇറങ്ങുകയും അനന്തരം ശവശരീരം ഭക്ഷിക്കുന്നതുമായ അത്യന്തം വിസ്മയകരമായ ഒരു കാഴ്ച മഹാമുനി കണ്ടു. ഇത് കർത്തവ്യതാമൂഢനായി നിന്നുപോയ അഗസ്ത്യമുനി ഉടൻ തന്നെ ദേവസമാനായ ആ മനുഷ്യന്റെ സമീപമെത്തി. ആരും മനുഷ്യ ശവശരീരം ഭക്ഷിക്കാറില്ലെന്നും എന്തിനാണ് ഇങ്ങനെ മനുഷ്യ ശരീരം ഭക്ഷിക്കുന്ന അധമ പ്രവൃത്തി ചെയ്യുന്നതെന്നും ആരാഞ്ഞു. ദേവസമാനായ അയാൾ ഉടൻ തന്നെ മുനിയെ ഭക്തിപൂർവ്വം വണങ്ങിക്കൊണ്ട് അതിലേക്ക് നയിച്ച കാര്യങ്ങൾ വിവരിച്ചു. താൻ കഴിഞ്ഞ ജന്മത്തിൽ വിദർഭ രാജാവായിരുന്ന സുദേവന്റെ മകനായ ശ്വേതഹവനാണെന്ന് അറിയിച്ചു. അച്ഛന്റെ മരണത്തോടെ താൻ രാജപദവി ഏറ്റെടുത്തുവെങ്കിലും കാലക്രമേണ വിരക്തി വരികയും അനുജനായ സുരഥന് രാജ്യഭാരമേൽപ്പിച്ച് ദീർഘ തപസ്സിന് പോവുകയും ചെയ്തു. ഏറെ നാൾ കഴിഞ്ഞ് ദണ്ഡകവനത്തിലെ വാഹിനി തടാകക്കരയിൽ താൻ ജീവൻ വെടിഞ്ഞു. എന്നാൽ ആത്മാവ് സ്വർഗപുരിയിൽ തന്നെ എത്തി. അപ്പോഴാണ് ഒരു ദുഃഖസത്യം ഞാൻ മനസ്സിലാക്കിയത്. സ്വർഗത്തിൽ മറ്റെല്ലാവിധ സുഖസൗകര്യങ്ങളും തനിക്ക് ലഭ്യമായെങ്കിലും ആഹാരമോ വെള്ളമോ എനിക്ക് കിട്ടാതെ വന്നു. ഇതേ തുടർന്ന് താൻ ബ്രഹ്മാവിനോട് പരാതി ബോധിപ്പിച്ചു. അതിന് ബ്രഹ്മാവ് നൽകിയ മറുപടി അത്യന്തം വിചിത്രമായിരുന്നു. ഭൂമിയിൽ താൻ ജീവിച്ചിരിക്കുമ്പോൾ ആർക്കും അന്നദാനം ചെയ്യാതെ തൻ്റെ ദേഹം മാത്രം താൻ സംരക്ഷിച്ചു. അതിൻ്റെ ഫലമായിട്ടാണ് സത്കർമ്മങ്ങൾ ചെയ്തു സ്വർഗം ലഭിച്ചുവെങ്കിലും നിനക്ക് തീവ്രമായ വിശപ്പും ദുഃഖവും ഉണ്ടാകാൻ കാരണം. തൻ്റെ ശവശരീരം ദണ്ഡകവനത്തിലെ വാഹിനീതടത്തിൽ കിടക്കുകയാണെന്നും ആഹാരത്തിനായി സ്വന്തം ശവശരീരം തന്നെ ഭക്ഷിക്കണമെന്നും ബ്രഹ്മാവ് അറിയിച്ചു. എന്നാൽ ഇത് നിനക്ക് സ്വാദിഷ്ടമായി തന്നെ അനുഭവപ്പെടും. ഈ പ്രക്രിയയെ തുടർന്ന് അധികം നാൾ കഴിയുന്നതിന് മുമ്പായി ഒരു ദിവസം അവിടെ വെച്ച് നീ അഗസ്ത്യമുനിയെ കാണുകയും ഈ പ്രവൃത്തിയെ അദ്ദേഹം വിലക്കുകയും ചെയ്യും. അതോടുകൂടി നിന്റെ ശിക്ഷാവിധി പൂർത്തിയാക്കി സ്വർഗത്തിൽ തന്നെ വീണ്ടും പ്രതാപത്തോടെ കഴിയുവാനും അന്നപാനാദികൾ ഭുജിക്കുവാനും കഴിയും. അഗസ്ത്യമുനിയെയാണ് താൻ ദർശിക്കുന്നത് എന്ന സന്തോഷത്തോടെ ശ്വേതഹവൻ അദ്ദേഹത്തിൻ്റെ പക്കലുള്ള അനർഹമായ ഒരു മാല മഹർഷിക്ക് സമ്മാനിച്ചു. ആ മാലയാണ് അഗസ്ത്യമുനി ശ്രീരാമചന്ദ്രന് സമ്മാനിച്ചത്. അന്നദാനം മഹാദാനമെന്നാണ് ഇന്നും വിശ്വസിക്കപ്പെടുന്ന പ്രമാണം. മറ്റ് യാതൊരു ദാനവും അന്നദാനത്തിൻ്റെ മേന്മയുള്ളതല്ലെന്ന് വിഷ്ണു ധർമ്മോത്തരത്തിലും പറയുന്നുണ്ട്. അന്നദാതാവിനെ പിതൃസ്ഥാനീയനായും വാഴ്ത്തപ്പെടുന്നു. അതുകൊണ്ടാണ് ഗജതുരകസഹസ്രം ഗോകുലം കോടിദാനം കനകരചിതപാത്രം മേ

0: രാജ്പണിക്കർ ശാസ്തമംഗലം അവതരിപ്പിച്ച സുഭാഷിതമാണ് ഇതുവരെ കേട്ടത്. ആകാശവാണി അനന്തപുരി FM 101.9.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ 3 ദിവസത്തെ ഹിമാചൽ പ്രദേശ് സന്ദർശനത്തിന് ഇന്ന് തുടക്കം. ബിലാസ്പൂരിലെ എയിംസ് ബിരുദദാന ചടങ്ങിൽ മുഖ്യ അതിഥിയായി പങ്കെടുക്കുന്ന രാഷ്ട്രപതി പരിശീലനം പൂർത്തിയാക്കിയ ഡോക്ടർമാർ

ജേതാക്കൾക്ക് ബിരുദങ്ങൾ സമ്മാനിക്കും. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഇന്ന് ന്യൂഡൽഹിയിലെ ലാൽ ബഹദൂർ ശാസ്ത്രി നാഷണൽ സംസ്കൃത് സർവകലാശാലയുടെ രണ്ടാമത് ബിരുദദാന ചടങ്ങിൽ പങ്കെടുക്കും. മികച്ച അക്കാദമിക് പ്രകടനം കാഴ്ചവച്ച മൂന്ന് വിദ്യാർത്ഥികൾക്ക് ഉപരാഷ്ട്രപതി ശങ്കർ ദയാൽ ശർമ്മ മെഡൽ സമ്മാനിക്കും. റഷ്യയിലെ മോസ്കോയിൽ എട്ടാമത് മോസ്കോ ഫോർമാറ്റ് ചർച്ചകളിൽ അഫ്ഗാൻ ജനതയുടെ ക്ഷേമത്തിന് ഇന്ത്യ പ്രതിബദ്ധത ആവർത്തിച്ചു. ചർച്ചയിൽ അഫ്ഗാനിസ്ഥാന്റെ പരമാധികാരം, ഐക്യം, പ്രാദേശിക അഖണ്ഡത എന്നിവയ്ക്ക് ഇന്ത്യ പിന്തുണ പ്രഖ്യാപിച്ചു. ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി സംസ്ഥാനത്തെ 28 കോളേജുകളെ ഡ്രഗ് ഫ്രീ ക്യാമ്പസായി ഇന്ന് പ്രഖ്യാപിക്കും. സംസ്ഥാനതല പരിപാടി തിരുവനന്തപുരം മാർ ഇവാനിയസ് കോളേജിൽ മന്ത്രി എം ലിജു ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാനത്ത് പൊതു ഇടങ്ങളിൽ സാനിറ്ററി നാപ്കിൻ വെൻഡിംഗ് മെഷീനുകളും ഇൻസിനറേറ്ററുകളും സ്ഥാപിക്കുന്ന വിമൻ ഓൺ ദ മൂവ് ആൻഡ് മെൻസ്ട്രൽ നീഡ്സ് പദ്ധതിക്ക് ഇന്ന് തുടക്കം. മന്ത്രി ബിന്ദു കൃഷ്ണ തമ്പാനൂർ KSRTC ബസ് ടെർമിനലിൽ പദ്ധതി ഉദ്ഘാടനം ചെയ്യും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി 25 വർഷം പൂർത്തിയാക്കുന്ന നാളെ BJP കണ്ണൂർ നോർത്ത് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തളിപ്പറമ്പിൽ സേവാജ്യോതി യാത്ര സംഘടിപ്പിക്കും. പൊതുസമ്മേളനം ദേശീയ സമിതി അംഗം AP അബ്ദുള്ളക്കുട്ടി ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാനത്ത് ഇന്നും ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. ബെയ്ജിംഗിൽ ചൈന ഓപ്പൺ WTA ടൂർണമെന്റിൽ അമേരിക്കൻ താരം കോക്കോ ഗഫ് പ്രീ ക്വാർട്ടറിലെത്തി. ചൈനീസ് താരം സൺ സിൻറാനെ 7-5, 6-1 എന്ന സ്കോറിനാണ് പരാജയപ്പെടുത്തിയത്. അനന്തപുരി FM ൽ പ്രധാന വാർത്തകൾ ഇനി 8 മണിക്ക്.

അറിയിപ്പുകൾ. ഈ നിലയത്തിൽ നിന്ന് ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. അറിയിപ്പുകളെ തുടർന്ന് നമസ്തേ അനന്തപുരി, ഇതിൽ ഉഷമലരി. പുത്തൻകാവ് മാത്തൻ തരകൻ എഴുതിയ ഭാരതഗാനം എന്ന കവിത. ആലാപനം സുമേഷ് കൃഷ്ണ, കൊല്ലം. ഉദയഗീതം പി വി പ്രീത പാടിയത്. പ്രഭാതഭേരി 6:45 പ്രാദേശിക വാർത്തകൾ. 6:55 നമസ്തേ അനന്തപുരി തുടരും. ഇന്നത്തെ ചോദ്യം കാർഷിക മേഖലാ വാർത്തകൾ. ചരിത്രത്തിൽ ഇന്ന് ആയുരാരോഗ്യം, തൊഴിൽ ദർശനം, കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി, ഗാന്ധിസ്മൃതി. ഇന്നത്തെ ചോദ്യത്തിന്റെ ഉത്തരം കാലം സാക്ഷി. നമുക്ക് ചുറ്റും 8:30 ബാലരാമപുരം സുബ്ബയ്യ ജുവലേഴ്സ് നോവൽ സഞ്ചാരം. ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും 162 ഭാഗം. 8:35 തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം. 8:45 സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം യോഗ സൌഖ്യം. 9:00 സരസ്വതി എന്റർപ്രൈസസ് ഹലോ പ്രിയഗീതം. ഗാനരചയിതാവ് രാജീവ് ആലുങ്കൽ പങ്കെടുക്കുന്നു. 10:02 ഗാനോപഹാരം. 10:30 റീഗൽ ജുവലേഴ്സ് ഇന്നത്തെ സ്വർണവില. 11:02 12:20 12:50 ചലച്ചിത്രഗാനങ്ങൾ. 11:30 തിരയ്പൂക്കൾ. 12:02 ഹരിതവാണി. വന്യജീവി വാരം, സഹജീവനത്തിന്റെ സന്ദേശം. അജിത് വെണ്ണിയൂർ സംസാരിക്കുന്നു. 12:40 പ്രകാശധാര. കൂടുതൽ ശ്രദ്ധ വേണ്ടവരും ഭിന്നശേഷിക്കാരുമായ കുട്ടികളിലെ ഹാബിലിറ്റേഷൻ അഥവാ ഇതുവരെ വികസിച്ചിട്ടില്ലാത്ത കഴിവുകളെ വികസിപ്പിക്കൽ. ഡോക്ടർ ബെനറ്റ് സൈലം പി സംസാരിക്കുന്നു. 1:02 ക്യാമ്പസ് കളേഴ്സ്. 2:02 മായാമുദ്രകൾ. അമൃത പ്രീതം എഴുതിയ നോവൽ 49 ദിവസം. രചന ഡോക്ടർ എം രാജീവ് കുമാർ. 2:30 ചലച്ചിത്രഗാനങ്ങൾ. 2:45 4:00 തിരയ്പൂക്കൾ. 3:00 ഞാൻ എന്റെ പ്രിയഗാനങ്ങൾ. 32,300 കുഞ്ഞുങ്ങളെ ഭൂമിയിലേക്ക് വരവേറ്റ ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ ലക്ഷ്മി എസ് വി പങ്കെടുക്കുന്നു. 3:45 റേഡിയോ ഹെൽത്ത് സ്പോൺസേർഡ് പരിപാടി. 5:02 ചലച്ചിത്രഗാനങ്ങൾ. 5:40 കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി, ഗാന്ധിസ്മൃതി. 5:45 ഞാറ്റുവേല സ്പോൺസേർഡ് പരിപാടി. 6:02 അറിയിപ്പുകളെ തുടർന്ന് ചലച്ചിത്രഗാനങ്ങൾ. 6:20, 6:40 സന്ധ്യാഗീതം. 6:30 പ്രാദേശിക വാർത്തകൾ. 6:50 വയലും വീടും. മികച്ച ആരോഗ്യത്തിന് പാലും പാലുൽപ്പന്നങ്ങളും എങ്ങനെ തിരഞ്ഞെടുക്കാം? ഹർഷ വി എസുമായി അഭിമുഖം. 7:20, 8:02 ചലച്ചിത്രഗാനങ്ങൾ. 9:30 സംഗീതസുധ. ജയലക്ഷ്മി ശേഖർ അവതരിപ്പിച്ച വീണക്കച്ചേരി. 10:30 നിശാസുരഭി. 11:00 സുഭാഷിതം പുനഃപ്രക്ഷേപണം. 11:05 മുതൽ വിവിധ് ഭാരതി റിലേ.

ഇനി കാലാവസ്ഥ അറിയിപ്പ്. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം ഭാഗികമായി മേഘാവൃതമായിരിക്കും. ഒന്നോ രണ്ടോ തവണ മഴയോ ഇടിയോടുകൂടിയുള്ള മഴയോ ഉണ്ടാകാൻ സാധ്യത. തിരുവനന്തപുരം നഗരത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 34.4°C, കുറഞ്ഞ താപനില 25.2°C. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 33°C, കുറഞ്ഞ താപനില 26.2°C. അറിയിപ്പുകൾ കഴിഞ്ഞു.

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, നമസ്തേ അനന്തപുരിയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. പതിവുപോലെ ആദ്യം കേൾക്കാം

0: ഉഷമലരി.
1: ഉഷമലരിയിൽ ഇന്ന് പുത്തൻകാവ് മാത്തൻ തരകന്റെ ഭാരതഗാനം എന്ന കവിത കേൾക്കാം. പാരായണം ചെയ്യുന്നത് സുമേഷ് കൃഷ്ണ കൊല്ലം.

0: മഞ്ജുളസുമഹിതവരദേ ഭാരത ജനയിത്രീ, ജയിക്ക മഞ്ജുളസുമഹിതവരദേ ഭാരത ജനയിത്രീ.
1: പുത്തൻകാവ് മാത്തൻതരകന്റെ ഭാരതഗാനം എന്ന കവിതയാണ് ഉഷമലരിയിൽ ഇതുവരെ കേട്ടത്. പാരായണം ചെയ്തത് സുമേഷ് കൃഷ്ണ കൊല്ലം.

0: ഉദയഗീതം.
1: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഉദയഗീതത്തിൽ ഇന്ന് പി വി പ്രീത ആലപിക്കുന്ന ഗാനങ്ങൾ കേൾക്കാം. ആദ്യമായി ദേവാസുരോരഗ ചാരണ കിന്നര എന്ന് തുടങ്ങുന്ന ഗാനം കേൾക്കാം.

0: പി വി പ്രീത പാടിയ ഗാനങ്ങളാണ് ശ്രോതാക്കൾ ഉദയഗീതത്തിലൂടെ ഇതുവരെ കേട്ടത്.
1: ലംഹേ സ്പോൺസേർഡ് പരിപാടി വെള്ളി ശനി ഞായർ ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് 2:45.
2: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 2:30.

0: ചിത്രത്തിനു വേണ്ടി യേശുദാസും ബി വസന്തയും പാടിയ ഗാനമാണ് ഇപ്പോൾ കേട്ടത്. രചന ഒ എൻ വി കുറുപ്പ്, സംഗീതം ജി ദേവരാജൻ. ഇത് ആകാശവാണിയുടെ അനന്തപുരി എഫ് എം 101.9. പ്രഭാതഭേരി. പ്രഭാതഭേരിയിലാദ്യം പത്രവൃത്താന്തം. പുരുഷന്മാരെ ആശ്രയിക്കാതെ സ്ത്രീകൾക്ക് സ്വന്തമായി വരുമാനമുണ്ടാകുന്ന നിലയിലേക്ക് കേരളത്തെ ഉയർത്തുന്നതാണ് തന്റെ സ്വപ്നമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. മത്സ്യത്തൊഴിലാളി വനിതകൾക്കായുള്ള ഇലക്ട്രിക് സ്കൂട്ടർ വിതരണത്തിന്റെയും മറ്റ് ക്ഷേമ പദ്ധതികളുടെയും ഉദ്ഘാടനം നിർവഹിക്കവെയാണ് അദ്ദേഹം അഭിപ്രായപ്പെട്ടത്. ഇന്ത്യ സന്ദർശിക്കുന്ന സ്വിറ്റ്സർലൻഡ് പ്രസിഡന്റ് ഗൈ പാർമെലിനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും തമ്മിൽ നടന്ന ചർച്ചകൾക്കിടയിൽ 5 ധാരണാപത്രങ്ങളിൽ ഇരു രാജ്യങ്ങളും ഒപ്പുവച്ചു. കുടിയേറ്റ സഞ്ചാര മേഖലകളിലെ പങ്കാളിത്തം, ഗതാഗത സാങ്കേതിക വിദ്യ, മൊബിലിറ്റി സംവിധാനം തുടങ്ങിയവയിലാണ് ധാരണാപത്രങ്ങൾ ഒപ്പിട്ടത്. മസ്തിഷ്കത്തിലെ നാഡീകോശങ്ങളെ വെളിച്ചത്തിന്റെ സഹായത്തോടെ പ്രവർത്തിപ്പിക്കാനും പ്രവർത്തനം നിർത്തിവയ്ക്കാനും കഴിയുന്ന സാങ്കേതിക വിദ്യയുടെ കണ്ടെത്തൽ 2026 വൈദ്യശാസ്ത്രത്തിനുള്ള നൊബേൽ സമ്മാനത്തിന് അർഹമായി. ഈ സാങ്കേതിക വിദ്യ വികസിപ്പിച്ച കാൾ ഡേസ്റോത്ത്, പീറ്റർ ഹെക്മാൻ, ജോർജ് നാഗൽ എന്നിവരാണ് പുരസ്കാര ജേതാക്കൾ. പശ്ചിമബംഗാളിലെയും തമിഴ്നാട്ടിലെയും 2 വീതം നിയമസഭാ മണ്ഡലങ്ങളിൽ ഇന്ന് ഉപതെരഞ്ഞെടുപ്പ് നടക്കും. 4 മണ്ഡലങ്ങളിലും വെള്ളിയാഴ്ചയാണ് വോട്ടെണ്ണൽ നടക്കുക. പുതുച്ചേരിയിലെ 1 മണ്ഡലത്തിലും ഇന്ന് ഉപതെരഞ്ഞെടുപ്പ് നടക്കും. കേരളത്തിലെ ഐടി സ്ഥാപനങ്ങളെയും സാങ്കേതിക മേഖലയിലെ മറ്റു സ്ഥാപനങ്ങളെയും പൊതുശൃംഖലയുമായി ബന്ധിപ്പിക്കുന്ന ഐടി പാർക്സ് അഫിലിയേഷൻ പദ്ധതിക്ക് കേരള ടെക് ബ്രാൻഡിനും മറ്റന്നാൾ തുടക്കമാകും. യമനിൽ ഇറാന്റെ പിന്തുണയുള്ള ഹൂതി വിമതർക്കെതിരെ സൌദി അറേബ്യയുടെ നേതൃത്വത്തിലുള്ള സഖ്യസേന ശക്തമായ വ്യോമാക്രമണം ആരംഭിച്ചു. യമന്റെ സർക്കാർ സേന ഹൂതികൾക്കെതിരെ ആരംഭിച്ച സൈനിക നടപടി പിന്തുണ നൽകിയാണ് ആക്രമണം നടക്കുന്നത്. ലോകകപ്പിന് ശേഷം അന്താരാഷ്ട്ര ഫുട്ബോൾ മത്സരങ്ങളിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ച ഇതിഹാസ താരം ലയണൽ മെസ്സിക്കായി അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ വിടവാങ്ങൽ മത്സരമൊരുക്കി. ഇന്ന് പുലർച്ചെ 4:30 മത്സരം ആരംഭിച്ചത്.
1: ഏഷ്യൻ ഗെയിംസിൽ വീണ്ടും മലയാളി തിളക്കം. അത്ലറ്റിക്സ് ട്രാക്ക് മുതൽ ഷൂട്ടിംഗ് റേഞ്ച് വരെ നീളുന്ന വേദികളിൽ രാജ്യത്തിന് അഭിമാനവും മെഡലുകളും നേടിക്കൊടുക്കുന്ന മികച്ച പ്രകടനമാണ് ഐച്ചി നഗോയ ഏഷ്യൻ ഗെയിംസിൽ മലയാളി താരങ്ങൾ കാഴ്ചവച്ചത്. എം ശ്രീശങ്കർ, ആൻസി സോജൻ, ടി എസ് മനു, വിദർശ കെ വിനോദ് എന്നിവർ ശ്രദ്ധേയമായ നേട്ടങ്ങൾ സ്വന്തമാക്കിയവരിൽ ഉൾപ്പെടുന്നു. ഇതിൽ ഏഷ്യൻ ഗെയിംസ് മെഡൽ നേടുന്ന ആദ്യ മലയാളി ഷൂട്ടർ എന്ന ചരിത്ര നേട്ടം വിദർശ കെ വിനോദ് സ്വന്തമാക്കി.
2: ഇന്ത്യക്കായി മെഡൽ വാങ്ങിക്കുക എന്ന് പറയുന്നത് എന്റെ വലിയൊരു ലക്ഷ്യമായിരുന്നു, വലിയൊരു ആഗ്രഹമായിരുന്നു.
1: ഷൂട്ടർ വിദർശ കെ വിനോദ്,
2: അതാണ് ഏഷ്യൻ ഗെയിംസിലൂടെ എനിക്ക് നേടാൻ സാധിച്ചത്. ഇതെന്റെ ഫസ്റ്റ് ഏഷ്യൻ ഗെയിംസ് ആണ്. അതും അതിലൊരു 2 ഇവന്റ് ആണ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഡബിൾ സ്റ്റാർട്ടറായിട്ട് ഞാൻ പോയിട്ടുണ്ടായിരുന്നത്. അതൊരു വലിയൊരു ഭാഗ്യമാണ്. അത് എപ്പോഴും 4 വർഷത്തിലൊരിക്കൽ മാത്രമാണ് നമുക്ക് ഏഷ്യൻ ഗെയിംസ് അവസരം കിട്ടുക. അപ്പം ആ ഏഷ്യൻ ഗെയിംസ് തന്നെ 2 ഇവന്റിൽ മത്സരിക്കാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം തോന്നി. മത്സരത്തിന് ശേഷമാണ് ഞാൻ അറിയുന്നത് കേരളത്തിൽ നിന്ന് ഷൂട്ടിങ്ങിൽ മത്സരിക്കുന്ന ആദ്യ വനിതയാണ്, മെഡൽ വാങ്ങിക്കുന്ന ആദ്യ വനിതയാണ്. അങ്ങനെ അറിയാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം. മെഡൽ വാങ്ങിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഇത് അറിഞ്ഞത്. അതിനുശേഷം എനിക്ക് 2 മെഡൽ വന്നു. അപ്പം ഒരുപാട് സന്തോഷം തോന്നി. ഇനിയും ഒരുപാട് കുട്ടികൾ ഇങ്ങനെ മുന്നോട്ടേക്ക് വരണം, അവരുടെ ലക്ഷ്യങ്ങൾ ഫോളോ ചെയ്യണം. ഷൂട്ടിംഗ് ആവണം എന്നില്ല, കായികം അല്ലെങ്കിൽ കലാപരമായി അവരുടെ ലക്ഷ്യങ്ങൾ ഫോളോ ചെയ്ത് മുന്നോട്ട് വരണം. എൻ്റെ ജീവിതത്തിൽ തന്നെ ഒരുപാട് സിറ്റുവേഷൻസ് ഞാൻ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്, ഒരുപാട് ഫെയിലിയർ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അവിടെ ഒന്നും ഞാൻ തളരാൻ തയ്യാറായിരുന്നില്ല. എല്ലാ കുട്ടികളും ഇതുപോലെ തന്നെ അവരുടെ ജീവിതത്തിൽ ഫേസ് ചെയ്യുന്ന ഫെയിലിയേഴ്സ് ഒരു ലെസണായി മാത്രം കണ്ട്, ഇനിയും നമ്മൾ ഇമ്പ്രൂവ് ചെയ്യാനുള്ള ഒരു റിമൈൻഡറായി മാത്രം കണ്ട് മുന്നോട്ടേക്ക് വരണം.
1: സെന്റിമീറ്ററുകളുടെ വ്യത്യാസത്തിൽ സ്വർണ്ണ നഷ്ടമായ ആൻസി സോജന്റെയും ഇഞ്ചുറിക്ക് ശേഷം മത്സരിച്ച് വെള്ളി നേടിയ എം ശ്രീശങ്കറിന്റെയും കുതിപ്പിന് ഏത് സ്വർണ്ണ നേട്ടത്തെക്കാളും മൂല്യമുണ്ട്.
3: സിൽവർ മെഡൽ കിട്ടിയ സമയത്ത് സന്തോഷം ഉണ്ടായിരുന്നു. ഗോൾഡ് മെഡൽ പ്രതീക്ഷിച്ചിട്ട് 2 നമുക്കത് മിസ്സായി.
1: അത്ലറ്റ് ആൻസി സോജൻ,
3: പക്ഷെ എന്തോ സംതിങ് നല്ലത് അടുത്തൊരു ഓപ്പർച്യൂണിറ്റിയിൽ കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കും എന്നാണ് ഞാൻ പോസിറ്റീവായിട്ട് എടുത്തിട്ടുള്ളത്. ഒരുപാട് ചലഞ്ചസ് അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട് ലൈഫിൽ, സ്പോർട്സ് കരിയറിൽ, പി സി ഒയുടെ ആയാലും ഇഞ്ചുറീസ് ആയാലും, ബട്ട് അത് ഓവർകം ചെയ്ത് ഫേസ് ചെയ്ത് കംഫർട്ട് സോണിൽ നിന്ന് ബ്രേക്ക് ചെയ്ത് പുറത്ത് വന്നതുകൊണ്ടാണ് ഈ ഒരു ലെവലിൽ എത്തി നിൽക്കാൻ പറ്റണം. യുവതലമുറയ്ക്ക് ഇതൊരു പ്രചോദനമാണ്. കാരണം ഒരുപാട് തടസ്സങ്ങൾ ഉണ്ടായിട്ട് അതിനെ അതിജീവിച്ച് വരുന്നവരാണ് ആ ഒരു സക്സസിലേക്ക് എത്തുള്ളൂ. അപ്പോൾ ഇടയിൽ ഡ്രോപ്പ് ചെയ്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഡ്രീം അച്ചീവ് ചെയ്യാൻ പറ്റില്ല. സോ ഒരു ഡ്രീം ഉണ്ടെങ്കിൽ അതിനുവേണ്ടി ഹാർഡ് വർക്ക് ചെയ്യണം.
1: ഹാങ്ഷു ഏഷ്യൻ ഗെയിംസിൽ മെഡൽ നേട്ടത്തിൽ സെഞ്ചുറി കടന്ന ഇന്ത്യ 2026 ഏഷ്യൻ ഗെയിംസിനായി ജപ്പാനിലേക്ക് പോകുമ്പോൾ വലിയ പ്രതീക്ഷകളാണ് ഉണ്ടായിരുന്നത്. ആശങ്കയുണർത്തുന്ന തരത്തിൽ മന്ദഗതിയിലുള്ള തുടക്കമായിരുന്നിട്ടും പിന്നീട് മികച്ച മുന്നേറ്റം കാഴ്ചവെച്ച ഇന്ത്യൻ താരങ്ങൾ 21 സ്വർണവും 27 വെള്ളിയും 37 വെങ്കലവും അടക്കം ആകെ 85 മെഡലുകൾ നേടി ഇന്ത്യയെ നാലാം സ്ഥാനത്തെത്തിച്ചു.
4: ഏഷ്യൻ ഗെയിംസിലെ ഇന്ത്യയുടെ പ്രകടനം മൊത്തത്തിൽ മോശമല്ല എന്ന് നമുക്ക് പറയണം.
1: സ്പോർട്സ് ലേഖകൻ സനിൽ പി തോമസ്.
4: പക്ഷെ നമ്മൾ പെട്ടെന്ന് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് 2021 ഹാങ്ചോ ഏഷ്യൻ ഗെയിംസ് ആണ്. ഹാങ്ചോ ഏഷ്യൻ ഗെയിംസിലെ ചരിത്രത്തിൽ ഏറ്റവും വലിയ നേട്ടമാണ് ഇന്ത്യ കൈവരിച്ചത്. 28 സ്വർണം, 38 വെള്ളി, 41 വെങ്കലം ഉൾപ്പെടെ 107 മെഡൽ. അപ്പൊ ഒരിക്കൽ മാത്രമാണ് ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യ ഈ മെഡൽ നേട്ടത്തിൽ സെഞ്ചുറി തികച്ചിട്ടുള്ളത്. അതിന് മുമ്പ് 2010 ഡൽഹി കോമൺവെൽത്ത് ഗെയിംസ് 101 മെഡൽ നേടിയത് മാത്രമാണ് ഒരു മൾട്ടി ഡിസിപ്ലിൻ ഇന്റർനാഷണൽ മീറ്റിൽ ഇന്ത്യയുടെ ഒരു 100+ നേട്ടം. നമ്മൾ പുറത്ത് പോയി കഴിഞ്ഞാൽ ഇത് ഏഷ്യൻ ഗെയിംസ് ഇതുവരെ നോക്കിയതായിട്ടുള്ള 51 മെഡലുകൾ നോക്കി രണ്ടാമത്തെ മികച്ച പ്രകടനമാണ് ഇപ്പം ഈ ഐച്ചി നഗോഹയിൽ നടന്നത്. ഇതിനകത്ത് സംഭവിച്ച എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ഏഷ്യൻ ഗെയിംസിന് 18 ട്രാക്ക് ആൻഡ് ഫീൽഡ് ഇനത്തിന് ഇന്ത്യക്ക് നല്ല ഇതായിരുന്നു. നീരജ് ചോപ്ര ഉൾപ്പെടെയുള്ള രംഗത്തുണ്ടായിരുന്നു. 6 സ്വർണം കിട്ടി, അതുപോലെ ഷൂട്ടിംഗിൽ 7 സ്വർണം കിട്ടി. കാരണം അത്ലറ്റിക്സിൽ ആകെ കിട്ടിയത് ഒരു സ്വർണം മാത്രമാണ്, അത് വനിതകളുടെ 4x400 റിലേയിൽ ആണ്. ഷൂട്ടിംഗിൽ വിചാരിച്ച അത്രയും നേട്ടം കൈവരിക്കാനായിട്ട് സാധിച്ചിട്ടില്ല. പിന്നെ എടുത്തു പറയാൻ നേട്ടം എന്ന് വെച്ചാൽ ഹോക്കിയിലെ ഇന്ത്യ പുരുഷ വനിതാ വിഭാഗങ്ങളുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് രണ്ടൊരു ഡബിൾ, അത് ആണുങ്ങളുടെയും പെൺകുട്ടി വിഭാഗത്തിൽ സ്വർണം കിട്ടി. ഇതുവഴി ഒരു ഗുണം കൊണ്ട് കിട്ടിയിട്ടുണ്ട്. 2022 ലോസ് ആഞ്ചലസ് ഒളിമ്പിക്സിൽ രണ്ട് ഇന്ത്യയുടെ പുരുഷ വനിതാ ടീമുകൾ യോഗ്യത നേടിയിട്ടുണ്ട്. കഴിഞ്ഞ പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യ യോഗ്യത നേടിയില്ലായിരുന്നു. അപ്പൊ 2028 ഇന്ത്യൻ വനിതകൾക്ക് വീണ്ടും മത്സരിക്കാനുള്ള അവസരമുണ്ട്. ഹോക്കി ടീമിനെ സംബന്ധിച്ച് കഴിഞ്ഞ രണ്ട് ഒളിമ്പിക്സിലും അവർ വെങ്കലം നേടിയവരാണ്. അവർക്ക് വീണ്ടും മത്സരിക്കാനുള്ള അവസരം കൈവരുന്നു. ക്രിക്കറ്റിലും പുരുഷ വനിതാ വിഭാഗങ്ങളിൽ സ്വർണം നിലനിർത്തി. അത്ഭുതകരമായ നേട്ടം എന്ന് പറയേണ്ടത് ഗോൾഫിൽ ഇന്ത്യക്ക് ആദ്യമായിട്ടൊരു വനിതാ സിംഗിൾസിൽ സ്വർണവും ടീം ഇനത്തിൽ വെള്ളിയും നേടി. പിന്നെ നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ ബാഡ്മിന്റണിൽ നമ്മൾ പുറകോട്ട് പോയി. സ്ക്വാഷിൽ നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം നേട്ടം കൈവരിക്കാൻ സാധിച്ചിട്ടില്ല. ടെന്നീസിൽ മെഡലേ കിട്ടിയിട്ടില്ല. കഴിഞ്ഞ പ്രാവശ്യം മിക്സ്ഡ് ഡബിൾസിലൊക്കെ സ്വർണം ഉണ്ടായിരുന്നു. കുസ്തിയിൽ മോശമല്ലാത്ത പ്രകടനമാണ്, 2 സ്വർണം കിട്ടിയിട്ടുണ്ട്. ബോക്സിംഗ് നല്ല പ്രകടനമാണ് കാഴ്ചവെച്ചത്. അങ്ങനെ നേട്ടങ്ങളും കോട്ടങ്ങളും, അതായത് നമ്മളെ പ്രതീക്ഷ ഇനങ്ങൾ കിട്ടാതെ പോയപ്പോൾ മറ്റു ചില ഇനങ്ങളിൽ നമുക്ക് മെഡൽ കിട്ടി.
1: 2026 ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യക്ക് ഏറ്റവും കൂടുതൽ മെഡലുകൾ നേടിക്കൊടുത്തത് പതിവ് പോലെ അത്ലറ്റിക്സ് ആണെങ്കിലും സ്വർണ്ണ മെഡലുകൾ നേടുന്ന കാര്യത്തിൽ പ്രകടനം പ്രതീക്ഷിച്ചത്ര മികച്ചതായിരുന്നില്ല. എന്നിരുന്നാലും മറ്റ് കായിക ഇനങ്ങളിലെ മികച്ച പ്രകടനം ഈ കുറവ് നികത്തി. മെഡൽ നേട്ടത്തിൽ ഇന്ത്യയുടെ കായിക ഇനങ്ങളിലുണ്ടായ ഈ വൈവിധ്യവൽക്കരണം ഗെയിംസിലെ ഏറ്റവും വലിയ നേട്ടങ്ങളിലൊന്നാണ്.
5: കഴിഞ്ഞ വർഷത്തെക്കാളും ഇന്ത്യൻ ടീമിന്റെ പ്രകടനം മെച്ചമാക്കാൻ സാധിച്ചില്ല, അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ട്.
1: ഇന്ത്യൻ അത്ലറ്റിക്സ് ടീം മുഖ്യ പരിശീലകൻ പി രാധാകൃഷ്ണൻ നായർ.
5: ഞങ്ങളുടെ വളരെയധികം പ്രതീക്ഷയോടാണ് ഈ പ്രാവശ്യം 75 പേരടങ്ങുന്ന ഇന്ത്യൻ അത്ലറ്റിക് ടീം ജപ്പാനിലേക്ക് തിരിച്ചത്. പക്ഷേ നമ്മൾ ഉദ്ദേശിച്ച പ്രകടനം കാഴ്ചവെക്കാൻ പറ്റിയ 2-3 റീസൺ ഉണ്ട്. ഒന്ന്, മിക്ക ദിവസവും മഴയായിരുന്നു. മഴയത്ത് ആയിരുന്നു മിക്ക ഫീൽഡ് ഇവന്റുകളും നടന്നത്. അതൊരു റീസണാണ്. പക്ഷെ മഴ നമുക്ക് മാത്രമല്ല, മഴ എല്ലാവർക്കും ഉണ്ടായിരുന്നു. പക്ഷെ അവരുടെ ആ മികച്ച പ്രകടനം പുറത്തെടുക്കാൻ സാധിച്ചില്ല എന്നുള്ളൊരു കാര്യമുണ്ട്. ആൻസി സോജൻ നമുക്ക് തീർച്ചയായിട്ടും ഒരു സ്വർണ്ണ മെഡൽ പ്രതീക്ഷയായിരുന്നു. അതിൽ തന്നെ ലോങ് ജമ്പിൽ തന്നെ ശൈലി സിംഗ് നമുക്കൊരു മെഡൽ പ്രതീക്ഷയായിരുന്നു. ശൈലി സിംഗിനും മെഡൽ കിട്ടിയില്ല. അതുപോലെ നമ്മുടെ മെൻ ലോങ് ജമ്പിൽ ശ്രീശങ്കർ ഒരു സുവർണ പ്രതീക്ഷയായിരുന്നു, അതും നമുക്ക് ലഭിച്ചില്ല. അതുപോലെ ഹൈ ജമ്പിൽ സർവേ കുഷാരെ സ്വർണ്ണ മെഡൽ നേടുമെന്നുള്ളൊരു വിശ്വാസം ഉണ്ടായിരുന്നു, അതും വെള്ളി മെഡലായി മാറി. അതുപോലെ തേജിന്ദർ സിംഗ് തൂർ കഴിഞ്ഞ 2 ഏഷ്യൻ ഗെയിംസും ഗോൾഡ് മെഡലായിരുന്നു. ഈ വർഷം തീർച്ചയായിട്ടും ഗോൾഡ് മെഡൽ കിട്ടാനുള്ള പെർഫോമൻസ് ചെയ്തിട്ടാണ് നമ്മുടെ താരം തേജിന്ദർ സിംഗ് ഏഷ്യൻ ഗെയിംസിലേക്ക് തിരിച്ചത്. പിന്നെ 5000-10000 മീറ്ററിൽ ഗുൽവീറിന്റെ പേഴ്സണൽ ബെസ്റ്റ് സീസൺ ബെസ്റ്റ് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ സ്വർണ്ണ മെഡലാണ് പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷെ അത് രണ്ടും സിൽവർ മെഡലായി. അതുപോലെ അവിനാശ് രാവിലെ പരിക്ക് കഴിഞ്ഞ് തിരിച്ചു വന്ന് തീർച്ചയായിട്ടും ഒരു സ്വർണ്ണ മെഡൽ അല്ലെങ്കിൽ ഒരു വെള്ളി മെഡലെങ്കിലും കിട്ടേണ്ട ഒരു പ്രതീക്ഷയായിരുന്നു. പക്ഷേ ഒരു മെഡലും കിട്ടാതെ പിരിഞ്ഞു. അതുപോലെ തന്നെ പാറുൽ ചൗധരിക്ക് 2 സിൽവർ ആയിപ്പോയി. അങ്ങനെ പല പല ഇവന്റുകളും. പിന്നെ മെൻ 4x400 റിലേ നമുക്ക് ഒരു ഗോൾഡ് മെഡലിന്റെ പ്രതീക്ഷയായിരുന്നു, അത് കിട്ടിയില്ല. അത് ബ്രോൺസായി മാറി. അതുപോലെ തന്നെ 4x400 മിക്സ് റിലേക്കും നമ്മൾ സ്വർണ്ണ പ്രതീക്ഷയായിരുന്നു, പക്ഷെ അതും ലഭിച്ചില്ല. നമുക്ക് കിട്ടിയത് 400x400 വിമൻ റിലേയിലെ ഗോൾഡ് മാത്രമാണ്. തീർച്ചയായിട്ടും ഒരു കാരണമുണ്ട്, നമ്മൾ എല്ലാ കായിക താരങ്ങളും June 25 മുതൽ 29 നടന്ന ഇന്റർസ്റ്റേറ്റിന് അവരുടെ ഒരുവിധം പീക്ക് അതായിരുന്നു ക്വാളിഫയിങ് കോമ്പറ്റീഷൻ. തീർച്ചയായിട്ടും അവർ ക്വാളിഫൈ ചെയ്യുന്നതിന് വേണ്ടി ആ ക്വാളിഫയിങ് കോമ്പറ്റീഷനിൽ പീക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. ആ പീക്ക് 85-86 ദിവസം മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിച്ചോ എന്നുള്ളതാണ് സംശയം. തീർച്ചയായിട്ടും ഈ വർഷത്തെ പ്രകടനത്തെ പറ്റി വീണ്ടും നന്നായിട്ട് ആലോചിച്ച് ചർച്ച ചെയ്ത് അടുത്ത മത്സരങ്ങൾ മെച്ചപ്പെടുത്താൻ തീർച്ചയായിട്ടും അത്ലറ്റിക് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു.
1: സ്വിമ്മിംഗ് ഫെഡറേഷൻ ടെക്നിക്കൽ കമ്മിറ്റി ചെയർമാനും കേരള അക്വാട്ടിക് ഫെഡറേഷൻ പ്രസിഡന്റുമായ എസ് രാജീവ്,
6: നമ്മള് ഇത്തവണ നമ്മുടെ കണ്ടിജന്റ്, അതായത് ഇന്ത്യൻ ടീമിന്റെ കണ്ടിജന്റ് എണ്ണം വളരെ കുറച്ചാണ് നമ്മൾ ടീമിന് അയച്ചത്. അത് തന്നെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള നിയമത്തിനനുസരിച്ച്, അതായത് അവര് ടീം അയക്കുന്നതിന് ടീം സെലക്ഷന്റെ കാര്യത്തിലൊക്കെ വളരെ കൃത്യമായ നിർദ്ദേശങ്ങൾ എല്ലാ ഫെഡറേഷനുകൾക്കും നേരത്തെ കൊടുത്തതിന്റെ അടിസ്ഥാനത്തിലാണ് ടീം സെലക്ഷൻ എല്ലാം നടന്നത്. 800 കോടി രൂപയാണ് ഇന്ത്യൻ ടീമിന്റെ പ്രിപ്പറേഷന് വേണ്ടിയിട്ട് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ചെലവാക്കിയത്. അപ്പൊ നമ്മൾ 495 പേരടങ്ങുന്ന ഒരു ഇന്ത്യൻ സംഘമാണ് ഏഷ്യൻ ഗെയിംസിൽ പങ്കെടുത്തത്. പ്രതികൂല കാലാവസ്ഥ ഒരു പരിധിവരെ, അത് നമുക്ക് ഒരു കാരണമായിട്ട് പറയാമെന്നുള്ളേ ഉള്ളൂ, ഒരു പരിധിവരെ നമ്മുടെ കായിക താരങ്ങളെ ബാധിച്ചിട്ടുണ്ട്. ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യയുടെ പ്രകടനം വിലയിരുത്തി അതനുസരിച്ച് എങ്ങനെ ഇനി ഒരു കറക്ഷൻ വരുത്തേണ്ടി വരും. ചൈനയും ജപ്പാനും സൗത്ത് കൊറിയയാണ് ഇന്ത്യയുടെ മുകളിൽ നിൽക്കുന്ന 3 രാജ്യങ്ങൾ. അതിൽ തന്നെ ചൈന പോലും കഴിഞ്ഞ വർഷത്തെ അത്ര മെഡൽ എത്തിയിട്ടില്ല, സൗത്ത് കൊറിയയും കഴിഞ്ഞ വർഷത്തെ അത്ര മെഡൽ സാധിച്ചിട്ടില്ല. പക്ഷെ നേരെ മറിച്ച് ആതിഥേയ രാജ്യം എന്ന നിലയിൽ ഈ ജപ്പാൻ കഴിഞ്ഞ വർഷത്തെ കാട്ടിയും കൂടുതൽ മെഡലുകൾ നേടിയാണ് ഈ ഏഷ്യൻ ഗെയിംസ് അവസാനിച്ചത്. അപ്പൊ ഇനി നമുക്ക് ചെയ്യേണ്ടത്, നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ തൊട്ടടുത്ത് വന്ന് നിൽക്കുന്നത് 2030 കോമൺവെൽത്ത് ഗെയിംസ് ആണ്, അതുപോലെ തന്നെ 2028 ഒളിമ്പിക്സ് ആണ്. ഇത് രണ്ടുമാണ് ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഇന്ത്യയുടെ മൾട്ടി ഡിസിപ്ലിൻ സ്പോർട്സ് ഈവന്റ്. അപ്പൊ ഇതിലേക്ക് തയ്യാറെടുക്കപ്പെടുക ചെയ്യണം. ഗവൺമെന്റ് ഓഫ് ഇന്ത്യയും സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയും കൂടെ ചേർന്ന് നടത്തിക്കൊണ്ടിരിക്കുന്ന ആനുവൽ കോച്ചിങ് ആൻഡ് ട്രെയിനിങ് പ്രോഗ്രാം കലണ്ടറിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണം. വിദേശ പരിശീലകരുടെ സേവനം, മിക്കവാറും ഞാൻ നോക്കുന്നത് ഇപ്പൊ നമുക്ക് ഈ മെഡലുകൾ മേടിച്ചിരിക്കുന്ന പല ഈവന്റുകളിലും നമ്മുടെ കുട്ടികളെ പരിശീലിപ്പിച്ചിരിക്കുന്നത് ഒന്നുകിൽ ഒരു വിദേശ പരിശീലകനായിരിക്കും, അല്ലെങ്കിൽ ആ കായിക താരങ്ങൾ വിദേശത്ത് പോയി പരിശീലനം നേടിയവരായിരിക്കാൻ ആണ് സാധ്യതയുള്ളൂ. ബഹുഭൂരിപക്ഷം അങ്ങനെയാണ് സംഭവിച്ചിരിക്കുന്നത്. മുൻകാലങ്ങളിലും ഇന്ത്യയുടെ അനുഭവം അതാണ്. അപ്പൊ അതുകൊണ്ട് ഇനി വിദേശ പരിശീലകരുടെ സേവനം ഇപ്പൊ ഗവൺമെന്റ് ഫിറ്റ് അക്കാര്യത്തിലൊക്കെ വളരെ ഓപ്പൺ ആയിട്ട് വിദേശ പരിശീലകരെ കൊണ്ടുവരാനും അതനുസരിച്ച് ടീമിനെ പ്രിപ്പയർ ചെയ്യണം.
1: ഒരു പ്രധാന നഗരത്തിലെ കേന്ദ്രീകൃതമായ കായിക അന്തരീക്ഷത്തിൽ നിന്ന് വ്യത്യസ്തമായി അകലെയുള്ള ചെറിയ പട്ടണങ്ങളിലായിരുന്നു പല മത്സരങ്ങളും നടന്നത്. ഇതിനെ തുടർന്നുണ്ടായ യാത്രാക്ലേശങ്ങളും ക്ഷീണവും റിക്കവറി ക്രമങ്ങൾ നിലനിർത്തുന്നതിലെ ബുദ്ധിമുട്ടുകളും ചില കായിക താരങ്ങളുടെയെങ്കിലും പ്രകടനത്തെ ബാധിച്ചിരിക്കാമെന്നും വിലയിരുത്തുന്നു.
6: കഴിഞ്ഞ പ്രാവശ്യം ജപ്പാനിലാണ് നമ്മൾ ടോക്കിയോ ഒളിമ്പിക്സ് നടത്തിയത്.
1: എസ് രാജീവ്,
6: ആ ടോക്കിയോ ഒളിമ്പിക്സ് നടത്തിയ വേദികൾ അല്ലാതെ അത് നീന്തലും ചിക്കിത്സയിലും മാത്രമേ അവിടെ നടത്തിയിട്ടുള്ളൂ. ബാക്കിയെല്ലാം ആഞ്ചി നഗോയയിലായിരുന്നു നടത്തിയത്. അപ്പൊ ആഞ്ചി നഗോയയില് ഒരുപാട് പരിമിതികൾ ഉണ്ടായിരുന്നു, കായിക താരങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിച്ചു, അവർക്ക് പലതർക്കും പൂർണ്ണ തരത്തിലുള്ള അക്കോമഡേഷൻ കിട്ടിയിട്ടില്ല, അവരുടെ ഫുഡിന്റെ കാര്യത്തിൽ പ്രശ്നമായിരുന്നു, ട്രാൻസ്പോർട്ടേഷന്റെ കാര്യത്തിൽ പ്രശ്നമായിരുന്നു, ക്രെഡിറ്റേഷന്റെ കാര്യത്തിൽ പ്രശ്നമായിരുന്നു. അപ്പൊ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയും ബന്ധപ്പെട്ട മന്ത്രിയും ഇന്ത്യൻ ഒളിമ്പിക്കുന്ന ഇടപെട്ട് അവർ എല്ലാവർക്കും പുറത്ത് അക്കോമഡേഷൻ അറേഞ്ച് ചെയ്ത് കൊടുക്കേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ടായി. അങ്ങനെ പലതരത്തിലും പ്രതികൂലമായ പല പ്രശ്നങ്ങളുടെയും നടുവിൽ നിന്നാണ് നമ്മുടെ കായിക താരങ്ങൾ ഇത്തരത്തിൽ ഇത്രയും മെഡലുകൾ നമുക്ക് കിട്ടിയത്.
1: ഐചി നഗോയയിൽ നേടിയ ഓരോ വെള്ളിമെഡലിലും സ്വർണത്തിനുള്ള സാധ്യത ഒളിഞ്ഞിരിപ്പുണ്ട്. പോഡിയത്തിലെത്തിയ ഓരോ യുവ കായിക താരവും ഇന്ത്യക്ക് മുതൽക്കൂട്ടാകാവുന്ന ഭാവിയിലേക്കുള്ള ഒരു സൂചനയാണ്. 2028 ലോസ് ഏഞ്ചൽസ് ഒളിമ്പിക്സിലും മറ്റ് ഇന്റർ ഡിസിപ്ലിനറി മത്സരങ്ങൾക്കുമായി ഒരുങ്ങുമ്പോൾ ഐചി നഗോയയിൽ നിന്ന് ലഭിച്ച ആത്മവിശ്വാസവും അനുഭവ സമ്പത്തും പ്രചോദനവും മുതൽക്കൂട്ടായിരിക്കട്ടെ. വലിയ സ്വപ്നങ്ങൾ കാണാനും പ്രതികൂല സാഹചര്യങ്ങളിൽ പോലും കടുത്ത പോരാട്ടം കാഴ്ചവെക്കാനും മെഡൽ നേടാനോ മികച്ച രീതിയിൽ മത്സരം പൂർത്തിയാക്കാനോ തങ്ങൾക്ക് കഴിയുമെന്നും ഇന്ത്യൻ കായിക താരങ്ങൾ തെളിയിച്ചു. ആ കരുത്ത് ന്യൂ നോർമലായി മാറട്ടെ.
0: പ്രഭാതഭേരി സമാപിച്ചു. ഈ അറിയിപ്പൊന്ന് ശ്രദ്ധിക്കൂ. ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടിയിൽ നാളെ രാവിലെ 11:00 മുതൽ 12:00 വരെ കാഴ്ച പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് നേത്രരോഗ ചികിത്സാ വിദഗ്ധൻ ഡോക്ടർ ദേവിൻ പ്രഭാകർ മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495946321 9496553219 9496 കാഴ്ച പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി നാളെ രാവിലെ 11:00 മുതൽ 12:00 വരെ. അറിയിപ്പ് കഴിഞ്ഞു.
7: തിങ്കൾ മുതൽ വെള്ളി വരെ എല്ലാ ദിവസവും രാവിലെ 8:45 സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം യോഗ സൗഖ്യം.
8: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം ഇന്ന് രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളായണി ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫറും.

0: പ്രാദേശിക വാർത്തകൾക്ക് ശേഷം നമസ്തേ അനന്തപുരി തുടർന്ന് കേൾക്കാം.
1: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വി കെ സുരേഷ്. പ്രധാന വാർത്തകൾ. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ 3 ദിവസത്തെ ഹിമാചൽ പ്രദേശ് സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. ഗവൺമെന്റ് ആശുപത്രികളിലെ മരുന്നുകളുടെ ഗുണനിലവാരം ഉറപ്പാക്കാൻ നടപടി സ്വീകരിച്ചതായി മന്ത്രി കെ മുരളീധരൻ. ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി സംസ്ഥാനത്തെ 28 കോളേജുകളെ ഡ്രഗ് ഫ്രീ ക്യാമ്പസായി ഇന്ന് പ്രഖ്യാപിക്കും. സംസ്ഥാനത്ത് ഇന്നും ശക്തമായ മഴയ്ക്ക് സാധ്യത. 7 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. ഇന്ത്യ വെസ്റ്റിൻഡീസ് 2020 പുരുഷ ക്രിക്കറ്റ് പരമ്പരയ്ക്ക് 7 PM തുടക്കം. വാർത്തകൾ വിശദമായി. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ 3 ദിവസത്തെ ഹിമാചൽ പ്രദേശ് സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. ബിലാസ്പൂരിലെ എയിംസ് ബിരുദദാന ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുക്കുന്ന രാഷ്ട്രപതി പരിശീലനം പൂർത്തിയാക്കിയ ഡോക്ടർമാർക്ക് ബിരുദങ്ങൾ സമ്മാനിക്കും. തുടർന്ന് മണാലിയിലേക്ക് പോകുന്ന രാഷ്ട്രപതി നാളെ ഹിഡിംബ ക്ഷേത്രവും അടൽ ടണൽ റോഹ്താങ്ങും സന്ദർശിക്കും. മറ്റന്നാൾ ഡൽഹിക്ക് മടങ്ങും. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഇന്ന് ന്യൂഡൽഹിയിലെ ലാൽ ബഹാദൂർ ശാസ്ത്രി നാഷണൽ സംസ്കൃത സർവകലാശാലയുടെ 2nd ബിരുദദാന ചടങ്ങിൽ പങ്കെടുക്കും. മികച്ച അക്കാദമിക് പ്രകടനം കാഴ്ചവെച്ച 3 വിദ്യാർത്ഥികൾക്ക് ഉപരാഷ്ട്രപതി ശങ്കർദയാൽ ശർമ്മ മെഡൽ സമ്മാനിക്കും. 240 വിദ്യാർത്ഥികൾക്ക് PhD ബിരുദങ്ങളും 60 വിദ്യാർത്ഥികൾക്ക് സ്വർണ മെഡലുകളും സമ്മാനിക്കും. രാജ്യത്തെ ആദ്യ തദ്ദേശീയ ഫ്ലീറ്റ് സപ്പോർട്ട്ഷിപ്പ് FSS-1 രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് വിശാഖപട്ടണത്ത് ഇന്ന് നീറ്റിലിറക്കും. ഫ്ലീറ്റ് സപ്പോർട്ട്ഷിപ്പ് 5 നിർമ്മാണത്തിനും അദ്ദേഹം തുടക്കമിടും. കൂടാതെ നവീകരിച്ച സ്ലിപ്പ് വേ 4 300 ടൺ ഗോലിയാത്ത് ക്രെയിനും അദ്ദേഹം നാടിന് സമർപ്പിക്കും. സ്ലിപ്പ് വേ 4 445,000 ടൺ വരെ വരുന്ന കപ്പലുകൾ നിർമ്മിക്കാൻ വിശാഖപട്ടണം കപ്പൽശാലയെ പ്രാപ്തമാക്കുമെന്ന് രാജ്യരക്ഷാ മന്ത്രാലയം അറിയിച്ചു. തമിഴ്നാട്, പുതുച്ചേരി, പശ്ചിമബംഗാൾ എന്നിവിടങ്ങളിലെ 5 നിയമസഭാ മണ്ഡലങ്ങളിലേക്കും അസമിലെ 1 ലോക്സഭാ സീറ്റിലേക്കും ഇന്ന് ഉപതെരഞ്ഞെടുപ്പ് നടത്തും. തമിഴ്നാട്ടിലെ മധുരാന്തകം, ധാരാപുരം, പുതുച്ചേരിയിലെ തട്ടഞ്ചാവടി, പശ്ചിമബംഗാളിലെ റജിനഗർ, നന്ദിഗ്രാം എന്നിവയാണ് നിയമസഭാ മണ്ഡലങ്ങൾ. അസമിലെ നാഗോൺ ആണ് വോട്ടെടുപ്പ് നടത്തുന്ന ഏക ലോക്സഭാ മണ്ഡലം. വോട്ടെണ്ണൽ വെള്ളിയാഴ്ചയാണ്. ഗവൺമെന്റ് ആശുപത്രികളിലെ മരുന്നുകളുടെ ഗുണനിലവാരം ഉറപ്പാക്കാൻ നടപടി സ്വീകരിച്ചതായി മന്ത്രി കെ മുരളീധരൻ പറഞ്ഞു. 100-ദിന കർമ്മപരിപാടിയുടെ ഭാഗമായി കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ സംസ്ഥാനത്തെ ആദ്യ സമഗ്ര തൃതീയതല ഹീമോഫീലിയ ചികിത്സാ കേന്ദ്രം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. കേരള മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ മുഖേന വാങ്ങുന്ന മരുന്നുകളുടെ ഗുണനിലവാരം പൂർണ്ണമായും ഉറപ്പാക്കാൻ ഡ്രഗ്സ് കൺട്രോളർ വിഭാഗത്തെ ചുമതലപ്പെടുത്താൻ തീരുമാനിച്ചതായും മുരളീധരൻ അറിയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പൊതുപ്രവർത്തനത്തിൽ 25 വർഷം പൂർത്തിയാക്കുന്നു. 2047 വികസിത ഭാരതം എന്ന ലക്ഷ്യം കൈവരിക്കുന്ന പ്രവർത്തനത്തിലാണ് കേന്ദ്ര ഗവൺമെന്റ്. ഇതിന്റെ ഭാഗമായി ആകാശവാണി ഇന്ന് തയ്യാറാക്കുന്ന പ്രത്യേക പരിപാടി വിഴിഞ്ഞം തുറമുഖത്തെക്കുറിച്ചാണ്. തുറമുഖത്തെക്കുറിച്ച് സ്മിതി എം പള്ളുരുതി.
2: പ്രവർത്തനം ആരംഭിച്ച ആദ്യ വർഷം തന്നെ വിഴിഞ്ഞം തുറമുഖം 10 ലക്ഷം TEU എന്ന നാഴികക്കല്ല് പിന്നിട്ടിരുന്നു. 18 മാസത്തിനുള്ളിൽ 20 ലക്ഷം TEU കൈകാര്യം ചെയ്തതോടെ ആഗോള ട്രാൻസ്ഷിപ്മെന്റ് കേന്ദ്രമായി വിഴിഞ്ഞം അതിവേഗം വളരുകയാണ്. ഈ വർഷം ഓഗസ്റ്റിൽ പൂർണ്ണതോതിലുള്ള കയറ്റിറക്കുമതി പ്രവർത്തനങ്ങൾ കൂടി ആരംഭിച്ചതോടെ ഇന്ത്യൻ കയറ്റുമതിക്കാർക്കും ഇറക്കുമതിക്കാർക്കും നേരിട്ടുള്ള സമുദ്ര വ്യാപാര കവാടമായി വിഴിഞ്ഞം മാറി. കൊളംബോ, ദുബായിലെ ജബലലി, സിംഗപ്പൂർ തുടങ്ങിയ വിദേശ തുറമുഖങ്ങൾ നിലവിൽ കൈകാര്യം ചെയ്യുന്ന ചരക്ക് നീക്കത്തിന്റെ ഒരു ഭാഗമെങ്കിലും വിഴിഞ്ഞത്തേക്ക് കൊണ്ടുവരാൻ സാധിച്ചാൽ രാജ്യത്തിന് വലിയ സാമ്പത്തിക നേട്ടമുണ്ടാക്കാനാകുമെന്നാണ് വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട് ആകാശവാണിയോട് സംസാരിക്കവേ നിലമേൽ എക്സ്പോർട്ട് CEO ശ്രീ സുരേഷ് മേത്തി ചൂണ്ടിക്കാട്ടിയത്. കേരളത്തിന്റെ സാമ്പത്തിക പരിവർത്തനത്തിനും ഇന്ത്യയുടെ വളർച്ചയ്ക്കും വിഴിഞ്ഞം ട്രാൻസ്ഷിപ്മെന്റ് ടെർമിനൽ ശക്തമായ ഉത്തേജകമായി മാറുമെന്നും ശ്രീ സുരേഷ് മേത്തി വ്യക്തമാക്കി. വർദ്ധിച്ചു വരുന്ന ശേഷി, നേരിട്ടുള്ള കയറ്റിറക്കുമതി സൌകര്യം, ലോകോത്തര അടിസ്ഥാന സൌകര്യങ്ങൾ എന്നിവയുടെ പിന്തുണയോടെ ആഗോള സമുദ്ര വ്യാപാരത്തിൽ ഇന്ത്യയുടെ സ്ഥാനം കൂടുതൽ മെച്ചപ്പെടുത്താൻ വിഴിഞ്ഞത്തിന് കഴിയും എന്നാണ് വിലയിരുത്തൽ. വ്യാപാരം, തൊഴിൽ, സാമ്പത്തിക വളർച്ച എന്നിവയ്ക്ക് പുതിയ ഉണർവ് നൽകുന്ന വിഴിഞ്ഞം തുറമുഖം 2047 വികസിത ഭാരതം എന്ന ലക്ഷ്യത്തിലേക്കുള്ള രാജ്യത്തിന്റെ യാത്രയിൽ നിർണായക പങ്കാളിയാകുകയാണ്.
1: ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി സംസ്ഥാനത്തെ 28 കോളേജുകളെ ഡ്രഗ് ഫ്രീ ക്യാമ്പസായി ഇന്ന് പ്രഖ്യാപിക്കും. സംസ്ഥാനതല പരിപാടി തിരുവനന്തപുരം മാർ ഇവാനിയോസ് കോളേജിൽ മന്ത്രി M.Liju ഉദ്ഘാടനം ചെയ്യും. തിരുവനന്തപുരത്ത് നിന്ന് രജു കോലിയക്കോട്.
3: സംസ്ഥാനത്തെ തിരഞ്ഞെടുത്ത 28 കോളേജുകളെ ഡ്രഗ് ഫ്രീ ക്യാമ്പസുകളായി പ്രഖ്യാപിക്കും. സംസ്ഥാന എക്സൈസ് വകുപ്പും കോളേജ് വിദ്യാഭ്യാസ വകുപ്പും സംയുക്തമായി നടപ്പാക്കും.

0: ക്കുന്ന 100 ദിന കർമ്മ പരിപാടികളുടെ ഭാഗമായ മയങ്ങില്ല കേരളം ക്യാമ്പയിനോടനുബന്ധിച്ചാണ് 28 കോളേജുകളെ ഡ്രഗ് ഫ്രീ ക്യാമ്പസുകളായി തിരഞ്ഞെടുത്തത്. വിദ്യാഭ്യാസത്തെയും ഭാവിയെയും പ്രതികൂലമായി ബാധിക്കുന്നതിനാൽ കോളേജ് ക്യാമ്പസുകളിൽ ലഹരി ഉപയോഗവും വിതരണവും തടയുകയും ലഹരി ഉപയോഗത്തിൽ അകപ്പെട്ട വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ കൗൺസലിംഗ്, ചികിത്സ എന്നിവ ഉറപ്പാക്കുകയുമാണ് പദ്ധതിയുടെ ലക്ഷ്യം. ചടങ്ങിന്റെ ഭാഗമായി ദേശീയ വോളിബോൾ താരവും ഡ്രഗ് ഫ്രീ ക്യാമ്പസ് മാർവാനിയോസ് കോളേജ് ബ്രാൻഡ് അംബാസഡറുമായ ഷോൺടി ജോൺ ലഹരി വിരുദ്ധ പ്രതിജ്ഞ വിദ്യാർത്ഥികൾക്ക് ചൊല്ലിക്കൊടുക്കും.
1: സംസ്ഥാനത്ത് 14 KSRTC ബസ് ടെർമിനലുകളിൽ സ്ഥാപിക്കുന്ന സാനിറ്ററി നാപ്കിൻ വെൻഡിംഗ് മെഷീനുകളുടെയും ഇൻസിനറേറ്ററുകളുടെയും സംസ്ഥാനതല പ്രവർത്തനം ഇന്ന് മന്ത്രി ബിന്ദുകൃഷ്ണ തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യും. തമ്പാനൂർ KSRTC ബസ് ടെർമിനലിലാണ് ചടങ്ങ്. വിദ്യാഭ്യാസത്തിന്റെ ആത്മാവ് പാഠപുസ്തകങ്ങളിലെ വിവരങ്ങളിൽ മാത്രമല്ലെന്നും നാടിന്റെ പ്രതീക്ഷക്കൊത്തുയരാൻ വിദ്യാർത്ഥികൾക്കാവണമെന്നും മന്ത്രി KM ഷാജി പറഞ്ഞു. കാസർകോട് കാറടുക്ക ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ പുതുതായി നിർമ്മിച്ച അക്കാദമിക് ബ്ലോക്ക് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. വന്ദേ മാതരത്തിന്റെ 150 വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി കാസർകോട് കേന്ദ്ര സർവകലാശാലയിൽ ദ്വിദിന ദേശീയ സെമിനാറിന് ഇന്ന് തുടക്കമാകും. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് എഴുത്തുകാരും അക്കാദമിക് വിദഗ്ധരും ഗവേഷകരും സെമിനാറിൽ പങ്കെടുക്കും. കൂടുതൽ വിവരങ്ങളുമായി ജില്ലാ പ്രതിനിധി പി ജഗന്നിവാസൻ.
2: സാഹിത്യ അക്കാദമി, അഖില ഭാരതീയ സാഹിത്യ പരിഷത്ത് എന്നിവയുടെ സഹകരണത്തോടെ ഇന്നും നാളെയുമായി നടക്കുന്ന സെമിനാറിൽ വന്ദേ മാതരത്തിന്റെ സാഹിത്യ, സാംസ്കാരിക, ഭൗതിക തലങ്ങളും ചരിത്രത്തിലെ സ്ഥാനവും ചർച്ച ചെയ്യും. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള എഴുത്തുകാരും അക്കാദമിക് വിദഗ്ധരും ഗവേഷകരും സെമിനാറിൽ പങ്കെടുക്കും. ഇന്ന് രാവിലെ 10 ലൈബ്രറി സെമിനാർ ഹാളിൽ പ്രമുഖ എഴുത്തുകാരൻ മാലൻ ബി നാരായണൻ ഉദ്ഘാടനം ചെയ്യും. കേന്ദ്ര സർവകലാശാല വൈസ് ചാൻസലർ പ്രൊഫസർ സിദ്ദു പി അൽഗുർ വിശിഷ്ട അതിഥിയാകും. സാഹിത്യ അക്കാദമി ഡെപ്യൂട്ടി സെക്രട്ടറി നവീൻ കുമാർ, കേന്ദ്ര സർവകലാശാല ഡീൻ അക്കാദമിക് പ്രൊഫസർ ജോസഫ് കോയിപ്പള്ളി, ഡോക്ടർ താരു എസ് പവാർ എന്നിവർ സംബന്ധിക്കും. നാളെ നടക്കുന്ന സമാപന സമ്മേളനത്തിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ മുഖ്യ അതിഥിയാവും. സാഹിത്യ അക്കാദമി മലയാളം അഡ്വൈസറി ബോർഡ് കൺവീനർ KP രാമനുണ്ണി സമാപന സന്ദേശം നൽകും.
1: സംസ്ഥാനത്ത് ഇന്നും ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. ഇന്ത്യ വെസ്റ്റിൻഡീസ് 2020 പുരുഷ ക്രിക്കറ്റ് പരമ്പരയ്ക്ക് ഇന്ന് തുടക്കം. ലക്നൌവിലെ അടൽ ബിഹാരി വാജ്പേയി ഏകന ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ വൈകിട്ട് 7 ആദ്യ മത്സരം. 5 മത്സര പരമ്പരയിലെ അടുത്ത മത്സരങ്ങൾ ഈ മാസം 9, 11, 14, 17 തീയതികളിൽ റാഞ്ചി, ഇൻഡോർ, ഹൈദരാബാദ്, ബംഗളൂരു എന്നിവിടങ്ങളിലാണ്. വെസ്റ്റിൻഡീസിനെതിരായ ഏകദിന പരമ്പര 2-1 ഇന്ത്യ സ്വന്തമാക്കിയിരുന്നു. തിരുവനന്തപുരത്ത് ഓൾ ഇന്ത്യ ഇൻവിറ്റേഷണൽ വിമൻസ് ബ്ലൈൻഡ് ക്രിക്കറ്റ് ചാമ്പ്യൻഷിപ്പ് മന്ത്രി വി അബ്ദുൽ ഗഫൂർ ഉദ്ഘാടനം ചെയ്തു. കേരളം, ഗുജറാത്ത്, ഹരിയാന, പശ്ചിമബംഗാൾ, മഹാരാഷ്ട്ര, തെലങ്കാന എന്നീ 6 ടീമുകളാണ് ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കുന്നത്. ആദ്യ മത്സരത്തിൽ കേരളം ഹരിയാനയെ 10 തോൽപ്പിച്ചു. കാഴ്ച വെല്ലുവിളി നേരിടുന്നവർ ഉൾപ്പെടെ തീവ്ര ഭിന്നശേഷിക്കാർക്ക് ജോലി നിഷേധിക്കുന്ന ഗവൺമെന്റ് നീക്കം ഉപേക്ഷിക്കണമെന്ന് KFB വനിതാ ഫോറം സംസ്ഥാന സമ്മേളനം ആവശ്യപ്പെട്ടു. തൃശൂർ സെന്റ് തോമസ് കോളേജ് ഓഡിറ്റോറിയത്തിൽ രാജൻ ജെ പല്ലൻ MLA സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി 25 വർഷം പൊതുപ്രവർത്തനത്തിൽ പൂർത്തിയാക്കുന്ന നാളെ BJP കണ്ണൂർ നോർത്ത് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തളിപ്പറമ്പ് സേവാജ്യോതി യാത്ര സംഘടിപ്പിക്കും. 12 മണ്ഡലം പ്രസിഡന്റുമാരുടെ നേതൃത്വത്തിൽ ബൈക്ക് റാലി രാവിലെ ആരംഭിക്കും. പൊതുസമ്മേളനം ദേശീയ സമിതി അംഗം AP അബ്ദുള്ളക്കുട്ടി ഉദ്ഘാടനം ചെയ്യും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വീഡിയോ കോൺഫറൻസിംഗിലൂടെ പ്രവർത്തകരെ അഭിസംബോധന ചെയ്യുമെന്ന് കണ്ണൂർ നോർത്ത് ജില്ലാ പ്രസിഡന്റ് KK വിനോദ് കുമാർ അറിയിച്ചു. സേവാസങ്കല്പ അഭിയാന്റെ ഭാഗമായി BJP കോഴിക്കോട് സിറ്റി ജില്ലാ സമിതിയുടെ നേതൃത്വത്തിൽ നാളെ സേവാജ്യോതി യാത്ര സംഘടിപ്പിക്കും. രാവിലെ സരോവരത്തു നിന്ന് ആരംഭിക്കുന്ന യാത്ര സ്നേഹാഞ്ജലി ഓഡിറ്റോറിയത്തിൽ സമാപിക്കും. സമാപന സമ്മേളനം പാർട്ടി സംസ്ഥാന ജനറൽ സെക്രട്ടറി MT രമേശ് ഉദ്ഘാടനം ചെയ്യും. മ്യൂസിയം മൃഗശാല വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന കോഴിക്കോട്ടെ ആർട്ട് ഗാലറി ആൻഡ് കൃഷ്ണമേനോൻ മ്യൂസിയം സജ്ജീകരണ പ്രവർത്തനങ്ങൾ മന്ത്രി OJ ജനീഷ് രാവിലെ ഉദ്ഘാടനം ചെയ്യും. കെ ജയന്ത് MLA അധ്യക്ഷനാകുന്ന ചടങ്ങിൽ MK രാഘവൻ MP, കോർപ്പറേഷൻ മേയർ ഒ സദാശിവൻ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മില്ലി മോഹൻ തുടങ്ങിയവർ പങ്കെടുക്കും. ലക്ഷദ്വീപ് ജില്ലാ കലക്ടർ ശിവം ചന്ദ്ര ഉൾപ്പെടെ ഉദ്യോഗസ്ഥരുടെ ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയെന്ന പരാതിയിൽ കവരത്തി ദ്വീപിൽ ഒരാളെ അറസ്റ്റ് ചെയ്തു. മുൻ NYC അധ്യക്ഷൻ സയ്യിദ് ഹാമിദ് ചെറിയകോയെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. അതേസമയം കുടുംബത്തിന്റെ ഉടമസ്ഥതയിലെ സ്വകാര്യ ഭൂമിയിൽ ഉദ്യോഗസ്ഥ സംഘം നിർമ്മാണ പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുത്തിയതിനെ തുടർന്നാണ് പ്രതിഷേധം നടത്തിയതെന്ന് ചെറിയകോയ അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ 3 ദിവസത്തെ ഹിമാചൽ പ്രദേശ് സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. ഗവൺമെന്റ് ആശുപത്രികളിലെ മരുന്നുകളുടെ ഗുണനിലവാരം ഉറപ്പാക്കാൻ നടപടി സ്വീകരിച്ചതായി മന്ത്രി കെ മുരളീധരൻ. ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി സംസ്ഥാനത്തെ 28 കോളേജുകളെ ഡ്രഗ് ഫ്രീ ക്യാമ്പസായി ഇന്ന് പ്രഖ്യാപിക്കും. സംസ്ഥാനത്ത് ഇന്നും ശക്തമായ മഴയ്ക്ക് സാധ്യത. 7 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. ഇന്ത്യ വെസ്റ്റിൻഡീസ് 2020 പുരുഷ ക്രിക്കറ്റ് പരമ്പരയ്ക്ക് വൈകിട്ട് 7 തുടക്കം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
3: ആകാശവാണി അനന്തപുരി FM 101.9. പ്രിയ ശ്രോതാക്കളെ, നമസ്തേ. അനന്തപുരി തുടരുന്നു. ഇനിയൊരു ഗാനം കേൾക്കാം. അക്ഷരം എന്ന ചിത്രത്തിനുവേണ്ടി യേശുദാസ് പാടിയത്. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം പെരുമ്പാവൂർ ജി. രവീന്ദ്രനാഥ്.

0: നമസ്തേ അനന്തപുരിയിൽ, ഇനി ഇന്നത്തെ ചോദ്യം. ചോദ്യം ഇതാണ്: ഗ്രാൻഡ് ചെസ് ടൂർ ചാമ്പ്യനാകുന്ന ആദ്യത്തെ ഇന്ത്യൻ താരം ആരാണ്? ചോദ്യം ഒരിക്കൽ കൂടി പറയാം: ഗ്രാൻഡ് ചെസ് ടൂർ ചാമ്പ്യനാകുന്ന ആദ്യത്തെ ഇന്ത്യൻ താരം ആരാണ്? ഇതിന്റെ ശരിയുത്തരം 8 മണിക്കുള്ള പ്രധാന വാർത്തകൾക്ക് ശേഷം കേൾക്കാം. ഇനി കേൾക്കാം കാർഷിക മേഖലാ വാർത്തകൾ.
1: തേനിന്റെ ഗുണനിലവാരം ഉറപ്പാക്കുന്നതിനും തേനീച്ച കർഷകർക്ക് കൂടുതൽ മികച്ച വിപണി സാധ്യതകൾ ഒരുക്കുന്നതിനുമായി ഹോർട്ടികോർപ്പിന്റെ നേതൃത്വത്തിൽ ഹണി ടെസ്റ്റിംഗ് ലാബ് പ്രവർത്തനമാരംഭിക്കുന്നു. മാവേലിക്കരയിലെ ഹോർട്ടികോർപ്പ് ബീ കീപ്പിംഗ് സെന്ററിൽ നാളെ ഉച്ചയ്ക്ക് 2 മണിക്കാണ് ലാബിന്റെ ഉദ്ഘാടനം. കൃഷി വികസന കർഷകക്ഷേമ വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് ടി സിദ്ദിഖ് ഉദ്ഘാടനം നിർവഹിക്കും. എം എസ് അരുൺകുമാർ എംഎൽഎ ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും. നാഷണൽ ബീ ബോർഡിന്റെ സാമ്പത്തിക സഹായത്തോടെയാണ് ഹണി ടെസ്റ്റിംഗ് ലാബ് സജ്ജീകരിച്ചിരിക്കുന്നത്. തേനിന്റെ ഗുണനിലവാരവും ശുദ്ധതയും പരിശോധിക്കുന്നതിനും നിലവാരമുള്ള തേനുൽപാദനത്തിന് കർഷകർക്ക് പിന്തുണ നൽകുന്നതിനും ലാബ് സഹായകരമാകും. നാളികേര വികസന ബോർഡ് ഏർപ്പെടുത്തിയ ദേശീയ നാളികേര പുരസ്കാരങ്ങൾക്ക് അപേക്ഷ ക്ഷണിച്ചു. മികച്ച കർഷകർ, മികച്ച ശാസ്ത്രജ്ഞർ, ഗവേഷകർ, മികച്ച സംരംഭകർ എന്നിവർക്കാണ് പുരസ്കാരം നൽകുന്നത്. നവംബർ മാസത്തിൽ നടക്കുന്ന അന്താരാഷ്ട്ര നാളികേര സമ്മേളനത്തിൽ പുരസ്കാരങ്ങൾ സമ്മാനിക്കും. അപേക്ഷകൾ ഈ മാസം 15-നകം സമർപ്പിക്കണം. വിശദവിവരങ്ങൾക്ക് നാളികേര വികസന ബോർഡിന്റെ വെബ്സൈറ്റ് സന്ദർശിക്കാം. വെബ്സൈറ്റ് വിലാസം coconutboard.gov.in. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ 0484-2376-265-2377-266. കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള തൃശൂർ കൃഷി വിജ്ഞാന കേന്ദ്രത്തിൽ ഈ മാസം 12-ന് കോഴി, താറാവ്, കാട എന്നിവയുടെ ശാസ്ത്രീയ പരിപാലനം എന്ന വിഷയത്തിൽ ഏകദിന പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നു. പങ്കെടുക്കാൻ താൽപര്യമുള്ളവർ 9400-48-37-54 എന്ന നമ്പറിൽ വിളിച്ച് രജിസ്റ്റർ ചെയ്യുക. മലമ്പുഴ സർക്കാർ മൃഗസംരക്ഷണ പരിശീലന കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ ആടുവളർത്തൽ എന്ന വിഷയത്തിൽ ഈ മാസം 8-ന് മൃഗസംരക്ഷണ പരിശീലന കേന്ദ്രം മലമ്പുഴയിൽ വച്ച് സൌജന്യ പരിശീലനം സംഘടിപ്പിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനുമായി 0491-2815454 എന്ന ഫോൺ നമ്പറിൽ ഓഫീസ് പ്രവൃത്തി ദിവസങ്ങളിൽ വിളിച്ച് മുൻകൂട്ടി രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. സംസ്ഥാന സർക്കാരിന്റെ 1,00,000 യുവജന കർഷക തൊഴിൽദാന പദ്ധതിയിൽ അംഗങ്ങളായവരുടെ അംഗത്വം പുതുക്കുന്ന നടപടികൾ വിവിധ കൃഷിഭവനുകളിൽ ആരംഭിച്ചു. 60 വയസ്സ് പൂർത്തിയായി ആനുകൂല്യങ്ങൾക്ക് അപേക്ഷ നൽകാത്തവരും 60 വയസ്സ് പൂർത്തിയാകാത്ത അംഗങ്ങളും അംഗത്വം പുതുക്കുന്നതിനായി ആധാർ കാർഡ്, ഭൂമിയുടെ കരമടച്ച രസീത്, ബാങ്ക് പാസ്ബുക്ക് എന്നിവയുമായി തൊട്ടടുത്ത കൃഷിഭവനിൽ എത്തണമെന്ന് കൃഷി ഓഫീസർ അറിയിച്ചു. കൃഷിവകുപ്പ് ഫാം ഇൻഫർമേഷൻ ബ്യൂറോ 2026-27 വർഷത്തിൽ കാർഷിക കേരളം പുതുയുഗ പിറവിയിലേക്ക് എന്ന വിഷയത്തിൽ സംഘടിപ്പിക്കുന്ന ഫാം ഫോട്ടോഗ്രാഫി മത്സരത്തിലേക്ക് എൻട്രികൾ സമർപ്പിക്കാനുള്ള അവസാന തീയതി ഈ മാസം 15 വരെ ദീർഘിപ്പിച്ചു. ഹൈടെക് കൃഷിരീതികൾ, നൂതന

കാർഷിക സാങ്കേതിക വിദ്യകൾ, കാർഷിക സംരംഭങ്ങൾ, സംഘകൃഷി തുടങ്ങിയവ ചിത്രങ്ങളുടെ പ്രമേയമാക്കാം. പ്രായഭേദമന്യേ എല്ലാവർക്കും മത്സരത്തിൽ പങ്കെടുക്കാം. ഒരാൾക്ക് പരമാവധി 3 ചിത്രങ്ങൾ സമർപ്പിക്കാം. ചിത്രങ്ങൾക്ക് കുറഞ്ഞത് 300 DPI റെസല്യൂഷനും 3 MB ഫയൽ വലിപ്പവും ഉണ്ടായിരിക്കണം. ഡിജിറ്റലായി എഡിറ്റ് ചെയ്തതും മുൻവർഷങ്ങളിൽ സമർപ്പിച്ചതുമായ ചിത്രങ്ങൾ മത്സരത്തിന് പരിഗണിക്കില്ല. ചിത്രങ്ങൾ ഫാം ഫോട്ടോഗ്രാഫി 2026@gmail.com എന്ന ഇമെയിൽ വിലാസത്തിൽ അയക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ 8078095860. ഹരിതം ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ വ്യാഴാഴ്ച രാവിലെ 11:02 മുതൽ 12 മണിവരെ പശുക്കളിലെ പ്രധാന രോഗങ്ങളും നിയന്ത്രണ മാർഗങ്ങളും എന്ന വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് തിരുവനന്തപുരം കോളേജ് ഓഫ് ഡയറി സയൻസ് ആൻഡ് ടെക്നോളജി അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ കെ ലാലു മറുപടി നൽകുന്നു. സംശയങ്ങൾ ചോദിക്കുന്നതിനായി ശ്രോതാക്കൾ വിളിക്കേണ്ട നമ്പരുകൾ 9496 5321 9496 5931 9496 5931. കാർഷിക മേഖലാ വാർത്തകൾ കഴിഞ്ഞു.

0: ചരിത്രത്തിൽ ഇന്ന്
1: ഒക്ടോബർ 6 ലോകമെമ്പാടും ലോക സെറിബ്രൽ പാൾസി ദിനമായി ആചരിക്കുന്നു. സെറിബ്രൽ പാൾസി എന്ന അവസ്ഥയെക്കുറിച്ച് പൊതുജനങ്ങളിൽ അവബോധം വളർത്തുന്നതിനും ഈ അവസ്ഥയിലൂടെ കടന്നുപോകുന്ന വ്യക്തികളുടെ അവകാശങ്ങൾക്കും അവരുടെ സാമൂഹിക ഉൾപ്പെടുത്തലിനും വേണ്ടി നിലകൊള്ളുന്നതിനുമാണ് ഈ ദിനം പ്രധാനമായും ആചരിക്കുന്നത്. സുപ്രീംകോടതിയിലെ ആദ്യ വനിതാ ജഡ്ജിയും മലയാളിയുമായ ജസ്റ്റിസ് എം ഫാത്തിമ ബീവി 1989 ഒക്ടോബർ 6 സുപ്രീംകോടതി ജഡ്ജിയായി അധികാരമേറ്റു. സുപ്രീംകോടതിയിലെ ആദ്യ വനിതാ ജഡ്ജി എന്നതിലുപരി ഉന്നത നീതിന്യായ പീഠത്തിലേക്ക് നിയമിതയായ ആദ്യ മുസ്ലിം വനിതയും ഫാത്തിമ ബീവിയാണ്. ഞാൻ അടഞ്ഞുകിടന്ന ഒരു വാതിൽ തുറക്കുകയായിരുന്നു എന്നാണ് തന്റെ ഈ ചരിത്രപരമായ നിയമനത്തെക്കുറിച്ച് അവർ പിന്നീട് വിശേഷിപ്പിച്ചത്. സുപ്രീംകോടതിയിൽ നിന്ന് വിരമിച്ച ശേഷം ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അംഗമായും തമിഴ്നാട് ഗവർണറായും അവർ സേവനമനുഷ്ഠിച്ചു. ഇന്ത്യയുടെ മുൻ പ്രതിരോധ മന്ത്രിയും പ്രഗത്ഭനായ നയതന്ത്രജ്ഞനുമായിരുന്ന വി കെ കൃഷ്ണമേനോൻ 1974 ഒക്ടോബർ 6 അന്തരിച്ചത്. ഐക്യരാഷ്ട്രസഭയിൽ ഇന്ത്യയുടെ ശബ്ദമായിരുന്ന അദ്ദേഹം കാശ്മീർ പ്രശ്നത്തിൽ ഇന്ത്യയുടെ നിലപാട് വ്യക്തമാക്കിക്കൊണ്ട് ഐക്യരാഷ്ട്രസഭയിൽ നടത്തിയ 8 മണിക്കൂർ നീണ്ട പ്രസംഗം ചരിത്ര പ്രസിദ്ധമാണ്. UNൽ ഏറ്റവും കൂടുതൽ സമയം പ്രസംഗിച്ച റെക്കോർഡ് ഇന്നും അദ്ദേഹത്തിന്റെ പേരിലാണ്. സ്വാതന്ത്ര്യാനന്തരം UKയിലെ ഇന്ത്യയുടെ ആദ്യത്തെ ഹൈക്കമ്മീഷണറായിരുന്നു. പിന്നീട് 1957 മുതൽ 1962 വരെ ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രിയായി സേവനമനുഷ്ഠിച്ചു. 1971 തിരുവനന്തപുരം മണ്ഡലത്തിൽ നിന്നും അദ്ദേഹം ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. രാജ്യം അദ്ദേഹത്തിന് 1954 പത്മവിഭൂഷൺ നൽകി ആദരിച്ചിട്ടുണ്ട്. ഇന്ത്യയുടെ ചരിത്രത്തിൽ പ്രത്യേകിച്ച് പഞ്ചാബ് രാഷ്ട്രീയത്തിൽ വലിയൊരു വഴിത്തിരിവുണ്ടാക്കിയ തീയതിയാണ് 1983 ഒക്ടോബർ 6. അന്ന് പഞ്ചാബിൽ നിലനിന്നിരുന്ന ക്രമസമാധാന തകർച്ചയെയും സായുധ പ്രക്ഷോഭങ്ങളെയും തുടർന്ന് കേന്ദ്ര സർക്കാർ സംസ്ഥാനത്ത് രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തി. അക്കാലത്ത് പഞ്ചാബ് ഭരിച്ചിരുന്ന കോൺഗ്രസ് മുഖ്യമന്ത്രി ദർബാര സിംഗിന്റെ നേതൃത്വത്തിലുള്ള സർക്കാരിനെ ഇന്ദിരാഗാന്ധി സർക്കാർ പിരിച്ചുവിട്ടാണ് ഒക്ടോബർ 6 അർദ്ധരാത്രിയോടെ രാഷ്ട്രപതി ഭരണം പ്രഖ്യാപിച്ചത്. ഈ ഘട്ടത്തിൽ ഏർപ്പെടുത്തിയ രാഷ്ട്രപതി ഭരണം ഏകദേശം 2 വർഷത്തോളം നീണ്ടുനിന്നു. സമാധാനത്തിനുള്ള നൊബേൽ സമ്മാന ജേതാവും അന്നത്തെ ഈജിപ്ഷ്യൻ പ്രസിഡന്റുമായിരുന്ന അൻവർ സാദത്ത് സൈനിക പരേഡിനിടെ വധിക്കപ്പെട്ടത് 1981 ഒക്ടോബർ 6. 1978 ഇസ്രായേലുമായി ചരിത്രപ്രസിദ്ധമായ ക്യാമ്പ് ഡേവിഡ് കരാർ ഒപ്പുവച്ചതിനാണ് അദ്ദേഹത്തിന് ഇസ്രായേൽ പ്രധാനമന്ത്രി മെനാഹെം ബെഗിനൊപ്പം സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ചത്. ശത്രുരാജ്യമായിരുന്ന ഇസ്രായേലുമായി സമാധാന കരാർ ഉണ്ടാക്കിയത് ഈജിപ്തിലെയും മറ്റ് അറബ് രാജ്യങ്ങളിലെയും തീവ്ര നിലപാടുകാർക്കിടയിൽ വലിയ അമർഷത്തിന് കാരണമായിരുന്നു. ഇതാണ് അദ്ദേഹത്തിന്റെ കൊലപാതകത്തിലേക്ക് നയിച്ചത്. സൂര്യന് സമാനമായ നക്ഷത്രത്തെ ചുറ്റുന്ന ആദ്യത്തെ ബാഹ്യഗ്രഹത്തെ 1995 ഒക്ടോബർ 6 കണ്ടെത്തിയത്. സ്വിസ് ജ്യോതിശാസ്ത്രജ്ഞരായ മൈക്കൽ മേയറും ഡിഡിയർ കൊലോസും ചേർന്നാണ് സൂര്യന് സമാനമായ ഒരു നക്ഷത്രത്തെ ചുറ്റുന്ന ആദ്യത്തെ ബാഹ്യഗ്രഹം കണ്ടെത്തിയതായി ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത്. വിക്ടോറിയൻ കാലഘട്ടത്തിലെ പ്രശസ്തനായ ബ്രിട്ടീഷ് കവിയും ദീർഘകാലം ബ്രിട്ടന്റെ ഔദ്യോഗിക ആസ്ഥാന കവിയുമായിരുന്ന ആൽഫ്രഡ് ലോർഡ് ടെന്നീസൺ ഒക്ടോബർ 6 അന്തരിച്ചത്. പ്രകൃതിയെയും മനുഷ്യവികാരങ്ങളെയും ആഴത്തിൽ ആവിഷ്കരിച്ച അദ്ദേഹത്തിന്റെ ഇൻ മെമ്മോറിയം, ദി ചാർജ് ഓഫ് ദി ലൈറ്റ് ബ്രിഗേഡ്, യുലിസസ് തുടങ്ങിയ കവിതകൾ ലോക പ്രശസ്തമാണ്. ഇംഗ്ലീഷ് സാഹിത്യത്തിൽ വില്യം ഷേക്സ്പിയർ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഉദ്ധരിക്കപ്പെടുന്ന വരികൾ ടെന്നീസന്റേതാണ്.
0: ചരിത്രത്തിൽ ഇന്ന്
2: ആരണ്യകം ആയുരാരോഗ്യം നാളെ രാവിലെ 7:15 പ്രായോജകർ ആരണ്യകം ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം കോവിൽ നട മണ്ണന്തല.
3: ഇനി കേൾക്കാം ആയുരാരോഗ്യം.
4: ആയുരാരോഗ്യത്തിൽ നിന്ന് പ്രമേഹ രോഗികളുടെ പാദസംരക്ഷണത്തെ കുറിച്ച് സംസാരിക്കുന്നത് ഡോക്ടർ മുഹമ്മദ് യാസിൻ എ.
5: പ്രമേഹ രോഗികളുടെ ആരോഗ്യ സംരക്ഷണത്തിൽ വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒന്നാണ് പാദസംരക്ഷണം. ലോകത്ത് ഓരോ 30 സെക്കൻഡിലും ഒരാൾക്ക് പ്രമേഹം കാരണം കാലുകൾ മുറിച്ചു മാറ്റേണ്ടി വരുന്നുണ്ട് എന്നാണ് ലോക

0: ലോകാരോഗ്യ സംഘടനയുടെ കണക്ക്. വളരെ നിസാരമെന്ന് കരുതുന്ന ഒരു ചെറിയ മുറിവോ ചെരിപ്പ് ഉരഞ്ഞുണ്ടാകുന്ന കുമിളയോ ആണ് പലപ്പോഴും പ്രമേഹ രോഗികളിൽ കാല് മുറിച്ചു മാറ്റുന്നതിലേക്ക് വരെ എത്തിക്കുന്നത്. എന്നാൽ ശരിയായ അറിവും ദിവസവുമുള്ള അല്പം ശ്രദ്ധയുമുണ്ടെങ്കിൽ 100% തടയാൻ കഴിയുന്ന ഒന്നാണിത്. എന്തുകൊണ്ടാണ് പ്രമേഹം പാദങ്ങളെ ഇത്രയധികം ബാധിക്കുന്നതെന്നും അത് എങ്ങനെ ശാസ്ത്രീയമായി സംരക്ഷിക്കാമെന്നും നമുക്കിന്ന് നോക്കാം. പ്രധാനമായും രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് പ്രമേഹ രോഗങ്ങളിൽ പാദങ്ങൾക്ക് തകരാറുകൾ സംഭവിക്കുന്നത്. ഒന്നാമത്തെ കാരണം ഡയബറ്റിക് ന്യൂറോപ്പതി അഥവാ നാഡീ തകരാറുകളാണ്. ദീർഘകാലം പ്രമേഹം നിയന്ത്രണ വിധേയമല്ലാതെ നിൽക്കുമ്പോൾ അത് കാലുകളിലേക്കുള്ള സൂക്ഷ്മമായ ഞരമ്പുകളെ നശിപ്പിക്കുന്നു. ഇത് കാരണം കാലുകളിലെ സ്പർശനശേഷിയും വേദന അറിയാനുള്ള കഴിവും നഷ്ടപ്പെടുന്നു. വഴിയിലൂടെ നടക്കുമ്പോൾ കാലിൽ ഒരു മുള്ളോ കല്ലോ കൊണ്ടാൽ സാധാരണക്കാർക്ക് അത് പെട്ടെന്ന് വേദനിക്കും, അവർ കാൽ വലിക്കും. എന്നാൽ ന്യൂറോപ്പതി വന്ന പ്രമേഹ രോഗികൾക്ക് ഇത് അറിയാൻ കഴിയില്ല. ആ മുറിവ് വ്രണമാകാൻ ഇത് കാരണമാകുന്നു. രണ്ടാമത്തെ കാരണം രക്തയോട്ടത്തിൻ്റെ കുറവാണ്. രക്തത്തിലെ ഉയർന്ന പഞ്ചസാരയുടെ അളവ് കാലുകളിലേക്കുള്ള രക്തക്കുഴലുകളിൽ തടസ്സങ്ങൾ ഉണ്ടാക്കുന്നു. ഒരു മുറിവുണ്ടായാൽ അവിടെ മരുന്നെത്താനും ആ മുറിവ് കരിയാനും ആവശ്യമായ രക്തയോട്ടം ഇല്ലാതെ വരുന്നു. ഇത് കാരണം ഒരു ചെറിയ മുറിവിൽ അണുബാധയുണ്ടായി അത് പെട്ടെന്ന് പഴുക്കുകയും ഒടുവിൽ കോശങ്ങൾ നശിച്ചു പോകുന്ന അവസ്ഥയിലേക്ക് മാറുകയും ചെയ്യുന്നു. കാലുകളിലെ ഞരമ്പുകൾക്ക് തകരാറ് സംഭവിച്ചിട്ടുണ്ട് എന്ന് എങ്ങനെ തുടക്കത്തിലെ നമുക്ക് തിരിച്ചറിയാം? രാത്രി കിടക്കുമ്പോൾ കാലുകളിൽ അനുഭവപ്പെടുന്ന പുകച്ചിൽ, പാദങ്ങളിൽ മരവിപ്പ് അല്ലെങ്കിൽ തരിപ്പ്, ഉറുമ്പരിക്കുന്നത് പോലെയുള്ള തോന്നൽ എന്നിവയാണ് ഇതിൻ്റെ ആദ്യ ലക്ഷണങ്ങൾ. കൂടാതെ കാൽപാദങ്ങളിലെ ചർമ്മം വല്ലാതെ വരണ്ടുണങ്ങുക, ഉപ്പൂറ്റിയിൽ വലിയ വിള്ളലുകൾ വീഴുക എന്നിവയും ശ്രദ്ധിക്കേണ്ടതാണ്. ഇതിൽ ഏറ്റവും അപകടകരമായ ലക്ഷണം വേദനയില്ലാത്ത മുറിവുകളാണ്. കാലിൽ ഒരു മുറിവ് വന്നിട്ട് ഒട്ടും വേദനിക്കുന്നില്ല എങ്കിൽ അത് സന്തോഷിക്കേണ്ട കാര്യമല്ല, മറിച്ച് നിങ്ങളുടെ കാലിലെ ഞരമ്പുകൾക്ക് കാര്യമായ തകരാറുണ്ടെന്ന് മനസ്സിലാക്കേണ്ടതാണ്. പ്രമേഹമുള്ളവർ തങ്ങളുടെ മുഖം നോക്കുന്നതിനേക്കാൾ കൂടുതൽ പ്രാധാന്യത്തോടെ കാലുകളെ നോക്കേണ്ടതുണ്ട്. അതിനായി ഈ കാര്യങ്ങൾ ദിനചര്യയാക്കുക. ഒന്ന്, ദിവസവുമുള്ള പരിശോധന. ദിവസവും രാത്രി കിടക്കുന്നതിന് മുൻപ് കാലുകൾ നന്നായി പരിശോധിച്ച് മുറിവോ നിറവ്യത്യാസമോ കുമിളകളോ ഇല്ലെന്ന് ഉറപ്പുവരുത്തുക. കാൽപാദത്തിൻ്റെ അടിഭാഗം കാണാൻ കഴിയുന്നില്ലെങ്കിൽ ഒരു ചെറിയ കണ്ണാടിയുടെ സഹായം തേടാം. കാലുകൾ കഴുകലും ഉണക്കലും. ദിവസവും ഇളം ചൂടുവെള്ളത്തിൽ സോപ്പ് ഉപയോഗിച്ച് പാദങ്ങൾ കഴുകണം. എന്നാൽ വെള്ളത്തിന് ചൂട് കൂടുതലുണ്ടോ എന്ന് സ്വന്തം കാലുകൊണ്ട് പരിശോധിക്കരുത്. കൈകൊണ്ടോ മറ്റാരെങ്കിലുമോ പരിശോധിക്കണം. കഴുകിയ ശേഷം വൃത്തിയുള്ള തുണി കൊണ്ട് കാലുകൾ ഒപ്പിയെടുക്കുക. പ്രത്യേകിച്ച് കാൽവിരലുകൾക്കിടയിൽ ഈർപ്പം നിലനിൽക്കാൻ പാടില്ല. അവിടെ ഈർപ്പം ഇരുന്നാൽ ഫംഗസ് ബാധയുണ്ടാകും. കാലുകൾ വരളാതിരിക്കാൻ മോയ്സ്ചറൈസറുകൾ പുരട്ടാം. എന്നാൽ ഇത് കാൽവിരലുകൾക്ക് ഇടയിലേക്ക് പുരട്ടാൻ പാടുള്ളതല്ല. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ചെരുപ്പുകളുടെ ഉപയോഗമാണ്. വീടിനകത്തായാലും പുറത്തായാലും ഒരിക്കലും നഗ്നപാദരായി നടക്കരുത്. പ്രമേഹ രോഗികൾക്കായി പ്രത്യേകം തയ്യാറാക്കിയ മൃദുവായ MCR ചെരുപ്പുകൾ ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഷൂസ് ധരിക്കുന്നതിന് മുൻപ് അതിനുള്ളിൽ കല്ലോ പ്രാണികളോ ഇല്ലെന്ന് കുടഞ്ഞുറപ്പുവരുത്തണം. മറ്റൊന്ന്, നഖം വെട്ടുമ്പോൾ എപ്പോഴും നേരെ വെട്ടുക എന്നുള്ളതാണ്. അരികുകൾ വല്ലാതെ ഉള്ളിലേക്ക് വെട്ടിമാറ്റരുത്. ഇത് നഖം കുഴിനഖമായി മാറി പഴുക്കാൻ കാരണമാകും. കാലിൽ ചെറിയൊരു മുറിവ് കണ്ടാൽ പോലും സ്വന്തമായി ചികിത്സിക്കാൻ നിൽക്കരുത്. ഉടൻ തന്നെ നിങ്ങളുടെ ഡോക്ടറെ കണ്ട് ശാസ്ത്രീയമായ ഡ്രസ്സിംഗ് ചെയ്യുകയും മരുന്ന് കഴിക്കുകയും വേണം. എത്രയൊക്കെ ശ്രദ്ധിച്ചാലും രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രണത്തിലല്ല എങ്കിൽ ഇതുകൊണ്ടൊന്നും വലിയ പ്രയോജനമുണ്ടാകില്ല. അതിനാൽ കൃത്യമായ ഭക്ഷണക്രമം, വ്യായാമം, മരുന്നുകൾ എന്നിവയിലൂടെ പ്രമേഹം നിയന്ത്രിക്കുക എന്നതാണ് എല്ലാത്തിൻ്റെയും അടിസ്ഥാനം. നിങ്ങളുടെ കാലുകൾ നിങ്ങളുടെ സ്വാതന്ത്ര്യമാണ്, അത് സംരക്ഷിക്കുക. സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മടികൂടാതെ നിങ്ങളെ ചികിത്സിക്കുന്ന ഡോക്ടറോട് ചോദിച്ചറിയുക.
1: ആയുരാരോഗ്യത്തിൽ നിന്ന് പ്രമേഹ രോഗികളുടെ പാദ സംരക്ഷണത്തെ കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ഡോക്ടർ മുഹമ്മദ് യാസിൻ എ.
2: കെ ചേട്ടന്റെ ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് വന്നേ പിന്നെ പണിക്കൂലിയെ കുറിച്ചുള്ള കൺസേൺ അങ്ങ് മാറി.
3: ആ പറഞ്ഞത് 100% കറക്റ്റ്.
4: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്
5: ആന്റിക് ചേട്ടനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
4: ഡയമണ്ട്, പ്രീഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം.
5: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കളിയിക്കവിളായി, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.
1: പി കെ ഗോപിയുടെ വരികൾക്ക് രവീന്ദ്രൻ ഈണം നൽകി യേശുദാസും ചിത്രയും പാടിയ ഗാനം കേൾക്കാം. ചിത്രം ഭൂമിക.

0: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണവില
1: എന്നും രാവിലെ 10:30
0: പ്രായോജകർ.
1: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
0: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.

0: തൊഴിൽ ദർശനം.
1: കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രാലയത്തിന് കീഴിൽ ഉത്തർപ്രദേശിലെ സഹാരൻപൂരിലുള്ള സെൻട്രൽ പൾപ്പ് ആൻഡ് പേപ്പർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പ്രോജക്ട് സ്റ്റാഫിന്റെ ഒഴിവിലേക്ക് വാക്ക് ഇൻ ഇന്റർവ്യൂ നടത്തുന്നു. 34 ഒഴിവുണ്ട്. തസ്തികകളും ഒഴിവും. സീനിയർ പ്രോജക്ട് അസോസിയേറ്റ് 5, പ്രോജക്ട് അസോസിയേറ്റ് ഗ്രേഡ് 2 8, പ്രോജക്ട് അസോസിയേറ്റ് ഗ്രേഡ് 1 5, പ്രോജക്ട് അസിസ്റ്റന്റ് 1, ഫീൽഡ് അസിസ്റ്റന്റ് 10, ടെക്നിക്കൽ അസിസ്റ്റന്റ് 1, ഫീൽഡ് വർക്കർ 1, സയന്റിഫിക് അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റന്റ് 3. യോഗ്യത: ITI, ഡിപ്ലോമ, ബിരുദം, ബിരുദാനന്തര ബിരുദം, ഡോക്ടറൽ ബിരുദം. സീനിയർ പ്രോജക്ട് അസോസിയേറ്റ്, പ്രോജക്ട് അസോസിയേറ്റ് ഗ്രേഡ് 2 തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ പ്രവൃത്തി പരിചയവും വേണം. വാക്കിൻ ഇന്റർവ്യൂ ഒക്ടോബർ 23 മുതൽ 30 വരെയുള്ള തീയതികളിൽ രാവിലെ 8 മണി മുതൽ. സ്ഥലം: സെൻട്രൽ പൾപ്പ് ആൻഡ് പേപ്പർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, പേപ്പർ മിൽ റോഡ്, ഹിമത് നഗർ, സഹാരൻപൂർ 247001, UP. വിലാസം ഒരിക്കൽ കൂടി: സെൻട്രൽ പൾപ്പ് ആൻഡ് പേപ്പർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, പേപ്പർ മിൽ റോഡ്, ഹിമത് നഗർ, സഹാരൻപൂർ 247001, UP. അപേക്ഷാ ഫോം പൂരിപ്പിച്ച് ബന്ധപ്പെട്ട സർട്ടിഫിക്കറ്റുകൾ സഹിതം എത്തണം. പ്രായപരിധി ഉൾപ്പെടെയുള്ള വിശദ വിവരങ്ങൾക്കും അപേക്ഷാ ഫോമിനും സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം https://www.cppri.res.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി: https://www.cppri.res.in. ഡൽഹി സർവകലാശാലയ്ക്ക് കീഴിലുള്ള മൈത്രേയി കോളേജിൽ അനധ്യാപക തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 52 ഒഴിവുണ്ട്. തസ്തികകളും ഒഴിവും. അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ 1, സീനിയർ അസിസ്റ്റന്റ് 1, ജൂനിയർ അസിസ്റ്റന്റ് 6, ലൈബ്രറി അറ്റൻഡന്റ് 11, ലബോറട്ടറി അസിസ്റ്റന്റ് ബോട്ടണി കെമിസ്ട്രി ഫിസിക്സ് സുവോളജി 9, ലബോറട്ടറി അറ്റൻഡന്റ് ബോട്ടണി കെമിസ്ട്രി ഫിസിക്സ് സുവോളജി 24. ഓൺലൈനായി അപേക്ഷിക്കണം. വിശദ വിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം www.du.ac.in അല്ലെങ്കിൽ www.maitreyi.ac.in. വെബ്സൈറ്റ് വിലാസങ്ങൾ ഒരിക്കൽ കൂടി: www.du.ac.in അല്ലെങ്കിൽ www.maitreyi.ac.in. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ഒക്ടോബർ 9. അസമിലെ ഗുവാഹട്ടി ആസ്ഥാനമായുള്ള കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമായ ബ്രഹ്മപുത്ര ക്രാക്കർ ആൻഡ് പോളിമർ ലിമിറ്റഡിൽ നോൺ എക്സിക്യൂട്ടീവ് തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 24 ഒഴിവുണ്ട്. തസ്തികകളും ഒഴിവും. ഫോർമാൻ 5, കെമിക്കൽ 3, സിവിൽ 1, ഇൻസ്ട്രുമെന്റേഷൻ 1, ജൂനിയർ സൂപ്രണ്ട് 1, ഹ്യൂമൻ റിസോഴ്സ് 1, ഓപ്പറേറ്റർ 8, കെമിക്കൽ 8, ടെക്നീഷ്യൻ 7, ഇലക്ട്രിക്കൽ 3, ഇൻസ്ട്രുമെന്റേഷൻ 2, മെക്കാനിക്കൽ 1. മേൽപ്പറഞ്ഞ ഒഴിവുകൾക്ക് പുറമേ ഭിന്നശേഷിക്കാരിൽ നിന്ന് മാത്രമായി ഓപ്പറേറ്റർ കെമിക്കൽ ട്രെയിനി, ടെക്നീഷ്യൻ മെക്കാനിക്കൽ ട്രെയിനി, അക്കൌണ്ട്സ് അസിസ്റ്റന്റ് ട്രെയിനി എന്നീ തസ്തികകളിലെ ഓരോ ഒഴിവിലേക്കും അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. യോഗ്യത: ITI, ഡിപ്ലോമ, ബിരുദം. ട്രെയിനി ഒഴികെയുള്ളവയിലേക്ക് അപേക്ഷിക്കാൻ 2 വർഷത്തെ പ്രവൃത്തി പരിചയം വേണം. ഓൺലൈനായി അപേക്ഷിക്കണം. വിശദ വിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം www.bcplonline.com. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി www.bcplonline.com. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ഒക്ടോബർ 9.
0: തൊഴിൽ ദർശനം.

0: MRT ഹോം നീഡ്സിൽ ബ്രാസ് മേള,
1: കുക്ക്വെയർസ്, പൂജ ആർട്ടിക്കൽസ്, ഹോം ഡെക്കോർസ്, മാർക്കറ്റിലെ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ മികച്ച ഡിസ്കൗണ്ടുകളോടെ 5,000 രൂപയ്ക്ക് മുകളിലുള്ള എല്ലാ പർച്ചേസുകൾക്കും അട്രാക്റ്റീവ് ക്യാഷ് ഡിസ്കൗണ്ട്സ്.
0: ഈ ഓഫർ സെപ്റ്റംബർ 28 മുതൽ ഒക്ടോബർ 20 വരെ. കണ്ടീഷൻ സപ്ലൈ. MRT ഹോം നീഡ്സ്, മെയിൻ റോഡ്, ചാല.

0: വരിശകളിൽ ഒറ്റ കമ്പിനാദം മാത്രം മൂളും വീണാഗാനം.
1: രവീന്ദ്രന്റെ സംഗീതത്തിൽ യേശുദാസ് പഴയ ഗാനമാണ് ഇപ്പോൾ കേട്ടത്. ചിത്രം തേനും വയമ്പും, രചന ബിജു തിരുമല.
2: തിങ്കൾ മുതൽ വെള്ളി വരെ എല്ലാ ദിവസവും രാവിലെ 8:45 സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം, യോഗ സൗഖ്യം.
1: ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾ, ദീപൻ ചാറ്റർജിയുടെ സംഗീതം, എം ജി ശ്രീകുമാറും സുജാതയും പാടിയത് ചിത്രം കാക്കക്കുയിൽ.

0: ഈ അറിയിപ്പൊന്ന് ശ്രദ്ധിക്കൂ. ഹരിതം ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ വ്യാഴാഴ്ച രാവിലെ 11:00 മുതൽ 12 മണിവരെ പശുക്കളിലെ പ്രധാന രോഗങ്ങളും നിയന്ത്രണ മാർഗങ്ങളും എന്ന വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് തിരുവനന്തപുരം കോളേജ് ഓഫ് ഡയറി സയൻസ് ആൻഡ് ടെക്നോളജി അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ കെ ലാലു മറുപടി നൽകുന്നു. സംശയങ്ങൾ ചോദിക്കുന്നതിനായി ശ്രോതാക്കൾ വിളിക്കേണ്ട നമ്പറുകൾ ഇനി പറയുന്നു. 9495964321, 9495655321, 9496595321. ഓർക്കുക, ഹരിതം ഹലോ ആകാശവാണിയിൽ പശുക്കളിലെ പ്രധാന രോഗങ്ങളും നിയന്ത്രണ മാർഗങ്ങളും എന്ന വിഷയത്തെക്കുറിച്ചുള്ള തത്സമയ ഫോണിൻ പരിപാടി വ്യാഴാഴ്ച രാവിലെ 11:00 മുതൽ 12 മണിവരെ. അറിയിപ്പ് കഴിഞ്ഞു.
1: പ്രകാശധാര, ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40 മറക്കാതെ കേൾക്കുക പ്രകാശധാര.

ശ്യാമിന്റെ സംഗീതത്തിൽ ജാനകി പാടിയ ഗാനമാണ് ഇപ്പോൾ കേട്ടത്. ചിത്രം ഇളനീർ. സമയം 7 മണി കഴിഞ്ഞ് 45 മിനിറ്റ്.

0: കൊല്ലത്ത് കൊല്ലം ഒന്നായി.
1: എന്തായാലും കെ കെ ജയുടെ വരവ് പൊടിച്ചു.
2: കൊല്ലം ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സിന്റെ ഒന്നാം വാർഷികത്തോടനുബന്ധിച്ച് ഒക്ടോബർ 18 മുതൽ 21 വരെ വമ്പൻ ഓഫറുകൾ.
3: പഴയ സ്വർണം മാറ്റി വാങ്ങുമ്പോൾ 1000 രൂപ അധിക മൂല്യം. നഖാസ് ആന്റ് ചെട്ടിനാർ ടർക്കിഷ് കളക്ഷനുകൾക്ക് പണിക്കൂലി 6.9% മുതൽ.
2: 1,00,000 രൂപയ്ക്ക് ഡയമണ്ട് വാങ്ങുമ്പോൾ ഗോൾഡ് കോയിൻ സമ്മാനം. 5 പവന് മുകളിലുള്ള ഓരോ പർച്ചേസിനും ഒരു സ്വർണ്ണ മോതിരം സമ്മാനം. അന്നേ ദിവസങ്ങളിൽ മൂക്കുകുത്തുന്നവർക്ക് വെള്ളി മുകുത്തി സൗജന്യം. ഒപ്പം ഉറപ്പായ സമ്മാനങ്ങളും.
3: ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ആർപി മോൾ, ഗ്രൗണ്ട് ഫ്ലോർ, കൊല്ലം.
4: ഇനി വേണുഗോപാലും സംഘവും പാടിയ ഒരു ഗാനം കേൾക്കാം, ചിത്രം സാന്ദ്രം. വരികൾ എഴുതിയത് കൈതപ്രം, സംഗീതം നൽകിയത് ജോൺസൺ.

0: ഒന്ന് ശരിയാവുമ്പോ ഒന്ന് കേടാവും, ടാപ്പുകൾ കുറേ മാറ്റേണ്ടി വരും. പക്ഷെ ഇതിന്റെ ഒക്കെ സ്പെയർ കിട്ടുമോ എന്തോ?
1: അതിനല്ലേ അനന്തപുരി സാനിറ്റേഷൻസ്. അവിടെ ടാപ്പുകളുടെ ഡിഫറന്റ് ആക്സസറീസ്, ക്ലോസറ്റിന്റെ സീറ്റ് കവറുകൾ, അങ്ങനെ പ്ലംബിംഗിന്റെയും സാനിറ്ററീസിന്റെയും വെറൈറ്റി ആൻഡ് ബ്രാൻഡഡ് കളക്ഷൻസ് ഉണ്ട്. അതും മിതമായ നിരക്കിൽ.
2: അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.

0: വിസ എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസും ജെൻസിയും പാടിയ ഗാനമാണ് ഇപ്പോൾ കേട്ടത്. വരികൾ എഴുതിയത് ബിജു തിരുമല, ഈണം നൽകിയത് ജിതിൻ ശ്യാം.
1: വല്ലത്ത്, ഇതാ ഒരു ചോദ്യം. എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 1-2. പ്രായോജകർ വല്ലത്ത് എഡ്യൂക്കേഷൻ പ്രൈവറ്റ് ലിമിറ്റഡ്, തിരുവനന്തപുരം, കൊച്ചി.

0: കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി ഗാന്ധി സ്മൃതി. പ്രായോജകർ കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി, വേങ്കോട്, വട്ടപ്പാറ.
1: മെച്ചപ്പെട്ട പുകയില്ലാത്ത വിറകടുപ്പുകൾക്ക് കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി, വേങ്കോട്, വട്ടപ്പാറ. ഫോൺ 9 4 4 7 3 4 1 4 8

0: 4. ഗാന്ധി സ്മൃതി, ഗാന്ധിജിയുടെ ജീവിതത്തിലെ അനർഘ നിമിഷങ്ങളിലൂടെ.
1: രോഗികളെ ശുശ്രൂഷിക്കുന്ന കാര്യത്തിലും രോഗം പടർന്നു പിടിക്കുന്നത് തടയുന്നതിലും മുനിസിപ്പൽ അധികൃതരുടെ അലസതയും അശ്രദ്ധയും ആക്ഷേപിച്ചുകൊണ്ട് ഗാന്ധി അവിടുത്തെ പത്രത്തിലേക്ക് ഒരു കത്തയച്ചു. ഈ കത്തിന് ഗാന്ധി ഒട്ടും പ്രതീക്ഷിക്കാത്ത ഫലമുണ്ടായി. ഹെൻറി പോളക്, റവറൻ ജോസഫ് ഡോക്ക് എന്നീ രണ്ട് യൂറോപ്യന്മാരുമായി പരിചയപ്പെടുന്നതിന് ഇത് വഴിവെച്ചു. അവർ രണ്ടുപേരും പിന്നീട് ഗാന്ധിയുടെ അടുത്ത സുഹൃത്തുക്കളും സഹപ്രവർത്തകരുമായി തീർന്നു. മറ്റൊരു സുഹൃത്തിനെ സമ്പാദിക്കുന്നതിന് കൂടി ഈ സംഭവം അവസരമുണ്ടാക്കി. ജോനാസ്ബർഗിൽ ഒരു സസ്യഭോജനശാലയുണ്ട്. അവിടെ ഭക്ഷണം കഴിക്കുവാൻ പോകുന്നത് ഗാന്ധിയുടെ പതിവായിരുന്നു. ആ സ്ഥലത്ത് വെച്ചാണ് ആൽബർട്ട് വെസ്റ്റ് എന്നു പേരായ ഒരു വെള്ളക്കാരനുമായി പരിചയപ്പെടാനിടയായത്. അദ്ദേഹം ജോനാസ്ബർഗിലുള്ള ഒരു ചെറിയ അച്ചുകൂടത്തിന്റെ ഉടമസ്ഥനായിരുന്നു. പ്ലേഗ് പിടിച്ച രോഗികളെ ശുശ്രൂഷിച്ചിരുന്ന കാലത്ത് ഗാന്ധിക്ക് ആ ഭക്ഷണശാലയിൽ പോകുവാൻ കഴിഞ്ഞിരുന്നില്ല. ഗാന്ധിയെ പതിവായി അവിടെ കണ്ടിരുന്ന ആൽബർട്ട് വെസ്റ്റ് ഗാന്ധിയെ കാണാതിരുന്നപ്പോൾ അതിനുള്ള കാരണം അന്വേഷിക്കുവാനായി അദ്ദേഹത്തിന്റെ ഭവനത്തിൽ കയറി ചെന്നു. കാര്യം മനസ്സിലായപ്പോൾ രോഗികളെ ശുശ്രൂഷിക്കുന്നതിനായി താനും വരാമെന്ന് വെസ്റ്റ് ഗാന്ധിയോട് പറഞ്ഞു. ഗാന്ധി അതിന് സമ്മതിച്ചില്ല. എന്നാൽ സേവനത്തിന് തയ്യാറാണെങ്കിൽ അതിനുള്ള മറ്റൊരു രംഗം താൻ കാണിച്ചു തരാമെന്ന് ഗാന്ധി അദ്ദേഹത്തോട് പറഞ്ഞു. താൻ ഡർബനിൽ ഇന്ത്യൻ ഒപ്പീനിയൻ എന്ന പേരിൽ ഒരു പത്രം നടത്തുന്നുണ്ടെന്നും അതിന്റെ നടത്തിപ്പിൽ സഹായിക്കാനായി വെസ്റ്റ് അങ്ങോട്ട് പോകുന്നത് നന്നായിരിക്കുമെന്നും ഗാന്ധി അഭിപ്രായപ്പെട്ടു. വെസ്റ്റ് സമ്മതിച്ചു. മാസത്തിൽ 10 പവൻ പ്രതിഫലം വെസ്റ്റിന് കൊടുക്കുവാനും നിശ്ചയിച്ചു. ഈ വ്യവസ്ഥകൾക്കനുസരിച്ച് വെസ്റ്റ് ഡർബാനിൽ പോയി ഇന്ത്യൻ ഒപ്പീനിയനിൽ ജോലി ചെയ്യുവാൻ തുടങ്ങി. ഗാന്ധി തെക്കേ ആഫ്രിക്ക വിടുന്നതുവരെ വെസ്റ്റുമായുള്ള ആ സൗഹൃദ ബന്ധം തുടർന്നു വന്നു. ഇന്ത്യക്കാർ പാർത്തിരുന്ന സ്ഥലത്ത് പ്ലേഗ് നിവാരണത്തിനായി മുനിസിപ്പൽ അധികൃതർ എടുത്തിരുന്ന നടപടികൾ ഒട്ടും തൃപ്തികരമല്ലെന്ന് ഗാന്ധി ആക്ഷേപിച്ചു. അവരുടെ ശ്രദ്ധ അധികവും വെള്ളക്കാർ പാർത്തിരുന്ന സ്ഥലത്ത് പ്ലേഗ് വരാതിരിക്കുവാൻ വേണ്ടുന്ന മുൻകരുതലുകൾ ചെയ്യുന്നതിൽ മാത്രമായിരുന്നു. അത് ആവശ്യമാണെന്ന് ഗാന്ധി സമ്മതിച്ചു. എന്നാൽ ഇന്ത്യക്കാരുടെ കാര്യത്തിൽ അധികാരസ്ഥന്മാർ പ്രദർശിപ്പിച്ചിരുന്ന അലസത ക്ഷന്തവ്യമല്ലെന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു. പ്ലേഗ് നിവാരണത്തിനായി മുനിസിപ്പാലിറ്റി ഉണ്ടാക്കിയിട്ടുള്ള നിബന്ധനകൾ അക്ഷരം പ്രതി അനുസരിക്കണമെന്ന് ഗാന്ധി ഇന്ത്യക്കാരെ ഉപദേശിച്ചു.
0: ഗാന്ധി സ്മൃതി ആഖ്യാനം എൻ ജെ ജോഷിലാൽ. കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി ഗാന്ധി സ്മൃതി പ്രായോജകർ കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി വേങ്കോട് വട്ടപ്പാറ.

കൂടുതൽ ശ്രദ്ധ വേണ്ടതും ഭിന്നശേഷിക്കാരുമായ കുട്ടികളിലെ ഹാബിലിറ്റേഷൻ അഥവാ ഇതുവരെ വികസിച്ചിട്ടില്ലാത്ത കഴിവുകളെ വികസിപ്പിക്കൽ. ഡോക്ടർ ബെനറ്റ് സൈലം പി സംസാരിക്കുന്നു. ഇന്നുച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ.

0: പ്രധാന വാർത്തകൾക്ക് ശേഷം നമസ്തേ അനന്തപുരി തുടർന്ന് കേൾക്കാം. സമയം 8 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ 3 ദിവസത്തെ ഹിമാചൽ പ്രദേശ് സന്ദർശനത്തിന് ഇന്ന് തുടക്കം. ബിലാസ്പൂരിലെ എയിംസ് ബിരുദദാന ചടങ്ങിൽ മുഖ്യ

അതിഥിയായി പങ്കെടുക്കുന്ന രാഷ്ട്രപതി പരിശീലനം പൂർത്തിയാക്കിയ യുവ ഡോക്ടർമാർക്ക് ബിരുദങ്ങൾ സമ്മാനിക്കും. G20 വ്യാപാര മന്ത്രിമാരുടെ യോഗത്തിൽ പങ്കെടുക്കാൻ US ൽ എത്തിയ കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ US വ്യവസായ പ്രമുഖരുമായി കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യയിലെ നിക്ഷേപങ്ങളും പങ്കാളിത്തവും കൂടുതൽ ശക്തിപ്പെടുത്തുന്ന സാധ്യതകൾ ഇരുരാജ്യങ്ങളും ചർച്ച ചെയ്തു. തമിഴ്നാട്, പുതുച്ചേരി, പശ്ചിമബംഗാൾ എന്നിവിടങ്ങളിലെ 5 നിയമസഭാ മണ്ഡലങ്ങളിലേക്കും അസമിലെ 1 ലോക്സഭാ സീറ്റിലേക്കും ഇന്ന് ഉപതെരഞ്ഞെടുപ്പ്. വെള്ളിയാഴ്ചയാണ് വോട്ടെണ്ണൽ. ചികിത്സാരംഗം ആധുനികവൽക്കരിക്കുന്നതിന്റെ ഭാഗമായി റോബോട്ടിക് സർജറി ഉൾപ്പെടെ സംവിധാനങ്ങൾ കൂടുതൽ കേന്ദ്രങ്ങളിൽ ആരംഭിക്കുമെന്ന് മന്ത്രി കെ മുരളീധരൻ. കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ സംസ്ഥാനത്തെ ആദ്യ സമഗ്ര തൃതീയതല ഹീമോഫീലിയ ചികിത്സാ കേന്ദ്രം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. കാസർകോട് ജില്ലാ പട്ടയമേള മുനിസിപ്പൽ കോൺഫറൻസ് ഹാളിൽ മന്ത്രി KM ഷാജി ഉദ്ഘാടനം ചെയ്തു. ജില്ലയിൽ 289 പട്ടയങ്ങൾ വിതരണം ചെയ്തു. ആലപ്പുഴ ജില്ലയിലെ റാണി ചിത്തിര കായൽ പാടശേഖരങ്ങളിൽ നിന്ന് സംഭരിച്ച നെല്ലിന് പ്രോത്സാഹന ബോണസായി 1,62,51,235 രൂപ അനുവദിക്കാൻ സപ്ലൈകോ മാനേജിംഗ് ഡയറക്ടർക്ക് അനുമതി. മുഖ്യമന്ത്രി VD സതീശന്റെ നിർദ്ദേശപ്രകാരമാണ് തുക അനുവദിച്ചത്. സെൻസസ് 2027 ഒന്നാംഘട്ടം വിജയകരമായി പൂർത്തീകരിക്കാൻ നേതൃത്വം നൽകിയ കണ്ണൂർ ജില്ലയിലെ സെൻസസ് ഉദ്യോഗസ്ഥരെ ജില്ലാ കളക്ടർ P വിഷ്ണുരാജ് അനുമോദിച്ചു. ഉദ്യോഗസ്ഥരുടെ മാതൃകാപരമായ പ്രവർത്തനങ്ങളാലാണ് ഒന്നാംഘട്ട സെൻസസ് നല്ല നിലയിൽ പൂർത്തീകരിക്കാൻ സാധിച്ചതെന്ന് കളക്ടർ പറഞ്ഞു. സംസ്ഥാന ജൂനിയർ അത്ലറ്റിക് മീറ്റ് ഇന്ന് കൊല്ലത്ത് സമാപിക്കും. 103 ഇനങ്ങൾ പൂർത്തിയായപ്പോൾ 307 പോയിന്റുമായി പാലക്കാട് ഒന്നാം സ്ഥാനത്തും 305 പോയിന്റുമായി മലപ്പുറം രണ്ടാം സ്ഥാനത്തുമാണ്. FM ന്യൂസ് ഹെഡ്ലൈൻസ്, ഇനി 10 മണിക്ക് കേൾക്കാം.

ഇനി ഇന്ന് ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരത്തിനുള്ള സമയമാണ്. ചോദ്യം ഇതായിരുന്നു, ഗ്രാൻഡ് ചെസ് ടൂർ ചാമ്പ്യനാകുന്ന ആദ്യത്തെ ഇന്ത്യൻ താരം ആരാണ്? ശരിയുത്തരം ആർ പ്രജ്ഞാനന്ദ. സെയിന്റ് ലൂയിസിൽ നടന്ന ഫൈനലിൽ അമേരിക്കൻ ഗ്രാൻഡ് മാസ്റ്റർ ഫാബിയാനോ കരുവാനയെ പരാജയപ്പെടുത്തിയാണ് ഇദ്ദേഹം ഈ ചരിത്ര നേട്ടം സ്വന്തമാക്കിയത്.

0: വെള്ളി വരെ എല്ലാ ദിവസവും രാവിലെ 8:45 സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം യോഗ സൗഖ്യം.
1: ഇനി കേൾക്കാം കാലം സാക്ഷി.
2: ചോ രാമസ്വാമി പത്രപ്രവർത്തകനും നടനും നാടകകൃത്തും സംവിധായകനും തിരക്കഥാകൃത്തും അഭിഭാഷകനുമായിരുന്ന ചോ രാമസ്വാമി 1934 ഒക്ടോബർ 5 ചെന്നൈയിൽ ജനിച്ചു. അഭിഭാഷകനായിട്ടായിരുന്നു ജീവിതം ആരംഭിച്ചത്. പിന്നീട് നാടകത്തിൽ വേഷമിട്ടു. തുഗ്ലക് എന്ന തൻ്റെ മാസികയിലൂടെ അഴിമതിക്കും അനീതിക്കുമെതിരെ നിരന്തരം എഴുതിയ രാമസ്വാമി 1963 മുതൽ 2005 വരെ 180 തമിഴ് ചിത്രങ്ങളിൽ വേഷമിട്ടു. അതിനു പുറമെ 5 സംവിധാനം ചെയ്തു. അദ്ദേഹത്തിൻ്റെ തേന്മഴൈ, ബൊമ്മലാട്ടം തുടങ്ങിയ ചിത്രങ്ങൾ വൻ വിജയമായിരുന്നു. 10 എഴുതിയിട്ടുണ്ട്. 1999 മുതൽ 2005 വരെ അദ്ദേഹം രാജ്യസഭാംഗമായിരുന്നു. ഇന്ദിരാഗാന്ധി, MGR, ജയലളിത, കരുണാനിധി തുടങ്ങിയവരുടെ രാഷ്ട്രീയ ഉപദേശകനായും വിമർശകനായും അദ്ദേഹം നിലകൊണ്ടു. 2017 പത്മഭൂഷൺ നൽകി രാജ്യം അദ്ദേഹത്തെ ആദരിച്ചു. 2016 ഡിസംബർ 7 ചോ രാമസ്വാമി അന്തരിച്ചു. ചോ രാമസ്വാമിയുമായി നടത്തിയ അഭിമുഖത്തിൽ നിന്നൊരു ഭാഗം ഇന്ന് കാലം സാക്ഷിയിലൂടെ

0: കെ കെ ചേട്ടന്റെ ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് വന്നേ പിന്നെ പണിക്കൂലിയെ കുറിച്ചുള്ള കൺസേൺ അങ്ങ് മാറി.
1: ആ പറഞ്ഞത് 100% കറക്റ്റ്.
2: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്
3: ആന്റിക് ചേട്ടനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
2: ഡയമണ്ട്, പ്രീഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം.
3: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കളിയിക്കവിള, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.
4: പി സുശീല പാടിയ ഗാനം കേൾക്കാം. രചന വയല രാമവർമ്മ, സംഗീതം ജി ദേവരാജൻ, ചിത്രം ത്രിവേണി.

0: നമുക്കു ചുറ്റും അറ്റകുറ്റപ്പണി നടക്കുന്നതിനാൽ തിരുവനന്തപുരം വലിയവേളി സെന്റ് ആൻഡ്രൂസ് NH ബൈപ്പാസ് റോഡിനെ ബന്ധിപ്പിക്കുന്ന കുളത്തൂർ റെയിൽവേ ഗേറ്റ് അടച്ചിടും. ഇന്ന് രാത്രി 8 മണി മുതൽ നാളെ വൈകിട്ട് 3 മണി വരെയാണ് അടച്ചിടുക. തിരുവനന്തപുരത്തെ കേരള ലോക്ഭവനിൽ സംഘടിപ്പിക്കുന്ന വിദ്യാരംഭ ചടങ്ങിൽ കുട്ടികൾക്ക് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ആദ്യാക്ഷരം എഴുതിക്കും. മുൻകൂട്ടി പേര് രജിസ്റ്റർ ചെയ്യുന്ന ആദ്യ 50 പേർക്കാണ് അവസരം ലഭിക്കുക. ഈ മാസം 12 മുൻപ് പേരും മേൽവിലാസവും രജിസ്റ്റർ ചെയ്യണം. വിശദവിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടാം. 0471-2-7211-00 നമ്പർ ഒരിക്കൽ കൂടി പറയാം. 0471-2-7211-00 ബി ഫാം രണ്ടാംഘട്ട സ്ട്രേ വേക്കൻസി ഫില്ലിംഗ് അലോട്ട്മെന്റ് ലഭിച്ചവർ നാളെ വൈകിട്ട് 4 മണിക്കകം കോളേജുകളിൽ പ്രവേശനം നേടണം. വിശദവിവരങ്ങൾക്ക് 0471-2-3321-20 എന്ന ഹെൽപ്പ് ലൈൻ നമ്പറിൽ ബന്ധപ്പെടാം. നമ്പർ ഒരിക്കൽ കൂടി 0471-2-3321-20 സംസ്ഥാന ശിശുക്ഷേമ സമിതിയുടെ ശിശുദിന ജില്ലാ കലോത്സവമായ വർണോത്സവം 2026 ഈ മാസം 23 മുതൽ അടുത്ത മാസം 1 വരെ നടത്തും. നഴ്സറി, അങ്കണവാടി, 1-ാം ക്ലാസ് മുതൽ +2 വരെയുള്ള വിദ്യാർത്ഥികൾക്ക് ഈ കലോത്സവത്തിൽ പങ്കെടുക്കാം. മത്സരങ്ങളുടെ നിബന്ധന, ലഘുലേഖ, മത്സരക്രമം എന്നിവ സംബന്ധിച്ച വിവരങ്ങൾ സമിതി ഓഫീസിൽ നിന്ന് ലഭിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക. 9847464613 നമ്പർ ഒരിക്കൽ കൂടി 9847464613 കേട്ടത് നമുക്ക് ചുറ്റും.
1: കൊല്ല സുപ്രീം സ്വർണമെങ്കിൽ കള്ളന്മാരോ കെട്ട് കെട്ട്.
2: കെ സുപ്രീം ആൻഡ് സ്റ്റൈൽ ക്ലബ് ബൈ കൊല്ലം സുപ്രീം. തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ആൻഡ്

ആട്ടക്കലാശം എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും സംഘവും പാടിയ ഗാനമാണ് ഇപ്പോൾ കേട്ടത്. വരികൾ എഴുതിയത് പൂവച്ചൽ ഖാദർ, ഈണം നൽകിയത് രവീന്ദ്രൻ.

വിനീത് ശ്രീനിവാസിനും മൃദുല വാര്യരും പാടിയ ഗാനം കേൾക്കാം. ചിത്രം ഒരു സെക്കൻഡ് ക്ലാസ് യാത്ര. രചന ഹരിനാരായണൻ, സംഗീതം ഗോപി സുന്ദർ.

0: MRT ഹോം നീഡ്സിലെ ബ്രാസ് മേള, മിസ്സിയിലെ കുക്ക്വെയർസ്, പൂജ ആർട്ടിക്കിൾസ്, ഹോം ഡെക്കോർ എല്ലാം മാർക്കറ്റിലെ കുറഞ്ഞ വിലയിലും ഡിസ്കൗണ്ടിലും വാങ്ങാം. 5000 രൂപയ്ക്ക് മുകളിൽ ഷോപ്പ് ചെയ്തപ്പോ എനിക്കും കിട്ടി ഡിസ്കൗണ്ട്.
1: ഈ ഓഫർ സെപ്റ്റംബർ 28 മുതൽ ഒക്ടോബർ 20 വരെ. കണ്ടീഷൻ അപ്ലൈ. MRT ഹോം നീഡ്സ്, മെയിൻ റോഡ്, ചാല.
2: വീടിനും ഓഫീസിനും നൽകാം ന്യൂ ലുക്ക്. കർട്ടൻ, ഫർണിഷിംഗ്, ക്ലോത്ത്, മാട്രസ്, ഇവയുടെ അതിവിപുലമായ ശേഖരവുമായി ഫർണിഷിംഗ് അവന്യൂ.
3: ഷോറൂം സന്ദർശിക്കൂ, ട്രെൻഡിനനുസരിച്ച് നിങ്ങൾക്ക് വേണ്ടത് പർച്ചേസ് ചെയ്യൂ.
1: ഫർണിഷിംഗ് അവന്യൂ, ഇഞ്ചക്കൽ ജംഗ്ഷൻ ഓപ്പോസിറ്റ് വയലിൽ റെസ്റ്റോറന്റ്. കോൾ 9447210874.

0: സമയം 8 മണി കഴിഞ്ഞ് 30 മിനിറ്റ്.
1: ബാലരാമപുരം സുബ്ബയ്യ ജുവലേഴ്സ് നോവൽ സഞ്ചാരം. പ്രായോജകർ ബാലരാമപുരം സുബ്ബയ്യ ജുവലേഴ്സ്. സ്വർണ്ണാഭരണങ്ങൾക്ക് ഇപ്പോൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി.
2: ബാലരാമപുരം സുബ്ബയ്യ ജുവലേഴ്സ്, 2 പവന് മുകളിലുള്ള പർച്ചേസുകൾക്ക് പട്ട് സാരി സമ്മാനം. ഏറ്റവും പുതിയ സെലക്ഷനുകൾ, ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. സുബ്ബയ്യ ജുവലേഴ്സ്, സ്കൂളിന് സമീപം, ബാലരാമപുരം.
0: നോവൽ സഞ്ചാരം.
3: ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും, അവതരിപ്പിക്കുന്നത് കുരിപ്പുഴ സജീവ്.
4: മുടി ചീകുമ്പോഴും സിന്ദൂരം തൊടുമ്പോഴും എല്ലാം ശാന്ത ആ പരുക്കൻ ശങ്കുണ്ണി നായരെപ്പറ്റി ആലോചിച്ചു. ഞാനെന്ന് വെച്ചാൽ പ്രാണന എന്ന നാണിയുടെ വാക്ക് അവളുടെ കാതിൽ കിടന്ന് മുഴങ്ങി. എത്ര അഭിമാനത്തോടെയാണ് അവളത് പറഞ്ഞത്! തനിക്ക് അങ്ങനെയൊന്ന് പറയാൻ കഴിവുണ്ടോ? ചായയും പലഹാരവും

0: കൃത്യൻ വന്നറിയിച്ചു. ഇതാ വരുന്നു, അവൾ പരുഷമായി പറഞ്ഞു. എന്നിട്ട് തല ചീകി, കണ്ണെഴുതി, പൗഡറിട്ട് തിരിഞ്ഞും മറിഞ്ഞും മറിഞ്ഞും തിരിഞ്ഞും അഞ്ചു തവണ കണ്ണാടിയിൽ നോക്കി. ഗൗരവത്തിൽ പുഞ്ചിരി തൂക്കിക്കൊണ്ട് കൊഞ്ഞനും കുത്തിയിട്ട് ഒടുവിൽ നീഗ്രോവിനെ നോക്കി ഒന്ന് ചിരിച്ച് കീഴ്പോട്ടിറങ്ങിപ്പോയി. പ്രാതൽ കഴിക്കുമ്പോൾ പെട്ടെന്നൊരു വിചാരം, ജയിലുകളിൽ പ്രാതൽ കഴിക്കുമോ? അതോടെ മനസ്സ് വീണ്ടും അസ്വസ്ഥമായി. അവൾ കൈകുടഞ്ഞെഴുന്നേറ്റു, ഭൃത്യനെ വിളിച്ചു.
1: എടോ, ആ വിറകുകാരൻ സുലൈമാനില്ലേ?
0: ആ.
1: എവിടുത്തുകാരനാ?
0: തെക്കനാ.
1: തെക്ക് രാജ്യം എത്രയുണ്ട്? വങ്ക.
0: തിട്ടമായിട്ട് അറിയില്ല.
1: നിനക്ക് അല്ലെങ്കിൽ എന്തും മണ്ണാങ്കട്ടയാണ് അറിയുക. ആട്ടെ, നീ അയാളെ ചെന്ന് കണ്ടിട്ട് നാളെ 11 മണിക്ക് ഇവിടെ ഒന്ന് വരാൻ പറയൂ, കേട്ടോ?
0: ഓ,
1: മറക്കോ?
0: ഇല്ല. അന്നുച്ചയാകുന്നതുവരെ അവൾ അസ്വസ്ഥയായി ഇരുന്നും നടന്നും കഴിച്ചുകൂട്ടി. 1 മണിയായപ്പോഴേക്കും കാർത്തികേയൻ വന്നു കയറി.
1: അയാളെ വിട്ടോ?
0: അവൾ ചോദിച്ചു. അത്ര പെട്ടെന്ന് ചോദിച്ചത് നന്നായില്ലെന്ന് ഉടനെ തോന്നി. വാക്കുകൾ പുറത്തേക്ക് വീണുകഴിഞ്ഞു.
1: വിട്ടു? പാപമൊന്നും വരില്ല, പേടിക്കണ്ട.
0: ദിവാൻജി കുലുങ്ങി കുലുങ്ങി ചിരിച്ചു. ആ ചിരി നിൽക്കുന്നതുവരെ മുഖത്തടിക്കാൻ തോന്നി. പക്ഷേ അവൾ പറഞ്ഞത് ഇങ്ങനെയാണ്:
1: ഊണ് കഴിച്ചോളൂ. ശാന്ത ഉണ്ടോ?
0: ഇല്ല. ഊണ് കഴിക്കുന്നതിനിടയിൽ ശാന്ത ചോദിച്ചു: ഏതാണ് ആ മനുഷ്യൻ?
1: സുലൈമാന്റെ നാട്ടുകാരനാണത്രേ.
0: അതെവിടെ?
1: തെക്ക്, കന്യാകുമാരിയിലോ?
0: വിഡ്ഢി എന്ന് വിളിക്കുന്ന സ്വരത്തിലാണ് അവളത് ചോദിച്ചത്.
1: അത്രയൊന്നും പോണ്ട, നമ്മുടെ നാട്ടിനടുത്താണെന്ന് തോന്നുന്നു.
0: അയാളെ കണ്ടോ?
1: ഇല്ല.
0: ഊണ് കഴിഞ്ഞ് കാർത്തികേയൻ വിശ്രമിക്കാൻ പോയി. ശാന്ത എതിർവശത്തുള്ള മുറിയിലേക്കും അയാൾ എഴുന്നേറ്റ് പുറത്തേക്ക് പോകുന്നതുവരെ അവൾ അതേ കിടപ്പിൽ തന്നെ. സന്ധ്യയായത് അവൾ അറിഞ്ഞില്ല. ആ ദിവസം തികച്ചും അസ്വസ്ഥമായിരുന്നു.
2: ഉറുബെഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും തുടർന്നു കേൾക്കാം നാളെ രാവിലെ ഇതേ സമയം.
3: ബാലരാമപുരം സുബ്ബയ്യ ജുവലേഴ്സ് നോവൽ സഞ്ചാരം. പ്രായോജകർ ബാലരാമപുരം സുബ്ബയ്യ ജുവലേഴ്സ്. സ്വർണ്ണാഭരണങ്ങൾക്ക് ഇപ്പോൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി.

0: കൂടുതൽ ശ്രദ്ധ വേണ്ടതും ഭിന്നശേഷിക്കാരുമായ കുട്ടികളിലെ ഹാബിലിറ്റേഷൻ അഥവാ ഇതുവരെ വികസിച്ചിട്ടില്ലാത്ത കഴിവുകളെ വികസിപ്പിക്കൽ. ഡോക്ടർ ബെനറ്റ് സൈലം പി സംസാരിക്കുന്നു. ഇന്നുച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ.
1: നിനക്ക് ഞാൻ ഓണ സമ്മാനമായി കാറ് തന്നാലോ ആലോചിക്കാം.
2: ആര്യശാല സുബയ്യ ജ്വല്ലറി നിന്ന് സ്വർണം വാങ്ങിയാ മതി. അപ്പൊ കാർ കേട്ടോ.
3: സുബയ്യ ജ്വല്ലറിയിൽ സ്വർണോത്സവം. ഒന്നാം സമ്മാനം ടാറ്റാ ടിയാഗോ കാർ. രണ്ടാം സമ്മാനം ടിവിഎസ് ഇ സ്കൂട്ടർ. മൂന്നാം സമ്മാനം റെഫ്രിജറേറ്റർ. തുടർന്ന് മൊബൈൽ ഫോൺ, അയൺ ബോക്സ്, സ്വർണം, വെള്ളി നാണയങ്ങൾ തുടങ്ങി ഒട്ടനവധി സമ്മാനങ്ങൾ.
2: സുബയ്യ ജ്വല്ലറി ആര്യശാല.

0: സമയം 8 മണി കഴിഞ്ഞ് 35 മിനിറ്റ്.
1: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെളയാണി ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫറും.
2: ചേട്ടാ, ലൈറ്റ് വെയ്റ്റ് സ്വർണ്ണാഭരണങ്ങളാ ഇപ്പത്തെ ട്രെൻഡ്.
3: എന്നാ നമുക്ക് തൃശൂർ ഫാഷൻ ജുവലേഴ്സിൽ പോവാലോ. ഗോൾഡ്, ഡയമണ്ട്, സിൽവർ, വെർച്ച് സ്റ്റോൺസ്, ലൈറ്റ് വെയ്റ്റ് സ്വർണ്ണാഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിലും എക്സ്ചേഞ്ച് ഓഫറിലും വാങ്ങാം.
2: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളായണി ജംഗ്ഷൻ, തിരുവല്ലം ജംഗ്ഷൻ, ഇളംകുളം ശ്രീകാര്യം, മണ്ണന്തല ജംഗ്ഷൻ. പ്യുവർ ഗോൾഡ്, തൃശൂർ ഫാഷൻ ഗോൾഡ്.
0: പ്രണയത്തിന്റെ ഭാഷ വാക്കുകൾക്കതീതമാണല്ലോ. എങ്കിലും ചില പ്രണയങ്ങൾ വാഗ്ദാനങ്ങളിലൂടെ പ്രകടമാക്കാറുണ്ട് അല്ലേ? അത്തരത്തിൽ പ്രണയിനിയെ സന്തോഷിപ്പിക്കാൻ ഒരു സ്വപ്നലോകമൊരുക്കുന്ന പ്രണയിതാവിന്റെ ഭാവനകളാണ് ഇന്നത്തെ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതിമധുരത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആദ്യഗാനം പൊന്നും പൂവും എന്ന ചിത്രത്തിനുവേണ്ടി ജയചന്ദ്രൻ പാടിയത്. രചന പി ഭാസ്കരൻ, സംഗീതം

അടുത്ത ഗാനം എം ജി ശ്രീകുമാറും ചിത്രയും പാടിയത്. ചിത്രം ദിനരാത്രങ്ങൾ. വരികൾ എഴുതിയത് ഷിബു ചക്രവർത്തി, ഈണം നൽകിയത് ഔസേപ്പച്ചൻ.

0: ഇതുവരെ കേട്ടത് തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളാനി ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
1: സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം യോഗ സൗഖ്യം അവതരിപ്പിക്കുന്നത് കേന്ദ്ര മന്ത്രാലയത്തിന് കീഴിലുള്ള തിരുവനന്തപുരം സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം.
2: പൂജപ്പുരയിലുള്ള സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രത്തിൽ OP/IP സേവനങ്ങൾ ലഭ്യമാണ്. OP സേവനങ്ങൾ സർക്കാർ പ്രവൃത്തി ദിവസങ്ങളിൽ രാവിലെ 8:30 മുതൽ 12:30 വരെ.
3: ഇന്നീ പരിപാടിയിൽ കുട്ടികൾക്കായുള്ള യോഗ, ഇതേക്കുറിച്ച് സംസാരിക്കുന്നത് ഡോക്ടർ നന്ദിനി VS.
4: കുട്ടിക്കാലം ശാരീരികവും മാനസികവുമായ വളർച്ചയുടെ പ്രധാനപ്പെട്ട ഘട്ടമാണ്. ഇന്ന് പഠനത്തിന്റെ തിരക്ക്, പരീക്ഷാ സമ്മർദ്ദം, ട്യൂഷൻ, ദീർഘനേരം ഇരുന്നുള്ള പഠനം, മൊബൈൽ ഫോൺ, ടെലിവിഷൻ തുടങ്ങിയവ കുട്ടികളുടെ ജീവിതത്തിന്റെ ഭാഗമായി മാറിയിരിക്കുന്നു. ഇതിനാൽ ശാരീരിക പ്രവർത്തനങ്ങൾ കുറയുകയും ഉറക്കക്കുറവ്, അമിതവണ്ണം, മാനസിക സമ്മർദ്ദം, ഏകാഗ്രത കുറവ് തുടങ്ങിയ പ്രശ്നങ്ങൾ ചില കുട്ടികളിൽ കണ്ടുവരികയും ചെയ്യുന്നു. യോഗ കുട്ടികളുടെ ശരീരത്തെ കൂടുതൽ വഴക്കമുള്ളതാക്കുന്നതിനൊപ്പം ശരിയായ ശരീരഭാവം നിലനിർത്താനും പേശികളുടെ ശക്തിയും മെച്ചപ്പെടുത്താനും സഹായിക്കും. പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സഹായിക്കുന്ന ലളിതമായ യോഗാഭ്യാസങ്ങളായി വൃക്ഷാസനം, താടാസനം, വജ്രാസനം തുടങ്ങിയവ പരിശീലിക്കാം. വൃക്ഷാസനം ശരീരത്തിന്റെ ബാലൻസിങ്ങിനും ഏകാഗ്രതയ്ക്കും സഹായിക്കുന്ന ഒരാസനമാണ്. താടാസനം ശരീരത്തിന്റെ ശരിയായ നിലപാട് പരിശീലിക്കാൻ സഹായിക്കുന്നു. ദീർഘനേരം പഠിക്കുകയോ കമ്പ്യൂട്ടറും മൊബൈൽ ഫോണും ഉപയോഗിക്കുകയോ ചെയ്യുന്ന കുട്ടികളിൽ കഴുത്തിലും തോളിലും പുറകിലും ഉണ്ടാകുന്ന അസ്വസ്ഥതകൾ കുറയ്ക്കാൻ ലളിതമായ സ്ട്രെച്ചിംഗ് വ്യായാമങ്ങളും ഭുജംഗാസനം പോലുള്ള ആസനങ്ങളും ചെയ്യാം. കുട്ടികളിൽ മാനസിക സമ്മർദ്ദം കുറയ്ക്കുന്നതിനും ശാന്തത കൈവരിക്കുന്നതിനും ശ്വാസാഭ്യാസങ്ങൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. അതിനായി നാഡീശോധനം, ബ്രഹ്മരി തുടങ്ങിയ ലളിതമായ പ്രാണായാമങ്ങൾ പരിശീലിക്കാം. എന്നാൽ കുട്ടികളെ ശ്വാസം ദീർഘനേരം പിടിച്ചു വയ്ക്കാൻ നിർബന്ധിക്കരുത്. പരിശീലനം എപ്പോഴും ലളിതമായി ഇരിക്കണം. പരീക്ഷാ സമയത്ത് പല കുട്ടികൾക്കും ഉത്കണ്ഠയും ഭയവും ഉണ്ടാകാം. ഇത്തരം അവസരങ്ങളിൽ കുറച്ചു മിനിറ്റ് ശാന്തമായി ഇരുന്ന് ആഴത്തിൽ ശ്വസിക്കുകയും പുറത്തേക്ക് വിടുകയും ചെയ്യുന്നത് തന്നെ മനസ്സിനെ ശാന്തമാക്കാൻ സഹായിക്കും. ശവാസനം പോലുള്ള വിശ്രമാഭ്യാസങ്ങളും കുട്ടികളുടെ ദിനചര്യയിൽ ഉൾപ്പെടുത്താം. ഇവിടെ മാതാപിതാക്കളും അധ്യാപകരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. യോഗയെ കുട്ടികൾക്ക് മറ്റൊരു പഠനഭാരമായി നൽകരുത്. യോഗ ഒരു സന്തോഷകരമായ പ്രവർത്തനമായാണ് കുട്ടികൾ അനുഭവിക്കേണ്ടത്. മത്സര ബുദ്ധിയോടെയോ നിർബന്ധത്തോടെയോ ആസനങ്ങൾ ചെയ്യുന്നതിന് പകരം കളിയോടും രസകരമായ രീതിയോടും കൂടി പരിശീലിപ്പിക്കുന്നതാണ് കൂടുതൽ ഫലപ്രദം.
3: കുട്ടികൾക്കായുള്ള യോഗ, ഇതേക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ഡോക്ടർ നന്ദിനി VS.
1: അവതരിപ്പിച്ചത് കേന്ദ്ര മന്ത്രാലയത്തിന് കീഴിലുള്ള തിരുവനന്തപുരം സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം.
0: സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം യോഗ സൗഖ്യം സമാപിക്കുന്നു.
5: സാനിറ്ററി വെയർ സെലക്ഷൻ പൊളിച്ചു.
6: അതിന്റെ ക്രെഡിറ്റ് അനന്തപുരി സാനിറ്റേഷൻസിലെ കളക്ഷനാ.
7: 25 വർഷത്തെ സേവന പാരമ്പര്യം. വാട്ടർ ടാങ്ക്, പൈപ്പ് തുടങ്ങി വീടിന് ആവശ്യമായ എല്ലാ സാനിറ്ററി വെയർ പ്രോഡക്ടുകളുടെയും വിപുലമായ ചോയ്സ്. അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
8: കെ ചേട്ടന്റെ ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് വന്നേ പിന്നെ പണിക്കൂലിയെ കുറിച്ചുള്ള കൺസേൺ അങ്ങ് മാറി.
9: ആ പറഞ്ഞത് 100% കറക്റ്റ്.
7: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.
10: ആന്റിക്, ചേട്ടിനാട്, നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
7: ഡയമണ്ട്, പ്രഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം.
10: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കളിയിക്കവിള, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.

0: പൂവച്ചൽ ഖാദർ വരികൾ എഴുതി ശ്യാമിന്റെ സംഗീതത്തിൽ യേശുദാസും ആന്റോയും പാടിയ ഗാനമാണ് ഇപ്പോൾ കേട്ടത്. ചിത്രം മാന്യമഹാജനങ്ങളെ.
1: നിനക്കല്ലേ പട്ടുസാരി വേണം പറഞ്ഞു
2: രണ്ട് പവനി കൂടുതൽ പർച്ചേസ് ചെയ്താലേ എനിക്ക് ഓണക്കോടിയായിട്ട് ഒരു പട്ടുസാരി കിട്ടും. കോട്ടയ്ക്കകം സുബയ്യ ജ്വല്ലറിയിൽ സ്വർണോത്സവം. ഒന്നാം സമ്മാനം ടാറ്റാ ടിയാഗോ കാർ. രണ്ടാം സമ്മാനം TVS ഇലക്ട്രിക് സ്കൂട്ടർ. മൂന്നാം സമ്മാനം ഫ്രിഡ്ജ്. തുടർന്ന് മൊബൈൽ ഫോൺ, അയൺ ബോക്സ്, സ്വർണം, വെള്ളി നാണയങ്ങൾ തുടങ്ങി ഒട്ടനവധി സമ്മാനങ്ങൾ. കൂടാതെ ഓണം പ്രമാണിച്ച് പണിക്കൂലിയിൽ 50% ഡിസ്കൗണ്ട്.
3: സുബയ്യ ജ്വല്ലറി കോട്ടയ്ക്കകം. കോൾ 8891765534.
4: ആരണ്യകം ആയുരാരോഗ്യം നാളെ രാവിലെ 7:15 പ്രായോജകർ ആരണ്യകം ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം കോവിൽ നട മണ്ണന്തല.
0: നമസ്തേ അനന്തപുരിയിൽ ഇനി ഒരു ഗാനം കൂടി കേൾക്കാം. വർഷങ്ങൾക്ക് ശേഷം എന്ന ചിത്രത്തിനുവേണ്ടി വിനീത് ശ്രീനിവാസനും ദേവു ഖാൻ മാംഗനിയാറും ചേർന്ന് പാടിയത്. രചന വിനീത് ശ്രീനിവാസൻ, സംഗീതം അമൃത് രാംനാഥ്.

പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ നമസ്തേ അനന്തപുരി ഇവിടെ പൂർണ്ണമാകുന്നു. പരിപാടിയുമായി ഇന്ന് ശ്രോതാക്കളോടൊപ്പം ഉണ്ടായിരുന്നത് അനുപമ. ഏവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു.

0: ആകാശവാണി അനന്തപുരി എഫ് എം 101.9. ഇപ്പോൾ സരസ്വതി എന്റർപ്രൈസസ് ഹലോ പ്രിയഗീതം.
1: സരസ്വതി എന്റർപ്രൈസസിൽ ജോൺസൺ, സുമാനി, കജാരിയ, സെറ വിറ്ററോ എന്നീ ബ്രാൻഡുകളുടെ ടൈൽസ് സ്റ്റുഡിയോ
2: 41st വാർഷികം പ്രമാണിച്ച് ടൈൽസ്, സാനിറ്ററി വെയർസ്, പ്ലംബിംഗ് മെറ്റീരിയൽസ്, പെയിന്റ്സ് എന്നിവയ്ക്ക് സ്പെഷ്യൽ ഡിസ്കൗണ്ട്. സരസ്വതി എന്റർപ്രൈസസ് നിയർ കണ്ണാശുപത്രി, കുന്നുകുഴി, പള്ളിപ്പുറം.
3: സരസ്വതി എന്റർപ്രൈസസ് ഹലോ പ്രിയഗീതം. പ്രായോജകർ സരസ്വതി എന്റർപ്രൈസസ്, കുന്നുകുഴി, പള്ളിപ്പുറം, കണ്ണാശുപത്രിക്ക് സമീപം.

0: നമസ്കാരം. ഹലോ പ്രിയഗീതത്തിൽ നിങ്ങളോട് കൂടെയുള്ളത് ഞാൻ ഗാനരചയിതാവ് രാജീവ് ആലങ്കൽ. 1993 എൻ്റെ 19-ാമത്തെ വയസ്സിൽ ചേർത്തല ശൈലജയുടെ മാന്ത്രികക്കരടി എന്ന ഒരു നാടകത്തിൽ പാട്ടെഴുതിയാണ് ഞാൻ രംഗത്ത് വരുന്നത്. ഒരു പാട്ടെഴുത്തുകാരനാകാൻ പറ്റിയ പ്രായമൊന്നുമില്ല എന്ന് ഞാൻ പറയുമ്പോൾ അവസരങ്ങൾ കിട്ടാൻ ആ പ്രായം ഒരുപാട് ബുദ്ധിമുട്ടിച്ചു എന്ന് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഉത്സവപ്പറമ്പിൽ നിലാവുള്ള രാത്രികളിൽ നമ്മൾ കേൾക്കുന്ന ഒത്തിരി പേരുകളുമായി സഹകരിക്കാൻ നാടകരംഗം എന്നെ സഹായിച്ചു. എം കെ അർജുന മാസ്റ്റർ, അതുപോലെ കുമരകൻ രാജപ്പൻ, ഫ്രാൻസിസ് വലപ്പാട്, വൈ പിൻ സുരേന്ദ്രൻ, കലവൂർ ബാലൻ, ആലപ്പി വിവേകാനന്ദൻ, വലിയ വലിയ ആൾക്കാരുമായിട്ടൊക്കെ സഹകരിക്കാനുള്ള ഭാഗ്യമുണ്ടായി. അരങ്ങിൽ നമ്മളെ വിസ്മയിപ്പിച്ച മഹാപ്രതിഭകൾ നമ്മുടെ സഹപ്രവർത്തകരായി. അങ്ങനെയാണ് സിനിമയിൽ പാട്ടെഴുതുന്നതിന് മുമ്പുള്ള എൻ്റെ ഒരു ജീവിതം തുടങ്ങുന്നത്. ഒരുപക്ഷേ KPC ഒഴിച്ച് കാളിദാസ കലാകേന്ദ്രം ഉൾപ്പെടെയുള്ള എല്ലാ സമിതികൾക്കും പാട്ടെഴുതാനുള്ളൊരു ഭാഗ്യം എനിക്കുണ്ടായി. അപ്പോൾ നമുക്ക് ഇന്നത്തെ ആദ്യത്തെ കോളർ ആരാന്ന് നോക്കാം. നമസ്കാരം.
1: നമസ്കാരം സാർ.
0: ഹലോ, പ്രിയഗീതത്തിലേക്ക് സ്വാഗതം.
1: താങ്ക് യു.
0: ആരാ വിളിക്കുന്നത്?
1: ഞാൻ സാറിന്റെ അടുത്ത പ്രദേശത്തുള്ള ഒരാളാണ്.
0: അതാരാണ്?
1: മാരാരിക്കുളത്തിൽ നിന്നാണ്.
0: മാരാരിക്കുളത്തിന് തൊട്ടടുത്താണ് എന്റെ ഗ്രാമമായ കടക്കരപ്പള്ളി.
1: അറിയാം.
0: അപ്പൊ മാരാരിക്കുളത്തിൽ നിന്ന് ഒരു ബസ് പിടിച്ചാൽ ഒരു 20-25 മിനിറ്റ് ഉണ്ടെങ്കിൽ ആലങ്കൽ ജംഗ്ഷനിൽ
1: എത്തും. ഞാൻ കണ്ടിട്ടുണ്ട്. സാറിന്റെ ഏരിയയാണല്ലോ എന്നൊക്കെ ഓർത്തിണ്ട്.
0: ഏതായാലും
1: സാറിന്റെ പാട്ടുകൾ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. കാരണം ഗൃഹാതുരത തങ്ങി നിൽക്കുന്ന ഒരു പാട്ടാണ്. ഹൃദയ ബന്ധങ്ങളുടെ ഊഷ്മളതയുള്ള ഒരു പാട്ടാണ്. ഒരുപാട് ലളിതകാര്യങ്ങൾ.
0: പിന്നെ അങ്ങനെയൊക്കെ എഴുതപ്പെടാനുള്ള കാരണം, എത്രയൊക്കെ പ്രതിസന്ധി ഉണ്ടെങ്കിലും വീടാണ് ഒരാളുടെ ഏറ്റവും വലിയ അഭയം എന്നുള്ളതുകൊണ്ടാണ്.
1: അതെ അതെ.
0: ഞാൻ കഴിഞ്ഞ ദിവസം ചൈനയിലേക്കൊരു യാത്ര നടത്തി. അതിനു മുമ്പ് ഫേസ്ബുക്കിൽ ആ യാത്രയ്ക്കൊരു കുറിപ്പ് എഴുതിയത് രണ്ട് പേര് കവിതയിലാണ്. ആ കവിത ഇങ്ങനെയാണ്: പുറപ്പെട്ടോടും മുമ്പ് തിരിച്ചിങ്ങെത്താനായി ഇപ്പുരയുണ്ടെന്നതാണ് ഏത് യാത്രയ്ക്കും കൃതാർത്ഥത എന്നാണ്. നമ്മൾ പുറപ്പെട്ടോടുവാണ്, പക്ഷെ തിരിച്ചു വരാനൊരു വീടുണ്ടെന്നുള്ളതാണ് എല്ലാ യാത്രയുടെയും സന്തോഷം.
1: അപ്പൊ
0: തിരിച്ചു വരാൻ നമുക്കൊരു നാടുണ്ട്, വീടുണ്ട് അല്ലേ? നമ്മുടെ നാട് ചേർത്തല അല്ലെങ്കിൽ കരപ്പുറം, ആലപ്പുഴ എന്നൊക്കെ പറയുമ്പോൾ നമുക്കൊരു വൈകാര്യത ഇല്ലേ? ഏറ്റവും മഹാന്മാരായ ഒത്തിരി പേർ ജീവിച്ച നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത്. വയലാറും എസ്എൽപുരവും.
1: വയലാർ സാറിനെ കുറിച്ചൊക്കെ കുറച്ച് ഓർമ്മകൾ എഴുതിയിരുന്നു, ഞാൻ വായിച്ചിരുന്നു.
0: ഓ, വയലാർ എനിക്ക് വല്ലാത്ത വൈകാരികമായ നെഞ്ചു കീറി പാടി പണ്ടൊരു പൊന്മുളം തണ്ട് എന്നാണ് ഞാൻ വയലാറിനെ വിശേഷിപ്പിച്ചത്.
1: വയലാറിന്റെ പരിപാടിയിൽ സാറിന്റെ ഫോട്ടോയൊക്കെ ഞാൻ കണ്ടിരുന്നു ചേർത്തല വെച്ച്. പിന്നെ ഞാൻ എഴുതും. എനിക്ക് ആകാശവാണിയിൽ വന്ന് രണ്ട് മൂന്ന് കവിതകളൊക്കെ അവതരിപ്പിക്കാൻ അവസരം എനിക്ക് ആകാശവാണി തന്നിട്ടുണ്ട് കേട്ടോ.
0: വളരെ സന്തോഷം. ആകാശവാണി വലിപ്പച്ചെറുപ്പങ്ങളില്ലാതെ എല്ലാവരെയും ചേർത്ത് പിടിച്ച മഹിതമായ ഒരു പാരമ്പര്യമുള്ള പ്രസ്ഥാനമാണ്.
1: വലിയൊരു മാധ്യമമാണ്.
0: ഒരു സിനിമ പോലും കാണാത്ത ഒത്തിരി പേർ ഞങ്ങളെയൊക്കെ തിരിച്ചറിയുന്നത് ആകാശവാണി ഞങ്ങളുടെ പേര് പറയുന്നതുകൊണ്ടാണ്.
1: അതെ, സാറിന്റെ ലളിതഗാനങ്ങൾ മതി സാർ. എന്താണ് തിരിച്ചു പോകാനാവാത്ത വഴിയിൽ തളിർത്ത പൂമരും കൗമാരും.
0: ഓ എന്റെ ദൈവമേ, ആ പാട്ടൊക്കെ ഞാൻ മറന്നു.
1: തുഴ പോലെ ദൂരെ പോയി പറയാതെ എന്നുടെ ബാല്യം, മഴ പോലെ പെയ്തെന്ന് തോർന്നു പോയി അഴകുള്ളൊരാ നല്ല കാലം. ഞാൻ ലളിതഗാനങ്ങളുടെ ഒരു ആരാധികയാണ്. അതുപോലെ എഞ്ചുപിടിത്താളിൽ
0: ആ പാട്ട് ഇഷ്ടമാണല്ലേ. എഞ്ചുവടിത്താളിൽ ഞാൻ പണ്ട് സൂക്ഷിച്ചു മഞ്ജുമയിൽ പീളിത്തുണ്ട്. ഞാൻ എഴുതിയിട്ട് മറന്ന പാട്ടുകളൊക്കെ എന്നോട് പറയുമ്പോ എനിക്ക് വല്ലാത്ത ഒരു നെടുവീർപ്പിടും. ഞാനതൊക്കെ എഴുതിയപ്പോഴേ മറന്നതാണ്. പക്ഷെ അതാണ്, എന്നിൽ നിന്ന് പറന്നുപോയ കിളികളെ നിങ്ങൾ താലോലിക്കുന്നു. ഒരുപാട് പേര് സിനിമാ പാട്ടിനേക്കാൾ എന്നെ തിരിച്ചറിയുന്നത് സാമവേദം നാവിലുണർത്തിയ സ്വാമി അങ്ങനെയൊക്കെ പറയുമ്പോ നമ്മൾ വിചാരിക്കുകയെ ഇത്രയോ സിനിമാ പാട്ട് എഴുതിയിട്ടോ ആ ഒരു ഭക്തിഗാനം. ഇപ്പൊ ഒരുപക്ഷെ ഞാൻ എഴുതിയിട്ട് എന്റെ ഹൃദയത്തിൽ അത്രയൊന്നും തങ്ങി നിൽക്കാതെ നിങ്ങളിലേക്ക് പറന്നുപോയതാണ്. ഞാൻ പറത്തുവിട്ട കിളിയാണ്. തിരിച്ചു വരരുത് എന്നാണ് ആഗ്രഹം. കാര്യം എനിക്ക് വേണ്ടിയല്ലല്ലോ ഞാൻ എഴുതിയത്. അപ്പോ അതെ, അപ്പൊ ഏതായാലും വിളിച്ചതിൽ സന്തോഷം. എന്റെ ഒത്തിരി പാട്ടുകൾ ഹൃദയത്തിലുള്ള ഒരാളോട് സംസാരിച്ചു എന്നുള്ളത് ഞാൻ എന്റെ ജീവിതത്തിലെ
1: ഏറ്റവും,
0: ഓ ഇത്രയും വയസ്സുള്ള ഒരാൾ എന്റെ ഒരുപക്ഷെ ഞാൻ മറന്നുപോയ പാട്ടുകൾ ഹൃദയത്തിൽ കൊണ്ടാടുന്ന ഒരാളാണ് എന്ന തിരിച്ചറിവ്, എഴുതിയതൊന്നും വിഫലമായില്ല എന്ന്

0: ഒരു തിരിച്ചറിവിലേക്കാണ് എന്നെ എത്തിക്കുന്നത് കേട്ടോ.
1: തീർച്ചയായും സാർ, സാറിന് ഇഷ്ടമുള്ള ഒരു പാട്ട് വെച്ചോളൂ.
0: ഓ, രാജശേഖരൻ ചേട്ടൻ എനിക്ക് ആദ്യ അവസരം നൽകിയ കനകസിംഹാസനം എന്ന ചിത്രത്തിലെ പ്രിയതമേ ശകുന്തള എന്ന പാട്ടുണ്ട്. ഗാനഗന്ധർവനോടൊപ്പം കെ എസ് ചിത്ര എന്ന മലയാളത്തിന്റെ വാനമ്പാടി പാടിയ പാട്ടാണ്. എം ജയേന്ദ്രന്റെ ഈണമാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ടാണ്. അതെ അതെ.
1: ഓക്കെ,
0: ശരി ശരി.
1: സന്തോഷം.

0: ബിർള ഓപ്പസ്, ബർജർ തുടങ്ങിയ ബ്രാൻഡുകളുടെ പെയിന്റുകൾക്ക് സരസ്വതി എന്റർപ്രൈസസ്
1: 41-ാം വാർഷികം പ്രമാണിച്ച് ഡിസ്കൗണ്ട് ലഭ്യമാണ്. സരസ്വതി എന്റർപ്രൈസസ് നിയർ കണ്ണാശുപത്രി, കുന്നുകുഴി, പള്ളിപ്പുറം.
2: കെ കെ ചേട്ടന്റെ ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് വന്നേ പിന്നെ പണിക്കൂലിയെ കുറിച്ചുള്ള കൺസേൺ അങ്ങ് മാറി.
3: ആ പറഞ്ഞത് 100% കറക്റ്റ്.
4: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.
5: ആന്റിക്, ചേട്ടനാട്, നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
4: ഡയമണ്ട്, പ്രീഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം.
5: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കളിയിക്കവിളായി, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.
6: സ്റ്റൈൽ ക്ലബ് ബൈ കൊല്ലം സുപ്രീം, തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ആൻഡ് കാലിക്കറ്റ്.
7: കൊല്ലം സുപ്രീം.
0: സരസ്വതി

0: പാട്ടെഴുത്തിന്റെ ഈ 34-ാമത്തെ വർഷം ഇങ്ങനെ എത്തി നിൽക്കുമ്പോൾ എനിക്ക് വളരെ അഭിമാനത്തോടെ പറയാൻ കഴിയും, എന്റെ തലമുറയിൽ മറ്റാർക്കും സഹകരിക്കാൻ കഴിയാത്ത അത്ര അവസര സൗഭാഗ്യങ്ങളിലൂടെയാണ് ഞാൻ കടന്നുപോയത് എന്ന്. ആദ്യമായി 93-ൽ ഒരു പ്രൊഫഷണൽ നാടകത്തിൽ പാട്ടെഴുതി തുടങ്ങിയ എനിക്ക് 97-ൽ ഓഡിയോ കാസറ്റ് രംഗത്ത് ഒരവസരം ലഭിച്ചു. എൻ്റെ നാട്ടുകാരനായ ജോണി സാഗരികയാണ് എനിക്കതിനുള്ള അവസരം തന്നത്. അത്തം എന്നായിരുന്നു ആ ഓണപ്പാട്ടിന്റെ പേര്. പ്രശസ്ത ബംഗാളി സംഗീത സംവിധാനായ ജയന്ത ബോസിന്റെ ഈണത്തിൽ ഉഷാ ഉദുപ്പും കെ ജി മാർക്കോസും ഒക്കെയാണ് ആ പാട്ട് പാടിയത്. തുടർന്ന് തരംഗിണി ഉൾപ്പെടെ കേരളത്തിലെ എല്ലാ ഓഡിയോ കാസറ്റ് കമ്പനികൾക്കും സഹകരിക്കാൻ കിട്ടിയ, ഒരുപാട് താമസം ഇല്ലാതെ തന്നെ 2003-ൽ ഒരു മോഹൻലാൽ ചിത്രത്തിലെ എല്ലാ പാട്ടുകളും എഴുതി എനിക്ക് രംഗത്ത് വരാൻ കഴിഞ്ഞു. ആ ചിത്രത്തിന്റെ പേരാണ് ഹരിഹരൻ പിള്ള ഹാപ്പിയാണ്. സ്റ്റീഫൻ ദേവസിയുടെ ഈണത്തിൽ പിറന്ന 6 പാട്ടുകളും ഇപ്പോഴും എല്ലാവർക്കും അറിയാം, പ്രത്യേകിച്ച് തിങ്കൾ നിലാവിൽ, മുന്തിരി വാവ്, അങ്ങനെയുള്ള പാട്ടുകളൊക്കെ. നമസ്കാരം, ഹലോ പ്രിയത്തിലേക്ക് സ്വാഗതം.
1: നമസ്കാരം സാർ.
0: എവിടുന്ന് വിളിക്കുന്നു? എന്താ പേര് ചേച്ചിയുടെ?
1: ബിന്ദു.
0: ആ ബിന്ദു ചേച്ചി എന്ത് ചെയ്യുന്നു? നെയ്ത്താണ്. അപ്പൊ ഇങ്ങനെ നെയ്യുന്നതിനിടയ്ക്ക് പിന്നെ ആകാശവാണിയിലൂടെ പാട്ട് അപ്പൊ ആകാശവാണിയിലൂടെ പാട്ട് കേട്ട് 1000 ചിറകോടെ മനസ്സിനെ പറത്ത് വിട്ടിട്ട് ഇങ്ങനെ നെയ്യും അല്ലേ? അത് വലിയൊരു ആനന്ദമാണത്. എത്ര പുസ്തകം വായിച്ചാലും കിട്ടാത്ത വല്ലാത്തൊരു അനുഭൂതി ഒരു പാട്ട് കൊണ്ട് ലഭിക്കുമെന്ന്
1: പറഞ്ഞിട്ടുണ്ട്.
0: അതെ അതെ അതെ അതെ. ഓരോ പാട്ടിലും നമ്മുടെ എന്തൊക്കെയോ ജീവിതാനുഭവങ്ങൾ നമ്മളറിയാതെ എഴുതി വെച്ചിട്ട് പോയിരിക്കുകയാണ് മഹാന്മാരായ എഴുത്തുകാർ. അതിന് ഈണത്തേൻ പുരട്ടിയ ഒരുപാട് സംഗീത സംവിധായകര്. നമുക്കൊരിക്കലും ഈ പാട്ടുകളെ മാറ്റിക്കൊണ്ട് നമുക്കൊരു ജീവിതം സങ്കല്പിക്കാനാവോ? ഒന്നാലോചിച്ച് നോക്കി. ഏതെങ്കിലും ഒരു പാട്ട് കേൾക്കുമ്പോൾ ഇനി ഉണ്ടാവില്ല, നമുക്ക് അത്തരം ഒരു പുഷ്കലകാലം ഇനി ഉണ്ടാവില്ല എന്ന് പരിഭവപ്പെടുന്നവരോട് തർക്കിക്കാനാവില്ല. കാര്യം ഓരോരുത്തരുടെയും ജീവിതം അവരവരുടേതായ തന്നെ പ്രത്യേകതയുള്ളതുകൊണ്ട്
1: ഇവിടെ
0: സുഖമായിരിക്കുന്നു, വളരെ സുഖമായിരിക്കുന്നു.
1: പുതിയ
0: സിനിമകൾ ഒരുപാട്. ഇപ്പൊ നാദൃശ്യ സംവിധാനം ചെയ്ത മാജിക് മഷ്റൂം എന്ന് പറയുന്ന ഒരു പുതിയ സിനിമയിൽ എഴുതിയായിരുന്നു. ശുക്രൻ എന്ന് പറഞ്ഞ സിനിമ. ഇത്തവണ ഒരു 5-6 സിനിമകൾ റിലീസായി. എന്റെ സിനിമാ പാട്ടിന്റെ 25-ാമത്തെ വർഷമാണിത്. 150-ഓളം സിനിമകളിൽ എഴുതിയതിലെ കുറെ നല്ല പാട്ടുകളൊക്കെ എഴുതാൻ കഴിഞ്ഞു എന്നാണ് എന്റെ വിശ്വാസം. അതൊക്കെ യേശുദാസും ജയേന്ദ്രനും സുജാതയും ചിത്രയൊക്കെ പാടി. അതെ അതെ അതെ അതെ. അപ്പൊ ഏതായാലും നെയ്യുന്നതിനിടയ്ക്ക് ഇങ്ങനെ പാട്ട് കേട്ട് ചിലപ്പോ എല്ലാ മനുഷ്യർക്കും ഓരോരോ വേവലാതികളും
1: പിന്നെ ഒരുപാട്
0: അതെല്ലാം മറക്കും. അതെല്ലാം ജീവിതത്തിലെ എല്ലാം മറന്നുകളയാൻ ഉള്ള ഒരു കാലത്തിന്റെ മരുന്നാണ് പാട്ട്. ജീവിതത്തിലെ എല്ലാവർക്കും പ്രശ്നങ്ങളുണ്ടാവും, പക്ഷെ ആ പ്രശ്നങ്ങളെ കുറച്ചൊക്കെ മറക്കാനും കുറച്ചൊക്കെ പ്രതീക്ഷകളോടെ ജീവിക്കാനും നമുക്ക് ഒരു പാട്ട് ആവശ്യമാണ്. ഏത് പാട്ടാണ് കേൾക്കേണ്ടത്?
1: ആര്യയിലുള്ള പാട്ടാണ് വേണ്ടത് സാറിന്റെ.
0: അത് ശരി, അത് ശരി. ഓക്കെ ഓക്കെ. ആര്യ കാൽനൂറ്റാണ്ടാകുമ്പോൾ അല്ലു അർജുനൻ എന്ന നടനെ ആ പാട്ട് എഴുതുമ്പോഴും ആ പാട്ടിന്റെ സീൻ കണ്ടുകൊണ്ട് എഴുതുമ്പോഴും ഒന്നും മലയാളിയൊക്കെ അറിയില്ലായിരുന്നു. മലയാള നടനേക്കാൾ കൂടുതൽ ജനപ്രിയനായി പിന്നീട് അല്ലു അർജുൻ മാറി. ഇപ്പോഴത്തെ കോളേജ് കുട്ടികൾ യുവത ജനിക്കുന്നതിന് മുമ്പ് ഞാൻ എഴുതിയ പാട്ട് ഇപ്പോഴും ആഘോഷിക്കുകയാണ്. ഏതോ പ്രിയരാഗം, എൻ പ്രേമത്തിന് കോപം കാണും, അങ്ങനെ ഒരുപാട് പാട്ട്. അപ്പൊ ആര്യയിലെ ഏതോ പ്രിയരാഗം മുളി എന്ന് പറയുന്ന ഒരു പാട്ട്. അപ്പൊ ആ പാട്ട് കേൾക്കുമ്പോഴൊക്കെ ഒരുപാട് ഓർമ്മകൾ എനിക്കുണ്ട്. കാര്യം വേറൊരു ഭാഷയിൽ പിറന്ന പാട്ട് ആ ഭാഷയിലെ അർത്ഥങ്ങളൊന്നും അറിയാൻ പാടില്ലാതെ മലയാളികൾക്കരിച്ചതിന്റെ ഒരു വിജയമാണെന്നാണ് എന്റെ വിശ്വാസം. അതൊരു ട്രാൻസ്ലേഷൻ അല്ല, തർജ്ജിമ അല്ലായിരുന്നു. അതുകൊണ്ടാണ് ആ പാട്ട്. എന്റെ മോൻ ഡിഗ്രി സെക്കൻഡ് ഇയർ ആയി, അച്ഛനും അമ്മയൊന്നും ഇല്ല, അനിയനുണ്ടായിരുന്നു, ഇപ്പൊ ഇല്ല. ഇപ്പൊ ചേർത്തലയിലാണ് താമസം. വീട്ടിൽ ആരൊക്കെയാ ഉള്ളത്?
1: വീട്ടിൽ ഒരു മോയ്, മോന്റെ ഭാര്യയും ഭർത്താവും. ഭർത്താവിന്റെ പേര് ജോൺ, മോന്റെ പേര് ജീവൻ, മോളെ പേര് ഗ്രീഷ്മ.
0: ഓ, അപ്പൊ ജോണിനോടും ഗ്രീഷ്മയോടും ജീവനോടും ഒക്കെ രാജീവാലിംഗൽ എന്ന ഈ സ്നേഹമുള്ള സുഹൃത്തിന്റെ അന്വേഷണം പറയണം.
1: തീർച്ചയായും പറയാം.
0: നമുക്കപ്പോ ഏതോ പ്രിയരാഗം മൂളി എന്ന പാട്ട് കേൾക്കാം.
1: കേൾക്കാം.
0: ശരി.

0: നമസ്കാരം, ഹലോ, പ്രിയഗീതത്തിലേക്ക് സ്വാഗതം.
1: നമസ്കാരം സാറേ, ഞാൻ നേരത്തെങ്കിൽ എന്ന് വിളിക്കുകയാണ്. നേരത്തെങ്കിൽ കിടത്ത് കുടങ്ങാവൽ എന്ന് പറയുന്ന സ്ഥലം.
0: ഓ ശരി ശരി ശരി. എന്താ പേരെന്ന്?
1: പേര് ജോൺകുമാർ. ജോൺകുമാർ.
0: ജോൺകുമാർ. ഓ, ഞാൻ ആദ്യമായിട്ടാണ് ജോൺ കുമാർ എന്ന് പറഞ്ഞ ആളെ കേൾക്കുന്നത്. ജോൺ എന്ന് പറയുന്ന ഒരുപാട് പേര് എന്റെ സുഹൃത്തുക്കളായിട്ട് തന്നെയുണ്ട്, പക്ഷെ ജോൺ കുമാർ എന്ന് പറഞ്ഞ ഒരാളെ. ആ, ജോൺ കുമാർ, തോമസ് കുമാർ എന്നൊക്കെ പറഞ്ഞ ആൾക്കാര് അപൂർവമായ ആൾക്കാര്. എന്ത് ചെയ്യുകയാണ് ജോണേട്ടൻ?
1: ഞാൻ കോയ കൺസ്ട്രക്ഷനിൽ ജോലിയായിരുന്നു, പെൻഷനായി.
0: ഓ,
1: വീട്ടിലുണ്ട്.
0: അത് ശരി, അത് ശരി ശരി. ഞാൻ അങ്ങോട്ടൊരു ചോദ്യം ചോദിക്കാം, ഏറ്റവും ഇഷ്ടപ്പെട്ട ഗായകൻ ആരാണ്? സംശയമുണ്ടാവല്ലേ. അപ്പൊ ഞാൻ വേറൊരു ചോദ്യം ചോദിച്ചോ, ഒരു പാട്ടെഴുത്തുകാരൻ എന്ന രീതിയിൽ ചോദിക്കുകയാണ്, ജോണേട്ടന്റെ കാലഘട്ടത്തിൽ ജോണേട്ടനെ ഏറ്റവും സ്വാധീനിച്ച ഗാനരചയിതാവ്
1: ആരായിരുന്നു?
0: അതെ അതെ, ഫിലോസഫിക്കൽ ആയിട്ട് പാട്ടുകളൊക്കെ അദ്ദേഹം എഴുതിയ കാലത്തേക്കാൾ ചർച്ച ചെയ്യപ്പെടുകയും ആഘോഷിക്കപ്പെടുകയും ചെയ്യുന്നത് ഇപ്പോഴാണ്. ഏകദേശം 50 വർഷങ്ങൾക്ക് മുമ്പൊക്കെ എഴുതിയ അദ്ദേഹത്തിന്റെ പാട്ടുകളൊക്കെ അക്കാലത്ത് ആഘോഷിക്കപ്പെട്ടതിനേക്കാളും തിരിച്ചറിഞ്ഞതിനേക്കാളും ഗംഭീരമായി അന്ന് ജനിക്കാത്ത ഒരു തലമുറ ആഘോഷിക്കുകയും അദ്ദേഹത്തെ ആചാര്യനായി ഹൃദയത്തിൽ കൊണ്ടാടുകയും ചെയ്യുന്നുണ്ടല്ലോ. അതെ അതെ അതെ. ഏത് പാട്ടാണ് കേൾക്കാൻ ആഗ്രഹിക്കുന്നത്?
1: ഇപ്പോഴും കേൾക്കാനുള്ള ആഗ്രഹം എന്ന് പറയുന്നത് സർപ്പം എന്ന പടത്തിലെ വാടക വീട് ഒഴിഞ്ഞുള്ള ഗാനമാണ് കേൾക്കാൻ.
0: ഓ, എന്താ നല്ല ഒരു പാട്ട്. ഇതൊരു വാടക വീടാണ് നമ്മുടെ ജീവിതേ. അത് എഴുത്തച്ഛൻ രാമായണത്തിൽ പറയുന്നുണ്ട്, പാന്ധർ പെരുവഴി അമ്പലം തന്നിൽ താന്തരായി കൂടി വിയോഗം വരും പോലെ എന്ന്. പാന്ധരാണ്, നമ്മളെല്ലാവരും യാത്രക്കാരാണ്. ഓരോ പെരുവഴി അമ്പലത്തിലും മുറിയെടുത്ത് താന്തരായി കൂടി വിയോഗം വരികയാണ്. നമ്മള് നമ്മുടെ വിശ്രമമൊക്കെ കഴിഞ്ഞതിന് ശേഷം പിരിഞ്ഞു പോകുന്നത് പോലെ മാത്രമാണ് ജീവിതം. അതെ അതെ അതെ അതെ അതെ. അപ്പോൾ ഇതൊരു ചെറിയ ഒരു ഇടത്താവളം മാത്രമാണ് ഭൂമിയെന്നും മരണത്തിന് മുമ്പുള്ള സാധ്യതയാണെന്നും ആ സാധ്യത സ്നേഹത്തോടെ ഉപയോഗിക്കണമെന്നുള്ള ഓർമ്മപ്പെടുത്തൽ ആ പാട്ട് നമുക്ക് നൽകുന്നുണ്ട്. ഒരു അനശ്വര ഗാനമാണ്, കാലാതിവർത്തിയായ ഗാനമാണ്. പിന്നെ പ്രത്യേകിച്ച് ജോണേട്ടൻ്റെയൊക്കെ ഒരു ബാല്യകുമാരങ്ങൾ അത്തരം പാട്ടുകളിലൂടെയാണ് പുഷ്കലമായതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് അല്ലേ. നമുക്ക് ആ പാട്ട് കേൾക്കാം, വാടക വീടൊഴിഞ്ഞു.

0: ബിർള ഓപ്പസ്, ബർജർ തുടങ്ങിയ ബ്രാൻഡുകളുടെ പെയിന്റുകൾക്ക് സരസ്വതി എന്റർപ്രൈസസ്
1: 41-ാം വാർഷികം പ്രമാണിച്ച് ഡിസ്കൗണ്ട് ലഭ്യമാണ്. സരസ്വതി എന്റർപ്രൈസസ് നിയർ കണ്ണാശുപത്രി, കുന്നുകുഴി, പള്ളിപ്പുറം.
0: സരസ്വതി എന്റർപ്രൈസസിൽ സെറ സെനേറ്റർ, ഹക്സ്, ലോകോത്തര ബ്രാൻഡുകളായ റോക്ക, ഗെബറിറ്റ് എന്നീ സാനിറ്ററി വെയറുകളുടെ ഡിസ്പ്ലേ സെന്റർ ഒരുക്കിയിരിക്കുന്നു.
1: 41-ാം വാർഷികം പ്രമാണിച്ച് ഡിസ്കൗണ്ട് ലഭ്യമാണ്. സരസ്വതി എന്റർപ്രൈസസ് നിയർ കണ്ണാശുപത്രി, കുന്നുകുഴി, പള്ളിപ്പുറം.
2: ഗാനരചയിതാവ് രാജീവ് ആലുങ്കൽ പങ്കെടുക്കുന്ന സരസ്വതി എന്റർപ്രൈസസ് ഹലോ പ്രിയഗീതം തുടരുന്നു.
3: സിനിമാ പാട്ട് എഴുതുമ്പോൾ കവിത എഴുതുന്ന സ്വാതന്ത്ര്യവും ഒന്നും ലഭിക്കില്ല എന്ന് പലരും പരിഭവം പറയാറുണ്ട്. പക്ഷേ സിനിമാ പാട്ട് നമ്മുടെ ആത്മ സംവേദനമല്ലാത്തതുകൊണ്ട്, ഒരുപക്ഷെ നമ്മുടെ ആത്മനിവേദനമല്ലാത്തതുകൊണ്ട് അത്തരമൊരു പരിഭവത്തിന് അർത്ഥമില്ല എന്നാണ് എൻ്റെ വ്യക്തിപരമായ വിശദീകരണം. കവിത എൻ്റെ മാനസികാവസ്ഥയെ പ്രതിഫലിപ്പിക്കുന്ന ഒന്നാണ് എങ്കിൽ കൂടി പാട്ട് മറ്റൊരാളുടേതാണ്, മറ്റൊരു കഥാപാത്രത്തിൻ്റെ ആത്മവികാരങ്ങളാണ്, അത് എന്നിലൂടെ കടന്നു പോകുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അത്തരത്തിൽ ലഭിച്ച ട്യൂണിനൊപ്പിച്ച് പാട്ടെഴുതുമ്പോഴും അതിൻ്റെ സാധ്യതയെ വളരെ ഗംഭീരമായി ഉപയോഗിക്കാനുള്ള ഒരു ടൈപ്പ് ഓഫ് എഞ്ചിനീയറിംഗ് പഠിക്കുക എന്നുള്ളതാണ് ഒരു ഗാനരചയിതാവ്, സിനിമാ പാട്ടെഴുത്തുകാരൻ ആദ്യമേ ചിന്തിക്കേണ്ടത്. എല്ലാ പരിമിതികളെയും അതിജീവിക്കുവാൻ ഉള്ള ഒരു കൗശലം പാട്ടെഴുത്തുകാരനുണ്ടാവണം. അതുകൊണ്ട് തന്നെ ട്യൂണിനൊപ്പിച്ച് പാട്ടെഴുതുമ്പോൾ, ഞാൻ എഴുതിയ 135-ലേറെ സിനിമകളിൽ എനിക്ക് ആദ്യം എഴുതാൻ കഴിഞ്ഞത് ഇനിയും കൊതിയോടെ കാത്തിരിക്കാം ഞാനെന്ന് യേശുദാസ് പാടിയ ഭാര്യ 1, മക്കൾ 3 എന്ന ചിത്രത്തിലെ പാട്ട് മാത്രമാണ് ആദ്യം ഒന്ന് എഴുതാൻ കഴിഞ്ഞത്. ബാക്കിയെല്ലാം ട്യൂണിനൊപ്പിച്ചാണ്. ചട്ടക്കാരിയിലെ നിലാവേ നിലാവേ, മല്ലൂസിംഗിലെ കാക്കാമലയിലെ, അതുപോലെ തന്നെ റോമൻസിലെ അർത്തുങ്കല പള്ളിയിൽ ചെന്നിട്ടിന്, ഒരു മരുഭൂമി കഥയിലെ ചെമ്പകവല്ലികളിൽ, കുട്ടനാടൻ മാർപ്പാപ്പയിലെ പാട്ട്, ആനക്കടലിലെ പാട്ട്, ഹാപ്പി വെഡിങ്ങിലെ പാട്ട്, ഏറ്റവും പുതിയ ചിത്രമായ മാജിക് മൺഷൂം എന്ന നാദൃശ ചിത്രത്തിലെ പാട്ട്, ഇതെല്ലാം ട്യൂണിട്ട് ഒപ്പം എഴുതിച്ചതാണ്. പക്ഷെ ട്യൂണിനൊത്ത് പാട്ട് എഴുതിയത് കൊണ്ട് ഒരു വല്ലാത്ത വൈമനസ്യമോ അല്ലെങ്കിൽ വിമുഖതയോ ഒന്നും ഉണ്ടായിട്ടില്ല. അതുകൊണ്ടൊരു പോരായ്മയുള്ളതായിട്ടും എനിക്ക് തോന്നിയിട്ടില്ല. ഒരു ട്യൂൺ കേൾക്കുമ്പോൾ തന്നെ അതിനനുയോജ്യമായ ഒരു വാക്ക് കണ്ടെത്തുന്നത് എങ്ങനെയാണ് എന്ന് പലരും ചോദിക്കാറുണ്ട്. ട്യൂണ് ഡിമാൻഡ് ചെയ്യുന്നുണ്ട് ഒരു പദം. ഒരു ഉദാഹരണം വളരെ വ്യക്തമായി പറയുകയാണെങ്കിൽ, തന്ന തന്ന എന്നൊരു ട്യൂണിട്ടാൽ ദൂരെ ദൂരെ എന്ന് എഴുതരുത്. കാര്യം ആ പദത്തിൽ തന്നെ മെല്ലെ മെല്ലെ എന്ന പോലെ ഒരു പദം വേണമെന്ന് ആ ട്യൂൺ ആവശ്യപ്പെടുന്നുണ്ട്. അപ്പോൾ ആ ട്യൂൺ ആവശ്യപ്പെടുന്നത് പോലെ എഴുതുക എന്നുള്ളതാണ്. പാട്ടെഴുതുമ്പോൾ ചിന്തിക്കേണ്ട ഒരുപാട് വേറെ കാര്യങ്ങളുമുണ്ട്. ആരാധനായ ഗിരീഷ് പുത്തഞ്ചേരി സാർ പറഞ്ഞതുപോലെ പാട്ടെഴുത്തുകാരൻ ഒരു പരകായ പ്രവേശനം നടത്തുകയാണ്. വിഡ്ഢിക്ക് വേണ്ടിയും വേദാന്തിക്ക് വേണ്ടിയും തവളപ്പെടുത്തക്കാരന് വേണ്ടിയും അയാൾ എഴുതേണ്ടി വരും. 3 തരത്തിലാണല്ലോ. വയലാറ് പണ്ട് ശബരിമലയിൽ തങ്ക സൂര്യോദയം എന്ന് എഴുതിയ അതേ മാസത്തിലോ അതേ ദിവസത്തിലോ ആണ് ശബരിമലയിലും കല്ല്, ശക്തീശ്വരത്തിലും കല്ല്, തിരുപ്പതി മലയിലും കല്ല്, തിരുച്ചന്ദ്രൂരിലും കല്ല്, കല്ലിനെ പൂജിക്കുന്നവരെ നിങ്ങൾ കൽപ്പണിക്കാരെ മറക്കരുതെന്ന് എഴുതിയത്. അത് രണ്ട് കഥാപാത്രങ്ങളുടെ ആത്മവികാരങ്ങളാണ്. അപ്പോൾ അത്തരത്തിൽ ഗാനരചയിതാവ് അയാളുടെ മനസ്സിനെ തൃപ്തിപ്പെടുത്താനല്ല, അയാൾ സമീപിക്കുന്ന സാഹചര്യങ്ങളെ നീതിപൂർവം സമർത്ഥമായി ഉപയോഗിക്കാനാണ് ഏറ്റവും കൂടുതൽ ചിന്തിക്കേണ്ടതെന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം.
4: ഹലോ പ്രിയതിലേക്ക് സ്വാഗതം. സുഖം തന്നെ. ആരാ വിളിക്കുന്നേ?
5: ഗുണശീലൻ.
4: ഗുണശീലൻ ചേട്ടന് നമസ്കാരം. നമസ്കാരം.
5: പുതിയ
4: സിനിമകള് ഇറങ്ങാൻ പോകുന്നത് ചേർത്തലയിലെ ചാരങ്കാട്ട് ഫിലിംസ് എന്ന് പറഞ്ഞൊരു ഫിലിംസ്, സറാഫസ് എന്ന് പറഞ്ഞൊരു പുതിയ സിനിമ ഇറങ്ങുന്നു. ആശാ ശരത്തിന്റെ ഒരു അമ്മ വേഷമാണ്. അപ്പൊ ആ അമ്മയെ കുറിച്ചുള്ള ഒരു നല്ല പാട്ട് ഇന്നലെ എഴുതി കഴിഞ്ഞേ ഉള്ളൂ. അത് ശ്രീ വിജയ് യേശുദാസ് പാടാനിരിക്കുന്നു. എം ജി ശ്രീകുമാർ, എം ജി ശ്രീകുമാറിന്റെ അയ്യപ്പ ഗാനങ്ങളുടെ

0: കോഡിങ് കഴിഞ്ഞു.
1: ഇതൊരു പാട്ടാണ്.
0: ഏത് പാട്ടാണ് ഗുണശേഖരന്റെ വേണ്ടത്? വടക്കം പാട്ടുകളൊക്കെ ആലപ്പുഴയിലാണ് പിറന്നത്. ഉദയ സ്റ്റുഡിയോ ഒരിക്കലും മറക്കാനാവില്ല. അതിന്റെ കഥയും തിരക്കഥയും ഒക്കെ എഴുതിയ ശാരംഗവാണി ചേട്ടനെ മറക്കാനാവില്ല, കുഞ്ചാക്കോ മുതലാളിയെ മറക്കാനാവില്ല, വയലാറിന്റെ താവളമായിരുന്നു. നമുക്ക് ആ കാലഘട്ടത്തിൽ ആരെയും മറക്കാനാവില്ല. കാര്യം അവരെല്ലാരും നമ്മുടെ വീട്ടിലെ ആരൊക്കെയോ ആണ് അവരിപ്പോഴും. പഴയ പാട്ടുകളുടെ മൂല്യം നമുക്ക് പറഞ്ഞറിയിക്കാനാവാത്തൊരു മൂല്യമുണ്ട്. അതിനൊരു പഴയ പാട്ടുകൾക്ക് ഒരു അഴകാഴങ്ങൾ ഉണ്ട്. അഴകാഴം, അഴകിന്റെ ഒരു ആഴമുള്ള പാട്ടാണ് എല്ലാ പാട്ടും. നമുക്ക് പുത്തൂരം വീട്ടിൽ ജനിച്ച ആ പാട്ടൊന്ന് കേൾക്കാം. വടക്കൻ പാട്ടുകളുടെ എല്ലാ തരത്തിലുമുള്ള ഒരു ഗരിമയുള്ള പാട്ടാണ്. പുത്തൂരം വീട്ടിൽ ജനിച്ചവരെല്ലാം പൂപോലെ അഴകുള്ളവരായിരുന്നു അല്ലേ. പൂപോലഴകുള്ളവരായിരുന്നു അംഗം ജയിച്ചവരായിരുന്നു. ശരി ശരി.

0: ബിർള ഓപ്പസ്, ബർജർ തുടങ്ങിയ ബ്രാൻഡുകളുടെ പെയിന്റുകൾക്ക് സരസ്വതി എന്റർപ്രൈസസ്
1: 41-ാം വാർഷികം പ്രമാണിച്ച് ഡിസ്കൗണ്ട് ലഭ്യമാണ്. സരസ്വതി എന്റർപ്രൈസസ്, നിയർ കണ്ണാശുപത്രി, കുന്നുകുഴി, പള്ളിപ്പുറം.

0: ഹലോ.
1: ആ നമസ്കാരം സാറേ.
0: നമസ്കാരം. ഹലോ, പ്രിയതയിലേക്ക് സ്വാഗതം.
1: സാറേ, ഞാൻ ആ കൊച്ചിലുകാരായിരുന്നു വേണ്ടി വിളിക്കുന്നത്. എന്റെ പേര് വിജയ.
0: വിജയമ്മ ചേച്ചിക്ക് പാട്ടുകളൊക്കെ ഒരുപാട് ഇഷ്ടമാണല്ലേ, എപ്പോഴും റേഡിയോ കേൾക്കുമോ?
1: അതെ അതെ, ഞാൻ റേഡിയോ ഞാൻ അടുക്കളയിലെ വെച്ചേക്കും. ഞാൻ റേഡിയോ പരിപാടി എല്ലാം
0: കേൾക്കും.
1: ഞാൻ പാട്ടിന്റെ തിങ്കളാഴ്ചത്തെയും വെള്ളിയാഴ്ചത്തെയും പാട്ടിലേക്ക് ഞാൻ വിളിക്കാറുണ്ട്. എനിക്ക് 5 വട്ടം കിട്ടിയിട്ടുണ്ട്.
0: ഓ, വളരെ കുട്ടിക്കാലം തൊട്ടേ റേഡിയോ ശ്രോതാവാണ് അല്ലേ?
1: അതെ അതെ, ഞങ്ങളുടെ വീട് ഇന്നപ്പോഴേ അന്നൊക്കെ രാത്രിയിലുള്ള
0: അതെ അതെ റേഡിയോയിലെ പാട്ട് കേട്ട് കേട്ട് കേട്ട് ഉറങ്ങിപ്പോകുന്ന ഒരു കാലം അല്ലേ?
1: ഓ അതെ സാറേ, ഉണ്ടായിരുന്നു സാറേ.
0: അതുപോലെ തന്നെ രാവിലെ റേഡിയോ കേൾക്കാൻ വേണ്ടി തന്നെ ഉണരുന്ന ഒരു കാലം, അങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നു.
1: ഞാൻ 4 മണിയാകുമ്പോൾ റേഡിയോ കേൾക്കും, അതുപോലുള്ള പരിപാടിയാണ് കേൾക്കും. പിന്നെ ഞാൻ തൊഴിലുറപ്പിന് പോകുന്ന ഒരു ആളാണ് സാർ.
0: ഓ ഓ ഓ,
1: ഉച്ചയ്ക്ക് വന്ന പാട്ടുകളൊക്കെ വൈകിട്ടും പ്രോഗ്രാം എല്ലാം.
0: ഓ, ഓരോ പാട്ടിലും നമ്മുടെ ഓരോരോ ജീവിത സന്ദർഭങ്ങളുണ്ട്.
1: അതെ അതെ സാറേ.
0: മഹത്തായ കവിതകൾ വായിച്ചിട്ടൊന്നും അല്ലല്ലോ നമ്മളൊക്കെ, ഇത്തരം സിനിമാ പാട്ടുകളാണ് നമ്മുടെ ജീവിതത്തിലെ പ്രണയവും ഓർമ്മയും സങ്കടവും പ്രതീക്ഷയൊക്കെ നമ്മൾ കോർത്തിണക്കിയത് ഇത്തരം പാട്ടുകളിലൂടെയാണ്. നമ്മൾ സാധാരണക്കാരായ നമ്മൾ ജീവിതം ആസ്വദിച്ചത് മഹത്തായ കവിതയൊന്നും വായിച്ചിട്ടല്ല.
1: അല്ലല്ല, ഞാൻ ഉദ്ദേശിക്കുന്ന പാട്ട് സന്ധ്യയെ കണ്ണീരിലെന്റെ സന്ധ്യയുടെ സാറ് ആ ഒരു ജാനകി ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ.
0: അതെ അതെ,
1: ഭാഗ്യമാണ്
0: ജാനകിയമ്മ പിന്നെ നമ്മളെ വിട്ടു പോയപ്പോഴാണ് ഈ മലയാളി അല്ലെന്ന് പോലും 50% സാധാരണ മലയാളികൾ വിചാരിച്ചത് തിരുവനന്തപുരത്തോ തൃശ്ശൂരോ കോഴിക്കോടോ എവിടെയോ ജീവിച്ച നമ്മളെ പോലത്തെ ഒരു മലയാളിയാണെന്ന് വിചാരിച്ച് ജാനകിയമ്മയുടെ പാട്ട് കേട്ട് ഒത്തിരി പേരുണ്ട്. മലയാളം അറിയാൻ പാടില്ലായിരുന്നിട്ടും സംഗീതം പഠിക്കാതെ പോയിട്ടും വളരെ ഗംഭീരമായ, അതെ അതെ, മലയാളം നന്നായി പഠിച്ചില്ല, അതുപോലെ തന്നെ സംഗീതവും നന്നായി പഠിക്കാനുള്ള ഭാഗ്യം കിട്ടിയില്ല എന്ന് ജാനകിയമ്മ തന്നെ പറഞ്ഞു. പക്ഷെ ഇത് ഇത്തരം പോരായ്മകളൊക്കെ അവരുടെ പിന്നെ സ്വതസിദ്ധമായിട്ടുള്ള ശൈലി കൊണ്ടും പ്രതിഭ കൊണ്ടും ദൈവാധീനം കൊണ്ടും ഒക്കെ അവര് നികത്തി.
1: അതെ അതെ
0: അതെ അതെ, അതൊരു അത്ഭുത ഗായികയാണ്.
1: അതെ സാറേ,
0: അതെ അതെ അതെ അതെ അതെ, സംഗീതം പഠിക്കാതെ വലിയ രീതിയിൽ സംഗീതം പഠിക്കുക എന്നുള്ളതല്ല,
1: അത്
0: ദൈവാനുഗ്രഹം കൊണ്ട് കിട്ടിയവരുടെ പേരാണ് പ്രതിഭ. സംഗീതം നന്നായിട്ട് പഠിക്കുന്നവരുടെ പേര് പ്രഗത്ഭന്മാരെന്നാണ്. നന്നായിട്ട് പഠിച്ചില്ലെങ്കിൽ ഇതൊക്കെ മനസ്സിലാക്കുന്നവരുടെ പേര് പ്രതിഭകൾ എന്നാണ്. അപ്പോ വിജയ ചേച്ചിക്ക് ഏത് പാട്ടാണ് വേണ്ടത്?
1: ഈ പാട്ട്
0: സന്ധ്യേ സന്ധ്യേ, അത് ജാനകിയമ്മയുടെ എക്കാലത്തെയും പ്രിയപ്പെട്ട നല്ല ഗാനങ്ങളിൽ ഒന്നാണ്. ഒരുപാട് പേർക്ക് ജാനകിയമ്മ എന്ന് കേൾക്കുമ്പോഴേ ഈ പാട്ടാണ് ഓർമ്മ വരുന്നത്. നമ്മൾ കേവലം മനുഷ്യരല്ലേ, ഭൂമിയിൽ നിന്ന് പോയല്ലേ പറ്റൂ. ആ അമ്മ ഒരു സാർത്ഥകമായ സംഗീത ജന്മമായിട്ട് തന്നെ നമുക്ക് കരുതണം. ജാനകിയമ്മയുടെ എല്ലാ ഓർമ്മകളെയും സ്മരിച്ചുകൊണ്ട് വിജയം ചേച്ചിക്ക് വേണ്ടി നമുക്ക് ആ പാട്ട് കേൾക്കാം, സന്ധ്യയെ.

0: ബിർള ഓപ്പസ്, ബർജർ തുടങ്ങിയ ബ്രാൻഡുകളുടെ പെയിന്റുകൾക്ക് സരസ്വതി എന്റർപ്രൈസസ്
1: 41-ാം വാർഷികം പ്രമാണിച്ച് ഡിസ്കൌണ്ട് ലഭ്യമാണ്. സരസ്വതി എന്റർപ്രൈസസ് നിയർ കണ്ണാശുപത്രി, കുന്നുകുഴി, പള്ളിപ്പുറം.
2: ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ് നോവൽ സഞ്ചാരം എല്ലാ ദിവസവും രാവിലെ 8:30 പ്രായോജകർ ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ്. സ്വർണ്ണാഭരണങ്ങൾക്ക് ഇപ്പോൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി.
3: കൊല്ലം സുപ്രീം ആൻഡ് സ്റ്റൈൽ ക്ലബ് ബൈ കൊല്ലം സുപ്രീം, തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ആൻഡ് കാലിക്കട്ട്.
4: ഈ കസ്റ്റമർ കെയർ എവിടെയാ? മാഡം,
5: പറയൂ.
4: ഈ KYC അപ്ഡേറ്റ് ചെയ്യാൻ എനിക്കെന്തിനാ ഇടയ്ക്കിടയ്ക്ക് മെസ്സേജ് വരുന്നേ?
5: കാരണം ബാങ്കിംഗ് സേവനങ്ങൾക്കായി കൃത്യസമയത്ത് KYC അപ്ഡേറ്റ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്.
4: എങ്ങനെ ചെയ്യേണ്ടത്?
5: ഐഡന്റിറ്റിയിലോ അഡ്രസ്സിലോ മാറ്റങ്ങൾ ഇല്ലെങ്കിൽ നിങ്ങളുടെ ബാങ്കിലേക്കോ ATMലേക്കോ അല്ലെങ്കിൽ ബിസിനസ് കറസ്പോണ്ടന്റ് അതായത് BC അടുത്തോ ചെല്ലുക. അല്ലെങ്കിൽ ബാങ്കിൽ രജിസ്റ്റർ ചെയ്ത ഇമെയിൽ, മൊബൈൽ നമ്പർ, മൊബൈൽ ബാങ്കിംഗ് ആപ്പ് എന്നിവ മുഖേന അതിന്റെ സത്യവാങ്മൂലം കൊടുക്കുക.
4: അത് ശരി. മാറ്റങ്ങളുണ്ടെങ്കിലോ?
5: മാറ്റങ്ങളുണ്ടെങ്കിൽ ഐഡന്റിറ്റി, അഡ്രസ് എന്നിവയുടെ രേഖകൾ കാണിച്ച് KYC അപ്ഡേറ്റ് ചെയ്യാം.
4: ഇത്രയുള്ളൂ?
5: ഇത്രയുള്ളൂ.
4: ഇപ്പോൾ മനസ്സിലായി.
5: നിങ്ങളുടെ KYC അപ്ഡേറ്റ് ചെയ്യാനായി നിങ്ങളുടെ അടുത്തുള്ള ഗ്രാമപഞ്ചായത്തിലെ ക്യാമ്പോ ബാങ്ക് ശാഖയോ സന്ദർശിക്കൂ.
4: RBI പറയുന്നു,
5: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.
1: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണ്ണവില
6: എന്നും രാവിലെ 10:30
1: പ്രായോജകർ.
6: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.
0: സരസ്വതി എന്റർപ്രൈസസിൽ ജോൺസൺ, സുമാനി, കജാരിയ, സെറ വിറ്ററോ എന്നീ ബ്രാൻഡുകളുടെ ടൈൽ സ്റ്റുഡിയോ.
1: 41-ാം വാർഷികം പ്രമാണിച്ച് ടൈൽസ്, സാനിറ്ററി വെയർസ്, പ്ലംബിംഗ് മെറ്റീരിയൽസ്, പെയിന്റ്സ് എന്നിവയ്ക്ക് സ്പെഷ്യൽ ഡിസ്കൌണ്ട്. സരസ്വതി എന്റർപ്രൈസസ് നിയർ കണ്ണാശുപത്രി, കുന്നുകുഴി, പള്ളിപ്പുറം.
7: ഗാനരചയിതാവ് രാജീവ് ആലുങ്കൽ പങ്കെടുക്കുന്ന സരസ്വതി എന്റർപ്രൈസസ് ഹലോ പ്രിയഗീതം തുടരുന്നു.
8: നീ ഓളം തുള്ളാൻ വാ.

0: ഹലോ.
1: നമസ്കാരം, ആരാണ്? ഹലോ പ്രിയ, ഇതിലേക്ക് സ്വാഗതം.
0: നമസ്കാരമുണ്ട്.
1: നമസ്കാരമുണ്ട്.
0: ഓച്ചിറ പ്രയാറിൽ നിന്നും
1: ആ
0: പ്രയാർ രാമേന്ദ്രൻ നായരാണ്.
1: അറിയാം അറിയാം, ഞാൻ പ്രയാർ സ്കൂളിൽ വന്നായിരുന്നു.
0: പ്രയാർ സ്കൂളിൽ വന്നിട്ടുണ്ടായിരുന്നു.
1: ആ പ്രയാർ സ്കൂളിൽ രണ്ടു പ്രാവശ്യം വന്നായിരുന്നു.
0: അവിടാണ് ഞാൻ പഠിച്ചത്.
1: പിന്നെ എനിക്ക് ആ പ്രദേശമായിട്ടൊക്കെ വലിയ വൈകാരിക ബന്ധമുണ്ട്. ഇച്ചിലൂടെ അടുത്ത കുമാരനാശാൻ അന്ത്യവിശ്രമം കൊള്ളുന്ന പല്ലനയിൽ ഞാൻ 5 വർഷം ചെയർമാനായിരുന്നു സർക്കാർ സ്മാരകത്തിന്റെ. എന്റെ വീട് ചേർത്തലയാണേ. ചേർത്തലയിലെ അർത്തുങ്കൽ റൂട്ടിൽ ഒരു ആലിങ്കൽ എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ്. അതാണ് എന്റെ പേരിന്റെ കൂടെയുള്ള രാജീവ് ആലിങ്കൽ. അപ്പൊ നമ്മളൊക്കെ ആലപ്പുഴക്കാരാണ്. പ്രയാർ പ്രഭാകർ സാറിനെ വലിയ സ്നേഹമായിരുന്നു എനിക്ക്. അതെ അതെ അതെ,
0: കേരളം മുതൽ നടന്ന് പിന്നെ ദർശനം നടത്തിയതാണ്.
1: വളരെ അനുഗ്രഹീതനായ ഒരു പ്രഭാഷകനായിരുന്നു. അതുപോലെ തന്നെ പ്രയാർ ഗോപാലകൃഷ്ണ സാറിനോടും എനിക്ക് വലിയ സ്നേഹമാണ്. ഇവർ രണ്ടുപേരും വല്ലാതെ എന്നെ വാത്സല്യപൂർവ്വം പരിഗണിച്ചിട്ടുണ്ട്.
0: പ്രയാർ ഗോപാലകൃഷ്ണന്റെ ബന്ധുവാണ്.
1: ബന്ധുവാണല്ലേ. ഇപ്പൊ ഏത് പാട്ടാണ് ഇഷ്ടമെന്ന് അങ്ങേടൊന്നും ചോദിക്കേണ്ട കാര്യമില്ല. ഒരു പാട്ടിന്റെ പുഷ്കല കാലത്ത് ബാല്യവും കൗമാരവും യൗവനവും ഒക്കെ കഴിച്ചുകൂട്ടിയ ഒരാളോട് ഏത് കാലത്തെ പാട്ടാണ് ഇഷ്ടമെന്നൊരു ചോദ്യത്തിന് അർത്ഥമില്ല.
0: എനിക്ക് അങ്ങയുടെ പിന്നെ രചന വളരെ ഇഷ്ടമാണ്.
1: ഓ, ഇപ്പോ കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക്
0: വളരെ
1: പുതിയൊരു കാലത്ത് ജീവിച്ച എന്റെ പാട്ടുകളും കൂടി ഇഷ്ടമാണെന്ന് പറയുന്നതിൽ സന്തോഷമുണ്ട്.
0: വളരെ വളരെ ഇഷ്ടമാണ്. ശ്രീകുമാരൻ നമ്പി സാറിന്റെ, അതുപോലെ വയലാറിന്റെ നമ്മുടെ
1: മങ്കമ്പോ ഗോപാലകൃഷ്ണൻ സാറ്, ചുനക്കര രാമൻകുട്ടി, കാവാലം സാറ്, ആലപ്പുഴയിൽ തന്നെ ജീവിച്ച കുറെ മഹാഗാനരചിതാക്കളുണ്ട്. വയലാർ സാറ് തൊട്ട് ആദ്യത്തെ ഗാനരചിതാവ് ബാലൻ എന്ന സിനിമയിലെ 26 പാട്ടെഴുതിയ മുതുകുളം രാഘവൻപിള്ള സാറാണ്.
0: മുതുകുളം രാഘവൻപിള്ള സാറ്, അയ്യോ, അത് ഗാനരചന തന്നല്ല.
1: അദ്ദേഹം കഥയും തിരക്കഥയും സംഭാഷണവും
0: എഴുതിയിട്ടുണ്ട് അദ്ദേഹം.
1: അദ്ദേഹത്തിന്റെ നാട്ടിലൊരു സ്കൂളുണ്ട്. ആ സ്കൂളിന്റെ 100-ാം വാർഷികത്തിന് കഴിഞ്ഞ ആഴ്ച പോയായിരുന്നു. അതെ, ഞാൻ അവിടെയൊക്കെ ഒരുപാട് ഫംഗ്ഷൻ വരുന്നുണ്ട്. ഇപ്പൊ പിന്നെ കരുനാഗപ്പള്ളിയിലും ഹരിപ്പാടും ഒക്കെ പല പല ഫംഗ്ഷൻ നിരന്തരമായി വന്നായിരുന്നു.
0: എനിക്ക് പിന്നെ അങ്ങനെ ഹരിഹരൻ പിള്ള ഹാപ്പി ആണെന്നുള്ള സിനിമയിലൊക്കെ രചന വളരെ ഇഷ്ടപ്പെടുന്നുണ്ട്.
1: എന്റെ ആദ്യ സിനിമയാണത്.
0: ആദ്യ സിനിമയാണ് മോഹൻലാലിന്റെ ആ പാട്ട്.
1: അതെ, മോഹൻലാലിന്റെ ആദ്യത്തെ ഒരു മോഹൻലാൽ ചിത്രത്തിലെ എല്ലാ പാട്ടുകളും എഴുതി സിനിമയിൽ വരാൻ കഴിഞ്ഞത് സന്തോഷം. ആ പാട്ടുകൾ എഴുതിയിട്ട് 25 വർഷം തികയാണ്. അപ്പൊ 25 വർഷത്തിന് ഇങ്ങേ അറ്റത്ത് ആ പാട്ട് ഒരാൾ ആവശ്യപ്പെടുകയും ആ പാട്ടുകൂടി ഹൃദയത്തിലുള്ള ഒരാളെയൊക്കെ ഇങ്ങനെ എന്താ പറയുന്ന ആത്മബന്ധത്തിലേക്ക് എത്താൻ കഴിഞ്ഞ സമയമാണിത്.
0: അതെ അതെ അതെ, ഹരിഹരൻപിള്ള ആദ്യമാണെന്നുള്ള സിനിമയിലെ എല്ലാ പാട്ടും നല്ല മനോഹരമായ.
1: അതെ അതെ അതെ. അപ്പൊ പിന്നെ ഹരിഹരൻപിള്ളയിലെ ആ പാട്ട് നമുക്ക് കേൾക്കാം. അപ്പൊ ഏതായാലും വിളിച്ചതിലും പരിചയപ്പെട്ടതിലും ഒക്കെ സന്തോഷം.
0: എനിക്കും വളരെ വളരെ സന്തോഷം.
1: അങ്ങ് ആവശ്യപ്പെട്ട ഹരിഹരൻപിള്ള ഹാപ്പിയാണ് ചിത്രത്തിലെ എന്റെ ആദ്യത്തെ സിനിമാ പാട്ട്, തിങ്കൾ നിലാവിൽ മഞ്ഞൾ നിലാവിൽ എന്ന ഭാവഗായകൻ ജയേന്ദ്രനും സുജാത ചേച്ചിയും കൂടെ പാടിയ പാട്ടാണ്. നമുക്ക് ആ പാട്ട് കേൾക്കാം.
0: താങ്ക് യു സാർ.

ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഗാനരചയിതാവ് രാജീവ് ആലുങ്കൽ പങ്കെടുത്ത സരസ്വതി എന്റർപ്രൈസസ് ഹലോ പ്രിയഗീതം. നിർവഹണം ഫഹദ് റാസ. നിർവഹണ സഹായം ഷിബിന അൻവർ. ഈ പരിപാടിയുടെ തുടർന്നുള്ള ഭാഗം അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ

0: ബിർള ഓപ്പസ്, ബർജർ തുടങ്ങിയ ബ്രാൻഡുകളുടെ പെയിന്റുകൾക്ക് സരസ്വതി എന്റർപ്രൈസസ്
1: 41-ാം വാർഷികം പ്രമാണിച്ച് ഡിസ്കൗണ്ട് ലഭ്യമാണ്. സരസ്വതി എന്റർപ്രൈസസ് നിയർ കണ്ണാശുപത്രി, കുന്നുകുരി, പള്ളിപ്പുറം.

0: ആലപ്പുഴ, എറണാകുളം, തൃശൂർ ആൻഡ് കാലിക്കട്ട്.
1: ആരണ്യകം ആയുരാരോഗ്യം നാളെ രാവിലെ 7:15 പ്രായോജകർ ആരണ്യകം. ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം കോവിൽ നട മണ്ണന്തല.

അറിയിപ്പ്: വനിതാ ബ്ലൈൻഡ് ക്രിക്കറ്റിന്റെ ആവേശം തിരുവനന്തപുരത്തേക്ക്. എൻവെസ്റ്റ്നെറ്റ് സെനിറ്റ് ട്രോഫി ഓൾ ഇന്ത്യ ഇൻവിറ്റേഷണൽ വിമൻസ് ബ്ലൈൻഡ് ക്രിക്കറ്റ് ചാമ്പ്യൻഷിപ്പ് 2026 ഒക്ടോബർ 5 മുതൽ 8 വരെ തിരുവനന്തപുരം ഗ്രീൻഫീൽഡ് ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ നടക്കുന്നു. കേരളം, മഹാരാഷ്ട്ര, തെലങ്കാന, പശ്ചിമബംഗാൾ, ഗുജറാത്ത്, ഹരിയാന എന്നീ 6 ടീമുകളാണ് പങ്കെടുക്കുന്നത്. ഈ മാസം 7 വരെ ലീഗ് മത്സരങ്ങളും ഒക്ടോബർ 8 ഉച്ചയ്ക്ക് 2 മണിക്ക് ഫൈനലും നടക്കും.

ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടിയിൽ നാളെ രാവിലെ 11:00 മുതൽ 12 മണിവരെ കാഴ്ച പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് നേത്രരോഗ ചികിത്സാ വിദഗ്ധൻ ഡോക്ടർ ദേവിൻ പ്രഭാകർ മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495946321 ഒരു നമ്പർ കൂടിയുണ്ട്, 9496596321. കാഴ്ച പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി നാളെ രാവിലെ 11:00 മുതൽ 12 മണിവരെ.

കൂടുതൽ ശ്രദ്ധ വേണ്ടതും ഭിന്നശേഷിക്കാരുമായ കുട്ടികളിലെ ഹാബിലിറ്റേഷൻ അഥവാ ഇതുവരെ വികസിച്ചിട്ടില്ലാത്ത കഴിവുകളെ വികസിപ്പിക്കൽ. ഡോക്ടർ ബെനറ്റ് സൈലം പി സംസാരിക്കുന്നു. ഇന്നുച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ.

0: ആകാശവാണി അനന്തപുരി FM 101.9 സമയം 10 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: അമേരിക്ക, റഷ്യ, ചൈന തുടങ്ങി ലോകത്തിലെ പ്രധാന ശക്തികളുമായി ഇടപഴകാൻ ഇന്ത്യയുടെ ബഹുതല സഖ്യനയം സഹായിക്കുന്നതായി വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ. ന്യൂഡൽഹിയിൽ 5-ാമത് കൌടില്യ എക്കണോമിക് കോൺക്ലേവിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കരിങ്കടലിൽ വാണിജ്യ കപ്പലിന് നേരെയുണ്ടായ ആക്രമണത്തിൽ 2 വിദേശ പൌരന്മാർ കൊല്ലപ്പെടുകയും നിരവധി ജീവനക്കാർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി റൊമാനിയയിലെ ഇന്ത്യൻ എംബസി. കപ്പലിലെ ജീവനക്കാരായ 3 ഇന്ത്യക്കാരും സുരക്ഷിതരാണെന്ന് എംബസി സാമൂഹ്യമാധ്യമത്തിലൂടെ അറിയിച്ചു. ദുബായ് ടെൽ അവീവ് ഫ്ളൈ ദുബായ് വിമാനത്തിൽ ഒമാനി സഹപൈലറ്റ് നടത്തിയ ഭീകരാക്രമണത്തിനു പിന്നിൽ ഇറാനാണെന്ന് വ്യക്തിപരമായി വിശ്വസിക്കുന്നതായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. വൈറ്റ് ഹൌസിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേന്ദ്ര ഗവൺമെന്റ് അനുമതി ലഭിക്കുന്ന മുറയ്ക്ക് ലക്ഷദ്വീപിലേക്ക് വലിയ കപ്പലുകളോ യാനങ്ങളോ സർവീസ് നടത്തുന്ന കാര്യം പരിഗണിക്കുമെന്ന് മന്ത്രി CP ജോൺ. ജലഗതാഗത വകുപ്പിന് പ്രതിവർഷം 100 കോടി രൂപ ചെലവ് വരുമ്പോൾ വരുമാനം 10 കോടി മാത്രമാണെന്നും മന്ത്രി കൊച്ചിയിൽ പറഞ്ഞു. ആലപ്പുഴ ജില്ലയിലെ റാണി ചിത്തിരക്കായൽ പാടശേഖരങ്ങളിൽ നിന്ന് സംഭരിച്ച നെല്ലിന് പ്രോത്സാഹന ബോണസായി

1,62,51,235 രൂപ അനുവദിക്കാൻ സപ്ലൈകോ മാനേജിംഗ് ഡയറക്ടർക്ക് അനുമതി നൽകി. മുഖ്യമന്ത്രി വി ഡി സതീശന്റെ നിർദ്ദേശപ്രകാരമാണ് തുക അനുവദിച്ചത്. കാട്ടാന ആക്രമണത്തിൽ മരിച്ച പത്തനാപുരം കടശ്ശേരി സ്വദേശി രാജമ്മയുടെ കുടുംബത്തിന് അടിയന്തര സഹായമായി 10,000 രൂപയും വനം വകുപ്പിന്റെ ആദ്യഘട്ട സഹായമായി 5,00,000 രൂപയുടെ ചെക്കും കൈമാറി. ഇന്നലെ വൈകിട്ട് ജ്യോതികുമാർ എംഎൽഎ, സിസിഎഫ് കെ കാർത്തികേയൻ, ഡിഎഫ്ഒ എന്നിവരുടെ നേതൃത്വത്തിലാണ് ചെക്ക് കൈമാറിയത്. തമിഴ്നാട്, പുതുച്ചേരി, പശ്ചിമബംഗാൾ എന്നിവിടങ്ങളിലെ 5 നിയമസഭാ മണ്ഡലങ്ങളിലേക്കും അസമിലെ 1 ലോക്സഭാ മണ്ഡലത്തിലേക്കും വോട്ടെടുപ്പ് പുരോഗമിക്കുന്നു. വെള്ളിയാഴ്ചയാണ് വോട്ടെണ്ണൽ. ഇന്ത്യ വെസ്റ്റ്ഇൻഡീസ് 2020 പുരുഷ ക്രിക്കറ്റ് പരമ്പരയ്ക്ക് ഇന്ന് തുടക്കം. ലഖ്നൌവിൽ അടൽ ബിഹാരി വാജ്പേയി ഏകദിന ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ വൈകിട്ട് 7:00 ആദ്യ മത്സരം. എഫ് എം ന്യൂസ് ഹെഡ്ലൈൻസ്. ഇനി 11 മണിക്ക്.

ഇന്ന് ഗാനോപഹാരത്തിൽ 1971 മുതൽ 80 വരെയുള്ള കാലഘട്ടങ്ങളിൽ പുറത്തിറങ്ങിയ ഗാനങ്ങൾ കേൾക്കാം. ആദ്യഗാനം പി ജയചന്ദ്രൻ പാടിയത്, ചിത്രം അനുപല്ലവി. രചന കെ വിജയൻ, സംഗീതം കെ ജെ ജോയ്.

0: കെ സുപ്രീം ആൻഡ് സ്റ്റൈൽ ക്ലബ് ബൈ കൊല്ലം സുപ്രീം, തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ആൻഡ് കാലിക്കട്ട്.
1: പി ഭാസ്കരന്റെ രചനയ്ക്ക് ജി ദേവരാജന്റെ സംഗീതം. പൊന്നി എന്ന ചിത്രത്തിനുവേണ്ടി യേശുദാസ് പാടിയ ഗാനം.

0: MRT ഹോം നീഡ്സിൽ ബ്രാസ് മേള.
1: കുക്ക്വെയർസ്, പൂജ ആർട്ടിക്കൽസ്, ഹോം ഡെക്കോർസ് മാർക്കറ്റിലെ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ മികച്ച ഡിസ്കൗണ്ടുകളോടെ 5000 രൂപയ്ക്ക് മുകളിലുള്ള എല്ലാ പർച്ചേസുകൾക്കും അട്രാക്റ്റീവ് ക്യാഷ് ഡിസ്കൗണ്ട്സ്.
0: ഈ ഓഫർ സെപ്റ്റംബർ 28 മുതൽ ഒക്ടോബർ 20 വരെ. കണ്ടീഷൻ അപ്ലൈ. MRT ഹോം നീഡ്സ്, മെയിൻ റോഡ്, ചാല.
2: ഒന്ന് ശരിയാവുമ്പോ ഒന്ന് കേടാവും, ടാപ്പുകൾ കുറേ മാറ്റേണ്ടി വരും, പക്ഷെ ഇതിന്റെയൊക്കെ സ്പെയർ കിട്ടുമോ എന്തോ?
3: അതിനല്ലേ അനന്തപുരി സാനിറ്റേഷൻസ്. അവിടെ ടാപ്പുകളുടെ ഡിഫറന്റ് ആക്സസറീസ്, ക്ലോസറ്റിന്റെ സീറ്റ് കവറുകൾ, അങ്ങനെ പ്ലംബിംഗിന്റെയും സാനിറ്ററീസിന്റെയും വെറൈറ്റി ആൻഡ് ബ്രാൻഡ് കളക്ഷൻസ് ഉണ്ട്, അതും മിതമായ നിരക്കിൽ.
4: അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
5: ഗാനുപഹാരത്തിലെ അടുത്ത ഗാനം യേശുദാസ് പാടിയത്, ചിത്രം കരിമ്പന. രചന ബിച്ചു തിരുമല, സംഗീതം എ.ടി. ഉമ്മർ.

ഏഴാം കടലിനക്കരെ ഈ ചിത്രത്തിനു വേണ്ടി വാണി ജയറാം പാടിയ ഗാനം കേൾക്കാം. വരികൾ എഴുതിയത് പി ഭാസ്കരൻ, സംഗീതം നൽകിയത് എം എസ് വിശ്വനാഥൻ.

0: അറിയിപ്പ്. ഹരിതം ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ വ്യാഴാഴ്ച രാവിലെ 11:00 മുതൽ 12 മണിവരെ പശുക്കളിലെ പ്രധാന രോഗങ്ങളും നിയന്ത്രണ മാർഗങ്ങളും എന്ന വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് തിരുവനന്തപുരം കോളേജ് ഓഫ് ഡയറി സയൻസ് ആൻഡ് ടെക്നോളജി അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ കെ ലാലു മറുപടി നൽകുന്നു. സംശയങ്ങൾ ചോദിക്കുന്നതിനായി ശ്രോതാക്കൾ വിളിക്കേണ്ട നമ്പരുകൾ ഇനി പറയുന്നു. 9495 9643 1, 9496 5563 2, ഒരു നമ്പർ കൂടിയുണ്ട്, 9496 5563 2. ഓർക്കുക, ഹരിതം ഹലോ ആകാശവാണിയിൽ പശുക്കളിലെ പ്രധാന രോഗങ്ങളും നിയന്ത്രണ മാർഗങ്ങളും എന്ന വിഷയത്തെക്കുറിച്ചുള്ള തത്സമയ ഫോണിൻ പരിപാടി വ്യാഴാഴ്ച രാവിലെ 11:00 മുതൽ 12 മണിവരെ. അറിയിപ്പ് കഴിഞ്ഞു. റീഗൽ ജ്വല്ലേഴ്സ് സ്വർണവിലയ്ക്ക് ശേഷം ഗാനോപഹാരം തുടർന്ന് കേൾക്കാം.
1: റീഗൽ ജ്വല്ലേഴ്സ് പുളിമൂട് തിരുവനന്തപുരം, ഇന്നത്തെ സ്വർണവില പ്രായോജികർ
2: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്
1: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
3: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?
0: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണവില: ഗ്രാമിന് 13,660 രൂപ, പവന് 1,09,280 രൂപ. റീഗൽ ജ്വല്ലേഴ്സ് സ്വർണവില ഇനി നാളെ രാവിലെ 10:30.
1: റീഗൽ ജ്വല്ലേഴ്സ് പുളിമൂട് തിരുവനന്തപുരം, ഇന്നത്തെ സ്വർണവില
3: സമർപ്പിച്ചത്
2: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്
1: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
0: പ്രിയ ശ്രോതാക്കളെ, ഗാനോപഹാരം തുടരുന്നു. അടുത്ത ഗാനം യേശുദാസും മാധുരിയും പാടിയത്, ചിത്രം നഖങ്ങൾ, രചന വയലാർ, സംഗീതം ജി ദേവരാജൻ.

റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 2:30.

കാട് എന്ന ചിത്രത്തിനു വേണ്ടി കെ പി ബ്രഹ്മാനന്ദനും ബി വസന്തയും പാടിയ ഗാനമാണ് ഇപ്പോൾ കേട്ടത്. അടുത്ത ഗാനം യേശുദാസ് പാടിയത്, ചിത്രം കഴുകൻ. രചന ശ്രീകുമാരൻ തമ്പി, സംഗീതം എം കെ അർജുനൻ.

0: കെ കെ ചേട്ടന്റെ ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് വന്നേ പിന്നെ പണിക്കൂലിയെ കുറിച്ചുള്ള കൺസേൺ അങ്ങ് മാറി.
1: ആ പറഞ്ഞത് 100% കറക്റ്റ്.
2: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.
3: ആന്റിക് ചേട്ടനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
2: ഡയമണ്ട്, പ്രഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണാവസരം.
3: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കളിയിക്കവിള, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.
4: വയലാറിന്റെ വരികൾ, ജി ദേവരാജന്റെ സംഗീതം, പി മാധുരി പാടിയ ഗാനം കേൾക്കാം. ചിത്രം തുമ്പോലാർച്ച.

0: നിനക്കല്ലേ പട്ടുസാരി വേണമെന്ന് പറഞ്ഞു
1: രണ്ട് പവനി കൊണ്ട് പർച്ചേസ് ചെയ്താലേ എനിക്ക് ഓണക്കോടിയായിട്ട് ഒരു പട്ടുസാരി കിട്ടും. കോട്ടയ്ക്കകം സുബയ്യ ജ്വല്ലറിയിൽ സ്വർണോത്സവം. ഒന്നാം സമ്മാനം ടാറ്റാ ടിയാഗോ കാർ, രണ്ടാം സമ്മാനം TVS ഇലക്ട്രിക് സ്കൂട്ടർ, മൂന്നാം സമ്മാനം ഫ്രിഡ്ജ്, തുടർന്ന് മൊബൈൽ ഫോൺ, അയൺ ബോക്സ്, സ്വർണം വെള്ളി നാണയങ്ങൾ തുടങ്ങി ഒട്ടനവധി സമ്മാനങ്ങൾ. കൂടാതെ ഓണം പ്രമാണിച്ച് പണിക്കൂലിയിൽ 50% ഡിസ്കൗണ്ട്.
2: സുബയ്യ ജ്വല്ലറി കോട്ടയ്ക്കകം. കോൾ 8891765534.
3: അടുത്ത ഗാനം ഒരു സുന്ദരിയുടെ കഥ എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയത്. വരികൾ എഴുതിയത് വയലാർ, സംഗീതം നൽകിയത് ജി ദേവരാജൻ.

0: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 2:30.
1: ഒ എൻ വി കുറിപ്പിന്റെ വരികൾ സലീൽ ചൌധരിയുടെ സംഗീതം, യേശുദാസും വാണി ജയറാമും പാടിയത്. ചിത്രം എയർ ഹോസ്റ്റസ്.

0: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം എല്ലാ ദിവസവും രാവിലെ 8:35 പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളയാണി ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
1: ഗാനോപഹാരത്തിൽ ഒരു ഗാനം കൂടി കേൾക്കാം. ജയചന്ദ്രൻ പാടിയത്, ചിത്രം ചുക്ക്, രചന വയലാർ, സംഗീതം ജി ദേവരാജൻ.

0: 1971 മുതൽ 80 വരെയുള്ള കാലഘട്ടങ്ങളിൽ പുറത്തിറങ്ങിയ ഗാനങ്ങളാണ് ഇന്ന് ഗാനോപഹാരത്തിൽ കേട്ടത്. ഗാനോപഹാരം സമാപിക്കുന്നു.
1: കൂടുതൽ ശ്രദ്ധ വേണ്ടതും ഭിന്നശേഷിക്കാരുമായ കുട്ടികളിലെ ഹാബിലിറ്റേഷൻ അഥവാ ഇതുവരെ വികസിച്ചിട്ടില്ലാത്ത കഴിവുകളെ വികസിപ്പിക്കൽ, ഡോക്ടർ ബെനറ്റ് സൈലം പി സംസാരിക്കുന്നു. ഇന്നുച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ.

0: ആകാശവാണി അനന്തപുരി FM 101.9 സമയം 11 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: ഹിമാചൽ പ്രദേശിലെ ബിലാസ്പൂരിൽ എയിംസ് ബിരുദദാന ചടങ്ങിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു അല്പസമയത്തിനകം വിശിഷ്ടാതിഥിയായി പങ്കെടുക്കും. കേന്ദ്രമന്ത്രി JP നദ്ദ, ഗവർണർ കവിന്ദർ ഗുപ്ത, മുഖ്യമന്ത്രി സുഖിന്ദർ സുഖു തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുക്കും. വിദേശകാര്യമന്ത്രി ഡോക്ടർ S. ജയശങ്കർ ഇന്ന് മുതൽ ഘാന, ഐവറി കോസ്റ്റ്, എത്യോപ്യ എന്നീ രാജ്യങ്ങളിൽ 5 ദിവസത്തെ സന്ദർശനം നടത്തും. വ്യാപാരം, സാമ്പത്തിക മേഖല, വികസന സഹകരണം, ജനങ്ങൾ തമ്മിലെ ബന്ധം തുടങ്ങിയവ രാഷ്ട്ര നേതാക്കളുമായി അദ്ദേഹം ചർച്ച ചെയ്യും. ബ്രിട്ടീഷ് നോവലിസ്റ്റ് ജഫ്രി ആർച്ചർ അന്തരിച്ചു. 86 വയസ്സായിരുന്നു. ബ്രിട്ടീഷ് പാർലമെന്റിലെ മുൻ കൺസർവേറ്റീവ് പാർട്ടി അംഗമായിരുന്നു ആർച്ചർ. വടകര റവന്യൂ ടവർ നിർമ്മാണവുമായി ബന്ധപ്പെട്ട നടപടികൾ വേഗത്തിലാക്കണമെന്ന് മന്ത്രി AP അനിൽകുമാറിന്റെ നേതൃത്വത്തിൽ കോഴിക്കോട് കളക്ട്രേറ്റിൽ ചേർന്ന അവലോകന യോഗം നിർദ്ദേശിച്ചു. റവന്യൂ ടവർ നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്തെ മരങ്ങൾ ഈ മാസം 20-നകം മുറിച്ചുമാറ്റി ലേലം ചെയ്ത് വിൽക്കുന്നതിന് നടപടികൾ പൂർത്തിയാക്കാൻ മന്ത്രി നിർദ്ദേശം നൽകി. തിരുവനന്തപുരം ശംഖുമുഖം തോപ്പ് സെന്റ് റോക്സ് ഹൈസ്കൂളിൽ അദാനി ഫൗണ്ടേഷന്റെ പങ്കാളിത്തത്തോടെ നിർമ്മിച്ച ഇൻഡോർ സ്റ്റേഡിയവും സ്പോർട്സ് ഹബും മന്ത്രി OJ ജനീഷ് ഇന്ന് ഉദ്ഘാടനം ചെയ്യും. ചടങ്ങിൽ മന്ത്രി CP ജോൺ മുഖ്യാതിഥിയാകും. കേരള ലളിതകലാ അക്കാദമിയുടെ പുതിയ ഭാരവാഹികൾ ചുമതലയേറ്റു. അക്കാദമി ആസ്ഥാനത്ത് ചെയർപേഴ്സണായി അനിമേഷൻ ചലച്ചിത്ര സംവിധായകനും എഴുത്തുകാരനുമായ ഡോക്ടർ പ്രകാശ് മൂർത്തിയും, വൈസ് ചെയർപേഴ്സണായി ചിത്രകാരൻ TR ഉദയകുമാറും, സെക്രട്ടറിയായി നാടക പ്രവർത്തകൻ വൈക്കം MK ശിബുവുമാണ് ചുമതലയേറ്റത്. കേരള പുരാവസ്തുവകുപ്പും ഉദുമ ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജും ചേർന്ന് സംഘടിപ്പിച്ച കാസർഗോഡ് പുരാതത്വ സർവേ 2026 ചരിത്ര സെമിനാർ പ്രിൻസിപ്പൽ ഇൻചാർജ് ഡോക്ടർ KG മകേഷ് ഉദ്ഘാടനം ചെയ്തു. പുരാവസ്തു വകുപ്പ് സർവേ കോർഡിനേറ്റർ

കെ കൃഷ്ണരാജ് ആമുഖ പ്രഭാഷണം നടത്തി. ഫിഫ അന്താരാഷ്ട്ര സൗഹൃദ ഫുട്ബോൾ മത്സരത്തിൽ ഇന്ത്യ ഇന്ന് ഉറുഗ്വേയുമായി ഏറ്റുമുട്ടും. കൊൽക്കത്ത സാൾട്ട്ലേക്കിലെ യുവഭാരതി ക്രീഡങ്കനിൽ വൈകിട്ട് 7:30 മത്സരം. അനന്തപുരി FM-ൽ പ്രധാന വാർത്തകൾ ഇനി 12 മണിക്ക്.

ജി വേണുഗോപാലും സുജാതയും പാടിയ ഗാനമാണ് കേട്ടത്. കൈതപ്രത്തിന്റെ വരികൾക്ക് സംഗീതം നൽകിയത് ജോൺസൺ. ചിത്രം മഴവിൽക്കാവടി. ഇനി നമുക്ക് കേൾക്കാം എം ജി ശ്രീകുമാറും ചിത്രയും പാടിയ ഒരു ഗാനം. ഒ എൻ വി കുറുപ്പിന്റെ വരികൾക്ക് എസ് പി വെങ്കടേഷിന്റെ സംഗീതം. ചിത്രം തുടർക്കഥ.

0: കെ കെ ചേട്ടന്റെ ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് വന്നേ പിന്നെ പണിക്കൂലിയെ കുറിച്ചുള്ള കൺസേൺ അങ്ങ് മാറി.
1: ആ പറഞ്ഞത് 100% കറക്റ്റ്.
2: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്
3: ആന്റിക് ചേട്ടനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
2: ഡയമണ്ട്, പ്രീഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം.
3: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കളിയിക്കവിളായി, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.
4: എം ജി ശ്രീകുമാറും സുജാതയും പാടിയ ഗാനത്തിലേക്ക് ഷിബു ചക്രവർത്തിയുടെ വരികൾക്ക് ഔസേപ്പച്ചന്റെ സംഗീതം. ചിത്രം വന്ദനം.

0: ഞായർ ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് 2:45.
1: ഒന്ന് ശരിയാവുമ്പോ ഒന്ന് കേടാവും, ടാപ്പുകൾ കുറേ മാറ്റേണ്ടി വരും. പക്ഷെ ഇതിന്റെ ഒക്കെ സ്പെയർ കിട്ടുമോ എന്തോ?
2: അതിനല്ലേ അനന്തപുരി സാനിറ്റേഷൻസ്. അവിടെ ടാപ്പുകളുടെ ഡിഫറന്റ് ആക്സസറീസ്, ക്ലോസറ്റിന്റെ സീറ്റ് കവറുകൾ, അങ്ങനെ പ്ലംബിംഗിന്റെയും സാനിറ്ററീസിന്റെയും വെറൈറ്റി ആൻഡ് ബ്രാൻഡഡ് കളക്ഷൻസ് ഉണ്ട്. അതും മിതമായ നിരക്കിൽ.
3: അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
4: വീടിനും ഓഫീസിനും നൽകാം ന്യൂ ലുക്ക്. കർട്ടൻ, ഫർണിഷിംഗ്, ക്ലോത്ത്, മാട്രസ് ഇവയുടെ അതിവിപുലമായ ശേഖരവുമായി ഫർണിഷിംഗ് അവന്യൂ
5: ഷോറൂം സന്ദർശിക്കൂ. ട്രെൻഡിനനുസരിച്ച് നിങ്ങൾക്ക് വേണ്ടത് പർച്ചേസ് ചെയ്യൂ.
6: ഫർണിഷിംഗ് അവന്യൂ, ഇഞ്ചക്കൽ ജംഗ്ഷൻ ഓപ്പോസിറ്റ് വൈലിൽ റെസ്റ്റോറന്റ്. കോൾ 9447210874.
7: ഫാം ടു സിറ്റി.
8: എല്ലാ ബുധനാഴ്ചകളിലും വൈകുന്നേരം 6:50
7: ഫാം ടു സിറ്റി. മറക്കാതെ കേൾക്കുക ഫാം ടു സിറ്റി.
0: ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ് നോവൽ സഞ്ചാരം എല്ലാ ദിവസവും രാവിലെ 8:30. പ്രായോജകർ ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ്. സ്വർണ്ണാഭരണങ്ങൾക്ക് ഇപ്പോൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി.
9: ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് ദേവയുടെ സംഗീതം. ചിത്രയും MG ശ്രീകുമാറും പാടിയ ഗാനം. ചിത്രം ദി പ്രിൻസ്.

0: പുതിയ വെളുത്ത സൗന്ദര്യ സോപ്പ് നിർമ്മയുടെ ഉപഹാരം, എന്റെ രൂപലാവണ്യത്തിന്റെ രഹസ്യം.
1: എം ആർ ടി ഹോം നീഡ്സിലെ ബ്രാസ് മേള മിസ്സിയിലെ കുക്ക്വെയർസ്, പൂജ ആർട്ടിക്കിൾസ്, ഹോം ഡെക്കോർ എല്ലാം മാർക്കറ്റിലെ കുറഞ്ഞ വിലയിലും ഡിസ്കൗണ്ടിലും വാങ്ങാം. 5000 രൂപയ്ക്ക് മുകളിൽ ഷോപ്പ് ചെയ്തപ്പോ എനിക്കും കിട്ടി ഡിസ്കൗണ്ട്.
2: ഈ ഓഫർ സെപ്റ്റംബർ 28 മുതൽ ഒക്ടോബർ 20 വരെ. കണ്ടീഷൻ സപ്ലൈ. എം ആർ ടി ഹോം നീഡ്സ്, മെയിൻ റോഡ്, ചാല.
3: കൊല്ല സുപ്രീം സ്വർണമെങ്കിൽ കള്ളന്മാരോ കെട്ട് കെട്ട്.
4: കെ സുപ്രീം ആൻഡ് സ്റ്റൈൽ ക്ലബ് ബൈ കൊല്ലം സുപ്രീം, തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ആൻഡ് കാലിക്കട്ട്.
5: കൊല്ലം സുപ്രീം.
6: എം എൽ എ മണി 10ാം ക്ലാസ്സും ഗുസ്തിയും എന്ന ചിത്രത്തിന് വേണ്ടി സ്വന്തം സംഗീതത്തിൽ കലാഭവൻ മണി പാടിയ ഗാനം കേൾക്കാം. ഗാനരചന ബി കെ ഹരിനാരായണൻ.

തിരൈപ്പൂക്കളിൽ ആദ്യം ശങ്കർ മഹാദേവനും ഗംഗയും പാടിയ ഒരു ഗാനമാണ് സബേഷ് മുരളിയുടെ സംഗീതം. ചിത്രം സമുദ്രം.

0: കൊല്ലത്ത് കൊല്ലം ഒന്നായി.
1: എന്തായാലും കെ കെ ജയുടെ വരവ് പൊടിച്ചു.
2: കൊല്ലം ഹമാരാ ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സിന്റെ ഒന്നാം വാർഷികത്തോടനുബന്ധിച്ച് ഒക്ടോബർ 18 മുതൽ 21 വരെ വമ്പൻ ഓഫറുകൾ.
3: പഴയ സ്വർണം മാറ്റി വാങ്ങുമ്പോൾ 1000 രൂപ അധിക മൂല്യം. നഖാസ് ആന്റ് ചെട്ടിനാർ ടർക്കിഷ് കളക്ഷനുകൾക്ക് പണിക്കൂലി 6.9% മുതൽ.
2: 1,00,000 രൂപയ്ക്ക് ഡയമണ്ട് വാങ്ങുമ്പോൾ ഗോൾഡ് കോയിൻ സമ്മാനം. 5 പവന് മുകളിലുള്ള ഓരോ പർച്ചേസിനും ഒരു സ്വർണ്ണ മോതിരം സമ്മാനം. അന്നേ ദിവസങ്ങളിൽ മൂക്കുകുത്തുന്നവർക്ക് വെള്ളി മുകുത്തി സൗജന്യം. ഒപ്പം ഉറപ്പായ സമ്മാനങ്ങളും.
3: ഹമാരാ ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, ആർപി മോൾ, ഗ്രൗണ്ട് ഫ്ലോർ, കൊല്ലം.
4: തിങ്കൾ മുതൽ വ്യാഴം വരെ വൈകുന്നേരം 5:45 ഞാറ്റുവേല സ്പോൺസേർഡ് പരിപാടി. പ്രായോജകർ കേരള സർക്കാർ ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
5: ഇളയരാജയുടെ സംഗീതത്തിൽ മലേഷ്യ വാസുദേവനും ചിത്രയും പാടിയ ഗാനമാണ് നീ തിരയിപ്പൂക്കളിൽ. ചിത്രം

0: നിനക്ക് ഞാൻ ഓണ സമ്മാനമായി കാറ് തന്നാലോ എന്ന് ആലോചിക്കാം.
1: ആരിശാല സുബയ്യ ജ്വല്ലറി എന്ന് സ്വർണം വാങ്ങിയ മതി. അപ്പൊ കാറ് കേട്ടോ.
2: സുബയ്യ ജ്വല്ലറിയിൽ സ്വർണോത്സവം. ഒന്നാം സമ്മാനം ടാറ്റ ടിയാഗോ കാർ, രണ്ടാം സമ്മാനം ടിവിഎസ് ഇ സ്കൂട്ടർ, മൂന്നാം സമ്മാനം റെഫ്രിജറേറ്റർ, തുടർന്ന് മൊബൈൽ ഫോൺ, അയൺ ബോക്സ്, സ്വർണം, വെള്ളി നാണയങ്ങൾ തുടങ്ങി ഒട്ടനവധി സമ്മാനങ്ങൾ.
1: സുബയ്യ ജ്വല്ലറി ആരിശാല.
3: തിരൈപ്പൂക്കളിൽ ഇനി ഹരിണി പാടിയ ഒരു ഗാനമാണ്. വൈരമുത്തുവിന്റെ വരികൾക്ക് ദേവയുടെ സംഗീതം. ചിത്രം ഖുഷി.

0: ആകാശവാണി അനന്തപുരി FM 101.9 സമയം 12 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: മൂന്ന് ദിവസത്തെ സന്ദർശനത്തിന് രാഷ്ട്രപതി ദ്രൗപദി മുർമു ഹിമാചൽ പ്രദേശിലെത്തി. രാഷ്ട്രപതിയെ ഗവർണർ കവിന്ദർ ഗുപ്ത, മുഖ്യമന്ത്രി സുഖ്വിന്ദർ സിംഗ് സുഖു, കേന്ദ്രമന്ത്രി JP നദ്ദ എന്നിവർ ചേർന്ന് സ്വീകരിച്ചു. രാജ്യത്ത് കോൺഗ്രസ് അരാജകത്വ അന്തരീക്ഷം സൃഷ്ടിക്കാൻ ശ്രമിക്കുകയാണെന്ന് BJP കുറ്റപ്പെടുത്തി. ഭരണഘടനാ സ്ഥാപനങ്ങൾക്കെതിരെ പ്രതിപക്ഷ പാർട്ടികൾ നടത്തുന്നത് അവഹേളനമാണെന്ന് പാർട്ടി ദേശീയ വക്താവ് സംബിത് പത്ര ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. കരിങ്കടലിൽ MV റോയാഡ് മമാഡോ വാണിജ്യ കപ്പലിന് നേരെയുണ്ടായ ആക്രമണത്തിൽ രണ്ട് വിദേശ പൌരന്മാർ കൊല്ലപ്പെടുകയും നിരവധി ജീവനക്കാർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി റൊമാനിയയിലെ ഇന്ത്യൻ എംബസി. കപ്പലിലെ ജീവനക്കാരായ 3 ഇന്ത്യക്കാരും സുരക്ഷിതരാണെന്ന് എംബസി സാമൂഹിക മാധ്യമത്തിലൂടെ അറിയിച്ചു. സ്ത്രീകൾക്ക് യാത്രക്കിടയിൽ സാനിറ്ററി നാപ്കിനുകൾ ലഭ്യമാക്കുന്ന പദ്ധതിയുടെ രണ്ടാംഘട്ടം വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്കും വ്യാപിപ്പിക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. വെൻഡിംഗ് മെഷീനുകളുടെയും ഇൻസിനറേറ്ററുകളുടെയും സംസ്ഥാനതല പ്രവർത്തനം വൈകിട്ട് തിരുവനന്തപുരത്ത് മന്ത്രി ബിന്ദുകൃഷ്ണ ഉദ്ഘാടനം ചെയ്യും. 100 വയസ്സ് തികയുന്ന പാലക്കാട് പട്ടാമ്പിയിലെ മധ്യമേഖലാ കാർഷിക ഗവേഷണ കേന്ദ്രത്തിന്റെ ശതാബ്ദി ആഘോഷങ്ങൾക്ക് ഇന്ന് തുടക്കമാകും. ആഘോഷങ്ങൾ വൈകിട്ട് മന്ത്രി T. സിദ്ദിഖ് ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യും. CPIM വിപുലീകൃത ജില്ലാ കമ്മിറ്റി യോഗത്തിന് കോഴിക്കോട് AKG ഹാളിൽ തുടക്കമായി. പോളിറ്റ് ബ്യൂറോ അംഗവും പ്രതിപക്ഷ നേതാവുമായ പിണറായി വിജയൻ യോഗം ഉദ്ഘാടനം ചെയ്തു. രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസങ്ങൾക്കിടയിലും വലിയ സ്വാധീനം ചെലുത്തിയ പത്രാധിപരും സാമൂഹ്യ പ്രവർത്തകനുമായിരുന്നു MA കൃഷ്ണനെന്ന് എഴുത്തുകാരൻ UK കുമാരൻ. കോഴിക്കോട് കേസരി ഹാളിൽ ചേർന്ന MA കൃഷ്ണൻ ശ്രദ്ധാഞ്ജലി സഭയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 57-ാമത് GST കൌൺസിൽ യോഗം മറ്റന്നാൾ ന്യൂഡൽഹിയിൽ ചേരും. ഒരു വർഷത്തിനു ശേഷമാണ് യോഗം ചേരുന്നത്. മുഖ്യമന്ത്രി VD സതീശൻ പങ്കെടുക്കുന്ന ആദ്യ GST കൌൺസിൽ യോഗമാണ് മറ്റന്നാളത്തേത്. അനന്തപുരി FM ൽ പ്രധാന വാർത്തകൾ ഇനി 1 മണിക്ക്.

0: ആകാശവാണി അനന്തപുരി FM 101.9.
1: ഹരിതവാണി.

0: ഹരിതവാണിയിൽ ഇന്ന് വന്യജീവി വാരം, സഹജീവനത്തിന്റെ സന്ദേശം. പരിസ്ഥിതി വിദ്യാഭ്യാസ പ്രവർത്തകനായ അജിത് വെണ്ണിയൂർ നടത്തുന്ന പ്രഭാഷണം കേൾക്കാം.
1: ഒക്ടോബർ 2 മുതൽ ഒരാഴ്ച കാലം ഭാരതം രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിക്ക് പ്രണാമമർപ്പിച്ചുകൊണ്ട് ഗാന്ധിജയന്തി ആചരിക്കുകയാണല്ലോ. അതേ കാലയളവിൽ തന്നെ രാജ്യമൊട്ടാകെ വന്യജീവി വാരവും ആചരിക്കുന്നു. ഇത് കേവലമൊരു യാദർച്ഛികതയല്ല. നമുക്കറിയാം, 2007 മുതൽ ഗാന്ധിജയന്തിക്ക് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. ഐക്യരാഷ്ട്രസഭയുടെ തീരുമാനപ്രകാരം ഒക്ടോബർ 2 അന്താരാഷ്ട്ര അഹിംസാ ദിനമായി ലോകമെമ്പാടും ആചരിച്ചു വരികയാണ്. മഹാത്മാഗാന്ധിയുടെ അഹിംസാ ദർശനത്തിനും അദ്ദേഹത്തിൻ്റെ ജീവിത സന്ദേശത്തിനും ലഭിച്ച ആഗോള അംഗീകാരത്തിൻ്റെ പ്രതീകമാണ് ഈ ദിനാചരണം. ഗാന്ധിജിയുടെ അഹിംസ മനുഷ്യരിൽ മാത്രം ഒതുങ്ങുന്നതായിരുന്നില്ല. എല്ലാ ജീവജാലങ്ങളോടും പ്രകൃതിയോടും കരുണയും സഹാനുഭൂതിയും പുലർത്തുന്ന ഒരു ജീവിത ദർശനമായിരുന്നു അത്. ഒരു സമൂഹത്തിൻ്റെ യഥാർത്ഥ ധാർമ്മിക പുരോഗതി മനുഷ്യർ പരസ്പരം എങ്ങനെ പെരുമാറുന്നു എന്നതിൽ മാത്രം അളക്കാനാവില്ല. നിസ്സഹായരായ ജീവികളോടും പ്രകൃതിയോടും നാം എങ്ങനെ പെരുമാറുന്നു എന്നതും അതിൻ്റെ അളവുപോലാണ്. ഗാന്ധിജിയുടെ ലളിത ജീവിതവും ഇതേ സന്ദേശമാണ് നൽകുന്നത്. പ്രകൃതി വിഭവങ്ങൾ മിതമായി ഉപയോഗിക്കുക, ആവശ്യവും ആഗ്രഹവും അത്യാഗ്രഹവും തമ്മിലുള്ള വ്യത്യാസം തിരിച്ചറിയുക, പ്രകൃതിയുടെ വിഭവങ്ങൾ അനന്തമല്ലെന്ന് മനസ്സിലാക്കുക. ഇന്ന് ലോകം സുസ്ഥിര വികസനം എന്ന ഭാഷയിൽ പറയുന്ന പല ആശയങ്ങളോടും ഈ ഗാന്ധിയൻ ചിന്തയ്ക്ക് ആത്മബന്ധമുണ്ട്. വന്യജീവികളോടുള്ള കരുണയും പ്രകൃതി വിഭവങ്ങളുടെ മിതമായ ഉപയോഗവും തമ്മിലും ആഴത്തിലുള്ള ബന്ധമുണ്ട്. പ്രകൃതിയെ കീഴടക്കേണ്ട ഒരു വസ്തുവായി കാണാതെ അതിനൊപ്പം ജീവിക്കേണ്ട ഒരു സഹജീവിത വ്യവസ്ഥയായി കാണുക, ഇതാണ് വന്യജീവി സംരക്ഷണത്തിൻ്റെ അടിസ്ഥാന ചിന്ത. അതുകൊണ്ട് തന്നെ വന്യജീവി സംരക്ഷണം കാട്ടിലെ മൃഗങ്ങളെ മാത്രം സംരക്ഷിക്കുക എന്നതല്ല, അവയ്ക്ക് ജീവിക്കാൻ കഴിയുന്ന ആവാസ വ്യവസ്ഥയെ സംരക്ഷിക്കുക എന്നതാണ്. അതിലൂടെ പ്രകൃതിയുടെ സന്തുലിതാവസ്ഥയും ഒടുവിൽ മനുഷ്യൻ്റെ തന്നെ ഭാവിയും സംരക്ഷിക്കപ്പെടുന്നു. ഭാരതത്തിലെ വന്യജീവി വാരാചരണത്തിന് 7 പതിറ്റാണ്ടിലേറെ പഴക്കമുണ്ട്. 1952 ഭാരത സർക്കാർ ഇന്ത്യൻ ബോർഡ് ഫോർ വൈൽഡ് ലൈഫ് രൂപീകരിച്ചതോടെയാണ് അതിനുള്ള ആലോചന തുടങ്ങിയത്. വന്യജീവി സംരക്ഷണത്തെക്കുറിച്ച് ജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കുന്നതിനായി 1955 വന്യജീവി ദിനാചരണം ആരംഭിച്ചു. 1957 അത് വന്യജീവി വാരമായി വികസിച്ചു. രാഷ്ട്രപിതാവിൻ്റെ ജന്മദിനത്തിൽ അതിന് തുടക്കം കുറിക്കാൻ തീരുമാനിക്കുകയും ചെയ്തു. വന്യജീവി വാരത്തിൻ്റെ ലക്ഷ്യങ്ങൾ വളരെ ലളിതമാണ്. 1, ജനങ്ങളിൽ വന്യജീവികളോടുള്ള സ്നേഹവും ഉത്തരവാദിത്ത ബോധവും വളർത്തുക. 2, വന്യജീവികളുടെ ആവാസ വ്യവസ്ഥ സംരക്ഷിക്കേണ്ടതിൻ്റെ പ്രാധാന്യം സമൂഹത്തെ ബോധ്യപ്പെടുത്തുക. 3, വംശനാശ ഭീഷണി നേരിടുന്ന ജീവികളെ സംരക്ഷിക്കേണ്ടതിൻ്റെ ആവശ്യകത ഓർമ്മിപ്പിക്കുക. 4, അതിലൊക്കെ ഉപരി വന്യജീവി സംരക്ഷണം സർക്കാർ വകുപ്പുകളുടെ മാത്രം ഉത്തരവാദിത്തമല്ലെന്നും ഓരോ പൗരനും അതിൽ പങ്കാളിയാകേണ്ടതുണ്ടെന്നും ഓർമ്മിപ്പിക്കുക. അതുകൊണ്ട് തന്നെ വന്യജീവി വാരം ഒരു ആഘോഷകാലം മാത്രമല്ല, ഒരു അവബോധ നിർമ്മാണ വാരം കൂടിയാണ്. പ്രകൃതിയുമായുള്ള നമ്മുടെ ബന്ധത്തെക്കുറിച്ച് ഒരിക്കൽ കൂടി ചിന്തിക്കാനുള്ള അവസരം. നാം കാടിനോട് എന്താണ് ചെയ്യുന്നത് എന്നതിനേക്കാൾ വലിയൊരു ചോദ്യം കൂടിയുണ്ട്. കാടില്ലാതായാൽ നമ്മൾ എന്തു ചെയ്യും? ഈ ചോദ്യം സാങ്കല്പികമല്ല. ഇന്ന് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും മനുഷ്യ സമൂഹം നേരിടുന്ന യാഥാർത്ഥ്യമാണത്. വനങ്ങൾ ചുരുങ്ങുന്നു, സ്വാഭാവിക ആവാസ വ്യവസ്ഥകൾ തകരുന്നു, കാലാവസ്ഥ മാറുന്നു, ജലസ്രോതസ്സുകൾ സമ്മർദ്ദത്തിലാകുന്നു, മനുഷ്യവാസ കേന്ദ്രങ്ങളും കൃഷിയിടങ്ങളും റോഡുകളും വ്യവസായ മേഖലകളുമൊക്കെ വികസിക്കുമ്പോൾ വന്യജീവികളുടെ സ്വാഭാവിക സഞ്ചാരപാതകൾ പലതും മുറിഞ്ഞുപോകുന്നു. അതിൻ്റെ ആഘാതം വന്യജീവികൾക്ക് മാത്രമല്ല, മനുഷ്യനും അത് അനുഭവിക്കുന്നു. ഭാരതത്തിൽ കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി മനുഷ്യ വന്യജീവി സംഘർഷം കൂടുതൽ ശ്രദ്ധ നേടുന്നതിൻ്റെ പ്രധാന കാരണങ്ങളിലൊന്നാണത്. ആനകൾ കൃഷിയിടങ്ങളിലേക്കും ജനവാസ മേഖലകളിലേക്കും ഇറങ്ങുന്നു. ചില പ്രദേശങ്ങളിൽ പുലികളും പുള്ളിപ്പുലികളും ജനവാസ കേന്ദ്രങ്ങൾക്ക് സമീപമെത്തുന്നു. കാട്ടുപന്നി, കുരങ്ങ് തുടങ്ങിയവയുമായുള്ള സംഘർഷവും കർഷകരുടെ ജീവിതത്തെ സാരമായി ബാധിക്കുന്നു. എന്നാൽ ഓരോ സംഘർഷത്തിൻ്റെയും പിന്നിൽ ഒരു വന്യജീവിയുടെ തെറ്റു മാത്രം അന്വേഷിച്ചാൽ പ്രശ്നത്തിൻ്റെ യഥാർത്ഥ കാരണം നമുക്ക് മനസ്സിലാകില്ല. ആവാസ വ്യവസ്ഥയുടെ നഷ്ടം, വനമേഖലകളുടെ വിഘടനം, സഞ്ചാരപാതകളുടെ തടസ്സപ്പെടുത്തൽ, ജല ഭക്ഷ്യലഭ്യതയിലെ മാറ്റങ്ങൾ, മനുഷ്യവാസത്തിൻ്റെ വനാതിർത്തിയിലേക്കുള്ള വ്യാപനം, ഇവയെല്ലാം ചേർന്നാണ് സംഘർഷത്തിൻ്റെ സങ്കീർണമായ ചിത്രം രൂപപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ വന്യജീവി സംരക്ഷണത്തിൻ്റെ പുതിയ സമീപനം ഒരു പ്രധാന സത്യം ഓർമ്മിപ്പിക്കുന്നു. വന്യജീവിയെ മാത്രം സംരക്ഷിച്ചാൽ പോരാ, വന്യജീവിക്ക് ജീവിക്കാൻ കഴിയുന്ന ആവാസ വ്യവസ്ഥ കൂടി സംരക്ഷിക്കണം. ഒരു ആനയ്ക്ക് ഒരു വനമേഖല മാത്രം മതിയാകണമെന്നില്ല. അതിൻ്റെ ജീവിതത്തിനാവശ്യമായ ജലം, ഭക്ഷണം, പ്രജനന മേഖല, സഞ്ചാരപാത, ഇവയെല്ലാം ചേർന്നതാണ് അതിൻ്റെ ആവാസ വ്യവസ്ഥ. ഇവിടെയാണ് വന്യജീവി ഇടനാഴികളുടെ പ്രാധാന്യം. ഒരു വനമേഖലയെ മറ്റൊന്നുമായി ബന്ധിപ്പിക്കുന്ന സ്വാഭാവിക പാതകളാണ് ഇവ. വന്യജീവികൾക്ക് സുരക്ഷിതമായി ഒരു പ്രദേശത്തു നിന്ന് മറ്റൊരിടത്തേക്ക് സഞ്ചരിക്കാനും ഭക്ഷണവും വെള്ളവും തേടാനും പ്രജനന മേഖലകളിലെത്താനും ഇത്തരം ഇടനാഴികൾ ആവശ്യമാണ്. ഒരു റോഡോ റെയിൽപാതയോ മനുഷ്യവാസ മേഖലയോ വലിയ നിർമ്മാണ പദ്ധതിയോ ഈ സ്വാഭാവിക ബന്ധം മുറിച്ചു കളഞ്ഞാൽ അതിൻ്റെ പ്രത്യാഘാതം ദുരവ്യാപകമായിരിക്കും. വികസനം പാടില്ലെന്നല്ല അതിനർത്ഥം, വികസനവും സംരക്ഷണവും തമ്മിൽ സന്തുലിത ബന്ധം വേണമെന്നതാണ്. സംരക്ഷിത വനമേഖലകൾ മാത്രം സംരക്ഷിച്ചാൽ മതിയാകില്ല, അവയ്ക്കിടയിലെ നൈസർഗിക ബന്ധങ്ങളും സംരക്ഷിക്കപ്പെടണം. വനാതിർത്തികളിലുള്ള ജനങ്ങളെയും സംരക്ഷണത്തിൻ്റെ പങ്കാളികളാക്കി മാറ്റണം. മനുഷ്യ വന്യജീവി സംഘർഷത്തെ വെറും ദുരന്തമായി കണക്കാക്കാതെ ശാസ്ത്രീയമായി കൈകാര്യം ചെയ്യേണ്ട ഒരു സംരക്ഷണ പ്രശ്നമായി കാണേണ്ടതുണ്ട്. ഇതിനായി കേന്ദ്രതലത്തിൽ മനുഷ്യ വന്യജീവി സംഘർഷ ലഘൂകരണ തന്ത്രവും പ്രവർത്തന പദ്ധതിയും രൂപപ്പെടുത്തിയിട്ടുണ്ട്. സംഘർഷ സാധ്യതയുള്ള മേഖലകൾ കണ്ടെത്തുക, വിവിധ വകുപ്പുകളുടെ പ്രവർത്തനം ഏകോപിപ്പിക്കുക, ദ്രുത പ്രതികരണ സംഘങ്ങളെ സജ്ജമാക്കുക, സംസ്ഥാന ജില്ലാതല ഏകോപന സമിതികൾ രൂപപ്പെടുത്തുക, നഷ്ടപരിഹാരവും അടിയന്തര സഹായവും വേഗത്തിൽ ലഭ്യമാക്കുക തുടങ്ങിയ നടപടികൾക്ക് ഇതിൽ പ്രാധാന്യമുണ്ട്. കേരളത്തിലും ദ്രുത പ്രതികരണ സംഘങ്ങൾ ഇന്ന് പ്രവർത്തിക്കുന്നുണ്ട്. വനത്തിന് പുറത്തേക്ക് വന്യജീവികളെത്തുമ്പോൾ വേഗത്തിൽ സ്ഥലത്തെത്തി സ്ഥിതിഗതികൾ നിയന്ത്രിക്കാനും മനുഷ്യജീവനും സ്വത്തിനും ഉണ്ടാകാവുന്ന നഷ്ടം കുറയ്ക്കാനും ഈ സംഘങ്ങൾ ശ്രമിക്കുന്നു. എന്നാൽ സംഘർഷമുണ്ടായതിനു ശേഷം പ്രതികരിക്കുന്നതിലുപരി സംഘർഷമുണ്ടാകാനുള്ള സാഹചര്യം തന്നെ കുറയ്ക്കുകയാണ് ദീർഘകാല പരിഹാരം. ഇവിടെയാണ് മുൻകരുതലിൻ്റെ സംരക്ഷണം പ്രസക്തമാകുന്നത്. കാട്ടിനുള്ളിൽ ഭക്ഷണവും വെള്ളവും ഉറപ്പാക്കുന്നതും വന്യജീവികളുടെ സ്വാഭാവിക സഞ്ചാരപഥങ്ങൾ സംരക്ഷിക്കുന്നതും സംഘർഷം കുറയ്ക്കാനുള്ള പ്രധാന മാർഗങ്ങളാണ്. കേരളത്തിൽ ഇതിനായി മിഷൻ ഫുഡ്, ഫോഡർ ആൻഡ് വാട്ടർ തുടങ്ങിയ പദ്ധതികൾ ഇപ്പോൾ നിലവിലുണ്ട്. കുളങ്ങളും ചെക്ക് ഡാമുകളും ഉൾപ്പെടെയുള്ള ജലാശയങ്ങൾ പുനരുജ്ജീവിപ്പിക്കുക, അധിനിവേശ സസ്യങ്ങളെ നിയന്ത്രിക്കുക, തദ്ദേശീയ ഫലവൃക്ഷങ്ങൾ പ്രോത്സാഹിപ്പിക്കുക എന്നിവയൊക്കെ ഇതിൻ്റെ ഭാഗമാണ്. വന്യജീവികളുടെ സഞ്ചാരവും സാന്നിധ്യവും നിരീക്ഷിക്കാൻ ക്യാമറകൾ, സെൻസറുകൾ, GPS അധിഷ്ഠിത സംവിധാനങ്ങൾ, തത്സമയ വിവരശേഖരണം തുടങ്ങിയ സാങ്കേതിക വിദ്യകളും പ്രയോജനപ്പെടുത്തുന്നുണ്ട്. അപകട സാധ്യതയുള്ള മേഖലകളിൽ നേരത്തെയുള്ള മുന്നറിയിപ്പ് സംവിധാനങ്ങൾ ഒരുക്കാനും ഇവ സഹായിക്കുന്നു. എന്നാൽ സാങ്കേതികവിദ്യയ്ക്ക് മാത്രം ഈ പ്രശ്നം പരിഹരിക്കാനാവില്ല. പ്രകൃതിയെ അറിയുന്ന മനുഷ്യരുടെ അറിവും അനുഭവവും അത്ര തന്നെ പ്രധാനമാണ്. ശാസ്ത്രവും സാങ്കേതികവിദ്യയും പ്രാദേശിക അറിവും കൈകോർക്കുമ്പോഴാണ് മനുഷ്യനും വന്യജീവികളും തമ്മിലുള്ള സഹജീവിതത്തിന് കൂടുതൽ സുരക്ഷിതമായ വഴിയൊരുങ്ങുക. വനാതിർത്തികളിൽ തലമുറകളായി ജീവിക്കുന്ന ആദിവാസി സമൂഹങ്ങൾക്കും തദ്ദേശീയ ജനവിഭാഗങ്ങൾക്കും കാടിനെയും വന്യജീവികളെയും കുറിച്ച് വളരെ വിലപ്പെട്ട അറിവുകളുണ്ട്. കേരളത്തിൽ ഗോത്രവിജ്ഞാനം ഉൾപ്പെടെയുള്ള പദ്ധതികളിലൂടെ ഇത്തരം പരമ്പരാഗത അറിവുകൾ രേഖപ്പെടുത്തുകയും ശാസ്ത്രീയമായി പഠിക്കുകയും മനുഷ്യ വന്യജീവി സഹജീവിതത്തിനായി പ്രയോജനപ്പെടുത്തുകയും ചെയ്യുന്ന ശ്രമങ്ങളും ഇപ്പോൾ നടന്നു വരുന്നുണ്ട്. ഇതിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ്, വന്യജീവി സംരക്ഷണം കാടിനുള്ളിൽ മാത്രം നടക്കുന്ന പ്രവർത്തനമല്ല, അത് ഗ്രാമങ്ങളിലും കർഷകൻ്റെ വയലിലും ആദിവാസി സമൂഹങ്ങളുടെ ജീവിതത്തിലും നമ്മുടെ ഉപഭോഗ ശീലങ്ങളിലും യാത്രകളിലും വിനോദസഞ്ചാരത്തിലും നയരൂപീകരണത്തിലുമൊക്കെ പ്രതിഫലിക്കേണ്ടതാണ്. വന്യജീവി സംരക്ഷണത്തിന് ആശയങ്ങളും അഭ്യർത്ഥനകളും മാത്രം പോരാ, നിയമവും സ്ഥാപനങ്ങളും ശാസ്ത്രീയ ഇടപെടലുകളും വേണം. ഭാരതത്തിലെ വന്യജീവി സംരക്ഷണത്തിൻ്റെ പ്രധാന നിയമാധാരം 1972 വന്യജീവി സംരക്ഷണ നിയമമാണ്, വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട്. വേട്ടയാടലും അനധികൃത വ്യാപാരവും നിയന്ത്രിക്കുക, സംരക്ഷിത പ്രദേശങ്ങൾ പ്രഖ്യാപിക്കുക, വംശനാശ ഭീഷണി നേരിടുന്ന ജീവികൾക്ക് നിയമപരമായ സംരക്ഷണം നൽകുക തുടങ്ങിയവയ്ക്ക് ഈ നിയമം ഒരു പ്രധാന അടിസ്ഥാനമായി. 2022 ഭേദഗതി 2023 April 1 മുതൽ പ്രാബല്യത്തിൽ വന്നു. നിയമം മാത്രം പോരാ, അത് നടപ്പാക്കാനുള്ള സ്ഥാപനങ്ങളും വേണം. അതിന് ഒരു പ്രധാന ഉദാഹരണമാണ് പ്രോജക്ട് ടൈഗർ. 1973 9 കടുവാ സങ്കേതങ്ങളിലായി ആരംഭിച്ച ഈ പദ്ധതി ഇന്ന് രാജ്യത്തെ കടുവാ സംരക്ഷണത്തിൻ്റെ പ്രധാന ഘടകമായി മാറിയിരിക്കുന്നു. ദേശീയ കടുവാ സംരക്ഷണ

0: ഈ സംരക്ഷണം ഇന്ന് ആനയിലും കടുവയിലും മാത്രം ഒതുങ്ങുന്നില്ല. 2025 വന്യജീവി വാരാചരണത്തിൽ കേന്ദ്ര സർക്കാർ പ്രോജക്റ്റ് ഡോൾഫിൻ രണ്ടാം ഘട്ടം, പ്രോജക്റ്റ് സ്ലോത്ത് ബിയർ, പ്രോജക്റ്റ് ഖരിയാൽ, മനുഷ്യ വന്യജീവി സംഘർഷ പരിപാലനത്തിനുള്ള മികവിൻ്റെ കേന്ദ്രം, കടുവ സങ്കേതങ്ങൾക്ക് പുറത്തുള്ള കടുവകളെ കേന്ദ്രീകരിച്ചുള്ള പദ്ധതി എന്നിവ ഉൾപ്പെടെ 5 ദേശീയതല പദ്ധതികൾ ആരംഭിക്കുകയുണ്ടായി. നദീ ഡോൾഫിൻ, കടുവ, മഞ്ഞുപുലി, ബെസ്റ്റാർട്ട് എന്നിവയുടെ ജനസംഖ്യാ കണക്കെടുപ്പിനും നിരീക്ഷണത്തിനുമായി 4 ദേശീയ പ്രവർത്തന പദ്ധതികളും ഫീൽഡ് ഗൈഡുകളും കേന്ദ്ര സർക്കാർ പുറത്തിറക്കുകയുണ്ടായി. 2026 ഈ പ്രവർത്തനങ്ങൾ മുന്നോട്ടു പോവുകയാണ്. നദീ ഡോൾഫിനുകളുടെ രണ്ടാംഘട്ട രാജ്യവ്യാപക കണക്കെടുപ്പ് 2026 ജനുവരിയിൽ ആരംഭിച്ചു. ഗംഗ, സിന്ധു, ബ്രഹ്മപുത്ര, സുന്ദർബൻസ്, ഒഡീഷ എന്നിവ ഉൾപ്പെടുന്ന മേഖലകളിൽ ഗംഗാ നദീ ഡോൾഫിൻ, സിന്ധു നദീ ഡോൾഫിൻ, ഇറാവടി ഡോൾഫിൻ തുടങ്ങിയ ഇനങ്ങളെ കണക്കെടുപ്പിൽ പരിഗണിക്കുന്നുണ്ട്. ഇതിനൊപ്പം വന്യജീവി ആവാസ വ്യവസ്ഥ സംരക്ഷിക്കുന്നതിനും സംസ്ഥാനങ്ങൾക്ക് സാമ്പത്തികവും സാങ്കേതികവുമായ പിന്തുണ നൽകുന്നതിനുമായി കേന്ദ്ര പരിസ്ഥിതി, വനം, കാലാവസ്ഥാ വ്യതിയാന മന്ത്രാലയം വിവിധ പദ്ധതികൾ നടപ്പാക്കി വരുന്നുണ്ട്. ഡെവലപ്മെൻറ്റ് ഓഫ് വൈൽഡ് ലൈഫ് ഹാബിറ്റാറ്റ്സ് എന്ന കേന്ദ്ര സഹായ പദ്ധതിയും അതിൽ പ്രധാനമാണ്. CAMPA, കാമ്പ, ഗ്രീൻ ഇന്ത്യ മിഷൻ പോലുള്ള പ്രധാന ഇടപെടലുകളും വനാവാസ വ്യവസ്ഥകളുടെ പുനഃസ്ഥാപനത്തിനും ജൈവ വൈവിധ്യ സംരക്ഷണത്തിനും പിന്തുണ നൽകുന്നു. പ്രിയ ശ്രോതാക്കളെ, രാജ്യത്തിൻ്റെ വന്യജീവി സമ്പത്തിൽ കേരളത്തിന് പ്രത്യേക സ്ഥാനമുണ്ട്. പശ്ചിമഘട്ടത്തിൻ്റെ ജൈവ വൈവിധ്യ സമ്പന്നമായ ഭൂപ്രകൃതിയുടെ ഭാഗമായ കേരളത്തിൽ ദേശീയോദ്യാനങ്ങളും വന്യജീവി സങ്കേതങ്ങളും കടുവ സങ്കേതങ്ങളും സമൂഹ സംരക്ഷിത പ്രദേശങ്ങളും ഉൾപ്പെടുന്ന ഒരു സംരക്ഷണ ശൃംഖലയുണ്ട്. ഇവിടെ സംരക്ഷണം എന്നത് കാടിന് ചുറ്റും അതിരുകൾ വരയ്ക്കുന്നതിൽ മാത്രം ഒതുങ്ങുന്നില്ല, വനത്തിനും ജനവാസ മേഖലകൾക്കും ഇടയിലുള്ള ബന്ധവും സംരക്ഷിക്കേണ്ടതുണ്ട്. ഇതിനുദാഹരണമാണ് നവകിരണം പദ്ധതി. മനുഷ്യ വന്യജീവി സംഘർഷം ഉൾപ്പെടെയുള്ള വെല്ലുവിളികൾ നേരിടുന്ന വനാന്തരങ്ങളിൽ നിന്ന് സ്വമേധയാ മാറി താമസിക്കാൻ തയ്യാറാകുന്ന അർഹരായ ആദിവാസി ഇതര കുടുംബങ്ങൾക്ക് പിന്തുണ നൽകുന്ന പദ്ധതിയാണ് നവകിരണം പദ്ധതി. 2019 നവംബർ 14 ആരംഭിച്ച പദ്ധതിയുടെ 2024 മാർച്ച് 20 വരെയുള്ള വനം വകുപ്പിൻ്റെ കണക്കിൽ 507 കുടുംബങ്ങൾ പൂർണ്ണമായി പുനരധിവസിക്കുകയും 275 കുടുംബങ്ങൾക്ക് ആദ്യ ഗഡു ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത്തരം പദ്ധതികളെ വെറും പുനരധിവാസമായി കാണരുത്. മനുഷ്യനും വന്യജീവിയും തമ്മിലുള്ള സംഘർഷം കുറയ്ക്കാനും ഒരേ സമയം മനുഷ്യരുടെ ജീവിത സുരക്ഷയും വനത്തിൻ്റെ തുടർച്ചയും ഉറപ്പാക്കാനുള്ള ശ്രമമായാണ് അവയെ നാം കാണേണ്ടത്. 2026 വന്യജീവി വാരത്തിൽ നിന്ന് നമുക്ക് സ്വീകരിക്കാവുന്ന സന്ദേശം ഒരു വാചകത്തിൽ പറയേണ്ടി വന്നാൽ അത് ഇതാണ്: കാടിനെ സംരക്ഷിക്കുക, ജീവിതത്തെ സംരക്ഷിക്കുക. കാരണം കാട് സംരക്ഷിക്കപ്പെടുമ്പോൾ വന്യജീവികൾക്ക് അഭയം ലഭിക്കുന്നു, വന്യജീവികൾ സംരക്ഷിക്കപ്പെടുമ്പോൾ ഒരു മുഴുവൻ ജൈവവ്യവസ്ഥ സംരക്ഷിക്കപ്പെടുന്നു. ആ ജൈവവ്യവസ്ഥ നിലനിൽക്കുമ്പോഴാണ് മനുഷ്യജീവിതത്തിനും സുരക്ഷിതമായി ഭാവിയുണ്ടാകുന്നത്.
1: വന്യജീവി വാരം, സഹജീവനത്തിന്റെ സന്ദേശം. പരിസ്ഥിതി വിദ്യാഭ്യാസ പ്രവർത്തകനായ അജിത് പെണ്ണിയൂർ നടത്തിയ പ്രഭാഷണമാണ് ഇതുവരെ കേട്ടത്.
2: ഹരിതവാണി സമാപിക്കുന്നു.

0: കൊല്ലത്ത് കൊല്ലൊന്നായി.
1: എന്തായാലും കെ കെ ജയുടെ വരവ് പൊടിച്ചു.
2: കൊല്ലം ഹമാരാ ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സിന്റെ ഒന്നാം വാർഷികത്തോടനുബന്ധിച്ച് ഒക്ടോബർ 18 മുതൽ 21 വരെ വമ്പൻ ഓഫറുകൾ.
3: പഴയ സ്വർണം മാറ്റി വാങ്ങുമ്പോൾ 1000 രൂപ അധിക മൂല്യം. നഖാസ് ആന്റിക് ചെട്ടിനാർ ടർക്കിഷ് കളക്ഷനുകൾക്ക് പണിക്കൂലി 6.9% മുതൽ.
2: 1,00,000 രൂപയ്ക്ക് ഡയമണ്ട് വാങ്ങുമ്പോൾ ഗോൾഡ് കോയിൻ സമ്മാനം. 5 പവന് മുകളിലുള്ള ഓരോ പർച്ചേസിനും ഒരു സ്വർണ്ണ മോതിരം സമ്മാനം. അന്നേ ദിവസങ്ങളിൽ മൂക്കുകുത്തുന്നവർക്ക് വെള്ളി മുക്കുത്തി സൗജന്യം. ഒപ്പം ഉറപ്പായ സമ്മാനങ്ങളും.
3: ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, RP മോൾ, ഗ്രൗണ്ട് ഫ്ലോർ, കൊല്ലം.

ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് നേത്രരോഗ ചികിത്സാ വിദഗ്ധൻ ഡോക്ടർ ദേവിൻ പ്രഭാകർ മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495964321. ഇനിയൊരു നമ്പർ 9496565321. മറ്റൊരു നമ്പർ 9496596321. കാഴ്ച പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി നാളെ രാവിലെ 11:00 മുതൽ 12:00 വരെ. അറിയിപ്പ് കഴിഞ്ഞു.

പ്രിയ ശ്രോതാക്കളെ, ഈ അറിയിപ്പ് ശ്രദ്ധിക്കൂ. ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടിയിൽ നാളെ രാവിലെ 11:00 മുതൽ 12:00 വരെ കാഴ്ച പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട

കൂടുതൽ ശ്രദ്ധ വേണ്ടതും ഭിന്നശേഷിക്കാരുമായ കുട്ടികളിലെ ഹാബിലിറ്റേഷൻ അഥവാ ഇതുവരെ വികസിച്ചിട്ടില്ലാത്ത കഴിവുകളെ വികസിപ്പിക്കൽ. ഡോക്ടർ ബെനറ്റ് സൈലം പി സംസാരിക്കുന്നു. ഇന്നുച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ.

യേശുദാസും ചിത്രയും പാടിയ ഗാനമാണ് കേട്ടത്. ചിത്രം തച്ചിലെടുത്ത് ചുണ്ടൻ. ബിച്ചു തിരുമലയുടെ വരികൾക്ക് സംഗീതം നൽകിയത് രവീന്ദ്രൻ. ഇനി കേൾക്കാം സ്വർണലതയും സംഘവും പാടിയ ഗാനം. എസ് രമേശൻ നായരുടെ വരികൾക്ക് സുരേഷ് പീറ്റേഴ്സിന്റെ സംഗീതം. ചിത്രം ഇൻഡിപെൻഡൻസ്.

0: ചലച്ചിത്ര ഗാനങ്ങളിൽ ഇനി വിജയ് യേശുദാസ് പാടിയ ഒരു ഗാനമാണ് ചിത്രം ചാർലി. സന്തോഷ് വർമ്മയുടെ വരികൾക്ക് സംഗീതം നൽകിയത് ഗോപി സുന്ദർ.
1: അരിതരി കളയരു തരിതരി കളയരു തൊരുതരി കളയുകിൽ അരിതരിയും നിന്നിരുപത് പട്ടിണി വരുമത് പഴമൊഴി കരുതണമെഴിതിരുതേ. പല നര കയറിയ വഴിയവരളുടിയ മൊഴികളിലൊട്ടും പതിരുകളില്ല, വെറുമൊരു മിരുതിനു തരുതല പറയരു കടലിനു മുതിരരുതേ. പല നര കയറിയ വഴിയവരളുടിയ മൊഴികളിലൊട്ടും പതിരുകളില്ല, വെറുമൊരു മിരുതിനു തരുതല പറയരു കടലിനു മുതിരരുതേ. അരിതരി കളയരു തരിതരി കളയരു

0: ആകാശവാണി അനന്തപുരി FM 101.9 സമയം 12 മണി കഴിഞ്ഞ് 40 മിനിറ്റ്.
1: കൂടുതൽ ശ്രദ്ധ വേണ്ടതും ഭിന്നശേഷിക്കാരുമായ കുട്ടികളിലെ ഹാബിലിറ്റേഷൻ അഥവാ ഇതുവരെ വികസിച്ചിട്ടില്ലാത്ത കഴിവുകളെ വികസിപ്പിക്കൽ തൈക്കാട് ഗവൺമെന്റ് സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രിയിലെ മുൻ ശിശുരോഗ വിദഗ്ധൻ ഡോക്ടർ ബെനറ്റ് സൈലം പി സംസാരിക്കുന്നു.
2: ആരോഗ്യ പരിപാലന രംഗത്ത് പ്രത്യേകിച്ചും കുഞ്ഞുങ്ങളുടെ ആരോഗ്യത്തിൽ 5 തട്ടകങ്ങളായി തിരിച്ചാൽ ആദ്യത്തെ തട്ടകത്തിൽ വരുന്ന ഒരു കാര്യമാണ് പ്രൊമോട്ടീവ് അഥവാ കഴിവുകളെ വികസിപ്പിക്കൽ എന്ന ആരോഗ്യം. അതിനെ പറയാവുന്ന മറ്റൊരു പേരാണ് ഹാബിലിറ്റേഷൻ. മറ്റ് 4 തട്ടകങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 1, പ്രിവെന്റീവ് അഥവാ ചെറുക്കുക. വാക്സിനേഷൻ മൂലം നാം ചെയ്യുന്നത് പ്രിവെന്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ അസുഖം വരാതിരിക്കാനുള്ള ഒരു ചികിത്സാ രീതിയാണ്. അടുത്ത് നമുക്ക് നോക്കേണ്ടത് ക്യൂരേറ്റീവ് അഥവാ ചികിത്സിക്കൽ. അസുഖം വന്നു കഴിഞ്ഞാൽ ചികിത്സിക്കുന്ന രീതിയെയാണ് ക്യൂരേറ്റീവ് എന്ന് പറയുന്നത്. അടുത്ത ഘട്ടത്തെ പറയുന്നതാണ് റീഹാബിലിറ്റേഷൻ അഥവാ അസുഖം മാറിയതിന് ശേഷമുള്ള ചികിത്സ. ഇതിനെ പുനരധിവാസമെന്നും പറയാൻ സാധിക്കും. ഏറ്റവും അവസാനത്തത് പാലിയേറ്റീവ് കെയർ എന്ന് പറയുന്നത്. ഒരു സാന്ത്വന ചികിത്സ എന്നുള്ള രീതിയിലാണ് നമ്മൾ പാലിയേറ്റീവ് കെയറിനെ കാണേണ്ടത്. ഇന്ന് നാം പ്രാധാന്യം നൽകുന്നത് ഹാബിലിറ്റേഷൻ അഥവാ കഴിവുകളെ വികസിപ്പിക്കലിനെ പറ്റിയാണ്. കഴിവുകളെ വികസിപ്പിക്കാൻ ഏറ്റവും ഉത്തമമായ പ്രായം ഒരു കുഞ്ഞിൻ്റെ ഗർഭസ്ഥാവസ്ഥ മുതൽ ആദ്യത്തെ 1000 ദിവസമാണ്. അതായത് 2-ാമത്തെ ജന്മദിനം വരെ ശാരീരിക വളർച്ചയുടെയും ബുദ്ധി വികാസത്തിൻ്റെയും അടിസ്ഥാന ഘട്ടമാണ് ഈ പറയുന്ന പ്രായം. ഒരു കുഞ്ഞിൻ്റെ അതിജീവനത്തിനും വളർച്ചയ്ക്കും ബുദ്ധി വൈഭവത്തിനും പഠനത്തിനും ഉപകരിക്കുന്ന കാലഘട്ടമാണ് ഈ പറയുന്ന ആദ്യത്തെ 2 വർഷം. ആയതിനാൽ ശരിയായ ഭക്ഷണവും പരിചരണവും ശ്രദ്ധയും നൽകേണ്ട കാലഘട്ടമാണ് ആദ്യത്തെ 2 വയസ്സുവരെ. നിലവിൽ പുനരധിവാസത്തിന് വിധേയരാകുന്ന കുഞ്ഞുങ്ങളെക്കാളും കഴിവുകളെ വികസിപ്പിക്കേണ്ട കുഞ്ഞുങ്ങൾ ഉണ്ടെന്നാണ് കണക്കുകൾ പറയുന്നത്. പ്രത്യേകിച്ചും വളർച്ചാ മുരടിപ്പിലും ബുദ്ധി മുരടിപ്പിലും വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നതിലും സംസാരശേഷിയിലും സാമൂഹികമായ ഇടപഴകലിലും ഈ മുരടിപ്പ് കൂടുതലായി കണ്ടുവരുന്നു. നമ്മുടെ സമൂഹത്തിൽ ചില കുട്ടികൾക്ക് ജനനം മുതൽ തന്നെയോ പിന്നീട് ഉണ്ടാകുന്ന ചില ആരോഗ്യ പ്രശ്നങ്ങൾ മൂലമോ സംസാരിക്കാനും നടക്കാനും പഠിക്കാനും മറ്റുള്ളവരുമായി ഇടപഴകാനും ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം. ഇത്തരം കുട്ടികളെക്കുറിച്ച് നമ്മൾ പലപ്പോഴും ഈ കുട്ടിക്ക് എന്താണ് ഒന്നും ചെയ്യാൻ കഴിയാത്തത് എന്നാണ് ചിന്തിക്കുന്നത്. എന്നാൽ ആധുനിക ശിശു വികസന ചികിത്സ നമ്മോട് പറയുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. കുട്ടിക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയും, അവൻ്റെ കഴിവുകൾ എങ്ങനെ പരമാവധി വികസിപ്പിക്കാം. അതായത് ഒരു കുഞ്ഞിൻ്റെ കഴിവില്ലായ്മയല്ല നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ആ കഴിവില്ലായ്മ ഉള്ളപ്പോഴും എന്തൊക്കെ കഴിവുകൾ ഉണ്ടെന്നുള്ളതിലാണ് നമ്മൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത്. ഇവിടെയാണ് ഹാബിലിറ്റേഷൻ എന്ന ആശയം പ്രസക്തമാകുന്നത്. എന്ത്

ാണ് ഹാബിലിറ്റേഷൻ എന്ന് നോക്കാം. ലളിതമായി പറഞ്ഞാൽ ഒരു കുട്ടിക്ക് ഇതുവരെ വികസിച്ചിട്ടില്ലാത്ത കഴിവുകൾ പരമാവധി വികസിപ്പിക്കാൻ സഹായിക്കുന്ന പ്രക്രിയയാണ് ഹാബിലിറ്റേഷൻ. ഉദാഹരണത്തിന് സെറിബ്രൽ പാൽസി, അതായത് കുഞ്ഞുങ്ങളുടെ മോട്ടോർ ഡിലേ എന്നാണ് അതിന് പറയുന്നത്. നടക്കാനോ അല്ലെങ്കിൽ ശരിയായ രീതിയിൽ ചലിക്കാനോ ഒന്നും സാധിക്കാത്ത ഒരു തരം അവസ്ഥയാണ് സെറിബ്രൽ പാൽസി എന്ന് പറയുന്നത്. ഇത്തരം കുട്ടികൾക്ക് സംസാര വികസനവും വൈകിയാണ് കണ്ടുവരുന്നത്. പല കുട്ടികൾക്കും ആശയവിനിമയം നടത്താനും ബുദ്ധിമുട്ടുണ്ടാകാം. ഓട്ടിസം ഉള്ള കുട്ടിക്ക് സാമൂഹ്യ ഇടപെടലിനും ആശയവിനിമയത്തിലും പ്രത്യേക പരിശീലനം ആവശ്യമായേക്കാം. ഇവരിൽ ഓരോരുത്തരുടെയും നിലവിലുള്ള കഴിവുകൾ കണ്ടെത്തി അതിൻ്റെ അടിസ്ഥാനത്തിൽ പുതിയ കഴിവുകൾ വികസിപ്പിക്കുകയാണ് ഹാബിലിറ്റേഷൻ്റെ പ്രധാന ലക്ഷ്യം. റീഹാബിലിറ്റേഷൻ, ഹാബിലിറ്റേഷൻ രണ്ടും അടുത്തടുത്ത വാക്കുകളെങ്കിലും റീഹാബിലിറ്റേഷൻ എന്ന് പറയുന്നത് പുനരധിവാസവും ഹാബിലിറ്റേഷൻ എന്ന് പറയുന്നത് പ്രൊമോട്ടീവ് ആയിട്ടുള്ളത്, അതായത് അസുഖം ഒന്നും വരാതിരിക്കാനായിട്ട് കഴിവുകളെ കണ്ടെത്തി അതിലേക്ക് വേണ്ടിയിട്ടുള്ള ഒരു ശക്തിപ്പെടുത്തലാണ് നമ്മൾ ഹാബിലിറ്റേഷൻ എന്ന് പറയുന്നത്. ഇവ രണ്ടും പരസ്പരം ബന്ധപ്പെട്ട ആശയങ്ങളുമാണ്. റീഹാബിലിറ്റേഷൻ അതായത് പുനരധിവാസം, മുമ്പുണ്ടായിരുന്ന ഒരു കഴിവ് നഷ്ടപ്പെട്ട വ്യക്തിയെ ആ കഴിവിലേക്ക് കഴിയുന്നത്ര തിരികെ കൊണ്ടുവരുന്നതിനാണ് പ്രധാനമായിട്ടും ലക്ഷ്യമിടുന്നത്. ഉദാഹരണത്തിന് അപകടത്തെ തുടർന്ന് നടക്കാനുള്ള കഴിവ് നഷ്ടപ്പെട്ട ഒരാൾക്ക് വീണ്ടും നടക്കാൻ പരിശീലനം നൽകുന്നത് റീഹാബിലിറ്റേഷന്റെ ഉദാഹരണമാണ്. എന്നാൽ ഒരു കുട്ടിക്ക് ഒരു പ്രത്യേക കഴിവ് ഇതുവരെ വികസിച്ചിട്ടില്ലെങ്കിൽ ആ കഴിവ് വികസിപ്പിക്കാൻ സഹായിക്കുന്നതാണ് ഹാബിലിറ്റേഷൻ. അതുകൊണ്ട് ഹാബിലിറ്റേഷന് വളരെ പ്രാധാന്യം നമ്മൾ കൊടുക്കേണ്ടതുണ്ട്. കുട്ടികളിൽ വളർച്ചയും ബുദ്ധിവികാസവും നഷ്ടപ്പെടാതിരിക്കാൻ ഹാബിലിറ്റേഷൻ വളരെ പ്രധാനമാണ്. ഇതിലേക്ക് വേണ്ടിയിട്ട് മൾട്ടി ഡിസിപ്ലിനറി അപ്രോച്ച് അഥവാ വിവിധങ്ങളായ ചികിത്സ നൽകാൻ കഴിവുള്ള വിദഗ്ധരുടെ കൂട്ടായ പരിശ്രമം അത്യാവശ്യമാണ്. പ്രധാനമായിട്ടും ഡെവലപ്മെന്റൽ പീഡിയാട്രിഷ്യൻ, ഒക്കുപേഷണൽ തെറാപ്പിസ്റ്റ്, ഫിസിയോതെറാപ്പിസ്റ്റ്, സ്പീച്ച് തെറാപ്പിസ്റ്റ്, ഓഡിയോളജിസ്റ്റ്, സോഷ്യൽ വർക്കേഴ്സ്, ഇങ്ങനെ ഒരു കൂട്ടായ്മയുടെ ആവശ്യം ഇത്തരം കുട്ടികളിൽ വേണ്ടതാണ്. എന്നാൽ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്ന കൂട്ടരാണ് സ്വന്തം കുടുംബത്തിലെ അംഗങ്ങൾ. തൻ്റെ കുഞ്ഞിനെ അത് തൻ്റെ ഭാഗമായിട്ട് കാണുകയും കുട്ടികളെ കമ്പയർ ചെയ്യാതിരിക്കുകയും കഴിവുകളെ വീണ്ടും വീണ്ടും അതിലേക്ക് വേണ്ടിയിട്ട് പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുമ്പോഴാണ് കുടുംബത്തിൻ്റെ റോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുപോലെ സമൂഹവും അവർക്ക് സപ്പോർട്ട് കൊടുക്കേണ്ടതുണ്ട്. ഈ ചികിത്സ നേരത്തെ തുടങ്ങുന്നത് എന്തുകൊണ്ട് ആണ് എന്ന് പലർക്കും സംശയം വരാം. കുഞ്ഞുങ്ങളുടെ തലച്ചോറ് വളർച്ചയുടെ 75% രണ്ട് വയസ്സാകുമ്പോൾ കഴിഞ്ഞിരിക്കും. അതുകൊണ്ട് 2 വയസ്സിന് മുമ്പ് തന്നെ പരിശോധനയ്ക്ക് വിധേയരാക്കുകയും വളർച്ചാ മുരടിപ്പോ ബുദ്ധി വികാസത്തിലോ സംശയം തോന്നിയാൽ ചികിത്സ നൽകുകയും ചെയ്യേണ്ടതാണ്. ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ: ഒന്ന്, പ്രായത്തിനനുസരിച്ച് സംസാരിക്കാതിരിക്കുക, പേര് വിളിച്ചാൽ പ്രതികരിക്കാതിരിക്കുക, ഇരിക്കാനോ നിൽക്കാനോ നടക്കാനോ അമിതമായി വൈകുക, കൈകൊണ്ട് സൂചിപ്പിക്കുന്നില്ല, നമ്മൾ പലപ്പോഴും പറയുന്നത് കൈ ചൂണ്ടുന്നില്ല, മറ്റു കുട്ടികളുമായി ഇടപഴകുന്നില്ല, ഇങ്ങനെ എന്തെങ്കിലും ശ്രദ്ധയിൽപ്പെട്ടാൽ പൊതുവെ നമ്മളെല്ലാം ചിന്തിക്കാറുണ്ട്, ആ ഇത് കുറച്ച് കഴിഞ്ഞ് ശരിയാകും. ഈ കുറച്ച് കഴിഞ്ഞ് ശരിയാകും എന്ന ഒരു ധാരണ നല്ലതല്ലെന്ന് മനസ്സിലാക്കുക. അതിലേക്ക് വേണ്ടി കാത്തിരിക്കാതെ കുഞ്ഞിനെ ഒരു ശിശുരോഗ വിദഗ്ധനെയോ ഒരു ഡെവലപ്മെന്റൽ പീഡിയാട്രിഷ്യനെയോ കാണിച്ച് എത്രയും പെട്ടെന്ന് തന്നെ സ്റ്റിമുലേറ്റീവ് തെറാപ്പി എന്ന് പറയും, പല പ്രശ്നങ്ങൾക്കും പരിഹാരമായിട്ട് ഏർലി സ്റ്റിമുലേഷൻ നൽകുകയാണെങ്കിൽ പല വിപത്തുകളും നമുക്ക് തടയാനും സാധിക്കും. ഹാബിലിറ്റേഷൻ എന്നത് ഒരു ഫിസിയോതെറാപ്പിയിലോ സ്പീച്ച് തെറാപ്പിയിലോ മാത്രം കാണേണ്ട കാര്യമല്ല. ഒരു കുഞ്ഞിന് ആവശ്യത്തിന് വേണ്ട എല്ലാ കഴിവുകളും ഉണർത്തുന്ന പ്രക്രിയയാണ് ഹാബിലിറ്റേഷൻ. ഉദാഹരണത്തിന്, സ്വയം ഭക്ഷണം കഴിക്കുക, വസ്ത്രം ധരിക്കുക, ടോയ്ലറ്റ് ഉപയോഗിക്കുക, ആശയവിനിമയം നടത്തുക, സ്കൂളിൽ പോവുക, മറ്റുള്ളവരുമായി ഇടപഴകുക, സുരക്ഷിതമായി റോഡ് മുറിച്ചു കടക്കുക, അതായത് പ്രശ്നങ്ങൾ ഉള്ള കുട്ടിയെയും മറ്റ് കുട്ടികൾക്കൊപ്പം പരമാവധി എത്തിക്കുന്ന ഒരു രീതിയാണ് ഹാബിലിറ്റേഷൻ എന്ന് പറയുന്നത്.

0: നമ്മുടെ കുട്ടിക്ക് വളർച്ചാ മുരടിപ്പോ ബുദ്ധിവികാസ കുറവോ ഉണ്ടെങ്കിൽ സ്വയം കുറ്റപ്പെടുത്തേണ്ടതില്ല. സ്വന്തം കുട്ടിയെ മറ്റു കുട്ടികളുമായി താരതമ്യം ചെയ്യുന്നതും നല്ലതല്ല. ഓരോ കുട്ടിയും വ്യത്യസ്തരാണ്. അത് നമ്മൾ പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. തെറാപ്പി സെന്ററുകൾ, ഉദാഹരണം, നമ്മൾ ആദ്യം തന്നെ ഓരോ പ്രശ്നങ്ങൾ കണ്ടെത്തി ചികിത്സയ്ക്ക് പോകുമ്പോൾ അവിടെ പരിശീലിപ്പിക്കുന്ന കാര്യങ്ങൾ മറ്റ് ദിവസങ്ങളിൽ വീട്ടില് മാതാപിതാക്കൾ കുഞ്ഞിനു വേണ്ടി സമയം ചെലവഴിച്ച് ചെയ്ത് കാണിക്കുകയോ അവരോടൊപ്പം പരിശീലിക്കുകയോ ചെയ്താൽ മാത്രമേ അതിന് നമ്മൾ ഉദ്ദേശിക്കുന്ന ഗുണം കിട്ടുകയുള്ളൂ. സമൂഹം ഇത്തരം കുഞ്ഞുങ്ങളെ ഉൾക്കൊള്ളാനുള്ള മാനസികാവസ്ഥയിലും എത്തേണ്ടതാണ്.
1: കൂടുതൽ ശ്രദ്ധ വേണ്ടതും ഭിന്നശേഷിക്കാരുമായ കുട്ടികളിലെ ഹാബിലിറ്റേഷൻ അഥവാ ഇതുവരെ വികസിച്ചിട്ടില്ലാത്ത കഴിവുകളെ വികസിപ്പിക്കൽ തൈക്കാട് ഗവൺമെന്റ് സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രിയിലെ മുൻ ശിശുരോഗ വിദഗ്ധൻ ഡോക്ടർ ബെനറ്റ് സൈലം പി സംസാരിക്കുകയായിരുന്നു ഇതുവരെ.

ആകാശവാണി അനന്തപുരി FM 101.9. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ. കെ ജയകുമാറിന്റെ വരികൾക്ക് ജോൺസൺ സംഗീതം നൽകി ഉണ്ണിമേനോനും രഞ്ജിനിയും പാടിയ ഗാനം ചിത്രം പാവക്കൊത്ത്.

0: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണവില
1: എന്നും രാവിലെ 10:30
0: പ്രായോജകർ.
1: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
0: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.
2: ഇനി യേശുദാസും സുജാതയും പാടിയ ഒരു ഗാനം, ചിത്രം ചകോരം. കൈതപ്രത്തിന്റെ വരികൾക്ക് ജോൺസന്റെ സംഗീതം.

0: ചലച്ചിത്രഗാനങ്ങൾ ഇനി ഒന്ന് രണ്ടിന് ക്യാമ്പസ് കളേഴ്സിൽ കേൾക്കാം. ആകാശവാണി അനന്തപുരി FM 101.9, സമയം 1 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: രാജ്യത്തെ ആദ്യ തദ്ദേശീയ ഫ്ലീറ്റ് സപ്പോർട്ട് ഷിപ്പ് FSS-1 രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് വിശാഖപട്ടണത്ത് നീറ്റിലിറക്കി. ഫ്ലീറ്റ് സപ്പോർട്ട് ഷിപ്പ് 5 നിർമ്മാണത്തിനും അദ്ദേഹം തുടക്കമിട്ടു. ബെനിൻ സിറ്റിയിൽ നിന്ന് ലാഗോസിലേക്ക് പോവുകയായിരുന്ന നൈജീരിയൻ സൈനിക വിമാനം തകർന്ന് 32 പേർ മരിച്ചു. 25 യാത്രക്കാരും 7 ജീവനക്കാരുമാണ് വിമാനത്തിലുണ്ടായിരുന്നത്. സുപ്രീംകോടതിയിൽ 3 പുതിയ ജഡ്ജിമാർ ഉച്ചകഴിഞ്ഞ് 3:30 സത്യപ്രതിജ്ഞ ചെയ്യും. ജസ്റ്റിസ് സുനിത അഗർവാൾ, ജസ്റ്റിസ് ദേവേന്ദ്രകുമാർ ഉപാധ്യായ, ജസ്റ്റിസ് അപരേഷ് കുമാർ സിംഗ് എന്നിവരാണ് സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. ദേശീയ ടെലിമെഡിസിൻ സേവനം ഇ സഞ്ജീവനി 50 കോടി കൺസൾട്ടേഷനുകൾ എന്ന നേട്ടം കൈവരിച്ചു. ഗ്രാമീണ വിദൂര മേഖലകളിൽ താമസിക്കുന്നവരുടെ വർദ്ധിച്ചുവരുന്ന പങ്കിനെയാണ് നേട്ടം പ്രതിഫലിപ്പിക്കുന്നതെന്ന് ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയം വ്യക്തമാക്കി. സംസ്ഥാനത്ത് പൊതു ഇടങ്ങളിൽ സാനിറ്ററി നാപ്കിൻ വെൻഡിംഗ് മെഷീനുകൾ സ്ഥാപിക്കുന്ന പദ്ധതിക്ക് ഇന്ന് തിരുവനന്തപുരത്ത് തുടക്കമാകും. തമ്പാനൂർ KSRTC ബസ് ടെർമിനലിൽ മന്ത്രി ബിന്ദുകൃഷ്ണ വൈകിട്ട് 5 പദ്ധതി ഉദ്ഘാടനം ചെയ്യും. തദ്ദേശ ഉപതെരഞ്ഞെടുപ്പ് ഫലം LDFനെ എഴുതിത്തള്ളിയവർക്ക് മറുപടിയാണെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. കോഴിക്കോട്ട് CPIM വിപുലീകൃത ജില്ലാ കമ്മിറ്റി യോഗം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ആനത്താരകളിൽ വിപ്ലവകരമായ മാറ്റവുമായി വനം വകുപ്പിന്റെ പുതിയ AI സ്മാർട്ട് സൌരവേലി. ഇടുക്കി എറണാകുളം അതിർത്തിയായ മുള്ളരിങ്ങാട്ടാണ് നിർമ്മിതബുദ്ധി സാങ്കേതികവിദ്യയിൽ പ്രവർത്തിക്കുന്ന കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ സൌരവേലി സജ്ജമാക്കിയിരിക്കുന്നത്. ഏഷ്യൻ ഗെയിംസിൽ സ്വർണമെഡൽ നേടിയ ഇന്ത്യൻ ഹോക്കി ടീമിന് അമൃത്സർ വിമാനത്താവളത്തിൽ സ്വീകരണം നൽകി. സ്വർണ നേട്ടത്തിൽ അതിയായ അഭിമാനവും സന്തോഷവുമുണ്ടെന്ന് 2 നേടിയ ക്യാപ്റ്റൻ ഹർമൻപ്രീത് പറഞ്ഞു. അനന്തപുരി FM-ൽ പ്രധാന വാർത്തകൾ ഇനി 2 മണിക്ക്.

0: ആകാശവാണി അനന്തപുരി FM 101.9.
1: ക്യാമ്പസ് കളേഴ്സ്. എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്യാമ്പസ് കളേഴ്സിലേക്ക് സ്വാഗതം. അനന്തപുരി FM കോളേജ് വിദ്യാർത്ഥികൾക്കായി ഒരുക്കുന്ന പുതിയ പരിപാടിയാണ് ക്യാമ്പസ് കളേഴ്സ്. ക്യാമ്പസിലെ സൗഹൃദങ്ങളും പൊട്ടിച്ചിരികളും നിങ്ങളുടെ പ്രിയപ്പെട്ട ക്ലാസ് റൂം ഓർമ്മകളും സ്വപ്നങ്ങളും എല്ലാം പങ്കുവയ്ക്കാം അനന്തപുരി FM-നോടൊപ്പം. ഇനി ഇന്ന് ക്യാമ്പസ് കളേഴ്സിൽ ആരൊക്കെയാണ് ക്യാമ്പസ് വിശേഷങ്ങളുമായി എത്തിയിട്ടുള്ളതെന്ന് നമുക്ക് നോക്കിയാലോ.
2: നമസ്കാരം, എന്റെ പേര് ഭാഗ്യലക്ഷ്മി എന്നാണ്. ഞാൻ തിരുവനന്തപുരം സ്വദേശിനിയാണ്. തിരുവനന്തപുരത്ത് പൂവാറെന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് ഞാൻ വരുന്നത്. ഇപ്പൊ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ണൂർ പരിയാരം ഗവൺമെന്റ് ആയുർവേദ കോളേജിലാണ്. എന്റെ ഇങ്ങോട്ടുള്ള ഒരു ജേർണി എന്ന് പറയുമ്പം സ്വാഭാവികമായിട്ടും എല്ലാവരെയും പോലെ തന്നെ നീറ്റ് എക്സാം എന്ന് പറയുന്ന ഒരു വലിയ കടമ്പ കഴിഞ്ഞിട്ടാണ്

അങ്ങോട്ട് എത്തുന്നത്. ഒരു 3 വർഷത്തോളം അതിനു വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആയുർവേദത്തിന് ഗവൺമെന്റ് കോളേജിൽ ഗവൺമെന്റ് സീറ്റ് അഡ്മിഷൻ കിട്ടി. വളരെ സന്തോഷത്തോടു കൂടി ഇവിടെ വരികയാണ്. തിരുവനന്തപുരത്ത് ഞാൻ താമസിക്കുന്ന സ്ഥലം ഒരു ഗ്രാമപ്രദേശമാണെങ്കിൽ പോലും നമ്മൾ എപ്പോഴും സിറ്റിയിലൊക്കെ പോകുന്നത് കൊണ്ട് തന്നെ ആ ഒരു നഗരവുമായിട്ടും അവിടെയുള്ള സൗകര്യങ്ങളൊക്കെ ആയിട്ട് വളരെയധികം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരാളെന്നുള്ള രീതിക്ക് കണ്ണൂർ വരുമ്പം എനിക്ക് ബുദ്ധിമുട്ടായിരുന്നു ആദ്യത്തെ ദിവസങ്ങളൊക്കെ. കാരണം കണ്ണൂര് വളരെ ഗ്രാമപ്രദേശമാണ്. നമുക്ക് ഈ കയ്യെത്തി പിടിക്കുന്ന ദൂരത്ത് പല കാര്യങ്ങളും ഉണ്ടാവണമെന്നില്ല. എന്റെ കോളേജ് വരുന്നത് പരിയാരത്താണ്. അപ്പൊ അവിടെ നിന്ന് തന്നെ ടൗൺ പ്രദേശങ്ങളൊക്കെ അത്യാവശ്യം ദൂരം ഉള്ള സ്ഥലങ്ങളിലാണ് വരുന്നത്. അപ്പൊ അതൊക്കെ ഒരു ബുദ്ധിമുട്ടായിട്ട് ആദ്യം തോന്നിയിരുന്നു. വന്നു, അഡ്മിഷൻ എടുത്തു. നവംബർ 1, 2023 ഞങ്ങളുടെ ക്ലാസ് തുടങ്ങുന്നത്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, അന്നത്തെ ഹൗസ് സർജൻസ് അസോസിയേഷൻസിലെ ജനറൽ സെക്രട്ടറി ആതിര ചേച്ചി, ആതിര ചേച്ചിയുടെ ഓരോ വാക്കുകളും ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്. ചേച്ചി അന്ന് പറഞ്ഞതുപോലെ, അന്ന് ചേച്ചി ഓർത്തത് ചേച്ചിയുടെ ആദ്യത്തെ വർഷമാണ്. ഞങ്ങള് വന്നിരുന്നത് പോലെ ഒരുപാട് ആശങ്കകളും കൺഫ്യൂഷൻസും സംശയങ്ങളും ഒക്കെ ആയിട്ട് ഇങ്ങനെ പേടിച്ച് പരുങ്ങി, എന്നാൽ അതിലുപരി സന്തോഷത്തോടു കൂടി അഭിമാനത്തോടു കൂടി ഇരുന്ന ആ ഒരു ഫേസ് ഒക്കെ ചേച്ചി ഇങ്ങനെ പറഞ്ഞപ്പോ എന്റെ മനസ്സിൽ, ചേച്ചി ചേച്ചിയുടെ ഫസ്റ്റ് ഇയർ ആണ് ആലോചിച്ചതെങ്കിൽ എന്റെ മനസ്സിൽ ഞാൻ ചേച്ചിയെ പോലെ കോട്ടൊക്കെ ഇട്ട് ഡോക്ടർ ആയി വരുന്ന ഒരു ദിവസം ആയിരുന്നു അന്ന് എന്റെ മനസ്സിലുണ്ടായിരുന്നത്. അതിനുശേഷം നമ്മൾ നേരെ ഡോമിലോട്ടാണ് പോകുന്നത്. അന്ന് ആദ്യം ഹോസ്റ്റലിൽ മുറിയൊന്നും അങ്ങനെ ഉണ്ടായിരുന്നില്ല. നമ്മൾ ആദ്യം ജൂനിയേഴ്സ് ആയിട്ട് പോകുമ്പോൾ ഡോമിൽ എല്ലാവരും കൂടെ ഒരുമിച്ച് നിൽക്കണം. എനിക്ക് തോന്നുന്നു എന്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഞാൻ ചെറിഷ് ചെയ്യുന്ന, കൊണ്ടു നടക്കാൻ ആഗ്രഹിക്കുന്ന, ആഘോഷിക്കാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് നിമിഷങ്ങൾ എനിക്ക് കിട്ടിയത് ആ ഡോർമിറ്ററിയിൽ നിന്നാണ്. എന്റെ ബാച്ചിലെ കുട്ടികളുമായിട്ട്, ഞങ്ങൾക്ക് ഒരു ബാച്ചില് പെൺകുട്ടികളാണ് അധികവും വരെ. ഒരു 70 കുട്ടികൾ ഉണ്ടെങ്കിൽ അതിലൊരു 9-10 പേരൊഴിച്ച് ബാക്കി എല്ലാവരും പെൺകുട്ടികളായിരിക്കും. അപ്പൊ ഒരു 90% ബാച്ചിലെ അംഗങ്ങളും ഒരുമിച്ചുണ്ട് ലേഡീസ് ഹോസ്റ്റലിലെ LHൽ. അപ്പൊ ആ ഡോമിൽ നിന്ന് നമുക്ക് കിട്ടിയ ഓരോ ബന്ധങ്ങളും, നമ്മുടെ 1-2 പേരല്ല 70 പേരും ഒരുപോലെ ഒരു മനസ്സായിട്ട് ഇങ്ങനെ ഒരുമിച്ച് പോകാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണമായിട്ട് ഞാൻ വിശ്വസിക്കുന്നത് ആ ഡോമിലുള്ള ദിവസങ്ങളാണ്. രാത്രി വർത്താനം പറഞ്ഞിരുന്ന് വൈകി ഉറങ്ങി, പിറ്റേന്ന് ക്ലാസ്സിൽ ലേറ്റ് ആയിട്ട് പോവുക, ഭക്ഷണം കഴിക്കാതെയൊക്കെ ക്ലാസ്സിൽ ഓടി ചെല്ലുക, ക്ലാസ്സിൽ ചെല്ലുമ്പോൾ ടീച്ചറിന്റെ കയ്യിൽ നിന്ന് വഴക്ക് കേൾക്കുക, ഇതൊക്കെ ഇപ്പോഴും തുടർന്നു വരുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. അവിടെ നിന്നാണ് എനിക്ക് തോന്നുന്നു പല കാര്യങ്ങളും അഡ്ജസ്റ്റ് ചെയ്യാൻ പഠിച്ചതും, പിണക്കങ്ങൾ എങ്ങനെ സോൾവ് ചെയ്യാം, എങ്ങനെ അത് പരിഹരിച്ച് മുന്നോട്ട് പോകാം എന്ന് പഠിച്ചതും എല്ലാം ആ ഒരു സ്പേസിൽ നിന്നാണ്, ആ ഒരു ഇടത്ത് നിന്ന് കിട്ടിയ മനുഷ്യരും. ഞാൻ എന്റെ സുഹൃത്തുക്കളെ മരുന്ന് മനുഷ്യരെന്ന് വിശേഷിപ്പിക്കാനാണ് ആഗ്രഹിക്കുന്നത്. കാരണം എന്തൊരു പ്രശ്നത്തിനും മരുന്നായിട്ട് അവർ കൂടെ ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ, അവിടെ സർവൈവ് ചെയ്യാൻ, അവിടെ ജീവിച്ചു പോകുന്നതിൽ ഏറ്റവും വലിയ ആത്മവിശ്വാസവും അവർ തന്നെയാണ്. അങ്ങനെ ജൂനിയർ ആയിട്ട് കയറുന്നു. ഡോമിലെ വിശേഷങ്ങൾ, അതുപോലെ ക്ലാസ് മുറിയിലെ പഠിത്തവും പഠിത്തത്തിനിടയിലുള്ള ഉഴപ്പലുകളും പരീക്ഷകളും ഒക്കെ ഇങ്ങനെ പോകുമ്പോൾ സീനിയേഴ്സ് ഒരു വലിയ ഘടകം തന്നെയായിരുന്നു. തുടക്കത്തില് നമുക്ക് ഭയമായിരുന്നു, വല്ലാത്ത പേടിയായിരുന്നു. സീനിയേഴ്സ് ഇങ്ങനെ നമുക്ക് ഡോർമെറ്ററിയിൽ ഇവര് വന്നിട്ട് പേരൊക്കെ പഠിക്കണം എന്ന് പറയും, പിറ്റേ ദിവസം വന്ന് അവരുടെ പേരൊക്കെ പഠിച്ചോ കണ്ടുപിടിച്ചോ എന്ന് ചോദിക്കുന്നേക്ക് ഒരു രംഗമൊക്കെ ഇപ്പോഴും ആലോചിക്കുമ്പോൾ ചെറിയൊരു പേടി തിരിച്ചു വരുന്നുണ്ട്. പക്ഷെ അന്ന് പേടിച്ചിരുന്ന അതേ സീനിയേഴ്സ് ഇപ്പോ ഓരോ വർഷം കഴിയുമ്പോൾ, ഇപ്പോ ഗ്രാജുവേഷൻ വരെയാണ്, 2 ദിവസം കഴിഞ്ഞാൽ ഞങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട സീനിയേഴ്സ് ആയിട്ടുള്ള 2020 ബാച്ചിന്റെ ഗ്രാജുവേഷൻ ആണ്. അപ്പൊ അവര് ഗ്രാജുവേറ്റ് ആയി ഇവിടുന്ന് പോകുന്നു എന്നുള്ളത് വല്ലാത്തൊരു വിങ്ങൽ സൃഷ്ടിക്കുന്നുണ്ട്. ആ ഒരു മാറ്റം, പേടിച്ചിരുന്ന ആൾക്കാരെ തന്നെ ഏറ്റവും കൂടുതൽ ചേർത്ത് പിടിച്ച് സ്നേഹിക്കുക എന്നൊക്കെയുള്ള ഒരു ആ ഒരു പരിവേഷമൊക്കെ വളരെ വൈകാരികമായി മാത്രം നോക്കിക്കാണാൻ പറ്റുന്ന ഒന്നാണ്. അതുപോലെ തന്നെ അതിനുശേഷം എല്ലാ ദിവസവും ഒരു ആയുർവേദ മെഡിക്കൽ കോളേജിലോട്ടൊക്കെ കയറുമ്പോൾ നമുക്ക് അത്രയധികം സന്തോഷിക്കാനൊക്കെ ഉള്ള ഒരു അവസരം കിട്ടുമോ, എപ്പോഴും പഠിത്തം മാത്രമായി പോകുമോ എന്നൊക്കെ ഉള്ള ഒരു ധാരണയാണ്. പക്ഷെ അതൊക്കെ വെറും തെറ്റിദ്ധാരണയാണ്. സത്യത്തിൽ നമുക്ക് ഒരുപാട് പരിപാടികൾ വരുന്നുണ്ട്, എല്ലാ ആഘോഷങ്ങളും നമ്മൾ അത്രയും നന്നായി തന്നെ ആഘോഷിക്കുന്നുണ്ട്. കലോത്സവത്തിൽ വളരെ മികച്ച രീതിയിൽ നമ്മൾ മുന്നോട്ട് പോകുന്നുണ്ട്. എനിക്ക് നന്നായി സംസാരിക്കാൻ ഇഷ്ടമാണ്. പക്ഷെ ഞാൻ എന്റെ സ്കൂൾ സമയങ്ങളിലൊന്നും കലോത്സവത്തിന് ഒറേറ്ററി സംബന്ധമായ ഒരു മത്സരങ്ങളിലും പങ്കെടുത്തിട്ടില്ല. പ്രസംഗ മത്സരത്തിനോ അങ്ങനെ ഒന്നും പങ്കെടുത്തിട്ടില്ല. എപ്പോഴും പാട്ട്, ഡാൻസ് അങ്ങനെയുള്ള കാര്യങ്ങളിലോട്ടായിരുന്നു എന്റെ ശ്രദ്ധ. ഞാൻ വിചാരിച്ചിരുന്നത് എനിക്ക് പ്രസംഗിക്കാൻ കഴിവ് നൈസർഗികമായിട്ടില്ല എന്നൊക്കെയുള്ള ഒരു ധാരണയില് അത് ചെയ്തിരുന്നില്ല. കോളേജിൽ വന്നതിനു ശേഷം എന്റെ സീനിയേഴ്സ് ആണ് എന്നോട് പറയുന്നത്, ഞങ്ങളുടെ അന്നത്തെ ആർട്സ് സെക്രട്ടറി ഐശ്വര്യ ദിവാകർ, അതും ഒരു സന്തോഷമുള്ളൊരു കാര്യമാണ്, 2021 ബാച്ചിന്റെ റിസൾട്ട് വന്നവരൊക്കെ ഡോക്ടേഴ്സായി മാറിയിരിക്കുന്നു. ഇപ്പൊ ഡോക്ടർ ഐശ്വര്യ ദിവാകർ. ചേച്ചിയാണ് ആദ്യമായിട്ട് എന്നോട് ചോദിക്കുന്നത് എക്സ്റ്റംപർ ചെയ്യാൻ സാധിക്കുമോ എന്ന്. അന്ന് എനിക്ക് പേടിയായിരുന്നു, പക്ഷെ നോക്കാം ശ്രമിക്കാം എന്നുള്ള ഒരു പേരില് ആർട്സിന് എക്സ്റ്റംപറിന് പോകുന്നു, എലക്യൂഷന് പോകുന്നു.

ആദ്യത്തെ വർഷമാണ്, ജൂനിയർ ആണ്. വന്നിട്ട് ഒരു വർഷമായിട്ടില്ല ആദ്യത്തെ ആർട്സ് വരുന്നത്. പ്രത്യേകതരം ഒരു ഇമോഷൻ തന്നെയാണ്. കാരണം ആ സമയത്ത് കോളേജ് ഓൺ ആകുന്ന ഒരു സമയമാണ്. രാത്രി എന്നില്ല, പകലെന്നില്ല. രാവിലെ 8 മണി മുതൽ 4 മണി വരെയുള്ള ക്ലാസ്സിന് ശേഷം ഒരു മടുപ്പും മടിയും ഇല്ലാതെ എല്ലാവരും കോളേജിൽ വന്ന് പ്രാക്ടീസ് തുടങ്ങുന്നു. ആ പ്രാക്ടീസ് രാത്രി 11 മണി 12 മണിയോളം ഒക്കെ നീണ്ടു പോകുന്നു. വളരെ കുറച്ച് അംഗബലമുള്ള ബാച്ച് ആയതുകൊണ്ട്, അല്ലെങ്കിൽ ഒരു BAMS വരുന്ന ഒരു ബാച്ചിലെ സ്റ്റുഡൻസിന്റെ സ്ട്രെങ്ത് വരുന്നത് ഒരു 70-75 ഒക്കെയാണ്. അപ്പൊ നമ്മൾ എല്ലാവരും ഇറങ്ങേണ്ടി വരും, ഒരാൾ തന്നെ പല കാര്യങ്ങൾ ചെയ്യേണ്ടി വരും. എനിക്ക് തോന്നുന്നു എനിക്ക് അന്ന് ഗ്രൂപ്പ് ഉൾപ്പെടെ 5 ഐറ്റംസ് ഉണ്ടായിരുന്നു. അങ്ങനെ ഓരോരുത്തർക്കും അത്രയധികം ഐറ്റംസ് ഉണ്ടായിരുന്നു. അങ്ങനെ ആർട്സിന് പോകുന്നു. അപ്പോഴും ഈ സീനിയേഴ്സുമായിട്ടുള്ള ബന്ധം വളരെയധികം ദൃഢപ്പെടുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ ബാച്ചിലുള്ള നമ്മുടെ സുഹൃത്തുക്കള് എത്രത്തോളം, അസൂയ എന്ന് പറയുന്ന ഒരു കാര്യം ഇല്ലാതെ നമുക്ക് വേണ്ടി എത്രത്തോളം അവർ നമ്മുടെ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, നമ്മളെ മുന്നോട്ട് പോവാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട് എന്നുള്ളതൊക്കെ നമുക്ക് മനസ്സിലാകുന്ന ചില സന്ദർഭങ്ങളാണ് ആർട്സും മറ്റ് മത്സരങ്ങളും ഒക്കെ വരുന്ന ഒരു സാഹചര്യം എന്ന് പറയുന്നത്. അപ്പൊ ഈ സീനിയേഴ്സ് തന്നെയാണ് നമ്മളെ ഇരുത്തി പ്രാക്ടീസ് ചെയ്യിപ്പിക്കുന്നത്, ടോപ്പിക് തരുന്നത്. അതിലെനിക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം, 22 ബാച്ചിലെ അമൃത എന്ന് പറഞ്ഞൊരു സീനിയർ ഉണ്ട്, അമൃത ചേച്ചിയും. അതുപോലെ ഇപ്പോ 21 ബാച്ചിലെ അമൽ എന്ന് പറയുന്ന ചേട്ടനും, നികിത ചേച്ചി, ഡോക്ടർ നികിത ആയിട്ടുണ്ട്. ഇവരൊക്കെയാണ് അന്നെ കൂടെ നിന്ന് ഓരോ ടോപ്പിക്സ് തന്ന് കൂടെ നിന്ന് പ്രാക്ടീസ് ചെയ്യിപ്പിച്ച് മോൾഡ് ചെയ്തെടുത്തത്. അന്ന് നമ്മുടെ കൂടെ അച്ഛന് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വരുന്നൊരു സീനിയർ ആയിരുന്നു ഡോക്ടർ ശിഖ ദീദി. ശിഖ ദീദിനെ പറ്റി പറയുകയാണെങ്കിൽ, ശിഖാദി ബീഹാറിൽ നിന്ന് വന്ന ഒരു സ്റ്റുഡന്റ് ആണ്. ഇപ്പോ ബീഹാറിൽ നിന്ന് വന്ന് ഇവിടെ 5.5 വർഷം ജീവിച്ച് ഗ്രാജുവേറ്റ് ആയി പോകുമ്പോ ദീദി നമ്മള് ബീഹാറിൽ നിന്ന് വന്ന ഒരാളല്ല, മറിച്ച് ഒരു മലയാളിയായാണ് തിരിച്ചു പോകുന്നത്. വളരെ ഭംഗിയായി മലയാളം പറയുന്നു എന്നുള്ളതൊക്കെ എന്നെ അത്ഭുതപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങളാണ്. ദീദിയുടെ ഐറ്റംസ് ഹിന്ദിയും ഇംഗ്ലീഷും ആയിരുന്നു. അപ്പോ ഇതുപോലെ കൂടെ നിന്ന് എല്ലാം പറഞ്ഞു പഠിപ്പിച്ച് തന്ന് നമ്മളെ അത്രയും കോൺഫിഡൻസോട് കൂടി സ്റ്റേജിൽ കയറ്റുമ്പോ, അവിടെ നമ്മുടെ പേരൻസ് പണ്ട് സ്കൂളിൽ നമ്മളെ ഓരോന്നിനെ കൊണ്ടുപോയി മത്സരത്തിനൊക്കെ വിട്ടിട്ട് ആകാംക്ഷയോടെ ഇരിക്കുന്ന പോലെയാണ് നമ്മുടെ സീനിയേഴ്സ് ഇരിക്കുന്നത്. നമ്മളെക്കാളും ടെൻഷൻ അവർക്കാണ് റിസൾട്ട് വരുമ്പോ. എന്റെ റിസൾട്ട് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ആദ്യം എലക്യൂഷൻ ആയിരുന്നു, എലക്യൂഷൻ മലയാളത്തിന്റെ റിസൾട്ട് വന്നു, 3rd പ്രൈസ് ആണെന്ന് പറഞ്ഞു. എനിക്ക് മുന്നേ സന്തോഷിക്കുന്ന, കൂകി വിളിക്കുന്ന, ആഘോഷിക്കുന്ന സീനിയേഴ്സിനെയും എന്റെ സഹപാഠികളെയും ഞാൻ അന്ന് കണ്ടു. അതിനുശേഷം അടുത്ത ഐറ്റത്തിന്റെ റിസൾട്ട് വരുവാണ്, മോക്ക് ദ പ്രസിനും പ്രൈസ് ഉണ്ടെന്ന് പറയുന്നു. എനിക്ക് അന്ന് ഗ്രേഡ് കുറഞ്ഞു പോയി. മോക്ക് ദ പ്രസിന് 2nd പ്രൈസ് ആണ്, B ഗ്രേഡ് ആണ്. അപ്പൊ ഞാൻ സന്തോഷിക്കുമ്പോ അപ്പുറത്ത് നിൽക്കുന്ന എന്റെ സീനിയേഴ്സ് ഒക്കെ പറയണെങ്കിൽ, ഇല്ല B ഗ്രേഡ് അല്ല, നമുക്കത് ചോദിക്കണം എന്ന് പറഞ്ഞ് എനിക്ക് മുന്നേ അവർ പോയി ചോദിക്കുന്നു. A ഗ്രേഡിന് വേണ്ടിയിട്ട് അടുത്ത ഇന്റർ സോണിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ക്വാളിഫിക്കേഷന് വേണ്ടിയിട്ട് അപ്പീൽ കൊടുക്കുന്നു, അവർ ഓടി നടക്കുന്നു. ഇതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കോളേജിൽ വരുമ്പോ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളാണ്. അതിനുശേഷം രാത്രിയാണ് എക്സ്റ്റംബറിന്റെ മത്സരം നടക്കുന്നത്. അന്ന് രാത്രിയോളം അവരെല്ലാവരും അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളത് മറക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. എക്സ്റ്റംബറിന്റെ പ്രൈസ് അനൗൺസ് ചെയ്യുമ്പോ എല്ലാവരും കൂടെ വന്ന് എന്നെ കെട്ടിപ്പിടിക്കുന്നതും എന്റെ സീനിയർ ആയിട്ടുള്ള നികിത ചേച്ചിയുടെ കണ്ണിന്ന് കണ്ണുനീര് വരുന്നതും ഒക്കെ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. അങ്ങനെ ഇപ്പൊ പേരെടുത്ത് പറഞ്ഞാൽ തീരാത്ത അത്ര മനുഷ്യന്മാര് നമുക്ക് കിട്ടിയിട്ടുള്ള ഒരിടം കൂടിയായിരുന്നു എന്റെ കോളേജ്. അതുപോലെ അധ്യാപകരുടെ കാര്യം പറയുകയാണെങ്കിലും, ഓരോ പ്രാവശ്യവും പഠിത്തത്തിനോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിലും അവർ നമ്മളെ സപ്പോർട്ട് ചെയ്തിരുന്നു. എനിക്ക് എലക്യൂഷന്റെ ടോപ്പിക്സ് വരുമ്പോ ഞാൻ വിളിച്ചു ചോദിക്കുന്ന ഒരാളാണ് ഡോക്ടർ മധു സർ. മധു സർ എഴുത്തും സാഹിത്യവുമായിട്ടൊക്കെ ഏറ്റവും അടുത്ത് നിൽക്കുന്നത് കൊണ്ട് തന്നെ സാറിന്റെ സഹായം ഒരുപാട് കിട്ടിയിട്ടുണ്ട്. പഠനത്തിൽ മാത്രമല്ല, മറിച്ച് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ കൂടെ അവരുടെ ഭാഗത്ത് നിന്നുള്ള സപ്പോർട്ട് വളരെയധികം നമുക്ക് ഇങ്ങനെ ചെറിഷ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. മധു സാർ ആയിക്കോട്ടെ, റിൻസാന മാം ആയിക്കോട്ടെ, ഞങ്ങളുടെ മുൻപത്തെ പ്രിൻസിപ്പൽ ഇന്ദുകല മാം ആയാലും ഇപ്പോഴത്തെ പ്രിൻസിപ്പൽ അജിതകുമാരി മാം ആണെങ്കിലും എല്ലാ കാര്യത്തിനും നമ്മുടെ ഒപ്പം ഉണ്ടായിരുന്നു എന്നുള്ളതൊക്കെ ഒരു വലിയ കാര്യമാണ്. അതുപോലെ ഫസ്റ്റ് ഇയറിൽ എനിക്ക് എടുത്തു പറയേണ്ട മറ്റൊരു ഓർമ്മ എന്ന് പറയുന്നത് സ്പോർട്സിന്, ആർട്സിന് മാത്രമല്ല സ്പോർട്സിനും കോളേജിൽ എല്ലാവരും വളരെ ആക്റ്റീവായിട്ട് നിന്നിട്ടുണ്ട്. നമ്മുടെ കോളേജിൽ എല്ലാ വർഷവും സുധീഷ് മെമ്മോറിയൽ വോളിബോൾ നമ്മൾ യൂണിറ്റ് തലത്തിൽ നടത്തുന്ന ഒരു വലിയ പരിപാടിയാണ്. കേരളത്തിലെ എല്ലാ ആയുർവേദ കോളേജിലെയും കുട്ടികൾ അവിടെ വന്ന് മത്സരത്തിൽ പങ്കെടുക്കാറുണ്ട്. അത്രയും വലിയൊരു പരിപാടി ഹോസ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് ചെറിയൊരു കാര്യമല്ല. കോളേജിലുള്ള ഓരോ കുട്ടികളും ഇറങ്ങി പിരിവെടുക്കാനായിക്കോട്ടെ, തോരണങ്ങൾ തൂക്കാനായിക്കോട്ടെ, എന്ത് കാര്യത്തിനാണെങ്കിലും, അതുപോലെ കുറച്ച് പേര് നമുക്ക് ടീമുണ്ട്, അവർ പ്രാക്ടീസിന് പോകുന്നുണ്ട്, അവർ അവിടെ പ്രാക്ടീസിന് പോകുന്നു, ഇവിടെ പിന്നാമ്പുറത്ത് മറ്റു പണികൾ നടക്കുന്നു. ഇതെല്ലാം ഒരു കോർഡിനേഷനോട് കൂടി, ഒരു ഗ്രൂപ്പ് വർക്കോട് കൂടി, ഒരു ടീം വർക്കായിട്ട് മുന്നോട്ട് പോകുന്നതൊക്കെ പഠിച്ചതും കണ്ടതും എക്സ്പീരിയൻസ് ചെയ്തതും എല്ലാം ഈ കോളേജിൽ നിന്ന് തന്നെയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ ലൈഫിൽ ഏറ്റവും വലിയ ഒരു വഴിത്തിരിവായിട്ട് ഞാൻ കരുതുന്നത് ഈ കോളേജിലേക്ക് വന്നതാണ്. അന്ന് ഇങ്ങനെ ഒരു സ്ഥലത്തോട്ട് വന്നല്ലോ എന്ന്

അങ്ങനെ ഇരിക്കുമ്പോഴാണ് 21 ബാച്ചിന്റെ റിസൾട്ട് വന്നത്. സീനിയേഴ്സ് എല്ലാം ഡോക്ടേഴ്സ് ആയി എന്നുള്ള സന്തോഷം. ഇനി 2 ദിവസം കഴിഞ്ഞു കഴിഞ്ഞാൽ 20 ബാച്ചിന്റെ ഗ്രാജുവേഷൻ കാണണം, അവര് സർട്ടിഫിക്കറ്റ് വാങ്ങിക്കുന്ന കാണണം. അങ്ങനെ ഓരോ മൊമെന്റ്സും ഇങ്ങനെ ചെറിഷ് ചെയ്ത് മുന്നോട്ട് പോവാണ്. ഇതിനിടയിലുള്ള ഇണക്കങ്ങളും പിണക്കങ്ങളും ഒക്കെ ഇങ്ങനെ നെഞ്ചോട് ചേർത്ത് വെച്ച് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ഒട്ടും എളുപ്പമുള്ള ഒരു കാര്യമൊന്നുമല്ല. നമുക്ക് വളരെ ലോ ആയിട്ടുള്ള പോയിന്റുകൾ എത്തും, തളർന്നു പോകുന്ന തകർന്നു പോകുന്ന സാഹചര്യങ്ങളൊക്കെ വരും. വേണ്ടായിരുന്നു, തോറ്റു പോവുകയാണോ, പിൻവാങ്ങണം എന്നൊക്കെ തോന്നുന്ന ഒരു സാഹചര്യം എത്തും. പക്ഷെ അപ്പോഴൊക്കെ ഈ പറഞ്ഞ മരുന്ന് മനുഷ്യർ ചേർത്ത് പിടിച്ചുകൊണ്ട് ഇല്ല, ഇനിയും മുന്നോട്ട് പോകാൻ സാധിക്കും എന്നുള്ള കോൺഫിഡൻസ് തരാൻ ഈ മരുന്ന് മനുഷ്യരൊക്കെ ഉള്ളത് കൊണ്ട് മുന്നോട്ട് പോവുക തന്നെയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് എന്റെ ഇതുവരെയുള്ള കലാലയ ജീവിതത്തിന്റെ മൊത്തത്തിലുള്ള ഒരു പിക്ചർ. എനിക്ക് പാട്ടുകളുമായിട്ടുള്ള ഒരു കണക്ഷൻ എന്ന് പറയുന്നത്, എന്റെ അമ്മ നന്നായി പാട്ട് കേൾക്കുന്ന ഒരാളാണ്. ചെറുപ്പത്തില് പാട്ട് കേട്ടാണ് ഞായറാഴ്ച ദിവസങ്ങളിൽ ഞാൻ എഴുന്നേൽക്കാറ്. അമ്മയ്ക്ക് മമ്മൂട്ടിയൊക്കെ വളരെ ഇഷ്ടമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു പാട്ടാണ് എന്തിനു വേറൊരു സൂര്യോദയം. എനിക്ക് എന്ത് വിഷമം ഉണ്ടെങ്കിലും എന്ത് ഇമോഷൻ ആണെങ്കിലും എനിക്ക് ആ പാട്ട് കേട്ടാൽ സന്തോഷം കിട്ടും.

എൻ്റെ പേര് അശ്വതി ജയൻ നായർ. ഞാൻ തിരുവനന്തപുരം സ്വദേശിനിയാണ്. ആചാര്യ കോളേജ് ഓഫ് ടീച്ചർ എഡ്യൂക്കേഷനിൽ ഹിന്ദി ബി എഡ് ചെയ്യാൻ സാധിച്ചതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. ആദ്യ ദിനത്തിനെ പറ്റി പറയുകയാണെങ്കിൽ എല്ലാം പുതിയൊരു അനുഭവങ്ങളായിരുന്നു. കുട്ടികളായാലും അധ്യാപകരായാലും എല്ലാം ജീവിതത്തിലെ ഒരു പുതിയ അനുഭവമായിരുന്നു. ഞാൻ വിവാഹശേഷം ആണ് ബി എഡ് പഠിക്കാനായിട്ട് വന്നത്. അതുകൊണ്ട് തന്നെ മനസ്സിൽ ചെറിയൊരു പേടിയും മറ്റ് ടെൻഷനുകളും ഒക്കെ ഉണ്ടായിരുന്നു. ഇവിടെ വന്നപ്പോൾ അതെല്ലാം മാറി. അധ്യാപകരുടെ സപ്പോർട്ടായാലും വിദ്യാർത്ഥികളുടെ സപ്പോർട്ടായാലും നോൺ ടീച്ചിങ് സ്റ്റാഫ്സിൻ്റെ സപ്പോർട്ടായാലും എല്ലാം നമ്മുടെ ആ ഭയത്തിൽ നിന്നെല്ലാം മാറ്റി ഹിന്ദി പ്രചാര സഭയുടെ കീഴിലുള്ള വിവിധ തരം പരിപാടികളിൽ പങ്കെടുക്കാൻ സാധിച്ചത് എനിക്ക് വളരെയധികം സന്തോഷമായി കണക്കാക്കുന്നു. സ്വാതന്ത്ര്യ ദിനത്തിൻ്റെ പ്രോഗ്രാമായാലും ടീച്ചേഴ്സ് ഡേയുടെ പ്രോഗ്രാമിനായാലും ഇതെല്ലാം എനിക്ക് പങ്കെടുക്കാൻ സാധിച്ചു. ഇതെല്ലാം ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷമായിരുന്നു ബി എഡ് ചെയ്യാൻ വന്നത്. അതുകൊണ്ട് തന്നെ വളരെയധികം മനസ്സിൽ സന്തോഷം തന്ന ദിനങ്ങളായിരുന്നു ഇതെല്ലാം. കലാലയ ജീവിതത്തിലെ നമ്മുടെ ഈ സ്വാതന്ത്ര്യ ദിനം അല്ലെങ്കിൽ ടീച്ചേഴ്സ് ഡേ ഇങ്ങനെയുള്ള പ്രോഗ്രാംസ് ഒക്കെ വരുമ്പോഴത്തേക്ക് അതിലൊക്കെ പങ്കെടുക്കാൻ സാധിച്ചതിലും പിന്നെ അതിലൊക്കെ നന്നായിട്ട് തന്നെ വർക്ക് ചെയ്യാൻ സാധിച്ചതിലും വളരെയധികം സന്തോഷമായി കണക്കാക്കുന്നു. പെൺകുട്ടി എന്ന നിലയിൽ വിവാഹശേഷം പഠിക്കാനായിട്ട് വന്നപ്പോൾ ഇതെല്ലാം വളരെ ടെൻഷനുള്ള ഒരു കാര്യമായിരുന്നു. പക്ഷേ ഇവിടെ വന്ന് ഇവിടുത്തെ അന്തരീക്ഷം അതെല്ലാം മാറ്റിയെടുത്തു. നന്നായിട്ട് തന്നെ പരിപാടികളിലെല്ലാം ഭാഗമാവാൻ കഴിഞ്ഞതിൽ സന്തോഷം കാണുന്നു. ഈ അവസരത്തിൽ രവീന്ദ്രമാഷിൻ്റെ തേനും വയമ്പും എന്ന ഗാനം കേൾക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. തേന്

0: കെ കെ ചേട്ടന്റെ ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് വന്നേ പിന്നെ പണിക്കൂലിയെ കുറിച്ചുള്ള കൺസേൺ അങ്ങ് മാറി.
1: ആ പറഞ്ഞത് 100% കറക്റ്റ്.
2: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്
3: ആന്റിക് ചേട്ടനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
2: ഡയമണ്ട്, പ്രീഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം.
3: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കളിയിക്കവിളായി, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.
4: MRT Home Needs ബ്രാസ് മേള.
5: കുക്ക്വെയർസ്, പൂജ ആർട്ടിക്കൽസ്, ഹോം ഡെക്കോർസ് മാർക്കറ്റിലെ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ മികച്ച ഡിസ്കൗണ്ടുകളോടെ 5,000 രൂപയ്ക്ക് മുകളിലുള്ള എല്ലാ പർച്ചേസുകൾക്കും അട്രാക്റ്റീവ് ക്യാഷ് ഡിസ്കൗണ്ട്സ്.
6: ഈ ഓഫർ സെപ്റ്റംബർ 28 മുതൽ ഒക്ടോബർ 20 വരെ. കണ്ടീഷൻ സപ്ലൈ. MRT Home Needs, മെയിൻ റോഡ്, ചാല.
0: സാനിറ്ററി വെയർ സെലക്ഷൻ പൊളിച്ചു.
7: അതിന്റെ ക്രെഡിറ്റ് അനന്തപുരി സാനിറ്റേഷൻസിലെ കളക്ഷനാ.
2: 25 വർഷത്തെ സേവന പാരമ്പര്യം. വാട്ടർ ടാങ്ക്, പൈപ്പ് തുടങ്ങി വീടിന് ആവശ്യമായ എല്ലാ സാനിറ്ററി വെയർ പ്രോഡക്ടുകളുടെയും വിപുലമായ ചോയ്സ്. അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
8: ആരണ്യകം ആയുരാരോഗ്യം, നാളെ രാവിലെ 7:15 പ്രായോജകർ ആരണ്യകം. ആരോഗ്യ ഭക്ഷ്യ വസ്തുക്കൾക്ക് ഒരിടം, കോവിൽ നട, മണ്ണന്തല.
9: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി, എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 2:30.
10: ക്യാമ്പസ് കളേഴ്സ്.
11: നമസ്കാരം, ഞാൻ അഡ്വക്കേറ്റ് രേഷ്മ ഗോവൻ. തിരുവനന്തപുരം ആണ് എന്റെ സ്വദേശം. ഇപ്പോൾ എറണാകുളത്താണ് അഡ്വക്കേറ്റ് ആയിട്ട് ഹൈക്കോടതിയിൽ പ്രാക്ടീസ് ചെയ്യുന്നു. കലാലയ ജീവിതത്തെ കുറിച്ച് ആലോചിക്കുമ്പോൾ തീർച്ചയായും ഒരുപാട് അനുഭവങ്ങളും പാഠങ്ങളും സൗഹൃദങ്ങളും എന്റെ കലാലയ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഞാൻ ഡിഗ്രിക്ക് BA സാൻസ്ക്രിറ്റ് ആയിരുന്നു എടുത്തിരുന്നത്. ഗവൺമെന്റ് സാൻസ്ക്രിറ്റ് കോളേജിലാണ് പഠിച്ചത്. ഡിഗ്രി കഴിഞ്ഞതിന് ശേഷം കേരള ലോ അക്കാദമിയിലാണ് ജോയിൻ ചെയ്തത്. അവിടെ ജോയിൻ ചെയ്തപ്പോഴുണ്ട് നമ്മുടെ ക്ലാസ്സിൽ തന്നെ ഏതാണ്ട് 170 ആൾക്കാരുണ്ട് നമുക്കിപ്പം പഠിക്കാനായിട്ട്. അപ്പോ ഇത്രയും പേരെ കണ്ടിട്ട് ഞാൻ അന്ന് എന്റെ ദൈവമേ എന്നൊക്കെയാ വിചാരിച്ചത്. അപ്പോ പല മേഖലകളിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരും അതുപോലെ നമ്മുടെ അതേ ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാരും ഒക്കെ ആയിരുന്നു ക്ലാസ്സിൽ ഉണ്ടായിരുന്നത്. ആ ക്യാമ്പസിൽ ശരിക്കും പറഞ്ഞാൽ അങ്ങനെ വലിയൊരു രസകരമായിട്ടുള്ള അനുഭവങ്ങൾ അവിടെ നിന്ന് ഉണ്ടായിട്ടില്ല. രാവിലെ ക്ലാസ്സിൽ പോവുക, പഠിക്കുക, തിരിച്ചു വരിക അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പൊ പഠിത്തത്തിൽ കുറച്ചുകൂടെ ഒന്ന് ശ്രദ്ധ കൊടുക്കുകയും

പിന്നീട് പാസ് ഔട്ട് ആയെങ്കിലും ഇന്നും അവരുമൊക്കെ ആയിട്ട് നല്ല ഒരു സൗഹൃദം കീപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോ നമ്മൾ ഈ NSS-ല് ഞാൻ ഉണ്ടായിരുന്ന സമയത്ത് തന്നെ നമുക്കൊരു ഗ്രൂപ്പൊക്കെ ആ സമയത്ത് തന്നെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഇന്നും ചില സമയങ്ങളിൽ ഞങ്ങൾ ഗെറ്റ് ടുഗദർ വയ്ക്കാറുണ്ട്, ഒരുമിച്ച് കൂടാറുണ്ട്. നമ്മുടെ പ്രവർത്തനങ്ങൾ അതുവഴി ചില ആൾക്കാർക്ക് ചിലപ്പോ ചില സഹായങ്ങൾ വേണ്ടിയിട്ടുണ്ടെങ്കിൽ ഈ ഗ്രൂപ്പ് വഴി നമ്മൾ അത് എത്തിക്കാനും ഒക്കെ ശ്രദ്ധിക്കുന്നുണ്ട്, ശ്രമിക്കുന്നുണ്ട്. NSS-ൽ ചേർന്നത് ഒരു വലിയൊരു അനുഭവമായിരുന്നു. നാഷണൽ ക്യാമ്പിൽ പോയ സമയത്ത് പല സ്റ്റേറ്റുകളിലെയും പല കോളേജുകളിലെയും കുട്ടികളുമായിട്ട് ഇന്ററാക്ട് ചെയ്യാനും അതിലൊരു ഗ്രൂപ്പിൽ അംഗമാകാനും ഇന്നും ആ ഗ്രൂപ്പ് സജീവമായിട്ട് നിർത്തുന്നുണ്ട് എല്ലാവരും. അതിൽ തന്നെ പല പ്രവർത്തനങ്ങളും നടക്കുന്നുണ്ട്. ഇതിലൊക്കെ ഭാഗമാകാൻ എന്റെ കലാലയ ജീവിതം സാധിച്ചിട്ടുണ്ട്. ഇത്രയും വർഷങ്ങൾക്ക് ശേഷം അതൊക്കെ ആലോചിക്കുമ്പോൾ ഒരു സ്വീറ്റ് മെമ്മറീസ് ആണ് എല്ലാ തരത്തിലും. വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ് നമ്മുടെ ക്യാൻറ്റീൻ ചർച്ചകളും ഒക്കെ. ഞാൻ ആക്ച്വലി നമ്മുടെ ക്യാൻറ്റീനിലോട്ട് പോകുന്നത് ചിലപ്പോൾ എന്തെങ്കിലും ഒരു ചായ കുടിക്കാനോ എന്തെങ്കിലും ആയിരിക്കാം, പക്ഷെ എന്നിരുന്നാലും ഉച്ച സമയമാകുമ്പോഴത്തേക്കും പുറത്തു പോയി ഒരു ബിരിയാണി കഴിക്കാം എന്നുള്ളൊരു പതിവുണ്ടായിരുന്നു അന്ന്. അപ്പൊ ഞാൻ പോകുന്നത് കാണുമ്പോൾ തന്നെ പുറകെ വേറെ കുറച്ച് ആൾക്കാരും ഒക്കെ ഉണ്ടാവും കൂട്ടുകാര്. അപ്പൊ ഞങ്ങള് പുറത്തു പോയിട്ട് കഴിച്ചിട്ട് വന്നിട്ട് ക്യാൻറ്റീനിൽ പോയിട്ട് ചുമ്മാ എന്തെങ്കിലുമൊക്കെ കുറച്ച് വർത്തമാനങ്ങൾ പറഞ്ഞിരിക്കുക അങ്ങനെയൊക്കെ ആയിരുന്നു. ക്യാൻറ്റീനിലോട്ടൊക്കെ പോകുന്നുണ്ടെങ്കിലും അവിടുത്തെ വർത്തമാനത്തിൽ മുഴുകാനായിരുന്നു ഏറ്റവും കൂടുതലുള്ള താല്പര്യം എന്ന് പറയുന്നത്. മറ്റെല്ലാവരും പോവാറുണ്ട്. അപ്പൊ ഞാൻ എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടിയിട്ടായിരുന്നു പോകുന്നത്. ഞാൻ അവിടെ ചെയർപേഴ്സൺ ആയിട്ട് ഇരുന്ന സമയത്ത് തന്നെ അറിയാണ്ട് എന്റെ തലയിൽ വന്നൊരു പട്ടമാണത്. അപ്പോ എന്തോ വലിയൊരു സംഭവമായി എന്നുള്ള ഒരു തോന്നലൊക്കെ ആയിരുന്നു. അപ്പൊ കുട്ടികളെ നിങ്ങൾ എന്തിനാ അങ്ങോട്ട് പോയെ, നിങ്ങളെന്തിനാ ഇങ്ങോട്ട് പോയെ, അതെന്തിനാ ചെയ്ത്, അങ്ങനെയൊക്കെയുള്ള മൊത്തത്തിൽ കൺട്രോൾ ചെയ്യാൻ പോകുന്നൊരു രീതിയൊക്കെ ആയിരുന്നു. അപ്പൊ ആ സമയത്ത് ഇതുപോലെ കുട്ടികളെ ക്ലാസ്സിൽ കയറാണ്ട് ക്യാൻറ്റീനിൽ പോവാ, അല്ലെങ്കിൽ പുറത്തു പോവാ, ക്ലാസ് സമയത്താണ് പോകുന്നത്. എന്നാൽ ഈ പറയുന്ന ഞാൻ ക്ലാസ്സിൽ കയറുന്നില്ല, അത് വേറൊരു കാര്യം. പക്ഷെ ഈ പിള്ളേരെ പുറകെ നടന്ന് ഇങ്ങനെയൊക്കെ കുറെ കൺട്രോൾ ചെയ്യാനായിട്ടും ഒരുപാട് ശ്രദ്ധിച്ചിട്ടുണ്ട്. പിന്നെ ആ സമയത്തെ ഒരു ലൈഫ് ടൈം, അതായത് ആ സമയം എന്ന് പറയുന്നത് നമ്മൾ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ഏതാണ്ട് വൈകുന്നേരം വരെയും, ചിലപ്പോൾ കോളേജിൽ എന്തെങ്കിലുമൊക്കെ പരിപാടി ഉണ്ടെങ്കിലും 7 മണി വരെയും ക്യാമ്പസുകളിൽ തന്നെ ആയിരിക്കും. അപ്പോൾ അതിന്റെ ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക, ആർട്സ് ഫെസ്റ്റിവല് രൂപീകരിക്കുക, പിന്നെ സ്പോർട്സ്, അങ്ങനെ കുറേ സംഭവങ്ങൾ ചെയ്യാനായിട്ടും ഒക്കെ അതിന്റെ പുറകെ ആയിരുന്നു അന്നൊക്കെ. അപ്പോ ഇതിന്റെ പുറകെയൊക്കെ പോയിട്ടാണ് ഈ പഠിത്തം കുറച്ചൊന്നും മാറ്റി നിർത്തേണ്ടി വന്നത്. പിന്നെ ഒരു അനുഭവം എന്ന് പറയുന്നത് നമുക്കൊരു സ്വീറ്റ് മെമ്മറീസ് ആയിട്ട് എപ്പോഴും നമ്മുടെ മനസ്സിൽ വരുന്ന കാര്യമാണ് നമ്മുടെ ക്യാമ്പസില് പഠിത്തത്തിന്റെ ഇടയിലാണെങ്കിലും അല്ലെങ്കിലും വരുന്ന മഴയെ കുറിച്ചുള്ള ഓർമ്മകള്. നമുക്ക് ആ സമയത്ത് ഞങ്ങൾ കുറച്ച് ടീമുണ്ട്. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ ആ ഒരു ആൽമരച്ചോട്ടിൽ വട്ടത്തിനിങ്ങനെ ഇരിക്കും. അപ്പൊ ഇവർക്ക് എപ്പോഴും ഉള്ള ഒരു പരാതി എന്നെ കിട്ടാറില്ല. ഞാൻ എന്തെങ്കിലുമൊക്കെ ആക്ടിവിറ്റീസ് ആയിട്ട് ഇങ്ങനെ നടക്കും. അപ്പൊ ഇങ്ങനെ മഴ വരുന്ന സമയത്ത് ഇവർ നനയാൻ വേണ്ടിയിട്ടൊക്കെ മരത്തിന്റെ കീഴെ പോയി നിൽക്കുക, ഇങ്ങനെ ചുറ്റും കൂടി നിൽക്കുക, എന്നിട്ട് അവിടെ ഇരുന്ന് പാട്ട് പാടുക, ഇങ്ങനെയുള്ള കലാപരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എപ്പോഴും ഞാൻ എന്തെങ്കിലുമൊക്കെ കാര്യത്തിന് ഇങ്ങനെ ഓടി നടക്കുന്നുണ്ട്. എപ്പോഴും ഇവരുടെ വഴക്ക് ഞാൻ മേടിക്കാറുണ്ടായിരുന്നു കൂട്ടുകാരുടെയൊക്കെ. അതുപോലെ തന്നെ ഞാൻ ഡിഗ്രിക്ക് സംസ്കൃത കോളേജിൽ ജോയിൻ ചെയ്യുന്ന സമയത്ത് കോളേജ് എന്ന് പറയുമ്പോൾ മനസ്സിലാദ്യം നേരത്തെ കേട്ടിട്ടുള്ള കുറേയധികം പിക്ചർ ഇങ്ങനെ മനസ്സിൽ വരും. അയ്യോ ചെല്ലുമ്പോ ഇനി റാഗ് ചെയ്യോ, എന്താണ് സീനിയേഴ്സ് പെരുമാറാൻ പോകുന്നത്, അങ്ങനെയൊക്കെ ഉള്ളതായിരുന്നു മനസ്സിലുണ്ടായിരുന്നത്. അപ്പൊ നമ്മുടെ വെൽക്കം ഫംഗ്ഷൻ ഉണ്ട്, അന്ന് ചെയർമാനായിട്ടൊക്കെ ഇരിക്കുന്ന ആൾക്കാര് സീനിയറായിട്ടൊക്കെ ഇങ്ങനെ വരുന്ന നമ്മളോട് സംസാരിക്കുന്നു സ്നേഹത്തോടെ എന്നല്ല, അതെ നീ അത് ചെയ്യണം, നീ ഇങ്ങനെ ചെയ്യണം, അങ്ങനെയൊക്കെയുള്ള ഒരു കമാൻഡിങ് രീതിയാണ്. അപ്പൊ ഞാൻ ചിന്തിക്കുന്നത് ഇവരെന്തിനും ഇങ്ങനെയൊക്കെ ഈ രീതിയിൽ സംസാരിക്കുന്നത്, അപ്പൊ നമുക്ക് സ്കൂളിൽ നിന്ന് വരുന്നതാണല്ലോ, അപ്പൊ സ്കൂളിൽ ഇങ്ങനെയൊന്നും ആരും സംസാരിക്കത്തില്ല, ഇവരെന്താ ഇങ്ങനെ. പക്ഷെ അവര് ആ സമയത്ത് തുടക്കത്തിൽ മാത്രമേ ആ ജാടയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. ഈ സീനിയേഴ്സിന്റെ ഏരിയ എപ്പോഴും ഞാനായിരുന്നു. മിക്കവാറും അത് എന്റെ ആക്ടിവിറ്റീസും ഉണ്ടായിരിക്കാം. അല്ല, ഞാൻ ആ സമയത്ത് ഒരുപാട് ഡാൻസ് പ്രോഗ്രാംസും കാര്യങ്ങളും ഒക്കെ പോകുന്നതുകൊണ്ട് ചിലപ്പോഴൊന്നും ചെല്ലാതിരിക്കുന്ന ഇതുണ്ടായിരുന്നു. അപ്പൊ ഇവരെന്നെ പിടിച്ചിട്ട് നീ എന്താ ഇന്നലെ വരാത്ത, എന്താ ആബ്സെന്റ് ആയ, അപ്പൊ അങ്ങനെ കുറെ ഫസ്റ്റ് ഇയർ സമയത്തുള്ള കാര്യങ്ങളാണ്. അപ്പൊ അത് കഴിഞ്ഞപ്പോ നമ്മുടെ വെൽക്കം വരുന്നു. വെൽക്കം വന്നപ്പോ എല്ലാവരും പറഞ്ഞു അവരെന്തെങ്കിലും ഒക്കെ ആക്ടിവിറ്റി തരും, അത് ചെയ്യണം. അപ്പോ എന്നെ കൊണ്ട് പാവയ്ക്ക തീറ്റിക്കുക, പിന്നെ ചിലപ്പോ മുളക് കടിക്കാൻ പറയുന്നു, ഇത് കഴിച്ചു കഴിഞ്ഞാൽ നിനക്കൊരു മുട്ടായി തരും, ഇതൊക്കെയാണ് അന്ന് പറയുന്നത്. അന്ന് നമുക്ക് ഭയങ്കര ഇതായിരുന്നു, അയ്യോ ഇവരെന്താ ചെയ്യാൻ പോകുന്നത്, ഇവര് എന്തിനും ഇങ്ങനെയൊക്കെ പെരുമാറണം, അങ്ങനെയൊക്കെ ചിന്തിച്ചു. പക്ഷെ ഇന്നിപ്പോ അതൊക്കെ ആലോചിക്കുമ്പോൾ വളരെ രസകരമായിട്ടുള്ള കാര്യങ്ങളാണ്, സ്വീറ്റ് മെമ്മറീസ് ആണ്. പിന്നീട് ഈ സീനിയേഴ്സൊക്കെ നല്ല സുഹൃത്തുക്കളായിട്ട് മാറി, അങ്ങനെയുള്ള കുറെ അനുഭവങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ സംസ്കൃത കോളേജില് കുറെ മരങ്ങളുണ്ട്, പക്ഷെ സ്ഥിരം 2-3 മരങ്ങളുണ്ട്.

നമുക്ക് ഇരിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഗേൾസിന് ഒരു മരമുണ്ട്, ബോയ്സിന് വേറൊരു മരം. അപ്പൊ അവിടെയാണ് സ്ഥിരം ആൾക്കാരൊക്കെ ഇങ്ങനെ ഇരിക്കുന്നത്. നമ്മള് ഇറങ്ങി വരുമ്പോഴേ ഈ സീനിയേഴ്സ് ഒക്കെ അവിടെ ഇങ്ങനെ ചുറ്റും കൂടിയിരിക്കും, ഓരോ കമന്റ്സ് പറയാ, തിരിഞ്ഞു നോക്കാൻ വേണ്ടിട്ട് പലതും പറയുക. അപ്പൊ അത് അങ്ങനെയൊക്കെ കുറേ അനുഭവങ്ങൾ ക്യാമ്പസിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട്. വളരെ സ്ട്രെങ്ത് കുറഞ്ഞ ഒരു കോളേജ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും എല്ലാവരെയും അറിയാം. ടീച്ചേഴ്സ് ആണെങ്കിലും അവിടുത്തെ സ്റ്റാഫ് ആണെങ്കിലും കുട്ടികളാണെങ്കിലും ജൂനിയേഴ്സ് ആണെങ്കിലും എല്ലാവർക്കും എല്ലാവരെയും നന്നായിട്ട് അറിയാമായിരുന്നു സർച്ച് കോളേജിൽ പഠിച്ച സമയത്ത്. ഇനിയും അങ്ങോട്ട് ചെല്ലണം, എല്ലാവരെയും കാണണം എന്നൊക്കെ വളരെ ആഗ്രഹമുണ്ട്. പിന്നെ എനിക്ക് ഓർമ്മ വരുന്ന ഒരു സംഗതി എന്ന് പറഞ്ഞാല്, കോളേജിന്റെ ഒരു ഇനോഗ്രേഷന് അന്ന് ഞാൻ ആ പ്രോഗ്രാം നടത്തിക്കുന്ന ഒരു സമയത്ത് നമുക്ക് ഇനോഗ്രേഷനായിട്ട് വരുന്നത് നമ്മുടെ ലാലേട്ടനായിരുന്നു. അപ്പോ എല്ലാവരും ലാലേട്ടനെ ഇങ്ങനെ കാണാൻ വേണ്ടിട്ട് നിൽക്കുന്നു. ഞാൻ ആ പ്രോഗ്രാമിന് പ്രസംഗിക്കാനും ഒക്കെ ഉണ്ട്. പക്ഷെ ലാലേട്ടനെ പെട്ടെന്ന് കണ്ടപ്പോ സത്യം പറഞ്ഞാൽ എല്ലാം ഇങ്ങനെ പ്ലാൻ ചെയ്ത് രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ്, ലാലേട്ടനെ കാണുമ്പോൾ ഒരു നമസ്കാരം പറയണം, ഒന്ന് ഫോട്ടോ എടുക്കണം, കൂടെ നിന്ന് എന്തെങ്കിലുമൊക്കെ ഒന്ന് സംസാരിക്കണം എന്നൊക്കെ ഉള്ള ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഭയങ്കര ഒരു ഫാൻഗേളാണ് ഞാൻ. പക്ഷെ എന്താ സംഭവിച്ചതെന്ന് പറഞ്ഞാൽ, ലാലേട്ടൻ വളരെ തിരക്ക് പിടിച്ച് വന്നിട്ട് പോയൊരു സമയമായിരുന്നു. അപ്പൊ എല്ലാവരും കൂടി നിൽക്കുന്നുണ്ട്. ഞാൻ ഈ ഒരുക്കത്തിന്റെ ഇടയിൽ ഇപ്പൊ സ്റ്റേജ് അറേഞ്ച്മെന്റ്സ്, അതുപോലെ സീറ്റിങ് പിന്നെ കുട്ടികളെ അറേഞ്ച് ചെയ്യണം അങ്ങനത്തെ കുറെ കാര്യങ്ങളിൽ പെട്ടപ്പോ എന്റെ പ്രസംഗം കഴിഞ്ഞിട്ട് പിന്നീട് ലാലേട്ടനെ കൂടി നിന്നൊന്ന് ഫോട്ടോ എടുക്കാം, പോയി സംസാരിക്കാം എന്നൊക്കെ മനസ്സിൽ വിചാരിച്ചിരിക്കുകയാണ്. എന്താ സംഭവിച്ചതെന്ന് പറഞ്ഞാല്, പ്രോഗ്രാം എല്ലാം കഴിഞ്ഞ് ലാലേട്ടൻ സ്റ്റെപ്പ് ഇറങ്ങി വരുന്ന സമയത്ത് ഞാനവിടെ സൈഡിൽ നിൽപ്പുണ്ട്. ലാലേട്ടൻ അടുത്ത് വന്നപ്പോ ഒന്നും പറയാൻ പറ്റാത്ത തരത്തില് ഞാനൊന്ന് സ്റ്റക്കായിപ്പോയി. ലാലേട്ടൻ അവിടുന്ന് ഇറങ്ങി വരുന്നു, ഞാൻ പോയി സംസാരിക്കുന്നു, ഇതെല്ലാം രാവിലെ എണീറ്റിടും പോലെ ഞാൻ ഇങ്ങനെ പ്ലാൻ ചെയ്ത് വെക്കുകയാണ്, ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്യണം. പക്ഷെ ആ മൊമെന്റിൽ ലാലേട്ടൻ അടുത്ത് വന്നപ്പോ ചക്കായി പോയി. അയ്യോ എന്ത് പറയണമെന്ന് അറിയില്ല, ഞാൻ പോയി മിണ്ടേണ്ടതല്ലേ, മിണ്ടിയില്ല. ലാലേട്ടൻ ജസ്റ്റ് എന്നെ ഇങ്ങനെ നോക്കി, പിന്നെ പുള്ളി പെട്ടെന്ന് കാറിൽ കയറി പോയി. കാരണം പുള്ളിക്ക് അന്ന് വേറെ എന്തോ ഒരു പ്രോഗ്രാമും കൂടെ ഉണ്ടായിരുന്നു. മനസ്സിന് ഭയങ്കര ഒരു വിഷമം തോന്നിയ ഒരു മൊമെന്റ് ആയിരുന്നു. കാരണം ലൈഫിൽ നമുക്ക് വൺസ് ഇൻ എ ടൈം മാത്രം കിട്ടുന്ന ഒരു മൊമെന്റ് ആയിരുന്നു, അത് നല്ല രീതിയിൽ ഉപയോഗിച്ചില്ലല്ലോ എന്നുള്ള ഒരു വിഷമം സത്യം പറഞ്ഞ എനിക്ക് ഇപ്പോഴും ഉണ്ട്. അന്ന് എന്താ സംഭവിച്ചതെന്നും എനിക്കറിയില്ല. നമ്മള് അത്രയധികം ആരാധിക്കുന്ന ബഹുമാനിക്കുന്ന ഒരു വ്യക്തി നമ്മുടെ മുന്നിൽ വന്നിട്ട് അദ്ദേഹത്തോട് ഒരു വാക്ക് സംസാരിക്കാൻ പറ്റിയില്ല, അല്ലെങ്കിൽ പരിചയപ്പെടാൻ പറ്റിയില്ല എന്ന് പറയുന്ന ഒരു വിഷമം ഇന്നും എനിക്കുണ്ട്. എന്റെ ഈ ലൈഫ് ടൈമില് എപ്പോഴെങ്കിലും ലാലേട്ടനെ കാണാൻ വീണ്ടും ഒരു അവസരം ഉണ്ടാകുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലാലേട്ട അതൊന്ന് വിളിക്കാൻ സാധിക്കും എന്ന് തന്നെയാണ് ഇപ്പോഴും പ്രതീക്ഷിക്കുന്നത്. ഇപ്പൊ കലാലയ ജീവിതത്തിനെ കുറിച്ചും ഇത്രയും അധികം അനുഭവങ്ങളെ കുറിച്ചും ഒക്കെ പെട്ടെന്ന് ഓർമ്മ വരുന്ന ഒരുപാട് കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. പക്ഷെ അതിലും കൂടുതൽ ഒരുപാട് അനുഭവങ്ങൾ എനിക്ക് കലാലയ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഈ ഒരു അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ സത്യം പറഞ്ഞാൽ ഒരു പാട്ട് എനിക്ക് മനസ്സിലേക്ക് വരുന്നുണ്ട്. എനിക്ക് വളരെ പ്രിയപ്പെട്ട ഒരു സിനിമയിലെ ഒരു സോങ് ആണ്, ഞാൻ ഗന്ധർവൻ സിനിമയിലെ ജോൺസൺ മാഷിന്റെ സോങ് ആണ്.

എൻ്റെ പേര് ലക്ഷ്മി. ഞാൻ 3ാം വർഷ BA ഹിസ്റ്ററി ബിരുദ വിദ്യാർത്ഥിനിയാണ്. ഞാൻ തിരുവനന്തപുരം അമ്പലത്തറ സ്വദേശിനിയാണ്. ക്യാമ്പസിനെ സംബന്ധിച്ച് ഏറ്റവും വലിയ ഓർമ്മ എന്ന് പറയുന്നത് കലോത്സവങ്ങൾ തന്നെയാണ്. കലോത്സവം എന്ന് പറയുമ്പോൾ നമ്മുടെ ക്യാമ്പസിലൊരു ഉത്സവം പോലെ നടത്തുന്ന ഒരു പരിപാടിയാണ്. ക്യാമ്പസ് ഏറ്റവും ഉണർന്നിരിക്കുന്ന ഒരു സമയമാണെന്ന് തന്നെ പറയാം. അപ്പോൾ അതാണ് ഏറ്റവും മികച്ച ഒരു ഓർമ്മയായിട്ട് പറയാനായിട്ടുള്ളത്. ഏറ്റവും കൂടുതൽ ഇൻസ്പയർ ചെയ്തിട്ടുള്ള അധ്യാപകൻ നമ്മുടെ ഫിലോസഫിയിലെ വിജയ് സാറാണ്. സാറ് ഒരു അധ്യാപകൻ എന്നതിലേക്കാട്ടി ഉപരി നമ്മളെ ഏറ്റവും കൂടുതൽ ഗൈഡ് ചെയ്യുന്നതും അക്കാദമിക കാര്യങ്ങളിലെക്കാട്ടിയും കൂടുതൽ നമുക്കൊരു നല്ല ജീവിതത്തിന് വേണ്ടി നമ്മളെ ഉയർത്തിക്കൊണ്ട് വരിക എന്ന് പറയുന്ന ഒരു ലക്ഷ്യം സാറിനുണ്ട് എന്ന് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും നല്ല മെമ്മറീസ് തന്നിട്ടുള്ള അധ്യാപകൻ വിജയ് സാറാണ്. എനിക്ക് ധ്വനി എന്ന് പറയുന്ന സിനിമയിലെ പാട്ടുകൾ ഒരുപാട് ഇഷ്ടമാണ്.

0: കളേഴ്സ്.
1: എൻ്റെ പേര് ഏലിയാമ സെബാസ്റ്റ്യൻ. ഞാൻ വരുന്നത് കോട്ടയം ജില്ലയിലെ കാഞ്ഞിരപ്പള്ളിയിൽ നിന്നാണ്. ആചാര്യ കോളേജിലെ സെക്കൻഡ് ഇയർ വിദ്യാർത്ഥിനിയാണ്. ഒരു 12 വർഷത്തിന് ശേഷം കോളേജിൽ പോയി പഠിക്കുക എന്ന് പറയുമ്പോൾ നമ്മുടെ എല്ലാവരുടെയും ഉള്ളിൽ കുറച്ച് ആശങ്കകളൊക്കെ ഉണ്ടാവും അല്ലേ? അതുപോലെ തന്നെ എൻ്റെ ഉള്ളിലും കുറേ ആശങ്കകളൊക്കെ ഉണ്ടായിരുന്നു. കോളേജ് എങ്ങനെയുണ്ടാവും, ടീച്ചേഴ്സ് എങ്ങനെയുണ്ടാവും, 12 വർഷത്തിന് ശേഷം എന്ന് പറയുമ്പോൾ നമ്മുടെ കൂടെ ഉണ്ടാവുന്ന കുട്ടികൾ നമ്മളെക്കാൾ വെയിറ്റ് എങ്ങായിരിക്കും. 22 വയസ്സുള്ളവർ, 24 വയസ്സുള്ളവരൊക്കെ, അപ്പോൾ അവരുമായിട്ടൊക്കെ എങ്ങനെ ഒന്നിച്ചിരുന്ന് പഠിക്കാൻ പറ്റും? അതുപോലെ ഇത്രയും വലിയൊരു കോഴ്സ്, ഒരുപാട് വർക്ക് ഉണ്ടാവും, അപ്പോൾ അതൊക്കെ നമുക്ക് പഠിക്കാൻ പറ്റുമോ എന്നൊക്കെയുള്ള ചിന്തകളിലൂടെയൊക്കെയാണ് ഞാനിവിടെ എത്തിയത്. പക്ഷേ ഇവിടെ എത്തിയപ്പോൾ ഇവിടുത്തെ ടീച്ചേഴ്സ് അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യമാണ്. ടീച്ചേഴ്സ് നമ്മളെ വളരെ സ്നേഹത്തോടെ ഒരുമിച്ച് ചേർത്ത് പിടിക്കുന്നത് വളരെ അത്ഭുതമായിട്ട് എനിക്ക് തോന്നി. അതായത് ഇവിടെ പ്രായവ്യത്യാസമോ അല്ലെങ്കിൽ കഴിവ് കൂടിയവെന്നോ കഴിവ് കുറഞ്ഞവെന്നോ ഉള്ള ഒരു ചിന്തയൊന്നുമില്ല. എല്ലാവരെയും ഒരുപോലെ കാണുന്ന ടീച്ചേഴ്സ്, സെക്രട്ടറി സാറായാലും അതുപോലെ പ്രിൻസിപ്പൽ മാമായാലും എല്ലാവരെയും ഒരുപോലെ ചേർത്ത് പിടിക്കുന്നതാണ് നമ്മുടെ ഒരു അനുഭവം. പിന്നെ ഇതിനു മുമ്പാണെങ്കിൽ എനിക്ക് കുറച്ച് നാൾ ടീച്ചിങ്ങിൽ എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. ഒരു പ്രൈവറ്റ് സ്കൂളിൽ പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഇവിടെ വന്നപ്പോഴാണ് ഒരു ടോപ്പിക്കിലേക്ക് ഒരു കുട്ടിയെ എങ്ങനെ എത്തിക്കാം, അല്ലെങ്കിൽ പാഠത്തിലേക്ക് എന്തെല്ലാം മെത്തേഡ്സ് യൂസ് ചെയ്തിട്ട് ആ ടോപ്പിക് അവൻ്റെ ഉള്ളിലേക്ക് ഉറപ്പിക്കാൻ നമുക്ക് പറ്റും എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഏറ്റവും നന്നായിട്ട് മനസ്സിലാക്കിയിരിക്കുന്നത് ഇവിടുത്തെ അധ്യാപകരിൽ നിന്നുമാണ്. ഈ ഒരു സമയത്ത് അവരെ ഏറ്റവും കൂടുതൽ നന്ദിയോടെയും സ്നേഹത്തോടെയും ഓർക്കാതിരിക്കാനായിട്ട് എനിക്ക് കഴിയില്ല. ഈ സന്ദർഭത്തിൽ എനിക്കൊരുപാട് ഇഷ്ടപ്പെട്ട ഒരു പാട്ടും കൂടെ ഞാൻ പറഞ്ഞു നിർത്തുകയാണ്. കാബൂളിവാല എന്ന സിനിമയിലെ തെന്നിൽ വന്നതും പൂവുലഞ്ഞു എന്ന

എന്റെ പേര് ഗീതു, ഞാൻ തിരുവനന്തപുരം സ്വദേശിയാണ്. വിമൻസ് കോളേജ് വഴുതക്കാടിലാണ് പഠിക്കുന്നത്. ഞാൻ സെക്കൻഡ് ഇയർ ബി എ മലയാളം വിദ്യാർത്ഥിയാണ്. കോളേജ് എന്ന് പറയുമ്പോൾ തന്നെ ആദ്യം ഓർമ്മ വരുന്നത് ക്ലാസ് കട്ട് ചെയ്ത് സിനിമയ്ക്ക് പോയ ഓർമ്മകളാണ്. ക്ലാസ് കട്ട് ചെയ്ത് ആദ്യമായിട്ട് കാണുന്ന സിനിമ സർവമായയാണ്. കോളേജിനെ പറ്റി നല്ല സൗഹൃദങ്ങളും നല്ല ഓർമ്മകളും പങ്കുവെക്കാൻ പറ്റുന്ന ഒരു ഇടമാണ്. കോളേജ് എന്നുള്ള ഒരു വൈബിലല്ല വിമൻസ് കോളേജ് കയറി വരുന്നത്. കോളേജിനകത്തായാലും കോളേജ് കയറി വരുന്നത് ഒരു പ്രത്യേക വൈബിലാണ്. കോളേജ് എന്നുള്ള രീതിയിലല്ല, ഇപ്പോൾ ഇതിനകത്ത് കയറിയ പാർട്ടിപരമായിട്ടുള്ള പ്രോഗ്രാംസ് ആണെങ്കിലും എപ്പോഴും ഇവിടെ പ്രോഗ്രാം ഒക്കെ ഇൻക്ലൂഡിങ് ചെയ്യാണ്. അപ്പോൾ നമുക്കൊരു വൈബ് ഉണ്ടാവും. പഠിക്കുന്നതിനെ കാട്ടി കോളേജിൽ വന്ന് ഡി ജെ ഒക്കെ ഇട്ട് തുള്ളാനാണ് കുറച്ചും കൂടെ ആഗ്രഹം. അതേപോലെ കാതോട് കാതോരം എന്ന് പറയുന്ന പാട്ട് കേൾക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട്.

കളേഴ്സ്. ഇന്നത്തെ ക്യാമ്പസ് കളേഴ്സിന്റെ സമയം ഇവിടെ അവസാനിക്കുകയാണ്. ഇന്ന് പല ക്യാമ്പസുകളിലെ വിശേഷവും നമ്മൾ അറിഞ്ഞു, ഒപ്പം ആട്ടിപ്പൂളി പാട്ടുകളും കേട്ടു. ക്യാമ്പസ് കളേഴ്സ് എത്തും അടുത്തയാഴ്ച ഇതേ സമയം. ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ള കോളേജ് വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം. എന്താണെന്നല്ലേ, ഫോൺ എടുക്കുക. 8281420305 എന്ന നമ്പറിൽ മെസ്സേജ് അയക്കുക. ക്യാമ്പസ് കളേഴ്സ് എന്ന് ടൈപ്പ് ചെയ്തതിന് ശേഷം മാത്രം വോയിസ് മെസ്സേജ് അയക്കുക. കൂടുതൽ വിശേഷങ്ങളുമായി അടുത്തയാഴ്ച ക്യാമ്പസ് കളേഴ്സിൽ. നിർവഹണം സെവിൽ ജിഹാൻ, നിർവഹണ സഹായം സുനിത ആനന്ദ്.

0: ആകാശവാണി അനന്തപുരി FM 101.9 സമയം 2 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: രോഗീ പരിചരണത്തിൽ സഹാനുഭൂതിക്കും കാരുണ്യത്തിനും പകരം വയ്ക്കാൻ മറ്റൊന്നുമില്ലെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. ബിലാസ്പൂർ എയിംസിന്റെ ആദ്യ ബിരുദദാന ചടങ്ങിൽ പങ്കെടുക്കുകയായിരുന്നു രാഷ്ട്രപതി. എല്ലാ ഇന്ത്യൻ ഭാഷകളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന സുവർണകണ്ണിയാണ് സംസ്കൃതമെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. ന്യൂഡൽഹിയിൽ ലാൽ ബഹാദൂർ ശാസ്ത്രി നാഷണൽ സംസ്കൃത് യൂണിവേഴ്സിറ്റിയുടെ 2nd ബിരുദദാന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. SIR നടപടിക്രമങ്ങളിലെ ക്രമക്കേടുകൾ ആരോപിച്ചും മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാറിനെ പുറത്താക്കണമെന്നാവശ്യപ്പെട്ടും പ്രതിപക്ഷ പാർട്ടികൾ ന്യൂഡൽഹിയിൽ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. പാർലമെന്റ് ഹൌസിൽ നിന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ആസ്ഥാനത്തേക്കായിരുന്നു മാർച്ച്. സ്ത്രീകൾക്ക് യാത്രയ്ക്കിടയിൽ സാനിറ്ററി നാപ്കിനുകൾ ലഭ്യമാക്കുന്ന പദ്ധതിയുടെ 2nd വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്കും വ്യാപിപ്പിക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. വെൻഡിംഗ് മെഷീനുകളുടെയും ഇൻസിനറേറ്ററുകളുടെയും സംസ്ഥാനതല പ്രവർത്തനം വൈകിട്ട് തിരുവനന്തപുരത്ത് മന്ത്രി ബിന്ദു കൃഷ്ണ ഉദ്ഘാടനം ചെയ്യും. മയങ്ങില്ല കേരളം എന്ന പേരിൽ ലഹരിക്കെതിരെ ശക്തമായ നടപടികളാണ് എക്സൈസ് വകുപ്പ് നടത്തുന്നതെന്ന് മന്ത്രി M. ലിജു. ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങളുടെ ഭാഗമായ ഡ്രഗ് ഫ്രീ ക്യാമ്പസിന്റെ സംസ്ഥാനതല പ്രഖ്യാപനം മന്ത്രി തിരുവനന്തപുരത്ത് നിർവഹിച്ചു. സംസ്ഥാന കാലാവസ്ഥാ വ്യതിയാന അനുരൂപീകരണ മിഷന്റെ ഔദ്യോഗിക വെബ്സൈറ്റിന്റെ ഉദ്ഘാടനവും ലോഗോ പ്രകാശനവും ഇന്ന് മന്ത്രി സണ്ണി ജോസഫ് തിരുവനന്തപുരത്ത് നിർവഹിക്കും. മന്ത്രി CP ജോൺ മുഖ്യപ്രഭാഷണം നടത്തും. പ്രധാനമന്ത്രി മത്സ്യ സമ്പദ യോജനയുടെ ഭാഗമായി കൊല്ലം ഇരവിപുരം തെക്ക് മത്സ്യഗ്രാമത്തിൽ നിർമ്മിച്ച മൾട്ടിപർപ്പസ് ഫിഷറീസ് സെന്റർ മന്ത്രി VE അബ്ദുൾ ഗഫൂർ നാളെ ഉദ്ഘാടനം ചെയ്യും. മൊബൈൽ ഫിഷ് വെൻഡിംഗ് കിയോസ്കും അദ്ദേഹം ഫ്ളാഗ് ഓഫ് ചെയ്യും. അഷ്ടമുടി വാട്ടർഗേറ്റ് മ്യൂസിക് ഫെസ്റ്റിവൽ നാളെ കൊല്ലം ശ്രീനാരായണഗുരു സാംസ്കാരിക സമുച്ചയത്തിൽ ആരംഭിക്കും. മ്യൂസിക്കൽ ഇക്കോളജി വാട്ടർ എന്ന ആശയത്തെ ആധാരമാക്കിയാണ് 5 ദിവസത്തെ സംഗീതോത്സവം. അനന്തപുരി FM ൽ പ്രധാന വാർത്തകൾ ഇനി വൈകുന്നേരം 5 മണിക്ക് കേൾക്കാം.

0: ആകാശവാണി അനന്തപുരി FM 101.9.
1: മായാമുദ്രകൾ, കാലത്തെ മറികടക്കുന്ന പുസ്തകങ്ങൾ.
2: അമൃത പ്രീതം എഴുതിയ നോവൽ 49 ദിവസം. രചന ഡോക്ടർ എം രാജീവ് കുമാർ.
3: ഇന്ത്യൻ സാഹിത്യത്തിൽ കവിത കൊണ്ട് കളമെഴുതിയ ഒരു നോവലിസ്റ്റ് ഉണ്ടായിരുന്നു, അമൃത പ്രീതം. സാമൂഹ്യനീതിക്ക് വേണ്ടി, മതസൗഹാർദ്ദത്തിനു വേണ്ടി കവിതയും കഥകളും നോവലുകളും എഴുതി ആത്മാവിന്റെ അണിയറയിൽ കരുനീക്കം നടത്തിയ എഴുത്തുകാരി.
1: അമൃത പ്രീതം കാവ്യഭാഷയിലാണ് രചന നടത്തിയത്. പ്രത്യക്ഷ കൽപ്പനകൾക്കപ്പുറം മനസ്സിന്റെ മാന്ത്രിക സ്വനമുണർത്തുന്ന കാവ്യകൽപ്പനകൾ കൊണ്ട് നിറഞ്ഞ സാഹിത്യമാണ് അവരുടേത്. സ്വന്തം ജീവിതം പോലും അതിനു മാതൃകയാക്കി.
3: 1919 ഓഗസ്റ്റ് 19 മുതൽ 2005 ഒക്ടോബർ 31 വരെ നീണ്ടുനിന്ന ജീവിതം. 84 വയസ്സിൽ അന്തരിക്കുമ്പോൾ പഞ്ചാബി സാഹിത്യത്തിലെ ഉയർന്ന ശിരസ്സായി തീരുകയായിരുന്നു അമൃത പ്രീതം.

0: 28 നോവലുകൾ, 18 കവിതാ സമാഹാരങ്ങൾ, 15 ഉപന്യാസ ഗ്രന്ഥങ്ങൾ, 5 ചെറുകഥാ സമാഹാരങ്ങൾ. അമൃതാപ്രീതത്തിൽ സാഹിത്യ ജീവിതം സമ്പന്നമാണ്. ആത്മകഥയായ രസീതി ടിക്കറ്റ് ഉൾപ്പെടെ 70 കൃതികൾ.
1: പഞ്ചാബിയിൽ എഴുതിയതെല്ലാം ഹിന്ദിയിൽ പ്രസിദ്ധപ്പെടുത്തി. ഇംഗ്ലീഷിലൂടെയും മറ്റു ഭാരതീയ ഭാഷകളിലൂടെയും പുറത്തുവന്നു. 1969 പത്മശ്രീ ബഹുമതി ലഭിച്ചു. 2004 പത്മവിഭൂഷൺ. 1972 ഡൽഹി സർവകലാശാലയുടെ ഡിലിറ്റ് ബിരുദം. രാജ്യസഭാംഗം വരെയായി.
0: 1981 ജ്ഞാനപീഠ പുരസ്കാരം അമൃതാപ്രീതത്തിനായിരുന്നു. കാഗസ് തേ ക്യാൻവാസ് ഏറെ പ്രസിദ്ധമായ ഒരു കാവ്യസമാഹാരമാണ്. അതിനായിരുന്നു ജ്ഞാനപീഠം ലഭിച്ചത്.
1: 1988 അമൃതാപ്രീതത്തിന്റെ 49 ദിവസം ഹിന്ദിയിൽ നിന്ന് കെ രാധാകൃഷ്ണൻ വിവർത്തനം ചെയ്യുന്നത്. ഉൻചാസ് ദിൻ പ്രസിദ്ധപ്പെടുത്തുന്നത് 1965.
0: ഹിന്ദു മുസ്ലിം ഐക്യത്തിന്റെ കഥയാണ് 49 ദിവസത്തിലെ പ്രമേയം. പ്രത്യക്ഷത്തിൽ അങ്ങനെ തോന്നുകയില്ലെങ്കിലും ആസ്വാദനത്തിന്റെ സീമയിൽ അത് പ്രകടമാകുന്നു.
1: 34 അധ്യായങ്ങൾ. ഒരു കുടുംബത്തെ ചുറ്റിപ്പറ്റിയുള്ള നോവൽ ആഖ്യാനത്തിന്റെ ലാളിത്യം കൊണ്ട് സ്വപ്ന യാഥാർത്ഥ്യങ്ങളുടെ അതിർവരമ്പുകൾ ഭേദിക്കുന്നു. നോവൽ ആരംഭിക്കുകയാണ്.
2: സഞ്ജയന്റെ ജീവൻ സങ്കോചിച്ച് ഒരു രേഖയായി തീർന്നു. അയാളുടെ മസ്തിഷ്കത്തിൽ പതിഞ്ഞുകിടക്കുന്ന നേരിയ ബോധത്തിന്റെ രേഖ സഞ്ജയന്റെ ചുണ്ടുകളല്ല, ആ രേഖയാണ് ചലിച്ചതെന്ന് തോന്നി. നിങ്ങൾ ആരാണ്? എന്റെ ശരീരം മുഴുവൻ ഇങ്ങനെ ഉപ്പുകല്ലുകൾ വെക്കുന്നത് എന്തിനാണ്? മുറിയിൽ സഞ്ജയന്റെ ഉറ്റമിത്രമായ കരിം കാദർ മാത്രമാണ് ഉണ്ടായിരുന്നത്.
1: സഞ്ജയൻ എന്ന കഥാനായകൻ ആശുപത്രിയിൽ അർത്ഥബോധത്തിൽ കിടക്കുകയാണ്. അയാളൊരു എഴുത്തുകാരനാണ്. സുഹൃത്ത് കരീം പ്രസ് തൊഴിലാളിയും.
0: ഇഷ്ടജനത്തിന്റെ വേർപാടിൽ സമനില തെറ്റിയ സഞ്ജയന്റെ ആശുപത്രിയിലെ ജൽപ്പനങ്ങളോടെയാണ് നോവൽ ആരംഭിക്കുന്നത്.
1: രണ്ട് ദിവസത്തെ ആശുപത്രിവാസത്തിന് ശേഷം സഞ്ജയനെയും കൂട്ടിക്കൊണ്ട് കരീം തന്റെ വീട്ടിലേക്ക് പോകുന്നു.
2: ഡൽഹിയിൽ പഴയ പൊട്ടിപ്പൊളിഞ്ഞ വീടുകളുള്ള ഒരു പ്രദേശമാണ് ചിരാഗ്. അവിടെയായിരുന്നു കരീമിന്റെ വീട്. കാറ്റും വെളിച്ചവും ധാരാളം കടക്കുന്ന വീട്. പക്ഷേ ഇടിഞ്ഞു പൊളിഞ്ഞുപോയ ഏതോ പഴയ കെട്ടിടത്തിന്റെ ഭാഗമാണ് അതെന്ന് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാകും. വീടിന്റെ ഇരുവശത്തും അനേകം ചെറിയ മുറികളും നടുക്കുമുറ്റവും ഉണ്ടായിരുന്നു. ആ വീട്ടിലേക്ക് ഒരു ഇടുങ്ങിയ ഗലിയിലൂടെ വേണമായിരുന്നു കടന്നു ചെല്ലാൻ.
0: കരീമിന് രണ്ടു ഭാര്യമാരുണ്ട്, ബർക്കത്തും നേമത്തും. മൂത്ത മകൾ, ഇളയ മകൾ ഷെറീൻ, പിന്നെ ഇളയ മകനും. ഇത്രയുമാണ് ആ കുടുംബം. അവിടേക്കാണ് കരീം സഞ്ജയനെ കൂട്ടിക്കൊണ്ടുവരുന്നത്.
2: പെട്ടെന്ന് കരീമിന്റെ കൈകൾക്ക് വിറയൽ അനുഭവപ്പെട്ടു. സഞ്ജയൻ പറഞ്ഞുകൊണ്ടിരുന്നു, ഞാൻ ടിബറ്റുകാരനല്ലോ, എന്നിട്ടും ഈ ലാമ വന്നതെന്തിന്? എന്റെ കഴുത്തിൽ തന്നെ ഉറുമാലിട്ട് എന്റെ ആത്മാവിനെ ശരിയായ പാത കാണിക്കാനായി അദ്ദേഹം നിൽക്കുകയാണ്.
1: കരീമിന്റെ വീട്ടിലേക്കാണ് സഞ്ജയനെ കൂട്ടിക്കൊണ്ടുവരുന്നത്. അവിടെ ഇടയ്ക്ക് ഡോക്ടറെ കൂട്ടിക്കൊണ്ടുവരുമ്പോൾ സഞ്ജയന്റെ രോഗകാരണം ഡോക്ടറോട് കരീം പറയുന്നുണ്ട്.
2: ആള് നല്ല ബുദ്ധിയുള്ളവനാ, പക്ഷേ ലോല ഹൃദയനാണ്. ആ പെൺകുട്ടിയുടെ മരണം അയാളുടെ ഹൃദയത്തിൽ ശരിക്കും ആഘാതമേൽപ്പിച്ചിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ആര്? അയാളുടെ ഭാര്യയായിരുന്നു. അല്ല, അയാൾ ഇതുവരെ വിവാഹം കഴിച്ചിട്ടില്ല. മരിച്ച സ്ത്രീയുമായി ഇയാൾ വിവാഹം ഉറപ്പിച്ചിരിക്കുകയായിരുന്നു. അല്ല ഡോക്ടർ, ആ പെണ്ണിന്റെ നിക്കാഹും കഴിഞ്ഞിരുന്നില്ല. ഉള്ളത് പറഞ്ഞാൽ അവൻ ആ പെൺകുട്ടിയെ പ്രേമിക്കുന്നുണ്ടായിരുന്നു. അവൾ അസുഖക്കാരിയായിരുന്നു.

0: അവളെ സുഖപ്പെടുത്താൻ കഴിഞ്ഞില്ല. അതാണ് കാര്യം.
1: ഒരു പ്രണയത്തിൽ നിന്നുടലെടുത്ത മാനസിക വിഭ്രാന്തിയിൽ തളർന്നുപോയതാണ് സഞ്ജയൻ. സ്വപ്നലോകത്തായിരുന്നു അയാൾ അപ്പോഴും.
0: ഈ കണ്ണാടിയിൽ നോക്കിയാൽ നിനക്ക് കഴിഞ്ഞ ജന്മത്തിലെ എല്ലാ കാര്യങ്ങളും കാണാൻ കഴിയുമെന്ന് മരണത്തിന്റെ ദൈവദൂതന്മാർ പറഞ്ഞത് സത്യമാണ്. ഞാനിപ്പോൾ കണ്ണാടിയിൽ കരീമിനെ കണ്ടു. അയാളെ കണ്ടപ്പോൾ അത് കഴിഞ്ഞ ജന്മത്തിലെ കാര്യമാണെന്ന് പോലും ഞാൻ മറന്നുപോയി. തുടർന്ന് സഞ്ജയൻ നിശബ്ദനായി.
1: മരണവും ജീവിതവും തമ്മിൽ കൈകോർക്കുന്ന സന്ദർഭങ്ങൾ വിഭ്രമാവസ്ഥയിൽ നോവലിൽ പ്രത്യക്ഷപ്പെടുന്നുണ്ട്. അതിനുള്ളിൽ ദാർശനിക മാനങ്ങളുമുണ്ട്. ഒരു കണ്ണാടി പ്രതിനിധാനം ചെയ്യുന്ന സ്വപ്നലോകം യാഥാർത്ഥ്യമാണെന്ന് തെറ്റിദ്ധരിച്ചേക്കാം.
2: ജീവജാലങ്ങളോടുള്ള സ്നേഹം മനുഷ്യസ്നേഹത്തോടൊപ്പം ഈ നോവലിൽ പ്രകടമാണ്. കരീം ഒരു തൈ നടുകയാണ്.
0: കരീം പേനാക്കത്തി ഉപയോഗിച്ച് തന്നെ ഒരു ചെറിയ കുഴി ഉണ്ടാക്കി. ചുനരിയിൽ പൊതിഞ്ഞുകൊണ്ടുവന്ന ചെടി ആ കുഴിയിൽ നട്ടതിനു ശേഷം ഷീറിൻ വെള്ളമൊഴിച്ചു. ചുവരിനോട് തൊട്ട് ചേർന്ന ആ അവസാനത്തെ മുറിയിൽ സഞ്ജയൻ ഉണ്ടായിരുന്നു. തന്റെ മനസ്സിലെ ശുഭചിന്തകളെപ്പറ്റി കരീം മകളോട് ഒരക്ഷരം പറഞ്ഞില്ല.
1: സമകാലിക ജീവിതത്തിന്റെ കാവ്യസ്പന്ദങ്ങൾ നോവലിലുണ്ട്. പ്രത്യക്ഷത്തിൽ സാമൂഹിക വിമർശനം നടത്താതെ ഭാവനാലോകം സൃഷ്ടിക്കുന്നു. നരകത്തിലേക്ക് പോകുന്ന ഒരധ്യായമുണ്ട് ഈ നോവലിൽ. വിഭ്രമാവസ്ഥയിൽ സഞ്ജയൻ കരീമിനെ നരകം കാണിച്ചു കൊടുക്കുകയാണ്. അവിടെയുള്ള കാഴ്ചകൾ.
0: ഇവിടത്തെ സ്ഥാനപതി യുദ്ധോപകരണങ്ങളുടെ മാത്രം കാര്യങ്ങൾ നിയന്ത്രിക്കുന്നു. അദ്ദേഹം ഓരോ മാസവും മറ്റു രാജ്യങ്ങളിൽ വെടിയുണ്ടയും വെടിമരുന്നും വിൽപ്പന നടത്തുന്നു. മറ്റുള്ളവരുടെ കയ്യിൽ സാധനങ്ങൾ ഒരിക്കലും തീർന്നു പോകാതിരിക്കാൻ ശ്രദ്ധിക്കുന്നു. അങ്ങനെ ചെയ്തില്ലെങ്കിൽ, ആളുകൾ യുദ്ധം ചെയ്ത് മരിച്ചില്ലെങ്കിൽ, എല്ലാ രാജ്യത്തെയും ജനസംഖ്യ വളരെയധികം വർദ്ധിക്കും.
1: നരകചിത്രീകരണം ആക്ഷേപഹാസ്യത്തിന്റെ ധ്വനിയിലൂടെയാണ് അമൃതാപ്രീതം ആവിഷ്കരിക്കുന്നത്. ഈശ്വരന്റെയോ സത്യത്തിന്റെയോ പേരു പറഞ്ഞാൽ തടങ്കലിലാക്കുന്ന ഒരു സംഘത്തിന്റെ പരോക്ഷ സൂചനയാണ് നരകത്തിൽ കാണുന്നത്. മറ്റൊരു ഭാഗത്ത് ഒരു ബോർഡിൽ എഴുതി വച്ചിരിക്കുന്നത് ഇവിടെ ആളുകളിൽ നികുതി ഈടാക്കപ്പെടും എന്നാണ്.
2: ഇത്തരം പ്രതിലോമകരമായ പ്രവർത്തനങ്ങളിൽ വ്യാപൃതമാകുന്ന ഓരോ വകുപ്പുകളാണ് നരകത്തിൽ. ഭൂമിയിൽ കാണുന്ന നന്മകളുടെ മറുപുറമായി തിന്മകൾ മാത്രം വിളയുന്ന ഒരു ഭാവന രാജ്യത്തെയാണ് നോവലിസ്റ്റ് വിഭാവന ചെയ്യുന്നത്.
1: അസാധാരണമായ ഒരു സ്വപ്നം പോലെയുള്ള ആഖ്യാനം. കഥയുടെ ശീർഷകം സൂചിപ്പിക്കുന്ന 49 ദിവസം, അതെങ്ങനെയാണ് വന്നത്?
0: നീ സ്വപ്നത്തിൽ 49 ദിവസങ്ങളെന്നോ മറ്റോ പറഞ്ഞിരുന്നത് ഓർമ്മയുണ്ടോ? കരീം കാക്ക, നൂറ്റാണ്ടുകളായി ഈ വിശ്വാസം തുടർന്നു വരികയാണ്. ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ അയാളുടെ ആത്മാവിന് തിരികെ ഭൂമിയിലെത്താൻ കഴിയുന്നതിന് മുമ്പ് 49 ദിവസം ആകാശത്തിൽ കഴിയേണ്ടി വരും.
1: അസുഖകാലത്ത് പാതിപ്രജ്ഞയിൽ സഞ്ജയൻ വ്യാപരിക്കുന്ന ലോകം അലൗകിക പ്രതീതി ഉണർത്തുന്ന മണ്ഡലത്തിലാണ്. അവിടെ കാണുന്നതെല്ലാം യാഥാർത്ഥ്യവുമായി ബന്ധമില്ലെങ്കിലും ചിന്തിക്കുമ്പോൾ ഭൂലോകത്തിന്റെ മറുപുറമായി തീരുന്നു.
0: ഇയാളെ ഭൂമിയിലേക്ക് മടക്കിക്കൊണ്ടുവരാൻ എനിക്ക് ശക്തി ഉണ്ടായിരുന്നില്ല. പരലോകത്ത് വെച്ച് എഴുതാൻ കഴിയില്ലെന്ന് ശാഠ്യം പിടിച്ച ഇയാളുടെ തൂലിക തന്നെയാണ് ഇയാളെ മടക്കിക്കൊണ്ടുവന്നത്. നരകത്തിന്റെ അവസ്ഥ എഴുതാതിരിക്കാൻ നിവൃത്തിയില്ലെന്ന് വന്നപ്പോഴാണ് ഇയാൾ ഭൂമിയിൽ മടങ്ങി വന്നത്. ഇവിടെ മറ്റൊന്നും കഴിയുകയില്ലെങ്കിൽ മനുഷ്യർക്ക് എഴുതാനെങ്കിലും കഴിയും.
1: കടുത്ത സാമൂഹിക വിമർശനം നോവലിൽ പലയിടത്തുമുണ്ട്. അമൃതാപ്രീതത്തിന്റെ സൂക്ഷ്മ നിരീക്ഷണ പാഠവും പ്രകടമായി കൃതിയിൽ കാണാനാവില്ല. പരോക്ഷമായ അമ്പുകൾ കൊണ്ടാണ് അത് സാധ്യമാകുന്നത്.
2: 10 അധ്യായം മുതൽ സുഖം പ്രാപിക്കുന്ന സഞ്ജയനെയാണ് നോവലിൽ കാണുന്നത്. കരീം പ്രസിലെ പ്രിന്ററായി

0: മാറ്റാൻ ശ്രമിക്കുക തുടങ്ങി പല വിശേഷ സംഭവങ്ങളും നോവലിൽ ആവിഷ്കൃതമാകുന്നു.
1: സഞ്ജയനാകട്ടെ എഴുത്തുകാരനാണ്. അസുഖമൊന്ന് ഭേദപ്പെട്ടപ്പോൾ തർജ്ജമ ചെയ്ത് വരുമാനമുണ്ടാക്കുകയാണ്. പരിഭാഷയെപ്പറ്റി സൂചിപ്പിക്കുമ്പോൾ പോലും നോവലിൽ നർമ്മബോധം വെളിവാകുന്ന ഭാഗങ്ങളുണ്ട്.
2: അസുഖത്തെ തുടർന്നുള്ള ക്ഷീണമുണ്ടായിരുന്നു. പക്ഷേ അത് കേവലം സുഖക്കേടിന്റെ ക്ഷീണം മാത്രമല്ലെന്ന് സഞ്ജയന് തോന്നി. മോശപ്പെട്ട കൃതികളുടെ പരിഭാഷ നിർവഹിക്കുമ്പോൾ അയാളുടെ ശരീരത്തിന് ആദ്യ ദിവസം അനുഭവപ്പെടാറുള്ള ക്ഷീണമായിരുന്നു അത്.
1: സഞ്ജയൻ പരിഭാഷ നിർത്തി പുതിയൊരു നോവൽ എഴുതാൻ തുടങ്ങുകയായിരുന്നു. 49 ദിവസം, അതായിരുന്നു നോവലിന്റെ പേര്. ക്രമേണ പ്രമേയം അതിലേക്ക് തിരിയുകയാണ്.
2: സ്വന്തം ഭാവന അനുസരിച്ച് മരണശേഷം ഒരാത്മാവ് ശരീരത്തിന്റെ ബന്ധനത്തിൽ നിന്ന് മുക്തി നേടി ആകാശത്തിന്റെ ഇളം നീല നിറത്തിൽ ചുറ്റി സഞ്ചരിക്കുന്ന ആ ദിവസങ്ങളെക്കുറിച്ചായിരുന്നു അയാൾ എഴുതിക്കൊണ്ടിരുന്നത്.
1: അതിനിടയിൽ സഞ്ജയന്റെ പ്രണയകാലം നോവലിൽ തലനീട്ടുന്നു. സിഗരറ്റിൽ നിന്ന് തട്ടിയിട്ട ചാരം പോലെ സഞ്ജയൻ സെറ്റിയിൽ കിടക്കുമ്പോഴായിരുന്നു ആ ഓർമ്മ ഉണർന്നത്.
2: സഞ്ജയന് തോന്നി, പ്രേമിക്കുന്ന സ്ത്രീയുടെ ശരീരത്തിൽ സ്പർശിക്കുന്നത് എത്തരത്തിലുള്ള അനുഭവമാണെന്ന് ഇനി ഒരിക്കലും എനിക്കറിയാൻ കഴിയുകയില്ല.
1: ലൗകിക ജീവിതത്തിലെ കാമനകൾ ചാരമായി കഴിയുമ്പോൾ അതൊരോർമ്മ മാത്രമാണെന്ന ദാർശനിക സമസ്യയെയാണ് നോവലിസ്റ്റ് പൂരിപ്പിക്കുന്നത്.
0: 49 ദിവസത്തെ അലൗകിക ജീവിതത്തിന്റെ ഘടന തന്നെയാണ് ഈ നോവലിന്റെ ബാഹ്യശില്പം. അത് ആദ്യമേ നോവലിസ്റ്റ് വ്യക്തമാക്കുന്നുമുണ്ട്.
1: അമൃതാപ്രീതത്തിന്റെ കഥകളിലും നോവലുകളിലും കവിതകളിലും വിശേഷിച്ചും സ്വപ്നങ്ങളുടെ സന്നിവേശം കാവ്യയുക്തികൾക്ക് ചേരും വിധമാണ്.
2: ഈ സ്വർഗവും നരകവും യഥാർത്ഥത്തിലുണ്ടോ? കരിം ചോദിച്ചു. സഞ്ജയൻ ചിരിച്ചുപോയി. ആ ഉണ്ട്. നിങ്ങളുടെ ഷീറിൻ മുറ്റത്ത് ചെടികൾ നട്ടുപിടിപ്പിക്കുമ്പോൾ നിങ്ങളുടെ ബർക്കത്തും നേമത്തും ചിരിച്ചുകൊണ്ട് നിങ്ങളുടെ മുമ്പിൽ ഭക്ഷണം വിളമ്പുമ്പോൾ വീട് സ്വർഗമാണെന്ന് നിങ്ങൾക്ക് തോന്നും. അവർ പരസ്പരം കലഹിക്കുമ്പോഴോ നരകമാകും.
1: ഷിറിൻ നോവലിലെ നിശബ്ദമായൊരു കഥാപാത്രമാണ്. കരീമിന്റെ മകളാണ്. സഞ്ജയൻ അസുഖമായി ആശുപത്രിയിൽ നിന്ന് കരീമിന്റെ വീട്ടിൽ വന്നതിനുശേഷം അവൾ മൗനമായി സഞ്ജയനെ സ്നേഹിക്കുന്നു. സലാമത്ത് ഷിറിന്റെ അനുജനാണ്. സലാമത്ത് പറയുന്നു,
3: ഇക്കാക്ക, ഇത്താത്ത ഇക്കാക്കയുടെ മുമ്പിൽ വെച്ച് പഠിക്കുന്നില്ലെങ്കിലും ഇക്കാക്ക പോയിക്കഴിഞ്ഞാൽ ദിവസം മുഴുവനും എന്നോട് ചോദിച്ച് പഠിച്ചുകൊണ്ടിരിക്കും. ഇക്കാക്ക എഴുതി തന്നിട്ട് പോകുന്നത് എന്റെ കയ്യിൽ നിന്നും തട്ടിയെടുക്കും. ഇത്താത്ത പുസ്തകം മുഴുവൻ വായിച്ചു കഴിഞ്ഞു.
1: കാൽപ്പനിക ലാവണ്യം ചുരത്തുന്ന അമൃതാപ്രീതത്തിന്റെ കൃതികൾ അതികാൽപ്പനികതയുടെ പിടിയിൽ അമർന്ന് ലോലമർമ്മരങ്ങളായി തീരാറില്ല. അനുരാഗത്തിന്റെ ഉദാത്ത ഭാവം കടുത്ത നിറത്തിൽ വരയ്ക്കാറുമില്ല.
0: മീത എന്ന പ്രണയിനിയിലെ ഭാവമാണ് സഞ്ജയൻ ഷീറിനിൽ കണ്ടെത്തുന്നത്. എന്നാൽ ഷീറിന് സ്വന്തമായൊരു ലോകം സൃഷ്ടിക്കാൻ നോവലിസ്റ്റ് കരുതിക്കൂട്ടി ശ്രമിക്കുന്നുണ്ട്. പെണ്ണിന്റെ വിലോല സ്വപ്നങ്ങളെ മായിക കാന്തിയോടുകൂടി തന്നെ ആവിഷ്കരിക്കുന്നു.
2: ഷീറിൻ തന്റെ വിരലുകൾ കൊണ്ട് സ്വന്തം നെറ്റിയിൽ വെറുതെ തൊട്ടപ്പോൾ കണ്ണാടിയിൽ അവളുടെ നെറ്റിയിൽ ഒരു ചുവന്ന പൊട്ട് കാണപ്പെട്ടു. അവളുടെ വിരൽ മടക്കുകളോട് ചേർന്ന് നിന്നിരുന്ന അക്ഷരങ്ങളുടെ മന്ത്രശക്തി കൊണ്ടാണോ അങ്ങനെ സംഭവിച്ചത് എന്നറിഞ്ഞുകൂടാ. ഷീറിന്റെ മുഖം ഒരു പുതിയ രൂപം ധരിച്ച് കണ്ണാടിയുടെ മുന്നിൽ കാണപ്പെട്ടു.
1: സഞ്ജയൻ നോവൽ എഴുതുമ്പോൾ ഏറെ പ്രശ്നങ്ങളാണ് ഉണ്ടാകുന്നത്. പ്രസിദ്ധപ്പെടുത്താൻ പത്രമാസികകൾ തയ്യാറാവുന്നില്ല. തുറന്നുപറച്ചിൽ, വിശേഷിച്ച് രണ്ട് മതക്കാരുടെ പ്രണയം, ഭരണകൂടത്തിനെതിരെയുള്ള പ്രഹരം.

0: ഇതിൽ സർക്കാരിനെ വിമർശിച്ചിട്ടുണ്ട് എന്നാണ് എഴുതിയിരിക്കുന്നത്. നരകം എന്ന പേര് പറഞ്ഞ് സർക്കാർ ആഫീസർമാരെ നിന്ദിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. എങ്കിൽ അവർ പറയുന്നത് സത്യമാണല്ലോ. കരീം അങ്ങനെ പറഞ്ഞിട്ട് ചിരിച്ചു.
1: അതൊന്നുമായിരുന്നില്ല ഷീറിന്റെ മനസ്സിൽ. അവൾ ആ നോവലിനുള്ളിൽ ആമഗ്നയായി. അവളുടെ മനസ്സ് അതിൽ തന്നെയായിരുന്നു. കാൽപ്പനിക ലോകത്ത് നീന്തിത്തുടിച്ചു.
2: 49 ദിവസം എന്ന നോവൽ പ്രമേയപരമായി മറ്റൊരു ദിശയിലേക്ക് മാറുകയാണ്. മതം ഭിത്തി തീർക്കുന്ന ലോകത്തേക്ക് ഷീറിനും സഞ്ജയനും തമ്മിലുള്ള അടുപ്പത്തിനിടയിൽ അദൃശ്യ സാന്നിധ്യമൊരുക്കുന്ന മതിൽ.
1: ഒരു പൊട്ടുചൂടലിൽ നിന്ന് പിറവിയെടുക്കുന്ന കഥാഗതി വളരുകയാണ്. എന്നാൽ ഓരോ പ്രതിബന്ധങ്ങളെയും വകഞ്ഞുമാറ്റി നോവൽ മുന്നേറുന്നു. അപകടകരമായ നോവൽ അച്ചടിക്കാൻ അവരൊന്നിച്ചു തന്നെ ഒരു ചെറിയ അച്ചുകൂടം തട്ടിക്കൂട്ടിയെടുക്കുന്നു.
0: ഒരു മേഘം ആകാശത്ത് നിന്നുമിറങ്ങി അവളുടെ നെറ്റിയിൽ വന്നിരുന്നത് പോലെ തോന്നി. ഒരു തണുത്ത കാറ്റടിച്ചതോടെ ഷീറിൻ ചുരുണ്ടുകിടന്നു. പിന്നീട് ഉറക്കത്തിൽ അവളുടെ കൈകൾ സ്വന്തം നെറ്റിയിൽ നിന്ന് മേഘത്തെ തുടച്ചു മാറ്റാൻ തുടങ്ങിയത് എപ്പോഴാണെന്ന് അറിഞ്ഞുകൂടാ.
1: കാവ്യാത്മകമായ ആഖ്യാനമാണ് നോവലിൽ ഉടനീളം. ധ്വനിസാന്ദ്രമായ കൽപ്പനകൾ കൊണ്ട് മുഗ്ധമാണ് നോവൽ ഗാത്രം. മേഘം വന്ന് നെറ്റിത്തടത്തിൽ തലോടുന്ന കൽപ്പനയുടെ ചാരുത നോവലിനെ കാവ്യാത്മകമാക്കുന്നു. സാമൂഹിക വിമർശനവും പരിഹാസവും ഇടയ്ക്കിടെ വായിക്കാം. കഴിഞ്ഞുപോയ ഇന്നലെയുടെ പാത്രത്തിൽ വരാനിരിക്കുന്ന കാലത്തിന്റെ വെള്ളം കുടിക്കാൻ യഥാർത്ഥത്തിൽ കഴിയുമോ? അതാണ് ഷീറിന്റെ സംശയം. അതിന് സഞ്ജയന്റെ മറുപടിയാകട്ടെ കാൽപ്പനികമാണ്. കഴിഞ്ഞ കാലത്തിന്റെ പാത്രത്തിൽ ഭാവിയുടെ വെള്ളം, ഷിറീൻ, നിനക്കു മാത്രമേ എന്നെ കുടിപ്പിക്കാനാകൂ.
2: സ്നേഹബന്ധത്തിന്റെ പാരമ്യതയിൽ ജാതിയും മതവുമൊക്കെ നിസ്സാരമായി തീരുകയാണ് ഈ നോവലിൽ. ദാർശനിക മാനമുള്ള നോവലാണ് ഇതെങ്കിലും അതിനുള്ളിൽ വേഗസ്പന്ദമായി മാറുന്ന പ്രണയകാംക്ഷ അതിജീവനത്തിന്റേതാണ്. ഒന്നിച്ച് കൈപിടിച്ച് മുന്നേറുന്ന സ്നേഹത്തിന്റേതാണ്.
1: തീക്ഷ്ണമായ മാനസിക സമ്മർദ്ദത്തിലാകുകയാണ് കരീം. മകളുടെ ഇംഗിതമറിയാൻ അയാൾ പല മാർഗങ്ങൾ സ്വീകരിക്കുന്നു. ഒടുവിൽ സഞ്ജയനോട് ഒന്നിക്കാനുള്ള തീരുമാനമറിയുമ്പോൾ ഏറെ സമ്മർദ്ദത്തിലാകുന്നു.
2: സമൂഹം ഈ ബന്ധത്തിനെ എങ്ങനെ കാണുമെന്നാണ് അയാൾ മനസ്സിലൊതുക്കുന്നത്. സംഘർഷമാണ് കരീമിൽ. എന്നാൽ കഥാനായകനായ സഞ്ജയന് അതത്ര ഗൗരവതരമായ കാര്യമായിരുന്നില്ല. അയാളൊരു പുനർജന്മത്തിലായിരുന്നു, പുതിയ ചിന്തയിലായിരുന്നു.
0: പുനർജന്മത്തിലൂടെ എന്റെ കഥാപാത്രത്തിന് രക്തമാംസങ്ങളുള്ള ശരീരം വീണ്ടും കിട്ടുന്നുണ്ട്. 49 ദിവസം സഞ്ജയൻ പറയുന്നത് കേട്ടപ്പോൾ ഷിറന് അക്കാര്യം ഓർമ്മ വന്നു. സ്വർഗവും നരകവും ഈ ലോകത്ത് തന്നെയാണ്. മനുഷ്യർ പലതവണ ജനിക്കുകയും മരിക്കുകയും ചെയ്യുന്നു. ഇന്ന് നിങ്ങളുടെ ഷിറിൻ എനിക്ക് പുതിയൊരു ശരീരം നൽകിയിരിക്കുകയാണ്, ഈ ലോകത്തിൽ മടങ്ങിവന്ന് ജീവിക്കുന്നതിനു വേണ്ടി. കരീം സഞ്ജയനെ ആലിംഗനം ചെയ്തു. നിങ്ങൾ എന്റെ സുഹൃത്താണ്, മകനുമാണെന്ന് തുടക്കം മുതലേ ഞാൻ പറയാറുണ്ടായിരുന്നു. എന്നാൽ ഇക്കാര്യം എന്റെ സ്വപ്നത്തിൽ പോലും ഉണ്ടായിരുന്നില്ല. കരീം വീണ്ടും കണ്ണുകളിൽ നിറഞ്ഞ ജലം തുടച്ചു കളഞ്ഞിട്ട് പറഞ്ഞു, ഷീറിനെ എന്ത് ശരീരമെന്നാണോ നീ ഇപ്പോൾ വിശേഷിപ്പിച്ചത്, ആ പേര് തന്നെ ഇവളെ ഹിന്ദുവാക്കിയിട്ടിടണം. സഞ്ജയൻ കരീമിന്റെ ചുണ്ടിൽ കൈവച്ചു. ഇല്ല സുഹൃത്തെ, മതം മാറുന്ന കാര്യം ഞാൻ പറയുന്നില്ല, ഷീറിനും പറയുന്നില്ല. അപകടത്തിൽ നിന്നും രക്ഷ നേടാനായി രണ്ടുപേർ ചേർന്ന് സഞ്ചരിക്കുന്നത് പോലെ രണ്ടു മതങ്ങൾക്കും ചേർന്ന് സഞ്ചരിക്കാം.
1: അതാണ് നോവലിസ്റ്റിന്റെ കാഴ്ചപ്പാട്, അപകടത്തിൽ നിന്ന് രക്ഷ നേടാൻ ഒന്നിച്ചുള്ള സഞ്ചാരം. പക്ഷേ ഷീറിന് സന്ദേഹമായിരുന്നു. അങ്ങനെ സാധ്യമാണോ എന്ന സന്ദേഹം.
2: അതിന് സഞ്ജയന്റെ ഒരു ഭാഷ്യമുണ്ട്. നമ്മുടെ നരകത്തിന്റെ

0: ഒരു നിയമം നല്ലതാണെന്ന ദൃഢനിശ്ചയത്തിൻ്റെയും ശുഭാപ്തി വിശ്വാസത്തിൻ്റെയും തിരിനീട്ടിയാണ് നോവൽ പരിണാമഗുപ്തിയോടടുക്കുന്നത്.
1: കഥാന്ത്യത്തിൽ അവർ ഒന്നിക്കുകയാണ് രണ്ട് മതസ്ഥർ, ഷീറിനും സഞ്ജയനും. പ്രതിബന്ധങ്ങളെ സധൈര്യം നേരിടാൻ ഒരുക്കമുള്ള രണ്ടുപേർ, പുതുതലമുറയുടെ പ്രതീകങ്ങൾ. നോവൽ അവസാനിക്കുകയാണ്.
2: ഇത് 49 ദിനങ്ങളുടെ വരദാനമാണ്, ശാപവുമാണ്. ഭൂമിയിൽ വീണ്ടും ജനിക്കുക എന്നതിന്റെ ഉദ്ദേശം തന്നെ എല്ലാ കഠിന പരിശ്രമങ്ങളും പുതിയ രീതിയിൽ നടത്തുകയാണ്. ഇനി താജ് പ്രസ് ആരംഭിക്കണം. ഇനിയിപ്പോൾ ഒരുപക്ഷെ നോവൽ നിരോധിക്കപ്പെട്ടേക്കും. അത് പക്ഷേ ദിവസവും ഉദിക്കുന്ന സൂര്യൻ നിത്യവും നേരിടേണ്ടി വരുന്ന മേഘങ്ങൾക്ക് സമാനമാണ്.
1: സുഘടിതമായ കഥാഖ്യാനമാണ് ഈ നോവലിനെ ഉദാത്തമാക്കുന്നത്. മനുഷ്യബന്ധങ്ങളുടെ ഊഷ്മളത, സ്നേഹത്തിന്റെ അദൃശ്യനാരുകൊണ്ട് കൂട്ടിയിണക്കുമ്പോൾ നിറയുന്ന ജീവിതാസക്തിയാണ് 49 ദിവസത്തെ ഉത്കൃഷ്ടമാക്കുന്നത്.
0: സ്നേഹത്തിന്റെ വിവിധ ഭാവങ്ങൾ കൊണ്ട് നിറഞ്ഞ കാവ്യശില്പമാണ് അമൃതാപ്രീതത്തിന്റെ 49 ദിവസം. സ്വപ്നം കൊണ്ട് ജീവിതത്തിന്റെ കണ്ണെഴുതുന്ന നോവൽ.
1: അതെ, സമൂഹവും പ്രതിബന്ധങ്ങളും ഐക്യത്തിന്റെ പാതയിൽ ആനയിക്കുന്ന നോവൽ. ഇന്ത്യൻ മനസാക്ഷിയിൽ മതത്തേക്കാൾ മനുഷ്യസ്നേഹത്തിന് വില കൽപ്പിക്കുന്നൊരു നോവൽ കൂടി അനശ്വരത നേടുന്നു.
3: മായാമുദ്രകൾ, കാലത്തെ മറികടക്കുന്ന പുസ്തകങ്ങൾ.
4: അമൃതാപ്രീതം എഴുതിയ നോവൽ 49 ദിവസം. രചന ഡോക്ടർ എം രാജീവ് കുമാർ. ആഖ്യാനം കുരിപ്പുഴ സജീവ്, ഗായത്രി ദേവി. നോവൽ ഭാഗം വായിച്ചത് എൻ ജെ ജോഷിലാൽ. നിർവഹണം സന്ദീപ് സുരേഷ്. നിർവഹണ സഹായം പി ശ്രീകലാ.

0: ഈ കസ്റ്റമർ കെയർ എവിടെയാ? ആ മാഡം.
1: ആ പറയൂ.
0: ഈ KYC അപ്ഡേറ്റ് ചെയ്യാൻ എനിക്കെന്തിനാ ഇടയ്ക്കിടയ്ക്ക് മെസ്സേജ് വരുന്നത്?
1: കാരണം ബാങ്കിംഗ് സേവനങ്ങൾക്കായി കൃത്യസമയത്ത് KYC അപ്ഡേറ്റ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്.
0: എങ്ങനെ ചെയ്യേണ്ടത്?
1: ഐഡന്റിറ്റിയിലോ അഡ്രസ്സിലോ മാറ്റങ്ങൾ ഇല്ലെങ്കിൽ നിങ്ങളുടെ ബാങ്കിലേക്കോ ATMലേക്കോ അല്ലെങ്കിൽ ബിസിനസ് കറസ്പോണ്ടന്റ് അതായത് BC അടുത്തോ ചെല്ലുക, അല്ലെങ്കിൽ ബാങ്കിൽ രജിസ്റ്റർ ചെയ്ത ഇമെയിൽ, മൊബൈൽ നമ്പർ, മൊബൈൽ ബാങ്കിംഗ് ആപ്പ് എന്നിവ മുഖേന അതിന്റെ സത്യവാങ്മൂലം കൊടുക്കുക.
0: അത് ശരി. മാറ്റങ്ങളുണ്ടെങ്കിലോ?
1: മാറ്റങ്ങളുണ്ടെങ്കിൽ ഐഡന്റിറ്റി, അഡ്രസ് എന്നിവയുടെ രേഖകൾ കാണിച്ച് KYC അപ്ഡേറ്റ് ചെയ്യാം.
0: ഇത്രയുള്ളൂ. ഇപ്പോൾ മനസ്സിലായി.
1: നിങ്ങളുടെ KYC അപ്ഡേറ്റ് ചെയ്യാനായി നിങ്ങളുടെ അടുത്തുള്ള ഗ്രാമപഞ്ചായത്തിലെ ക്യാമ്പോ ബാങ്ക് ശാഖയോ സന്ദർശിക്കൂ.
0: RBI പറയുന്നു,
2: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.
3: കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി നഗരപുരാണം എല്ലാ വെള്ളിയാഴ്ചയും വൈകുന്നേരം 5:40. പ്രായോജക കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി, വേങ്കോട്, വട്ടപ്പാറ.
4: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം എല്ലാ ദിവസവും രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളായണി ജംഗ്ഷൻ, തിരുവല്ലം, ശ്രീകാര്യം, മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
5: ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ് നോവൽ സഞ്ചാരം എല്ലാ ദിവസവും രാവിലെ 8:30. പ്രായോജകർ ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ്. സ്വർണ്ണാഭരണങ്ങൾക്ക് ഇപ്പോൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി.
6: റീഗൽ ജുവലേഴ്സ് ഇന്നത്തെ സ്വർണ്ണവില
7: എന്നും രാവിലെ 10:30.
6: പ്രായോജകർ
7: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
6: റീഗൽ ജുവലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.
8: കരുണാസായി മനോയാനം എല്ലാ ബുധനാഴ്ചയും വൈകുന്നേരം 5:40. പ്രായോജകർ കരുണാസായി, ഡി അഡിക്ഷൻ ആൻഡ് മെന്റൽ ഹെൽത്ത് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, വെള്ളനാട്.

ആകാശവാണി അനന്തപുരി FM 101.9. പ്രിയ ശ്രോതാക്കളെ, ഇനി ചലച്ചിത്ര ഗാനങ്ങളിലേക്ക്. ആദ്യം എം ജി ശ്രീകുമാർ പാടിയ ഒരു ഗാനം, ചിത്രം വാസന്തിയും ലക്ഷ്മിയും പിന്നെ ഞാനും. യൂസഫലി കേച്ചേരിയുടെ വരികൾക്ക് സംഗീതം നൽകിയത് മോഹൻ സിത്താര.

ആകാശവാണി അനന്തപുരി FM 101.9 തിരൈപ്പൂക്കൾ. ആദ്യം ഹരിഹരൻ പാടിയ ഒരു ഗാനമാണ്. ഗാനരചന വൈരമത്തു, സംഗീതം SA രാജ്കുമാർ. ചിത്രം തുള്ളാതമനവും തുള്ളും.

0: ആകാശവാണി അനന്തപുരി FM 101.9.
1: പ്രിയ ശ്രോതാക്കളെ നമസ്കാരം. ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ.
2: ഇന്ന് ഞാൻ എന്റെ പ്രിയ ഗാനങ്ങളിൽ 32,300 കുഞ്ഞുങ്ങളെ ഭൂമിയിലേക്ക് വരവേറ്റ ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ ലക്ഷ്മി SV അതിഥിയായി പങ്കെടുക്കുന്നു. സ്റ്റുഡിയോയിൽ ഒപ്പം MS ആശ.
3: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. 46 വർഷത്തെ സേവന കാലയളവിൽ 32,300 കുഞ്ഞുങ്ങളെ ഭൂമിയിലേക്ക് വരവേറ്റ കരങ്ങളാണ് ഡോക്ടർ SV ലക്ഷ്മിയുടേത്. പ്രശസ്ത ചാരിറ്റബിൾ ഹോസ്പിറ്റലിലെ ഒബ്സ്റ്റട്രീഷ്യനും ഗൈനക്കോളജിസ്റ്റുമായ ഡോക്ടർ ലക്ഷ്മി SV ആണ് ഇന്ന് ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ പരിപാടിയിൽ വിശേഷങ്ങളും ഇഷ്ടഗാനങ്ങളും പങ്കുവയ്ക്കാനായി നമ്മോടൊപ്പം സ്റ്റുഡിയോയിലുള്ളത്. ഡോക്ടറെ സ്വാഗതം ചെയ്യാം. സ്വാഗതം മാഡം.
4: ഓക്കെ
3: മാഡം, വൈദ്യശാസ്ത്ര രംഗത്തേക്ക്, പ്രത്യേകിച്ച് സ്ത്രീരോഗ ചികിത്സാ വിഭാഗത്തിലേക്ക് കടന്നു വരാൻ പ്രേരണയായത് എന്താണ്? എനിക്കിത് തന്നെ വേണം, ഞാനൊരു ഡോക്ടർ ആവണം, ഗൈനക്കോളജിസ്റ്റ് ആവണം, അങ്ങനെ ഒരു വിത്ത് മനസ്സിൽ വരുന്നത് എവിടെ നിന്നാണ്?
4: അങ്ങനെ ചോദിച്ചാല് പഠിക്കുന്ന കാലത്ത് എപ്പോഴും സ്കൂൾ ഫസ്റ്റ് അങ്ങനെയായിരുന്നു. SSLC സെക്കൻഡ് റാങ്ക് കിട്ടി. അപ്പം നാച്ചുറലി ന്യൂസ് പേപ്പറുകാർ ചോദ്യം ചെയ്യാൻ വരുമല്ലോ, അപ്പോഴും പെട്ടെന്ന് ഡോക്ടറായെന്ന് പറഞ്ഞു. അതിന് പ്രത്യേകിച്ച് ഇൻട്രസ്റ്റ് ഒന്നും ഉണ്ടല്ല, പക്ഷെ അന്നൊക്കെ മാർക്ക് വെച്ചിട്ടാണ് എൻട്രൻസ്. അങ്ങനെ MBBSനെ കിട്ടി. അതിൽ പഠിക്കുമ്പോൾ ആക്ച്വലി എനിക്ക് സർജറി ആയിരുന്നു ഏറ്റവും ഇഷ്ടം. അന്നത്തെ കാലത്ത് ലേഡി സർജൻസ് വളരെ കുറവാണ്. പിന്നെ പാസ്സായിട്ട് നമ്മൾ PG അഡ്മിഷന് വരുമ്പോൾ ഒരു ഗ്യാപ്പുണ്ട്. അത്രയും നാൾ ഞാൻ GG ഹോസ്പിറ്റലിൽ ഡോക്ടർ വേലായുധൻ്റെ കൂടെയാണ് വർക്ക് ചെയ്തത്. അപ്പോൾ ഗൈനക്കോളജി ആണെങ്കിലും അതിലും സർജറി ഉണ്ട്. അങ്ങനെ ഇതിലോട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ എൻ്റെ മാർക്ക് വെച്ചിട്ട് എനിക്ക് PG അഡ്മിഷൻ കിട്ടി. ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിലാണ് പഠിച്ചത്. MBBS ക്ലാസ്സോടെ പാസ്സായതുകൊണ്ട് അന്ന് ഇങ്ങനെ എൻട്രൻസ് ഒന്നുമില്ല. ഞാൻ അഡ്മിഷന് വലിയ പ്രശ്നമില്ലായിരുന്നു.
3: അത് ഏത് വർഷത്തെ മാഡം MBBS പാസ്സാകുന്നത്?
4: MBBS 1971 ജോയിൻ ചെയ്തു. അപ്പോൾ 5 years ഹൗസ് ഏജൻസിയും കഴിഞ്ഞിട്ട് 77 ആണ് തോന്നുന്നു. 2 ഇയർ DGOയ്ക്ക് കിട്ടിയത്. ബിക്കോസ് അന്നാണ് ആദ്യമായിട്ട് ഈ സർവീസ് PG എന്ന് പറഞ്ഞു, ഗവൺമെന്റ് സർവീസിൽ കുറേ വർക്ക് ചെയ്തവർക്ക് അഡ്മിഷൻ കൊടുത്തത്. അപ്പോൾ ഐ വാസ് ഇൻ ദ വെയിറ്റിംഗ് ലിസ്റ്റ്. എൻ്റെ മുമ്പേ ഉള്ള ഒരാൾ മാറിയിരുന്നെങ്കിൽ എനിക്ക് MD കിട്ടിയേനെ. സോ DGO ആയിരുന്നു. പിന്നെ പാസ്സായി നെക്സ്റ്റ് ഡേ ഞാൻ ശ്രീരാമകൃഷ്ണ ആശ്രമ ചാരിറ്റബിൾ ഹോസ്പിറ്റലിൽ ജോയിൻ ചെയ്തു. 47-ാമത്തെ വർഷമാണ് കണ്ടിന്യൂസ് വർക്ക് ചെയ്യുന്നു.
3: മാഡത്തിന്റെ കുടുംബത്തിൽ മറ്റ് ഡോക്ടേഴ്സ് അങ്ങനെ ആരെങ്കിലും ഉണ്ടായി?
4: എൻ്റെ ഹസ്ബൻഡിന്റെ അച്ഛനാണ് രാമകൃഷ്ണ ഹോസ്പിറ്റലിലെ ആദ്യത്തെ ഡോക്ടർ. അപ്പോൾ പുള്ളി നേരെ എതിരെ സ്ഥലം വാങ്ങിച്ച് വീട് വെച്ച് നമ്മൾ അവിടെ താമസിക്കണം. എനിക്ക് ഗവൺമെന്റിൽ ജോലി കിട്ടിയെങ്കിലും ഇവർക്കൊക്കെ ഞാൻ അവിടെ വർക്ക് ചെയ്താൽ കൊള്ളാം, അങ്ങനെ ജോയിൻ ചെയ്തു. പിന്നെ ഈ ഡെലിവറിയും ഇതൊക്കെ എൻ്റെ ഒരു പാഷനാണ്. അപ്പോൾ എനിക്കത് ഒരു ബുദ്ധിമുട്ടും സങ്കടവും തോന്നിയിട്ടില്ല. കൂടെ പഠിച്ചവരൊക്കെ പ്രൊഫസറും പ്രിൻസിപ്പളും ഒക്കെ ആയപ്പോഴും ഞാൻ ഇതേ വർക്ക് തന്നെ തുടരുന്നു. ഇന്നും ഈച്ച് ബേബി എനിക്കൊരു സന്തോഷം തരുന്നതാണ്. കുഞ്ഞുങ്ങളെ ഞാൻ അത്രത്തോളം ഇഷ്ടപ്പെടുന്ന ഒരാൾ.
3: MBBS കഴിഞ്ഞിട്ട് തുടർ പഠനം എന്നൊക്കെ ആലോചിക്കുമ്പോൾ സാധാരണ ആൾക്കാർ ഓപ്റ്റ് ചെയ്യാത്തതാണ് ഗൈനക്കോളജി.
4: അന്നത്തെ കാലത്ത് ഗൈനക്ക് ഭയങ്കര ഡിമാൻഡുള്ളായിരുന്നു. അല്ലെ, ഈ സർവീസ് PG ആണും പെണ്ണും ഒക്കെ ഗൈനക്കാണ് എടുത്തത്. അതുകൊണ്ടാണ് എനിക്ക് DGO ജോയിൻ ചെയ്യേണ്ടി വന്നത്.
3: സാധാരണ ആൾക്കാർ പറയുന്നത് എല്ലാ സമയത്തും നമുക്ക് തിരക്കാണ്, നമ്മുടേതായിട്ടുള്ള ഒരു സമയം കിട്ടില്ല,
4: പാട് തന്നെയാണ്.
3: പക്ഷെ മാഡം എങ്ങനെയാണ് മാനേജ് ചെയ്യുന്നത്?
4: ബിക്കോസ് ഈ പറഞ്ഞതുപോലെ വീട് ഓപ്പോസിറ്റ് ആണ്. രാത്രി ഒരു 5 പ്രാവശ്യം വരെ പോയിട്ടുണ്ട് ഡെലിവറിക്ക്. പിന്നെ പേഷ്യന്റ് വരണു എന്ന് പറയുമ്പോഴേ നമ്മൾ റെഡി ആയിട്ടിരിക്കണം. പക്ഷേ എല്ലാവർക്കും വണ്ടി വിട്ട് വിളിപ്പിക്കണം. എനിക്ക് അങ്ങനെയില്ല, വാച്ചർ വരും, നേരെ എതിരെ ആയതുകൊണ്ട് പോവുക, കണ്ടക്ട് ചെയ്യുക. പിന്നെ പേഷ്യന്റും ഹാപ്പിയാണ്, ഞാനും ഹാപ്പിയാണ്.
3: ആദ്യത്തെ ഡെലിവറി എക്സ്പീരിയൻസ്, ആദ്യമായിട്ട് കുഞ്ഞിനെ ഒറ്റയ്ക്ക് സ്വതന്ത്രമായിട്ട് ഇങ്ങനെ ചെയ്യുന്ന ഒരു,
4: ശരിക്കും ഞങ്ങൾ ഇന്റേൺഷിപ്പ് വരുമ്പോൾ നമ്മൾ ആദ്യമായിട്ട് ഡെലിവറി പോയി കാണുന്നത്. ഫസ്റ്റ് ഡെലിവറി കണ്ട് ഫെയിൻറ്റ് ചെയ്ത ആളാണ് ഞാൻ. പക്ഷെ അന്ന് രാത്രി തന്നെ ആദ്യത്തെ ഡെലിവറി എടുത്തു. പിന്നെ അന്ന് മുതൽ ഇന്ന് വരെ അതിനൊരു ടെൻഷനില്ല. എൻ്റെ മകളുടെയും മരുമകളുടെയും ഡെലിവറികൾ ഞാൻ എടുത്തതാണ്. അപ്പം യു ക്യാൻ ഇമാജിൻ എനിക്കത് എത്ര ബുദ്ധിമുട്ടില്ലാത്ത സംഭവമാണെന്ന്.
3: നമ്മളൊരു പേഷ്യന്റിന്റെ, അതായത് പുറത്തുള്ള ഒരാളുടെ ഡെലിവറി അറ്റൻഡ് ചെയ്യുന്നത് നമ്മുടെ തന്നെ മക്കളുടെയും മരുമക്കളുടെയും നമ്മളുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരുടെ ഡെലിവറി അറ്റൻഡ് ചെയ്യുമ്പോൾ അത് ഒരു ഡിഫറെന്റ് എക്സ്പീരിയൻസ് അല്ലേ?
4: ഡിഫറെന്റ് ആണ്.
3: അത്
4: എന്റെ ഫാമിലിയിലെ എല്ലാ സ്വന്തക്കാരും കുട്ടികളെയും എന്റെ പേഷ്യന്റ് ആയിരുന്നു. ദേ ഹാവ് കോൺഫിഡൻസ് ഇൻ മീ. അപ്പൊ അത് എനിക്ക് വലിയ സന്തോഷമാണ്. എനിക്ക് വിഷമം തോന്നിയിട്ടില്ല, അതൊരു അതിശയാണ്.
3: അപ്പൊ നമുക്ക് ഈ പരിപാടിയിൽ ഇഷ്ടഗാനങ്ങൾ കൂടെ പങ്കുവയ്ക്കാം. ഡോക്ടർ എന്നുള്ള നിലയ്ക്ക് മാഡത്തിന് പാട്ടുകളൊക്കെ കേൾക്കുന്നതിന് സമയം കിട്ടുന്നുണ്ടാവുമോ എന്നറിയില്ല.
4: മുമ്പേക്ക് എല്ലാ സിനിമയും ഫസ്റ്റ് ഡേ സെക്കൻഡ് ഷോ കാണുമായിരുന്നു. ഹോസ്പിറ്റലിൽ ബിസി ആയപ്പോൾ ഇടയ്ക്ക് വിളിക്കും, അങ്ങനെ സിനിമ കാണലൊക്കെ നിന്നു. പഴയ പാട്ടുകളാണ്, അതുകൊണ്ട് എനിക്കിപ്പോഴും ഓർമ്മയും ഇഷ്ടമുള്ളത്. ഉണ്ണി വാബാബ എന്ന് പറഞ്ഞൊരു പാട്ടുണ്ടല്ലോ, സാന്ത്വനം എന്ന് പറഞ്ഞ സിനിമയിൽ, ഇത് എഴുതിയിരിക്കുന്ന കൈതപ്രം, മ്യൂസിക് ബൈ മോഹൻ സിത്താര, നമ്മുടെ യേശുദാസ് പാടിയത്. അതെൻ്റെ വൺ ഓഫ് ദി ഫേവറേറ്റ് പാട്ടുകളാണ്.
3: നമുക്ക് ആ പാട്ട് കേട്ടിട്ട് തിരിച്ചു വരാം.

0: മാഡം പ്രൊഫഷൻ തുടങ്ങിയ സമയത്ത് സ്കാനിങ് അതുപോലത്തെ ഫെസിലിറ്റീസ് ഒന്നും ഇല്ലായിരുന്ന കാലം?
1: യാതൊരു ഫെസിലിറ്റി ഇല്ലായിരുന്നു അന്ന്. ആക്ച്വലി പ്രഗ്നൻസി ടെസ്റ്റ് പോലും കോമൺ ആയിരുന്നില്ല. അപ്പോൾ പേഷ്യന്റ് വന്നു, മെൻസസ് ആയില്ല, വെയിറ്റ് ചെയ്യാന്നുള്ള പേഷ്യന്റ് വരും. 3 മാസമൊക്കെ ആകുമ്പോൾ നമുക്ക് വൈറൽ തൊട്ട് നോക്കിയാൽ തന്നെ സൈസ് അറിയാൻ പറ്റും. അതെല്ലാം ഉടനെ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മളൊരു ടാബ്ലറ്റ് കൊടുക്കും. മെൻസസ് ആവുകയാണെങ്കിൽ പ്രഗ്നൻ്റ് അല്ല, 2 വീക്സിനായില്ലെങ്കിൽ പ്രഗ്നൻസി. അങ്ങനെ വരെ കൺഫേം ചെയ്ത കാലമുണ്ടായിരുന്നു. ഇപ്പോഴാണെങ്കിൽ ഒരു ദിവസം തെറ്റു മുമ്പേ തന്നെ ഈ ബ്ലഡിലെ ബീറ്റ് ഹെച്ച്ജി നോക്കിയാൽ അറിയാം. കാലം ഒത്തിരി മാറിപ്പോയി. 40 വർഷത്തെ ചേഞ്ച് എന്ന് പറഞ്ഞാൽ വിശ്വസിക്കും, ഡേ ബൈ ഡേ ഇപ്പൊ ചേഞ്ച് ആണ്.
0: ഇപ്പൊ ഹോസ്പിറ്റൽ ഫെസിലിറ്റി ആണെങ്കിലും ആൾക്കാരുടെ അവയർനെസ് ആണെങ്കിലും എല്ലാ കാര്യങ്ങളിലും മാറ്റമുണ്ടല്ലോ.
1: നമ്മളെക്കാളും പേഷ്യൻസ് ഗൂഗിളും ചാറ്റ് GPT ഒക്കെ നോക്കി പഠിച്ചിട്ടാണ് ഇങ്ങോട്ടാണ് വരുന്നത്. പിന്നെ എന്തിനാ നമ്മളെ കണ്ണെന്ന് തോന്നും, പക്ഷെ ഡെലിവറി എടുക്കാൻ അവരാരും പോരല്ലോ. പിന്നെ സ്കാനിങ്, അപ്പം നമുക്ക് എല്ലാ കോംപ്ലിക്കേഷൻസും നേരത്തെ തന്നെ അറിയാം, എത്ര ആഴ്ചയായി ഇന്നതുണ്ട് കുഞ്ഞിന്. അതുകൊണ്ട് ഗുണവുമുണ്ട് ദോഷവുമുണ്ട്. പണ്ടൊക്കെ ഇതൊക്കെ ബ്ലൈൻഡായിട്ട് നമ്മളെ വയറ് തൊട്ട് നോക്കി വലിയ വയറാകുമ്പോൾ ഒരു 2 ഹെഡ് കിട്ടിയ ആ ട്വിൻസ് ആണ്. ഇപ്പം അങ്ങനെയല്ലല്ലോ, മെസ് ചെയ്യണ സമയത്ത് 2 സാക്ക് കാണും, 2 കുട്ടി, ചിലപ്പോൾ ഒന്നും സർവൈവ് ചെയ്യില്ല. എല്ലാ കാര്യങ്ങളും അറിയാൻ പറ്റും. പിന്നെ പേഷ്യൻറ്റും ചോദിക്കുക, എല്ലാം നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് കുഴപ്പങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കണം. പണ്ടാണെങ്കിൽ കുഴപ്പമൊക്കെ നമ്മൾ മനസ്സിൽ വെച്ചിട്ട് പേഷ്യൻറ്റെ സമാധാനിപ്പിച്ചു വിടും. ഇപ്പം അത് നടക്കത്തില്ല. ഇത് നമ്മൾ പറഞ്ഞാലും ആരെങ്കിലും കൊണ്ട് കാണിച്ചിട്ട് നിങ്ങളുടെ ഡോക്ടർ പറഞ്ഞു തന്നില്ലേ. അപ്പം നമ്മളെല്ലാം ഫ്രാങ്ക് ആയിട്ട് ഇരുത്തി പേഷ്യൻറ്റിനോടും ഹസ്ബൻഡിനോടും എല്ലാ ഡീറ്റെയിൽസും പറയും.
0: അപ്പോൾ 1980 കാലങ്ങളിലൊക്കെ ഒരുവിധപ്പെട്ട ആൾക്കാരൊക്കെ ഹോസ്പിറ്റലൈസ്ഡ് ആകും, ഡെലിവറി ടൈം ആകും.
1: കൂടുതലും വീട്ടിൽ പ്രസവിക്കാറില്ല, വളരെ അപൂർവമാണ്. ഞാൻ വർക്ക് ചെയ്യുന്ന കാലത്ത് തന്നെ മിക്കവാറും എല്ലാവരും ഹോസ്പിറ്റൽ ഡെലിവറി പ്രിഫർ ചെയ്യുന്നവരായിരുന്നു.
0: അപ്പോൾ അന്നത്തെ ഡെലിവറി എടുത്ത ആൾക്കാർ അവരുടെ മക്കൾ, അവരുടെ മക്കളുടെ മക്കൾ, അങ്ങനെയൊക്കെ കുടുംബത്തോടെ
1: വലിയ കഥയാണ്. ഞാൻ ആദ്യം ജോയിൻ ചെയ്തപ്പോൾ എന്റെ ഫാദറിന്റെ അവിടെ വർക്ക് ചെയ്യായിരുന്നു, പുള്ളിയുടെ പേഷ്യന്റ് ആയിരുന്നു. ചെന്നപ്പോ സിസ്റ്റർ വന്ന് പറഞ്ഞു മാഡം ഡെലിവറി എടുക്കുമോ. ആ കുട്ടി കുറേ വർഷം കഴിഞ്ഞിട്ട് 21 വയസ്സൊക്കെ ആകുമ്പോൾ കാനഡയിലാണ് എന്നെ കാണാൻ വന്നു. എൻ്റെ അമ്മ പറഞ്ഞിട്ടുണ്ട് മാഡമാണ് എന്നെ ആദ്യം ഇവിടെ എടുത്ത. അങ്ങനെയൊക്കെ വന്ന് പറയുമ്പോൾ ഒരു സന്തോഷം. ഇപ്പം പിന്നെ എവിടെ പോയാലും ആരെങ്കിലും വന്ന് പറയും മാഡമാണ് പ്രസവം എടുത്തത്. ഒരുപാട് VIPs ഉണ്ട്, അവരുടെ കുട്ടികളുണ്ട്, അതൊരു സന്തോഷം തന്നെയാണ്.
0: മാഡം ഒരു ഇതിൽ പറഞ്ഞിട്ടുണ്ട് ട്രിപ്ലെറ്റ്സിനെ എടുത്തിട്ടുണ്ട്.
1: അത് ആക്ച്വലി സ്കാനിങ് തുടങ്ങിയ കാലത്തായിരുന്നു. ട്വിൻസ് എന്നാണ് സ്കാനിൽ എഴുതിയിരുന്നത്. അവർക്ക് ഓൾറെഡി ഒരു പെൺകുട്ടിയുണ്ട്, പിന്നത്തെ 2 ഗേൾസായിരുന്നു. അതെടുത്തു കഴിയുമ്പോൾ നമ്മൾ യൂഷ്വലി യൂട്രസ് കൺട്രാക്ട് ചെയ്യാൻ ഇഞ്ചക്ഷനൊക്കെ കൊടുക്കും. എല്ലാം കൊടുത്തു കഴിഞ്ഞപ്പോൾ ഒരു കാലി വരുന്നു. ആ ബേബി പക്ഷെ നമുക്ക് രക്ഷിക്കാൻ പറ്റിയില്ല.
0: മാഡത്തിന്റെ ഇത്രയും നാളത്തെ എക്സ്പീരിയൻസിനിടയ്ക്ക് ഒരു ടെൻഷൻ തോന്നി, അല്ലെങ്കിൽ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കേസ് എന്ന് തോന്നിയ ഒരു അനുഭവം പറയാമോ?
1: ഞാൻ ഫേസ് ചെയ്യാത്ത ഒരു കോംപ്ലിക്കേഷനും ഇല്ലാന്ന് വേണം പറയാൻ. ഇത്രയും വർഷങ്ങളായതുകൊണ്ട് ലോക്ക്ഡ് ട്വിൻസ്, PPH, അന്നൊന്നും സ്കാനിങ് ഇല്ലാത്ത കാലത്ത് രാത്രിയൊക്കെ ബ്ലീഡ് ചെയ്ത് വരും, ഈ പ്ലസൻ്റ പ്രിവിയ എന്നൊക്കെ പറഞ്ഞു, അതൊക്കെ ഭയങ്കര പ്രശ്നമാണ്. പിന്നെ അന്നൊന്നും 24-hour ബ്ലഡ് ബാങ്ക് ഇല്ല. അപ്പം നമ്മൾക്ക് രാവിലെ വരെ അവരുടെ ജീവൻ നിലനിർത്താൻ ട്രിപ്പൊക്കെ കൊടുത്ത് നമ്മൾ കൂടെ നിന്ന് രാവിലെ ആശുപത്രി തുറന്ന് ബ്ലഡ് കെട്ടി അങ്ങനെയൊക്കെ രക്ഷപ്പെടുത്ത ഒത്തിരി പേരുണ്ട്. അവർക്ക് വേണ്ടി നമ്മൾ രാത്രിയും പകൽ, രാത്രിയാണ് കൂടുതൽ ഫുൾ ടൈം കൂടെ നിന്നിട്ടുള്ള പേഷ്യൻസ് ഉണ്ട്. മേ ബി അവർ നമ്മളെ ഇപ്പോഴും ഓർക്കുമായിരിക്കും.
0: ഡെലിവറി ടൈം, പ്രഗ്നൻസി ടൈമിലൊക്കെ ഒരു സ്ത്രീ കടന്നു പോകുന്ന ഒരു സമയത്ത് നമ്മൾ സപ്പോർട്ട് ചെയ്ത ആൾക്കാർ അവരെ ലൈഫ് ലോങ് മറക്കില്ല എന്നൊക്കെ പറഞ്ഞു.
1: തീർച്ചയായിട്ടും
0: ആ സമയം വളരെ വൾനറബിൾ ആയിട്ടുള്ള മൊമെന്റ്.
1: എനിക്കൊരു ചാനലിലെ ലേഡി, അവര് പറഞ്ഞു അവരെ 5-ാം മാസം മുതൽ ഫ്ലൂയിഡൊക്കെ പോയി കടത്തി, 7.5 മാസമായപ്പം ഡെലിവറി ആയി. ആ മോനിപ്പോ ചാർട്ടേഡ് അക്കൗണ്ട് തന്നെയാണെന്ന് എന്നെ പരിചയം. എന്ത് സന്തോഷം തോന്നുന്നു. അതുപോലെയൊക്കെ ഒത്തിരി പേര് വരാറുണ്ട്. ഇപ്പോഴത്തെ പെണ്ണുങ്ങൾക്ക് ഡെലിവറി കുറവാണ്, ദേ ഡോണ്ട് വോണ്ട് ടു ഗെറ്റ് മാരീഡ്, പിന്നെ ആയാലും കുട്ടി വേണ്ട എന്നാണ്. അപ്പോൾ ഒരുപാട് ഹോസ്പിറ്റലും ഈ ഒരു ഔട്ട്ലുക്കും ആയതുകൊണ്ട് എല്ലായിടത്തും ഡെലിവറി കുറവാണ്.
0: അന്നത്തെ കാലത്തെ അപേക്ഷിച്ച് ഇപ്പൊ മാഡം പറഞ്ഞതുപോലെ സ്ത്രീകൾക്ക് വിവാഹത്തോടും പ്രസവത്തോടും ഒക്കെയുള്ള താല്പര്യങ്ങൾ പല രീതിയിലാണ്,
1: പല കാരണങ്ങളുണ്ട്. അന്നൊക്കെ എന്ന് പറഞ്ഞാല് പെണ്ണുങ്ങൾ ജോലിക്ക് പോകുന്നത് വളരെ കുറവാണ്. ഇപ്പോൾ എല്ലാ ഫാമിലിയിലും ഹസ്ബൻഡും വൈഫും വർക്ക് ചെയ്യുന്നവരാണ്. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ കൂട്ടുകുടുംബമാണ്, ഇപ്പോൾ എല്ലാം ന്യൂക്ലിയർ ഫാമിലിയാണ്. അപ്പോൾ ഇവരെ കുഞ്ഞിനാര് നോക്കും? ഇവരുടെ അമ്മയ്ക്കുമൊക്കെ ജോലി കാണും, അന്ന് നിൽക്കാൻ ആരും കാണില്ല. പിന്നെ ഈ ക്രഷിലൊക്കെ കൊണ്ടുവിടുമ്പോൾ ഉള്ള കഷ്ടങ്ങളും ഇന്നത്തെ ന്യൂസുകളും ഒക്കെ കേട്ടിട്ട് പണ്ട് ഞാൻ അവരെയൊക്കെ ഉപദേശിക്കുമായിരുന്നു. ഇപ്പം ഞാനും അവരുടെ സൈഡാണ്. ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട്. ഒരു കുഞ്ഞിനെ വളർത്തി സ്കൂളിലായാലും എന്തെല്ലാം പ്രശ്നമാണ് ഇപ്പോൾ. അപ്പോൾ സപ്പോർട്ട് ചെയ്യാനൊരു ഫാമിലി ഇല്ലെങ്കിൽ രണ്ടുപേരും വർക്കിംഗ് ആകുമ്പം കുട്ടികളെ വളർത്താൻ പാടാം. അതുകൊണ്ടാണ് അവർ ഓപ്റ്റ് ചെയ്യണം വേണ്ടെന്ന്, വേറെ റീസണൊന്നുമില്ല.
0: മാഡം ഗൈനക്കോളജിസ്റ്റ് ആയതും കൂടെ കൊണ്ട് ചോദിക്കട്ടെ, സാധാരണ ഇപ്പം നോർമൽ ഡെലിവറി നമ്മൾ സുഖപ്രസവം എന്നാണല്ലോ പറയുന്നത്, അത് എത്രത്തോളം പെയിൻഫുൾ ആണെന്നും ഒരു സ്ത്രീ കടന്നു പോകുന്ന ഒരവസ്ഥയെ കുറിച്ചൊക്കെ എല്ലാവർക്കും അറിയാമെങ്കിലും നമ്മൾ പറയുന്നത് സുഖപ്രസവം എന്നാണ്.
1: അതിനെ തെറ്റാണ്. എന്റെ ഫസ്റ്റ് ഡെലിവറി, എന്റെ എക്സാമ്പിൾ തന്നെ, ഞാൻ പി ജി പഠിച്ചോണ്ടിരിക്കുമ്പോഴായിരുന്നു. ഇറ്റ് വാസ് എ വെരി ഡിഫിക്കൽട്ട് ഡെലിവറി. വാക്യൂം ആയിരുന്നു, പ്ലാസന്റ വരാതെ വന്നില്ല, അനസ്തീഷ കൊടുത്ത് ചെയ്തു. അത് കഴിഞ്ഞിട്ടും നടക്കാനൊക്കെ ഭയങ്കര ഡിഫിക്കൽട്ട് ഡെലിവറി ആയിരുന്നു, വലിയ പാടായിരുന്നു. അത് കഴിഞ്ഞ് സെക്കൻഡ് ആക്ച്വലി വാസ് വർക്കിംഗ് ഇൻ രാമകൃഷ്ണ ഹോസ്പിറ്റൽ. വലിയ ബേബി ആയിരുന്നു, 4.5 kg, അതുകൊണ്ട് സിസേറിയൻ ആയിരുന്നു. ഒരു പെയിൻ

0: മാഡം പ്രസവം എടുത്ത കുഞ്ഞുങ്ങളിൽ നിന്ന് സഹപ്രവർത്തകരായിട്ടും ഡോക്ടേഴ്സായിട്ടും ഒക്കെ കൂടെ ഉണ്ടാവുമല്ലോ?
1: ഒരുപാട് പേരുണ്ട്. ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ തന്നെ സൈക്യാട്രിസ്റ്റ് തന്നെ പ്രസവം എടുത്താണ്, പീഡിയാട്രിഷ്യൻ പറയും, അയാളുടെ ഹസ്ബൻഡ്, അങ്ങനെ ഒരുപാട് പേരുണ്ട്. വേറെ ഹോസ്പിറ്റലിലുണ്ട്, ഒരുപാട് ഡോക്ടേഴ്സ് ഉണ്ട്. എനിക്ക് ഈ വിമൻസ് വിങ് ഓഫ് ഐ എം എ ഒരു അവാർഡൊക്കെ തരാൻ വിളിച്ചപ്പോൾ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്ത ഡോക്ടർ മെഡിക്കൽ കോളേജിലെ ഒരു ഡോക്ടർ ലക്ഷ്മി ആയിരുന്നു. എല്ലാം കഴിഞ്ഞപ്പോൾ വരുമെന്ന് പറഞ്ഞു, മാഡമാണ് എൻ്റെ പ്രസവം എടുത്തതാണ് ഈ പേര് തന്നത്. അങ്ങനെ എവിടെ പോയാലും ആരെങ്കിലും കാണും.
0: ഈ ഒരു കരിയർ നോക്കുകയാണെങ്കിൽ ഏറ്റവും ഡിഫിക്കൽട്ട് ഏറിയ ഒരു ഫേസ് എന്ന് വെച്ചാൽ ഏതായിരിക്കും? ഇപ്പൊ മാഡത്തിന്റെ ഡെലിവറി എക്സ്പീരിയൻസ് ചെയ്യും മുന്നേ ആയിരിക്കുമല്ലോ, പല ഡെലിവറി കേസസ് ഒക്കെ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്.
1: ഞാൻ പഠിക്കും.

0: ഡെലിവറി.
1: മേഡത്തിന്റെ ഡെലിവറിക്ക് ശേഷം ഡെലിവറിയെ കാണുന്ന അല്ലെങ്കിൽ അവരുമായിട്ട് ഇടപെടുന്ന ആ ഒരു നമ്മുടെ ഒരു ഔട്ട്ലുക്കിന് വ്യത്യാസം വന്നിട്ടുണ്ട്.
0: തീർച്ചയായിട്ടും വരും. ഒരുപാട് വെയിറ്റ് ചെയ്യാൻ നമ്മൾ ഡെലിവറി ചെയ്യുന്ന പേഷ്യൻസിനാണ് ഭാവിയിൽ ഈ പ്രൊലാപ്സ് ഒക്കെ വരുന്നത്. ഈസി ഡെലിവറി ഇറ്റ്സ് ഓൾവേസ് ഗുഡ്. പക്ഷെ ഒരു ദിവസം രണ്ട് ദിവസമൊക്കെ കടന്ന് പേഷ്യൻറ്റിനും കുഞ്ഞിനും ട്രോമ വരുന്നതുണ്ട്. ഞാൻ തന്നെ ഇതുപോലെ പണ്ട് നല്ല ട്രയൽ കൊടുക്കുമായിരുന്നു, 1 ഡേ 2 ഡേയ്സ്. അങ്ങനെ വന്നിട്ട് ഡെലിവറി ആയി മെന്റലി റിട്ടയർഡ് കുട്ടികൾ എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെ ഉണ്ട്. അതൊക്കെ കണ്ടിട്ട് ഇത്രയായാലും നമുക്ക് ഒരു നല്ല കുട്ടിയാണ്, ഒരു ബുദ്ധിമുട്ടുള്ള കുട്ടി വന്നാൽ അമ്മയ്ക്കും അച്ഛനും ഹോൾ ഫാമിലിക്ക് ഒരു ബേർഡനാണ്. അത് ജീവിതകാലം മുഴുവനും സഹിച്ചേ പറ്റൂ. അതിനേക്കാളും ഒരു സിസേറിയനായി എന്ന് പറഞ്ഞാൽ അത്ര വലിയ പ്രോബ്ലമില്ല, നല്ലൊരു ആരോഗ്യമുള്ള കുഞ്ഞ്, ഫാമിലിയും നല്ലതായിരിക്കും. ഇപ്പോൾ കൂടുതലാണ് സിസേറിയൻ എന്ന് വെച്ചാൽ ഞാൻ ഈ പറഞ്ഞ പോലെ സ്കാനിങ് ഉള്ളതുകൊണ്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാൻ പറ്റും. ഫ്ലൂയിഡ് കുറയാം, പിന്നെ കൊച്ചിന് കോഡ് ചുറ്റി കിടക്കാം, പൊസിഷൻ മാറാം, അങ്ങനത്തെ പ്രശ്നങ്ങളെല്ലാം വരും. പണ്ട് നമ്മൾക്ക് അതൊന്നും അറിയത്തില്ല. പേഷ്യൻ്റെ മെമ്മറിയും പോകുമ്പോഴായിരിക്കും അറിയണ കൊച്ചിന് മോശം പോയി കിടക്കണു, പിന്നെ ഡിസ്ട്രെസ്, പിന്നെ വലിയ ബേബി, അതൊന്നും ട്രയൽ അധികം കൊടുക്കാറില്ല. അപ്പോൾ കൂടുതലും സിസേറിയൻ ആവാൻ ചാൻസ് ഒന്ന് ഇതാണ്. ഇതെല്ലാം അറിയുമ്പം വിവരമുള്ള പേഷ്യൻ്റ് പറയും എനിക്ക് എന്നാൽ ട്രയൽ വേണ്ട. അങ്ങനെ തന്നെ ഒരു ഇൻഡിക്കേഷൻ ഉണ്ട് പേഷ്യൻ്റ് ആവശ്യപ്പെട്ടാൽ ചെയ്തു കൊടുക്കണം എന്നുള്ളത്.
1: ഡെലിവറി ടൈം വരെ അല്ലെങ്കിൽ ആ ഒരു 9 മാസവും വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല, ഹെൽത്തി പ്രഗ്നൻസി ആണ്. പക്ഷേ ഡെലിവറി ടൈമിൽ ഈ പറഞ്ഞ പോലെ 2 ദിവസം 3 ദിവസം വെയിറ്റ് ചെയ്യുക, അങ്ങനെയുള്ള ട്രോമ, കോംപ്ലിക്കേറ്റഡ് ഡെലിവറി ഒക്കെ ആകുമ്പോൾ അത് കാരണം കുഞ്ഞിനുണ്ടാകുന്ന മാഡം നേരത്തെ സൂചിപ്പിച്ച പോലെയുള്ള
0: ചിലപ്പോൾ നമ്മൾ നോർമൽ വെയിറ്റ് ചെയ്തിട്ട് വന്നില്ലെങ്കിൽ വാക്യൂം ഇടും, അതിലും വന്നില്ലെങ്കിൽ സിസേറിയൻ ചെയ്യേണ്ടി വരും. അതൊക്കെ പേഷ്യന്റ് ഭയങ്കര ട്രോമയാണ്. ചിലപ്പം വേറെ ഒരു പ്രശ്നമില്ല, വരും എന്ന് തോന്നിയിട്ട് ഇത്രയും ചെയ്ത് കഴിയുമ്പം 2 ഇൻഡസ്റ്റിച്ച്, ചിലപ്പോൾ കൊച്ചിന് ഡിസ്ട്രെസ് കാണും, അങ്ങനെയെല്ലാം കോംപ്ലിക്കേഷൻസ് വരാം. പിന്നെ ആഫ്റ്റർ ഡെലിവറി നമുക്ക് വിത്തൗട്ട് നോളജ് പേഷ്യൻറ്റ് ബ്ലീഡ് ചെയ്യുക, ഈ PPH എന്ന് പറയും. അതിങ്ങനെ ടാപ്പ് തുറന്നു വിട്ട പോലെയാണ് ബ്ലീഡ് ചെയ്യണേ. നമുക്ക് ഡ്രിപ്പ് ബ്ലഡ് അറേഞ്ച് ചെയ്ത് കൊണ്ടുവന്നാലും തുള്ളി തുള്ളിയായിട്ടേ അകത്ത് പോകത്തുള്ളൂ. അങ്ങനെയൊക്കെ കോംപ്ലിക്കേഷൻ വരുന്നത് കഷ്ടമാണ്, പക്ഷേ നമുക്ക് അൺഎക്സ്പെക്റ്റഡ് ആണ്. ഇറ്റ്സ് നോട്ട് ദ ഡോക്ടർ ഓർ ദ പേഷ്യൻസ് ഫോൾട്ട്.
1: ഈ ആദ്യത്തെ ഡെലിവറിയുടെ ട്രോമ കാരണം രണ്ടാമത്തെ ഡെലിവറി വേണ്ടെന്ന് വെച്ച സ്ത്രീകളൊക്കെ ഉണ്ട്,
0: ഒരുപാട് പേരുണ്ട്, ഒത്തിരി പേരുണ്ട്.
1: നമുക്ക് ഈ ഡെലിവറി സാധാരണ പറയുന്ന പോലെ സുഖപ്രസവം ആക്കണമെങ്കിൽ അല്ലെങ്കിൽ ഒരു നോർമലി നമുക്ക് താങ്ങാൻ പറ്റുന്ന,
0: എന്നാലും ഇപ്പോഴും പേഷ്യന്റ് എല്ലാം സുഖമായിട്ട് പ്രസവിക്കും. പണ്ട് നമ്മൾ ഓക്കെ എന്ന് പറയും, ഇപ്പം പറയും നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാം. നമ്മൾക്കിപ്പോ മോണിറ്റർ ഉണ്ട്, ഹാർട്ട് ബീറ്റ്, അത് ഡ്രിപ്പ് ചെയ്താല് കുഞ്ഞിന് ഡിസ്ട്രെസ് ആണ്, അപ്പൊ ചെയ്യേണ്ടി വരും. അതുവരെയും നമ്മളാവെന്ന് പറഞ്ഞിട്ട് അപ്പം ചെയ്യാൻ പറയുമ്പോൾ അവർക്ക് എന്താ നേരത്തെ പറയാത്തെന്ന് തോന്നുന്നവരുണ്ട്. പക്ഷെ ഇപ്പോൾ ആൾക്കാർക്ക് മിക്കവാറും വിവരമുണ്ട്, അപ്പം ഇത് അവരും കേട്ടോണ്ടിരിക്കുകയായിരിക്കും മോണിറ്ററിലുള്ളത്. അതുകൊണ്ട് അതൊരു പ്രശ്നമായിട്ട് തോന്നാറില്ല.
1: വേദനരഹിത പ്രസവം ഒരുപാട് ആൾക്കാർ ചൂസ് ചെയ്യുന്നുണ്ട്, എപ്പിഡ്യൂറെല്ലാം അങ്ങനെയൊക്കെ, അത് ഒരു നല്ല കാര്യമായിട്ട് മാഡത്തിന് തോന്നിയിട്ടുണ്ട്?
0: പേഷ്യന്റിന്റെ ഹോസ്പിറ്റലിന്റെ സൗകര്യം, എപ്പിഡ്യൂറൽ എന്ന് പറഞ്ഞാൽ നമ്മൾ സിസേറിയന് അനസ്തീഷ്യ കൊടുക്കുമ്പോൾ ഒരു നീഡിലിട്ട് അതിൽ കൂടെ ലോക്കലി കൊടുത്തുകൊണ്ടിരിക്കണം, ഒരു അനസ്തെറ്റിസ്റ്റ് കാണണം, ഒരു ഡോക്ടർ കാണണം. ഇത് കൊടുക്കുമ്പോൾ പേഷ്യന്റിന് പെയിൻ വന്ന് സ്ട്രെയിൻ ചെയ്യത്തില്ല. അപ്പം എപ്പോഴും അസിസ്റ്റഡ്, അതായത് ഇൻസ്ട്രുമെന്റൽ ഡെലിവറി ആയിരിക്കും. ഒരു ഗുണമുള്ളത് പ്രോഗ്രസ് ചെയ്തില്ലെങ്കിൽ നമുക്ക് നേരെ തിയേറ്ററിൽ കയറാം ഈ അനസ്തീഷ്യയിൽ തന്നെ. പിന്നെ അല്ലാണ്ട് വേറെ ഇങ്ങനെ മാസ്ക് വെച്ചിട്ടുള്ളത് ഇങ്ങനെ വേറെ പലതരത്തിലെയും പെയിൻ ഇല്ലാത്ത സംഭവങ്ങളുണ്ട്. പക്ഷെ കൂടുതലും ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ അങ്ങനെ ചെയ്യാറുണ്ട്, റെയർലി, ബട്ട് യൂഷ്വലി പേഷ്യൻ്റ് ഡെലിവറി ചെയ്യും. പെയിൻ സഡേഷനൊക്കെ കൊടുക്കുമ്പം പെയിൻ ഉള്ളവരാണ് പെട്ടെന്ന് പുഷ് ചെയ്ത് ഡെലിവറി ചെയ്യണത്. ഒരുപാട് കഷ്ടപ്പെടുത്താറില്ല അവിടെ പേഷ്യൻസിന്.
1: മാഡം, ഒരു ഹൈ റിസ്ക് പ്രഗ്നൻസി മാനേജ്മെന്റും അത്തരം കാര്യങ്ങളിലൊക്കെ ശ്രദ്ധിക്കാറുണ്ടല്ലോ. അപ്പം ഒരു പ്രഗ്നൻസി ഹൈ റിസ്ക് ആണ് അല്ലെങ്കിൽ ഡെലിവറി ഹൈ റിസ്ക് ആണെന്ന് പറയുന്നത് എന്തൊക്കെ കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കും?
0: ഒരുപാട് പേഷ്യൻസിന് BP ഉണ്ട്, ഷുഗർ ഉണ്ട്, അതൊക്കെ ഹൈ റിസ്ക് പ്രഗ്നൻസി ആണ്. പിന്നെ ഷുഗർ ഉള്ളവർക്കും ചില ബേബീസ് കൂടുതൽ വെയിറ്റ് കയറും, ഫ്ലൂയിഡ് കൂടുതലായിരിക്കും, അതൊരു ടൈപ്പ്. IUGR എന്ന് പറയും, ചിലതിന് ഒരുപാട് വെയിറ്റ് കുറവ്, അങ്ങനെയുള്ള ബേബിയാണ് കൂടുതൽ റിസ്ക്. അപ്പം അതിന് നമുക്ക് ഒരു പീരീഡ് ആയി കഴിഞ്ഞാൽ ഇൻഡ്യൂസ് ചെയ്ത് പ്രസവിപ്പിക്കുകയോ സിസേറിയൻ ചെയ്തോ കുഞ്ഞിനെ വെളിയിലാക്കണം. പിന്നെ ഇപ്പം മിക്കവാറും എല്ലായിടത്തും NICU ഉണ്ട് ബേബിയെ നോക്കാൻ. അപ്പം ഈ ബേബീസിന് ഷുഗർ കുറയാം, അങ്ങനെ എല്ലായിടത്തും മിക്കവാറും ഒരു ദിവസത്തേക്ക് ബേബിയെ NICU വെച്ച് നമ്മളാണ് നോക്കുന്നത്. വലിയ പ്രശ്നങ്ങൾ വരാറില്ല. പിന്നെ BP കൂടിയാൽ കൺവെൻഷൻ വരാം, അതിനുമൊക്കെ ഉണ്ട് ട്രീറ്റ്മെൻറ്റ്. ഓരോത്തിനും ഓരോ ഫിക്സഡ് ടൈപ്പ് ഓഫ് ട്രീറ്റ്മെൻറ്റ്, അതനുസരിച്ച് പോകുന്നതുകൊണ്ട് അൺലെസ് ബ്ലീഡിംഗ് ഒക്കെ മറ്റതൊക്കെ നമുക്ക് ഒരുവിധം കൺട്രോൾ ചെയ്ത് പോകാം. ആ ഒരു കാര്യം കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കും, ബട്ട് ചിലപ്പോൾ ഫെയിലിയർ വരാം.
1: ഇപ്പോൾ ഇന്നത്തെ കാലത്ത് സ്ത്രീകൾക്ക് ഇൻഫെർട്ടിലിറ്റി പ്രശ്നങ്ങൾ വർദ്ധിച്ചു വരുന്നതായിട്ട് പറയപ്പെടുന്നുണ്ടല്ലോ. ഇപ്പോൾ അതിൻ്റെ പ്രധാന കാരണങ്ങളോ അല്ലെങ്കിൽ പ്രാഥമിക പരിശോധനാ രീതികളും എന്തൊക്കെയാണെന്നൊന്ന് പറയാമോ?
0: ഇപ്പോഴ് ഈ PCOD എന്ന് പറയും, പോളിസിസ്റ്റിക് ഓവറിയൻ സിൻഡ്രോം, അതിൽ ഓവുലേഷൻ കുറവാണ്. നമ്മുടെ ലൈഫ് സ്റ്റൈലൊക്കെ ഒത്തിരി പണ്ടത്തെ പോലെ അല്ലല്ലോ. പണ്ടൊരു കുട്ടി വീട്ടിൽ നിന്ന് നടന്ന് സ്കൂളിൽ പോകും, ഇപ്പം അങ്ങനെ ആരും പോകത്തില്ലല്ലോ. ലൈഫ് സ്റ്റൈലും ഫുഡ് ഹാബിറ്റും

0: ഒക്കെ ചേഞ്ച് ചെയ്തുകൊണ്ട് ഈ പി സി ഒടി ഒത്തിരി കൂടുതലാണ്. അപ്പൊ അങ്ങനെയുള്ളവർക്ക് കുട്ടികളുണ്ടാവാൻ ബുദ്ധിമുട്ടാണ്. പിന്നെ ഇപ്പോഴുള്ള ലേഡീസ് മിക്കവാറും കുറെ ഏജ് ഒക്കെ ആയിട്ട് കല്യാണം കഴിക്കാറുള്ളൂ, അപ്പോഴും പി സിയുടെ ചാൻസ് കൂടുതലാണ്. അതൊരു റീസൺ. പിന്നെ ഈ പറഞ്ഞതുപോലെ 40 വയസ്സ് വരെയൊക്കെ കുട്ടി വേണ്ടാന്ന് വെച്ചിട്ട് പിന്നെ വേണമെന്ന് വെക്കുമ്പോൾ അവരുടെ വിചാരം ഒരാഴ്ച കൊണ്ട് കുട്ടി, അങ്ങനെയല്ല. അപ്പൊ ഇറ്റ് ടേക്സ് ടൈം. അപ്പൊ പിന്നെ അതിന് ട്രീറ്റ്മെന്റ് എടുത്ത് മിക്കവാറും ആദ്യം ടാബ്ലറ്റ്സ് കൊടുത്ത് നോക്കും, ഇൻഡ്യൂസ് ചെയ്യും, പിന്നെ IUI എന്ന് പറഞ്ഞ പരിപാടിയുണ്ട്, അതുമൊക്കെ ഫെയിൽ ചെയ്ത് IVF. അതിലും ഒന്നും 100% സക്സസ്ഫുൾ ആവില്ല, എന്നാലും കുറെ പേർക്കൊക്കെ കൺസീവ് ചെയ്യാം. ആൻഡ് ദാറ്റ് ഇസ് വെരി കോസ്റ്റ്ലി ഓൾസോ.
1: ഇപ്പൊ ഇത്തരം സാഹചര്യങ്ങളിൽ ഇപ്പോ നല്ല പ്രായത്തിൽ തന്നെ ആൾക്കാരെ ഫ്രീസ് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്,
0: യൂഷ്വലി ഇപ്പോ ലൈക്ക് ക്യാൻസർ പോലത്തെ ബോർഡർ ലൈൻ മലിഗ്നൻസി ഓവറി ഒക്കെ ഉള്ളവര് അത് റിമൂവ് ചെയ്യുന്നതിന് മുമ്പേ ഓവം എടുത്ത് ഫ്രീസ് ചെയ്യും. മാരീഡ് ആണെങ്കിൽ ഓവും ഹസ്ബൻഡിന്റെ ഇതുമായിട്ട് സൈഗോട്ട് ആയിട്ട് തന്നെ ഫ്രീസ് ചെയ്ത് വെക്കും. ഓവം മാത്രം ഫ്രീസ് ചെയ്ത് വെക്കുന്നവരും ഉണ്ട്.
1: അത് എത്ര നാൾ നമുക്ക് പ്രിസർവ് ചെയ്യാൻ പറ്റും?
0: അത് ഒരുപാട് നാൾ വെക്കാൻ പറ്റും. ഈ IVF ഒക്കെ ആണെങ്കിലും അവർ ഉടനെ വെക്കത്തില്ല, ഫ്രീസ് ചെയ്ത് ഒരു പീരീഡ് കഴിഞ്ഞാലേ പേഷ്യന്റ് വെച്ച് കൊടുക്കാറുള്ളൂ.
1: ഇപ്പോ കുട്ടികളുടെ ആർത്തവം തുടങ്ങുന്ന സമയം തന്നെ ഇപ്പം വളരെയധികം കുറഞ്ഞു വന്നിട്ടുണ്ടല്ലോ. ഇപ്പൊ പണ്ട് 15 വയസ്സ് 14 വയസ്സൊക്കെയാണ് ആവറേജ് എങ്കിൽ ഇപ്പൊ അതൊരു 8 വയസ്സൊക്കെ ആവുമ്പോ തന്നെ കുഞ്ഞുങ്ങളിൽ ആർത്തവം വന്നു തുടങ്ങുന്നുണ്ട്.
0: കോമൺ അല്ല, യൂഷ്വലി 10-12 ആ പീരീഡ് ആണ് ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഉണ്ടാകുന്നത്. അത് ഈ പറഞ്ഞ പോലെ ലൈഫ് സ്റ്റൈല് അതെല്ലാം കൊണ്ട്, പിന്നെ ഫെമിലിയല്, പിന്നെ ചിലപ്പോൾ ഹോർമോൺ പ്രശ്നം കാണും കുട്ടിക്ക്. ഒരു 15 വയസ്സിനായില്ലെങ്കിൽ സാധാരണ പേഷ്യൻസ് കൊണ്ട് കാണിക്കും, നമ്മൾ എക്സാമിൻ ചെയ്ത് സ്കാനൊക്കെ ചെയ്ത് നോക്കി പലരും എൻഡോക്രിനോളജിസ്റ്റിന്റെ ഹെൽപ്പോടുകൂടി നോർമൽ ആവാറുണ്ട്. പിന്നെ അല്ലെങ്കിൽ എന്തെങ്കിലും അബ്നോർമാലിറ്റി കാണും.
1: ആർത്തവ പ്രശ്നങ്ങൾ ആദ്യകാലത്തെ നമ്മൾ അഡ്രസ് ചെയ്യാതിരിക്കുകയും പ്രഗ്നൻസി ഡെലിവറി ടൈമിൽ കുഞ്ഞുങ്ങളാകുന്നില്ല അല്ലെങ്കിൽ അതിന് ഡിലേ വരുമ്പോൾ മാത്രം നമ്മൾ ഗൈനക്കോളജിസ്റ്റിനെ സമീപിച്ചിട്ട് എന്താണ് പ്രശ്നമെന്ന്, ആ സമയത്ത് ചികിത്സ തുടങ്ങുന്നതിനേക്കാളും നല്ലതാണല്ലോ ഏറ്റവും ആദ്യമേ അതിന്റെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ട്രാക്ക് ചെയ്യുക എന്ന് പറയുന്നത്.
0: അങ്ങനെ ഈ പി സി ഒഴികൊന്നും നമ്മൾ കുഞ്ഞുങ്ങൾക്ക് ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യാറില്ല. അപ് ടു ദി ഏജ് ഓഫ് 18 കുറച്ചൊക്കെ തെറ്റിയാൽ, ബ്ലീഡിങ് കൂടുതലുണ്ടെങ്കിൽ ട്രീറ്റ് ചെയ്യും, അല്ലാത്തതിനൊന്നും അത്രയ്ക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കാറില്ല. പിന്നെ ഇപ്പോഴേ നോക്കിയെന്ന് വെച്ചിട്ടും കുട്ടികളുണ്ടാവണമെന്ന് നിർബന്ധമില്ല. അപ്പം മാരേജ് കഴിഞ്ഞിട്ടാണ് യൂഷ്വലി ഇതിന് ട്രീറ്റ്മെന്റിന് ആൾക്കാർ വരണം, അതിന് വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെന്റ് കൊടുക്കുന്നത്.
1: മുതിർന്ന സ്ത്രീകളിലൊക്കെ ഇപ്പൊ സാധാരണയായിട്ട് ആർത്തവ വൈകല്യങ്ങളും ഒക്കെ വരുമ്പോൾ നമ്മൾ അതിന്റെ ഒരു സർജിക്കൽ റിമൂവൽ ഓഫ് യൂട്രസ് ഒക്കെ ചെയ്യാറുണ്ടല്ലോ, അത് സ്ത്രീകളെ ഏത് രീതിയിലായിരിക്കും ബാധിക്കുന്നതെന്ന്?
0: അത് പല ടൈപ്പ്, യൂഷ്വലി പേഷ്യന്റ് വരുന്നത് ബ്ലീഡിംഗ് ആയിട്ടാണ്. ബ്ലീഡിങ്ങിന് പല കാരണങ്ങളുണ്ട്. സ്കാൻ ചെയ്ത് നോക്കിയിട്ട് യൂട്രസിന്റെ അകത്തെ ലെയർ എൻഡോമെട്രിയം എന്ന് പറഞ്ഞ തിക്കണ്ടായിട്ട് വരുന്നതാണ്. അങ്ങനെയുള്ളപ്പോൾ നമ്മൾ ഫസ്റ്റ് ലൈൻ ഒരു DNC, അതായത് ഇതിനകത്ത് നിന്ന് എടുത്ത് പരിശോധനയ്ക്ക് അയക്കും. അത് ഹോർമോണൽ ചേഞ്ച് ആണോ ക്യാൻസറസ് ടൈപ്പ് ആണോ. യൂഷ്വലി മെൻസസ് നിന്നിട്ട് ബ്ലീഡിംഗ് ആയിട്ട് വരുന്ന പേഷ്യൻസിനാണ് കൂടുതലും അങ്ങനത്തെ ക്യാൻസറസ് ടൈപ്പ് വരുന്നത്. അപ്പൊ ഇതിൽ ആദ്യമേ അറിയാൻ പറ്റുന്നതുകൊണ്ട് അതനുസരിച്ച് നമ്മൾ ഓങ്കോളജിസ്റ്റിനെയും കൂടെ കാണിച്ചിട്ട് ട്രീറ്റ്മെന്റ് എടുക്കാൻ പറ്റും. അല്ല, വെറും ഹോർമോണൽ ചേഞ്ച് ആണെങ്കിൽ, ഇപ്പോൾ യൂട്രസ് സൈസ് ഒക്കെ നോർമൽ ആണെങ്കിൽ, ഈ മെറീന എമിലി എന്നൊക്കെ പറഞ്ഞ, അതായത് പണ്ടിടുന്ന കോപ്പർട്ടിയിൽ തന്നെ പുളിയായിട്ട് കഴിക്കുന്നെങ്കിൽ ഒരു വലിയ ഡോസ് എടുക്കണം. ഇത് വളരെ ചെറിയ ഡോസ്, അതും യൂട്രസിൽ മാത്രമേ അതിന്റെ ഇഫക്റ്റ് വരത്തുള്ളൂ. അങ്ങനത്തെ സംഭവങ്ങളുണ്ട്. പിന്നെ ട്യൂമറൊക്കെ ഉണ്ടെങ്കിൽ ഇതൊക്കെ ഇട്ടാലും ചിലപ്പം ബ്ലീഡിങ് ഉണ്ടാവും. ട്യൂമറിന്റെ സൈസ് കുറയ്ക്കാനുള്ള ടാബ്ലറ്റ്സ് ഉണ്ട്, അതായത് ഈ ഫൈബ്രോയിഡ് എന്ന് പറയുന്നത്. അത് ഒരു ലിമിറ്റ് വരെ ഹെൽപ്പ് ചെയ്യും. കുട്ടികളില്ലാത്തവർക്കൊക്കെ ആണെങ്കിൽ അത് കൊടുത്ത് നോക്കി പിന്നെ നമുക്ക് കൺസീവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യാൻ പറ്റും. വലിയ ട്യൂമറൊക്കെ ആണെങ്കിൽ റിമൂവ് ചെയ്യുന്നതാണ് നല്ലത്.
1: 2-3 സിസ്റ്റുകളുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ,
0: സിസ്റ്റ് വരുന്നത് ഓവറിയിലാണ്, യൂട്രസ് വരുന്നത് ഫൈബ്രോയിഡ് അങ്ങനത്തെ ട്യൂമേഴ്സ് ആണ്. ഫാമിലി കംപ്ലീറ്റ് ചെയ്ത് ആഫ്റ്റർ ദി ഏജ് ഓഫ് 40 ഒക്കെ ആണെങ്കിൽ റിമൂവ് ചെയ്യണമായിരിക്കും നല്ല. നമ്മൾ 1-2 ഫൈബ്രോയിഡ് എടുത്താലും പിന്നെയും വേറെ വരും.
1: ഈ ഫൈബ്രോയിഡ് ഇതിങ്ങനെ ഉണ്ടാകുന്നു അല്ലെങ്കിൽ അതിന്റെ കോംപ്ലിക്കേഷൻസ് എന്തൊക്കെയാണ്?
0: ഫൈബ്രോയിഡിന്റെ ഫസ്റ്റ് അതിന്റെ സൈസ്, വലിയ സൈസ് ആകുമ്പം പ്രഷർ ഇഫക്റ്റ്, യൂറിൻ പോകാണ്ടാവും അങ്ങനെ. പിന്നെ ഉള്ളിലോട്ടൊക്കെ ഉള്ളതിനാണെങ്കിൽ ബ്ലീഡിങ് അൺകൺട്രോൾഡ് ബ്ലീഡിങ് ആയിരിക്കും. ബ്ലഡൊക്കെ അടച്ച് 5 ഗ്രാം 6 ഗ്രാം ഒക്കെ ആയിട്ടാണ് ചിലപ്പോൾ പേഷ്യന്റ് വരുന്നത്, അത്ര ബ്ലീഡ് ചെയ്തിട്ട്. അപ്പം അവരുടെയും ഫാമിലി കംപ്ലീറ്റ് ചെയ്ത് 2 കുട്ടികളായി, ഇനി കുട്ടികൾ വേണ്ട, റിമൂവ് ചെയ്യണതിന് പ്രോബ്ലം ഇല്ല എന്ന് അവരും സമ്മതിക്കുകയാണെങ്കിൽ യൂഷ്വലി റിമൂവ് ചെയ്യാണ് ചെയ്യുന്നത്.
1: ഇപ്പൊ പല സമയങ്ങളിൽ നമ്മൾ പ്രഗ്നൻസി വയബിൾ അല്ല എന്നുണ്ടെങ്കിൽ അതിന് ഒരു മെഡിക്കൽ ടെർമിനേഷനിലേക്ക് പോകേണ്ടുന്ന സാഹചര്യങ്ങൾ വരാറുണ്ടല്ലോ. ഇപ്പൊ ഏതൊക്കെ സാഹചര്യങ്ങളിലാണ് നമ്മൾ മെഡിക്കൽ ടെർമിനേഷൻ അഡ്വൈസ്?
0: മെഡിക്കൽ ടെർമിനേഷൻ എന്ന് പറയുന്നത് എപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്ന പ്രഗ്നൻസിയെ കളയുന്നതാണ്, MTP എന്ന് പറയും. മറ്റത് വളർച്ച ഇല്ലാണ്ട് വരികയാണെങ്കിൽ അതിനെ നമ്മൾ അബോർഷൻ ആക്കുന്നു, അതായത് MTP ആയിട്ടല്ല, ബിക്കോസ് ഓൾറെഡി ദി ബേബി ഈസ് ഡെഡ്. മറ്റേത് ആദ്യം കുഞ്ഞിന് വളർച്ച നിൽക്കാനുള്ള കൊടുത്തിട്ട് എക്സ്പെൽ ചെയ്യാനുള്ള, അപ്പൊ നമ്മളത് പോകാനുള്ള മരുന്ന് കൊടുത്താൽ മതി. മരുന്നിൽ പോയില്ലെങ്കിൽ DNC ചെയ്യും, എടുത്ത് കളയും.
1: നമുക്ക് അടുത്ത പാട്ടിലേക്ക് പോയാലോ?
0: അത് ഒരു ഉണ്ണിയുടെ പാട്ടാണ്, ഉണ്ണികളെ ഒരു കഥ പറയാം. സിനിമയും ഉണ്ണികളെ ഒരു കഥ പറയാം. നമ്മുടെ ബിച്ചു തിരുമല എഴുതി ഔസേപ്പച്ചൻ സംഗീതം കൊടുത്തിട്ട് എൻ്റെ യേശുദാസ് പാടിയ പാട്ടാണ്.
1: നമുക്ക് ആ പാട്ട് കേട്ടിട്ട് തിരിച്ചു വരാം.

0: ചില ആൾക്കാർ കുട്ടികൾ വേണ്ട എന്നുള്ള അവനവൻ്റെതായിട്ടുള്ള ഒരു തീരുമാനമായിരിക്കും. ചിലർക്ക് എന്തെങ്കിലും മെഡിക്കൽ റീസൺസ് കാരണം കുഞ്ഞുങ്ങൾ ഉണ്ടാകാത്ത സാഹചര്യങ്ങൾ ഉണ്ടായിരിക്കും. ഒരുപാട് പ്രതീക്ഷിച്ചിട്ട് ഇതുപോലെ കൺസീവ് ആയിട്ട് വരികയും കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമായി ഡെഡായി പോകുന്ന കേസസും ഒക്കെ ഉണ്ട്. അപ്പൊ അത്തരം പാരന്റ്സിനെ ഡീൽ ചെയ്യുമ്പോൾ വളരെ പ്രതീക്ഷയോടെ വന്ന് ചിലപ്പം 2-3 മാസമൊക്കെ പ്രഗ്നന്റ് ആണ് എന്ന് ആ ഒരു സ്വപ്നങ്ങളോട് ജീവിച്ചിട്ട് പെട്ടെന്നൊരു ഘട്ടത്തിൽ അതില്ലാതെ വരുന്നു എന്ന് പറയുന്ന ഒരു വളരെ ദുഃഖകരമായ കാര്യമാണല്ലോ. ഇപ്പൊ മാഡം ഇതുപോലത്തെ ഒരുപാട് ആൾക്കാരെ
1: കണ്ടിട്ടുണ്ടാവുമല്ലോ. ചിലർക്കാണെങ്കിൽ അത് പെട്ടെന്ന് ഓപ്പൺ ആയിപ്പോ. അപ്പൊ നമ്മള് എൻസർക്ലൈജ് എന്ന് പറഞ്ഞ

0: സ്റ്റിച്ചിട്ട് വെക്കും. സ്റ്റിച്ചിട്ടിട്ടും പോകുന്ന ആൾക്കാരുണ്ട്, ഇപ്പം ഉള്ളിൽ കൂടി സ്റ്റിച്ചിടുന്ന പരിപാടി. അങ്ങനെ ഒരുപാട് തരം കാര്യങ്ങളുണ്ട്. പിന്നെ ഒന്നും ഉണ്ട് ശരിയാവില്ലെങ്കിൽ ഇപ്പം ഈ സർവോഗേറ്റ് മദർ എന്നൊരു പരിപാടിയുണ്ട്. ഈ IVF വേറൊരു അമ്മ, കുട്ടികളുള്ള ഒരു ലേഡിക്ക് അതിനെ ഇത് വെച്ചിട്ട് അവർ പ്രസവിച്ച് ഇവർക്ക് തിരിച്ചു കൊടുക്കുന്നു. അത് അത്ര കോമൺ അല്ലെങ്കിലും അങ്ങനെ ഒരു സംഭവം ഉണ്ട്. പിന്നെ ചിലര് തീരെ നിവർത്തിയില്ലെങ്കിൽ അഡോപ്റ്റ് ചെയ്യുന്നവരുണ്ട്. അപ്പോൾ അവരെ സ്വന്തം കുട്ടിയെ പോലെ തന്നെ, പിന്നെ അഡോപ്ഷൻ കഴിഞ്ഞിട്ട് തനിച്ച് കുട്ടി ഉണ്ടാവണവരും ഉണ്ട്. അപ്പം ചിലർക്ക് വിഷമം, ചിലർ പറയും ഈ കുഞ്ഞിൻ്റെ ഭാഗ്യം കൊണ്ടാണ് അത്. വലിയ ഹാപ്പിയായിട്ട് രണ്ട് പിള്ളേരെ വളർത്തുന്നു. ഒരുപാട് പേരെ വെച്ചാൽ പണ്ട് പണ്ടേ ഞാൻ കാണുന്നതുകൊണ്ട് എനിക്കറിയാം.
1: അല്ല, ഇപ്പോൾ ഈ കുട്ടികളുണ്ടാവാൻ ബുദ്ധിമുട്ടിയിട്ട് പറഞ്ഞ പോലെ പ്രതീക്ഷയോടെയൊക്കെ വന്നിട്ടും നമുക്കത് നടക്കാതെ പോകുന്ന കപ്പിളുണ്ടായിരിക്കുമല്ലോ, വളരെയധികം വള്ളറബിൾ ആയിട്ടായിരിക്കുമല്ലോ മാഡത്തിൻ്റെ അടുത്ത് എത്തുന്നത്. അപ്പോൾ അവരോടൊക്കെ എങ്ങനെയാണ് ഡീൽ ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്താണ് പറയാനുള്ളത്?
0: ഈ ഓരോരുത്തരുടെയും കാരണമനുസരിച്ചിട്ട് പറയും. ഇപ്പം ട്യൂബ് എന്നൊക്കെയാണ് പ്രശ്നം എന്നുണ്ടെങ്കിൽ IVF ചെയ്യാൻ പറയും. അതിലും ആയില്ല എന്നുണ്ടെങ്കിൽ എല്ലാം നോക്കിയിട്ട് നോർമലായിട്ടുള്ളവർ കൺസീവ് ചെയ്യാണ്ടിരിക്കുമ്പോഴാണ് നമുക്ക് വേറെ ഒന്നും ചെയ്യാനില്ലാത്തത്. അപ്പോൾ പിന്നെ ഇത് പറഞ്ഞതുപോലെ സർവോഗേറ്റ് മദറിനോ അങ്ങനെ എന്തെങ്കിലും നോക്കാനും പറയും. അല്ലെങ്കിൽ അഡോപ്ഷൻ, അത്രയ്ക്കും കാശില്ലാത്തവരും അഡോപ്റ്റ് ചെയ്ത് കിട്ടാനും പാടാണ്. ഭാര്യയുടെയും ഭർത്താവിന്റെയും ഏജ് കൂട്ടുമ്പോൾ ഷുഡ് ബി ലെസ് ദാൻ 80, അങ്ങനെയൊക്കെ ഓരോ കണ്ടീഷൻസ് ഉണ്ട്.
1: നമ്മൾ പൊതുവെ പറയുകയാണെങ്കിൽ ഒരു ഹെൽത്തി പ്രഗ്നൻസി ആൻഡ് ഡെലിവറിക്ക് പറ്റുന്ന ഏറ്റവും ഒരു മിനിമം ഏജോ അല്ലെങ്കിൽ ഒരു മാക്സിമം ഏജോ ചോദിക്കുകയാണെങ്കിൽ
0: ആക്ച്വലി ഒരു 23-28 ആണ് പണ്ടേ പറയുന്നത്, നല്ലൊരു പീരിയഡ്. ഇപ്പം കല്യാണം കഴിക്കുന്നതിന് 30-35 വയസ്സായിട്ടൊക്കെയാണ്. അപ്പം പിന്നെ അങ്ങനെ ഒരു പീരിയഡ് നമുക്ക് പറയാൻ പറ്റത്തില്ല. പിന്നെ ഏജ് അങ്ങോട്ട് പോകും തോറും നോർമൽ ഡെലിവറിക്കും ചാൻസ് കുറവാണ്. അവരുടെ ബേബീസ് പ്രഷ്യസ്, അവർക്ക് ഒരു ട്രയൽ പോലും വേണ്ട. അപ്പോൾ ഇലക്റ്റീവ് ചെയ്യുന്നവരുണ്ട്, പ്രസവിക്കുന്നവരുണ്ട്. കൂടുതൽ ആളുകളും വരുമ്പോഴേ ചോദിക്കുന്നത് നോർമലാകുമെന്നാണ്. പണ്ടൊക്കെ പോകുമെന്ന് പറയും, ഇപ്പോൾ നമ്മൾ പറയാം നമുക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട്. ആ സമയം വരെയും നമുക്ക് 100% നോർമൽ എന്ന് പറയാൻ പറ്റത്തില്ല. ആൾക്കാരും ഇപ്പം നല്ല വിവരമാണ്, അവർ ഈ ഗൂഗിളും ഇതൊക്കെ നോക്കുന്നുണ്ട്. ഒരു സ്കൂൾ കണ്ടിട്ടില്ല നമുക്ക് തോന്നുന്നു അങ്ങനത്തെ പേഷ്യൻ്റ് പോലും ഗൂഗിള് നോക്കിയിട്ടാണ് വരുന്നത്.
1: ഇപ്പൊ ഈ സാങ്കേതിക വിദ്യ ഇങ്ങനെ അവർക്ക് എന്തും ഇൻഫർമേഷൻ ഇപ്പം വിരൽ തുമ്പിലാണല്ലോ. ഡോക്ടേഴ്സ് തന്നെ പറയും നിങ്ങൾക്ക് ഒരു ടെസ്റ്റ് പ്രിസ്ക്രൈബ് ചെയ്താൽ തന്നെ അത് ഗൂഗിൾ നോക്കിയിട്ട് ഇത് ഇന്ന വലിയ മാരക രോഗത്തിന്റെ ടെസ്റ്റ് കൺഫർമേഷൻ ആണോ എന്നും നോക്കി പേടിച്ചിട്ട് തിരിച്ചു വരണ്ട എന്ന് പറയാറുണ്ട്. അപ്പൊ ഈ ഗൂഗിളിൽ നിന്നും അല്ലെങ്കിൽ ഓൺലൈനിൽ കൂടെ കിട്ടുന്ന ആവശ്യത്തിനും അനാവശ്യത്തിനും കിട്ടുന്ന അറിവുകൾ പേഷ്യന്റിനെ സംബന്ധിച്ചിടത്തോളം ടെൻഷൻ ഉണ്ടാക്കുന്നതായിരിക്കുമല്ലോ.
0: അതെ, അപ്പൊ നമ്മൾക്ക് കാര്യമൊക്കെ പറഞ്ഞ് സമാധാനിപ്പിച്ചു വിടാം. ഒരുപാട് പേര് ഹാപ്പി ആയിട്ട് പോകും. അവർക്ക് ഗൂഗിളിൽ നമ്മൾ ചോദിക്കുന്ന ചോദ്യത്തിന് ഒരു ഉത്തരമേ കിട്ടത്തുള്ളൂ. അതും ഇതും ഇങ്ങനെ ആയാൽ എങ്ങനെയെന്നുള്ളത് നമുക്ക് പറഞ്ഞു കൊടുക്കാം. ഇങ്ങനെയൊക്കെ എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് ഇത്രയും ആൾക്കാർ ഇങ്ങനെയൊക്കെ വരും, വിഷമിക്കേണ്ട, അങ്ങനെയൊക്കെ പറഞ്ഞ് സമാധാനിപ്പിച്ച് വിടാനുണ്ട്. എന്നാലും അവർ പിന്നെയും ഗൂഗിൾ നോക്കിക്കൊണ്ടിരിക്കും.
1: ഈ ഡിഫറെന്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള കുഞ്ഞുങ്ങളെയൊക്കെ മാഡം പ്രസവിക്കും?
0: അതിപ്പോ നമുക്ക് നേരത്തെ സ്കാൻ ചെയ്താൽ അറിയാം. പണ്ടൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ, ഒരു ലേഡി അവരുടെ ആദ്യത്തെ ഡെലിവറിക്ക് പെൺകുട്ടിയാണ്, കൈയില്ല, അവർ ഗൾഫിലായിരുന്നു, അപ്പൊ ആർട്ടിഫിഷ്യൽ കൈയൊക്കെ വെച്ചിട്ട് വരും. അവരുടെ സിസ്റ്റർ എന്റെ പേഷ്യന്റ് ആയിരുന്നു. അന്ന് സ്കാനിങ് ഉണ്ടായിരുന്നോ എന്ന് എനിക്ക് ഓർമ്മയില്ല, ഉണ്ടെങ്കിലും ഇങ്ങനെ ഒരു പ്രശ്നം പറഞ്ഞിട്ടില്ലായിരുന്നു. എന്നിട്ട് ഡെലിവറി ചെയ്ത് വന്നപ്പോൾ ഈ കുട്ടിക്കും കൈയില്ല. അത് പോയി പറഞ്ഞ അച്ഛൻ്റെ സങ്കടവും, അതിൽ ചോദിച്ചത് എൻ്റെ 3rd മോളെ ഇനി ആരെങ്കിലും കല്യാണം കഴിക്കുമെന്ന്. പക്ഷെ അത് കല്യാണം കഴിച്ചെന്നെ നല്ല കൊച്ചും കിട്ടി. അപ്പം ചിലപ്പോൾ കണ്ടുപിടിക്കാൻ പറ്റും. ഇന്നൊക്കെ കുറെ കൂടി അഡ്വാൻസ്ഡ് ആണ് സ്കാനിങ്. ഓരോ സ്റ്റേജിലും അതിന് തന്നെ സ്പെഷ്യലൈസേഷൻ ഉണ്ട്, നോക്കി കണ്ടുപിടിക്കാറുണ്ട്. ഇപ്പം ഒന്നും അങ്ങനെ മിസ് ചെയ്ത് പോകാറില്ല. പിന്നെ ചിലതൊക്കെ നമ്മൾ തന്നെ അഡ്വൈസ് ചെയ്ത് അബോട്ട് ചെയ്യിക്കും.
1: ജനറ്റിക് ഡിസോർഡേഴ്സ് നമുക്കൊരു 5 മാസത്തിലൊക്കെ ഇപ്പൊ കണ്ടുപിടിക്കാൻ പറ്റും.
0: നമ്മൾ ആദ്യമേ ഒരു NT scan എന്ന് പറഞ്ഞ് 3rd മാസത്തിൽ ചെയ്യും. അതിലാണ് ഈ ക്രോമസോമൽ അബ്നോർമാലിറ്റി, ഈ മംഗോളിസം, അങ്ങനെയുള്ളതെല്ലാം. പിന്നെ 5th മാസത്തിൽ ചെയ്യുന്ന അനോമലി സ്കാനിലാണ് ഈ അവയവങ്ങളുടെ ഹെഡ് അതിനെ ഓരോന്നിനൊക്കെ ചെയ്യുന്നത്. പിന്നെ 7-8 മാസമാകുമ്പോൾ ഒരു ഗ്രോത്ത് സ്കാൻ ചെയ്യും, അത് വളർച്ചയൊക്കെ എങ്ങനെയുണ്ട്. പിന്നെ ഏകദേശം ഡേറ്റ് അടുപ്പിച്ച് ഫ്ലൂയിഡിൻ്റെയൊക്കെ അറിയാനും ബേബി വെയിറ്റ് അറിയാനും അങ്ങനെയൊക്കെ ആദ്യം ചെയ്യും. അത് യൂട്രസിനകത്ത് തന്നെയാണ് പ്രഗ്നൻസി ഹാർട്ട്ബീറ്റ് ഉണ്ട്. പിന്നെ റിപ്പീറ്റഡ് അബോർഷൻ ആയവർക്ക് നമ്മൾ ആദ്യം വരെ നോക്കും യൂട്രസിലുണ്ടോ പ്രഗ്നൻസി. അങ്ങനെ
1: നമുക്ക് അടുത്ത പാട്ടിലോട്ട് പോയാലോ.
0: ഒരു തമിഴ് പാട്ട് വയ്ക്കാം. പണ്ട് രജനീകാന്ത് അമ്മ എടുത്തുകൊണ്ടു പോകുന്ന ഒരു പാട്ടുണ്ട്, അമ്മ ആൻഡ് മന്നെന്ന് പറഞ്ഞ സിനിമയിൽ വാരി എഴുതി ഇളയരാജ സംഗീതം നൽകി, അതും യേശുദാസ് പാടിയ പാട്ടാണ്. വളരെ ഇഷ്ടമുള്ളൊരു പാട്ടാണ് എനിക്ക്.
1: നമുക്കത് കേൾക്കാം.

0: ഇനിയും ഈ അനുഗ്രഹീത കരങ്ങളിലൂടെ അനേകായിരം കുഞ്ഞുങ്ങളെ ഭൂമിയിലേക്ക് സ്വാഗതം ചെയ്യാനുള്ള സൗഭാഗ്യം ഡോക്ടർക്കുണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യവും ആകാശവാണി നേരുകയാണ്. തിരക്കേറിയ സമയത്തും ആകാശവാണിയുടെ പരിപാടിയിൽ പങ്കെടുത്ത വിശേഷങ്ങളും ഇഷ്ടഗാനങ്ങളും പങ്കുവച്ചതിന് ഡോക്ടറോട് നന്ദി അറിയിക്കുകയാണ്. നന്ദി, നമസ്കാരം.
1: നന്ദി, നമസ്കാരം.
2: 32,300-ലധികം കുഞ്ഞുങ്ങളെ ഭൂമിയിലേക്ക് വരവേറ്റ ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ ലക്ഷ്മി എസ് വി പങ്കെടുത്ത ഞാൻ എന്റെ പ്രിയഗാനങ്ങളാണ് ഇതുവരെ കേട്ടത്. ഞാൻ എന്റെ പ്രിയഗാനങ്ങൾ. നിർവഹണം MS ആശ. നിർവഹണ സഹായം വിഷ്ണുമോഹൻ വെള്ളനാട്.

0: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം എല്ലാ ദിവസവും രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളയണി ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
1: തുടങ്ങാം ഇൻവെസ്റ്റിംഗിന്റെ പാഠം.

പ്രിയ ശ്രോതാക്കളെ, ഈ അറിയിപ്പ് ശ്രദ്ധിക്കൂ. ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടിയിൽ നാളെ രാവിലെ 11:00 മുതൽ 12:00 വരെ കാഴ്ച പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് നേത്രരോഗ ചികിത്സാ വിദഗ്ധൻ ഡോക്ടർ ദേവിൻ പ്രഭാകർ മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495964321. ഇനിയൊരു നമ്പർ 9496563211. മറ്റൊരു നമ്പർ 9496596321. കാഴ്ച പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി നാളെ രാവിലെ 11:00 മുതൽ 12:00 വരെ. അറിയിപ്പ് കഴിഞ്ഞു. ആകാശവാണി അനന്തപുരി FM 101.9. ഇപ്പോൾ റേഡിയോ ഹെൽത്ത് സ്പോൺസേഡ് പരിപാടി.

0: എന്താണ് PMOS? ഇതുണ്ടാകാനുള്ള കാരണങ്ങൾ എന്തെല്ലാമാണ്? തുടക്കത്തിൽ തന്നെ ഈ അവസ്ഥയെ എങ്ങനെ തിരിച്ചറിയാനാകും തുടങ്ങിയ സംശയങ്ങൾക്ക് മറുപടി നൽകാനായി ഇന്ന് റേഡിയോ ഹെൽത്തിൽ എത്തിയിരിക്കുന്നത് തിരുവനന്തപുരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് SAT ആശുപത്രിയിലെ റീപ്രൊഡക്റ്റീവ് മെഡിസിൻ വിഭാഗം അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ റജിമോഹൻ. നമസ്കാരം ഡോക്ടർ, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം.
1: നമസ്കാരം
0: സർ. ഇന്ന് സ്ത്രീകളിലെ വന്ധ്യതയുമായി ബന്ധപ്പെട്ട പ്രധാന കാരണങ്ങളിലൊന്നാണല്ലോ PCOS എന്നറിയപ്പെട്ടിരുന്ന PMOS. എന്താണ് PMOS?
1: PMOSന്റെ ഫുൾ ഫോം എന്ന് വെച്ചാൽ പോളി എൻഡോക്രൈൻ മെറ്റബോളിക് ഓവേറിയൻ സിൻഡ്രോം എന്നാണ്. ഇത് വർഷാവർഷങ്ങളായി നമ്മൾ PCOS എന്ന് വിളിച്ച ഒരു ഡയഗ്നോസിസിനെയാണ് ഇപ്പോൾ ഈ 2026 പുനർനാമകരണം ചെയ്തിരിക്കുന്നത്. ഇതിൽ മെയിനായിട്ടുള്ള ഈ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അണ്ടോൽപാദന പ്രശ്നങ്ങളാണ് ഇതിന് മെയിനായിട്ട് വരുന്നത്. സ്ത്രീകളിലെ വന്ധ്യതയ്ക്കുള്ള മെയിനായിട്ടുള്ള ഒരു കാരണമാണ് ഈ അണ്ടോൽപാദനത്തിലുള്ള പ്രശ്നങ്ങൾ. അവർക്ക് ശരിയായ രീതിയിൽ ക്രമം തെറ്റിയുള്ള ആർത്തവം വരും. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് അവർക്ക് പ്രോപ്പറായിട്ടുള്ള ഓവുലേഷൻ നടക്കുന്നില്ല. അപ്പോൾ അത് ഒരു വന്ധ്യതയ്ക്കുള്ള കാരണവുമാകുന്നു.
0: സർ, ഈ PMOS ഉണ്ടാകാനുള്ള പ്രധാന കാരണങ്ങൾ എന്തെല്ലാമാണ്?
1: ഒരുപാട് പേരിൽ ഇപ്പോൾ അഡോളസെൻ്റ് ആയാലും, അതായത് കുഞ്ഞുങ്ങൾ, അതായത് പ്രായപൂർത്തിയായി വരുന്ന പെൺകുട്ടികളിലും യങ് അഡൽസിലും, അത് കഴിഞ്ഞ ശേഷം ഈ കല്യാണം കഴിഞ്ഞ് പോകുന്ന സ്ത്രീകളിലൊക്കെ ഒരുപാട് PCOS അല്ലെങ്കിൽ PMOS കാണാറുണ്ട്. നമ്മുടെ ലൈഫ് സ്റ്റൈലിലുള്ള പ്രശ്നങ്ങൾ, എൻവയൺമെൻ്റൽ ഫാക്ടേഴ്സ്, നമ്മുടെ ജീവിതശൈലിയിലുള്ള ഭക്ഷണക്രമങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ ഈ PMOSന് കാരണമായേക്കാം. അതിൽ തന്നെ പ്രധാനമായിട്ടും ഈ PMOS ഉള്ള സ്ത്രീകളിലെല്ലാം മിക്കവാറും കാണുന്നത് അമിതമായിട്ടുള്ള വണ്ണമാണ്. അമിതമായിട്ടുള്ള വണ്ണം കൂടുതൽ സ്ത്രീ പുരുഷ ഹോർമോൺസിനെ ഉൽപ്പാദിപ്പിക്കപ്പെടുകയും അങ്ങനെ ഈ ഒരു അണ്ടോൽപാദനത്തിനെ ബാധിക്കുകയും ചെയ്യും. ഇപ്പോൾ PMOS എന്ന് പറഞ്ഞ കാര്യം നമുക്ക് ഡയഗ്നോസ് ചെയ്യുകയാണെങ്കിൽ, ഡയഗ്നോസ് അതായത് അതിനെ നമ്മുടെ PMOS എന്ന് പറഞ്ഞ് അവരെ ഡയഗ്നോസ് ചെയ്യണമെങ്കിൽ സാധാരണ രീതിയിൽ നമ്മൾ 3 ക്രൈറ്റീരിയയാണ് പറയുന്നത്. അതിൽ 2 എണ്ണമെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ നമുക്ക് PMOS എന്നുള്ള ക്രൈറ്റീരിയയിലോട്ട് വരാം. ഒന്നാമത്തെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ഒളിഗോ ഓവുലേഷൻ അല്ലെങ്കിൽ അനോവുലേഷൻ, അതായത് അണ്ടോൽപാദനത്തിലുള്ള ബുദ്ധിമുട്ട്. അത് ഒരു 21 മുതൽ 35 ദിവസം വരെ ആർത്തവ സൈക്കിൾ, ആർത്തവത്തിൻ്റെ ആ ഒരു സൈക്കിൾ കറക്റ്റ് ആണെങ്കിൽ നമുക്ക് അതിനെ റെഗുലർ സൈക്കിൾസ് ആയിട്ട് വരാം. അപ്പോൾ റെഗുലർ സൈക്കിൾ ഇറഗുലർ ആകുമ്പോഴത്തേക്ക് അതിനെ PMOSനുള്ള, ചിലപ്പോൾ അതൊരു PMOSനുള്ള കാരണമായേക്കാം. ഒന്നാമത്തെ ക്രൈറ്റീരിയ ഒളിഗോ ഓവുലേഷൻ അല്ലെങ്കിൽ ക്രമം തെറ്റിയുള്ള ആർത്തവം. 2, ഹൈപ്പർ ആൻഡ്രോജനിസം അല്ലെങ്കിൽ പുരുഷ ഹോർമോണിൻ്റെ ആധിക്യം സ്ത്രീകളിൽ കാണുന്നത്. അത് നമുക്ക് ചിലപ്പോൾ ഒരു അമിതമായിട്ടുള്ള രോമവളർച്ചയാവാം, ചിലപ്പോൾ കഴുത്തിലുള്ള പാടുകൾ, കറുത്ത പാടുകൾ, അക്കൻതോസിസ് നൈഗ്രിക്കൻസ് എന്ന് പറഞ്ഞ പാടുകളൊക്കെ ആവാം. അല്ലെങ്കിൽ അവരുടെ ഹോർമോൺസോ വല്ലതും ടെസ്റ്റ് ചെയ്ത് നോക്കുവാണെങ്കിൽ അവരിൽ പുരുഷ ഹോർമോണിൻ്റെ ലെവൽ ക്രമാതീതമായിട്ട് കൂടാം. മൂന്നാമത്തെ ഡയഗ്നോസ് ചെയ്യാനുള്ള ഒരു ടെസ്റ്റാണ് സ്കാനിങ് അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ ട്രാൻസ്വെജനൽ അൾട്രാസൗണ്ട് ആണ്. കുഞ്ഞുങ്ങളിലോ അല്ലെങ്കിൽ അഡോളസെൻ്റ് ഗേൾസിലൊക്കെ ആണെങ്കിൽ നമ്മൾ ട്രാൻസ്വെജനൽ ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ട് വയറ് വഴിയാണ് സ്കാൻ ചെയ്യുന്നത്. അപ്പം ട്രാൻസ്വെജനൽ സ്കാൻ ചെയ്യുമ്പോൾ അതിൽ ഓവറിയുടെ വലിപ്പം അനുസരിച്ചിട്ട് ഒരുപാട് വലിയ ഓവറി ആയിരിക്കും ഈ പോളിസിസ്റ്റിക് ഓവറിയൻ PMOS ഉള്ള സ്ത്രീകളിൽ കാണപ്പെടുന്നത്. അതിൽ ഈ കുഞ്ഞു കുഞ്ഞ് സിസ്റ്റുകളുണ്ട്. അപ്പോൾ അങ്ങനെയാണ് ഈ പേര് വന്നത് തന്നെ, കുഞ്ഞു കുഞ്ഞ് സിസ്റ്റുകൾ. അത് ചില പക്ഷേ സിസ്റ്റം എന്ന് പറയുമ്പോഴത്തേക്ക് എല്ലാവർക്കും പേടിയാണ്, മുഴയാണോ മുഴയാണോ എന്ന്. അപ്പോൾ അതാണ് ഒരു കാരണം ഈ പേര് മാറ്റാൻ വേണ്ടിയിട്ടുള്ളത് തന്നെ. അപ്പോൾ ഈ നമ്മൾ മാസമുറയുടെ 2-ാമത്തെയോ 3-ാമത്തെയോ ദിവസം വിളിച്ച് സ്കാൻ ചെയ്യുമ്പോൾ ഈ ഓവറീസിൽ ഒരുപാട് കുഞ്ഞു കുഞ്ഞു സിസ്റ്റുകൾ ഏകദേശം 20 ഉണ്ടെങ്കിൽ, ഒരു ഓവറിയിൽ ഉണ്ടെങ്കിൽ അതിനെ ഒരുപാട് ക്രൈറ്റീരിയസ് ഉണ്ട്. അതിൽ ഏറ്റവും സിമ്പിളായിട്ടുള്ള ക്രൈറ്റീരിയ ഒരു 20 ചെറിയ സിസ്റ്റുകൾ കാണുവാണെങ്കിൽ അതിൽ പോളിസിസ്റ്റിക് ഓവറിയിൽ നിന്ന് നമുക്കതിനെ ഡയഗ്നോസ് ചെയ്യുകയും അത് ഒരെണ്ണം. ഈ മൂന്ന് ഞാൻ സൂചിപ്പിക്കപ്പെട്ട 3 കാര്യങ്ങൾ, അതായത് ആർത്തവത്തിലുള്ള പ്രശ്നങ്ങൾ, പുരുഷ ഹോർമോണിൻ്റെ ആധിക്യം, സ്കാനിങ്ങിൽ ഉള്ള ഓവറിയുടെ ആ ഒരു പൊസിഷനും അതിൻ്റെ ആ ഒരു എണ്ണമൊക്കെ നോക്കിക്കഴിഞ്ഞ്, ഇതിൽ ഏതെങ്കിലും 2 പോസിറ്റീവായിട്ട് വരുവാണെങ്കിൽ നമുക്കവരെ PMOS അല്ലെങ്കിൽ പോളിസിസ്റ്റിക് ഓവറിയൻ സിൻഡ്രോം എന്ന് നമുക്ക് ഡയഗ്നോസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഡയഗ്നോസ് ചെയ്യുന്നവർ നമ്മൾ ഈ ഹോർമോൺസ് അല്ലാതെ സ്കാനിങ് ആണ് മെയിനായിട്ടും അതിനെ ഡയഗ്നോസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ഉപാധി.
0: സർ, പല സ്ത്രീകൾക്കും ഉണ്ടാകാൻ സാധ്യതയുള്ളൊരു സംശയമാണ് PMOS കാലക്രമത്തിൽ ക്യാൻസറിലേക്ക് നയിക്കുമോ എന്നുള്ളത്. എന്താണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്?
1: ക്രമം തെറ്റിയുള്ള ആർത്തവം, അതായത് നമുക്കിപ്പോൾ 2-3 ഒക്കെ ആകുമ്പോഴത്തേക്ക് ശരീരത്തിലെ ഈസ്ട്രജൻ്റെ അളവ് വളരെ കൂടുതലാണ്, കൂടുതലായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ കൃത്യമായിട്ടുള്ള മാസമുറ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എന്താണ് മാസമുറ? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആവരണം, ഗർഭപാത്രത്തിൻ്റെ ആവരണം പുറത്തോട്ട് പോവുകയാണ്. അപ്പോൾ ഈ ആവരണത്തിലുള്ള ക്യാൻസറുകളാണ് സാധാരണ രീതിയിൽ PCOS അല്ലെങ്കിൽ PMOS കൂടുതലായിട്ട് കാണുന്നത്.

0: അവർക്ക് ഈ ക്രമം തെറ്റി വരുന്ന ആർത്തവം ഒരുപാട് ഒരുപാട് ഡിലേ ആകുമ്പോഴത്തേക്ക് ഈ ഈസ്ട്രജൻ്റെ അളവ് കൂടുകയും അതിനെ ഒരുപാട് സ്റ്റിമുലേറ്റ് ചെയ്യുകയും അത് ഭാവിയിൽ ഇപ്പം നമുക്ക് കൃത്യമായിട്ടുള്ള ആർത്തവം വന്നില്ല എന്നുണ്ടെങ്കിൽ പോളിസിസ്റ്റിക് ഓവറിയൻ സിൻഡ്രോമുള്ള ആൾക്കാരിൽ ഒരു ഭാഗം ആൾക്കാർക്ക് എൻഡോമെട്രിയൽ ക്യാൻസർ വരാനുള്ള സാധ്യത കൂടുതലാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷേ അവർക്കിപ്പം കൃത്യമായിട്ടുള്ള ഈ രണ്ട് മാസവും കൂടുമ്പോൾ അവർക്ക് മെൻസസ് വരുത്താനുള്ള മരുന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു ക്യാൻസറിൻ്റെ അളവ് കുറയുകയും വരാനുള്ള സാധ്യതയുടെ അളവ് കുറയുകയും ചെയ്യും. പോളിസിസ്റ്റിക് ഓവറിയൻ സിൻഡ്രോമിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കണം. എന്തുകൊണ്ട് ഈ പേരുമാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഒരു അസുഖമുള്ള ആൾക്കാരിൽ ഭാവിയിൽ അവർക്ക് ഡയബറ്റീസിൻ്റെ വളരെ നേരത്തെ തന്നെ അവർക്ക് ഡയബറ്റീസിൻ്റെ അസുഖം വരുന്നു, അവരുടെ കൊളസ്ട്രോൾ അമിതമായിട്ട് വരുന്നു. അതുകൂടാതെ ഈ കൊളസ്ട്രോളും ഈ ഡയബറ്റീസും ഹൈപ്പർ ടെൻഷൻ പ്രഷറും എല്ലാം കൂടുതലായിട്ട് വരുമ്പോൾ അവർക്ക് മെറ്റബോളിക് സിൻഡ്രോം എന്ന് പറഞ്ഞൊരു അസുഖം, അതായത് അവർക്ക് സ്ട്രോക്ക് വരാനുള്ള സാധ്യത, അവർക്ക് ക്യാൻസർ വരാനുള്ള സാധ്യത, അവർക്ക് ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് ആപ്നിയ, ഉറക്കത്തിൽ അമിതവണ്ണമുള്ളവർക്കുള്ള പെട്ടെന്ന് കൂർക്കം വലിക്കുകയും അവർക്ക് ഉറക്കം ശരിയാകാതെ വരികയുള്ള സാധ്യത, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് മെറ്റബോളിക് പ്രശ്നങ്ങൾ, അതുകൂടാതെ ഒബീസിറ്റി, അതായത് വണ്ണം കൂടുതലായിട്ടുള്ള പ്രശ്നങ്ങൾ, അങ്ങനെയുള്ള ഒരുപാട് കാരണങ്ങൾ ഈ PCOS നമുക്ക്, ഇതൊക്കെ ഒരു പ്രിവെൻറ്റബിൾ ഡിസീസാണ്, പക്ഷേ ക്യൂറബിൾ അല്ല. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ നേരത്തെ മുൻകൂട്ടി നമുക്ക് ഈ ലൈഫ് സ്റ്റൈലും എക്സസൈസും ഒക്കെ കൊണ്ട് നമുക്ക് ഈ ഒരു ഐഡിയൽ ബോഡി വെയ്റ്റൊക്കെ മുമ്പോട്ട് ആയിട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയാണെങ്കിൽ നമുക്ക് ഒരു പരിധി വരെ നമുക്ക് ഈ മെറ്റബോളിക് സിൻഡ്രോമിനെ എല്ലാം നമുക്ക് കുറച്ച് വൈകി വരാൻ വേണ്ടിയിട്ടാക്കാം. അതുകൊണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇത് നേരത്തെ കണ്ടുപിടിക്കുന്നതും അതിനുള്ള ചികിത്സകൾ നേടേണ്ടതും.
1: സർ, ഒരു പെൺകുട്ടി പ്രായപൂർത്തിയായി കഴിഞ്ഞത് മുതൽ ആർത്തവ വിരാമം വരെയുള്ള ഒരു കാലഘട്ടമുണ്ടല്ലോ. അപ്പോൾ ഇതിനിടയിൽ ഏത് കാലഘട്ടത്തിലാവും PMOS ഉണ്ടാകാൻ സാധ്യതയുള്ളത്? ആ പ്രായപരിധിയെക്കുറിച്ച് ഒന്ന് പറയാമോ?
0: സാധാരണ രീതിയിൽ മെനാർക്കി അല്ലെങ്കിൽ ആർത്തവം തുടങ്ങുന്ന ആ ഒരു സ്റ്റേജ് ഉണ്ടല്ലോ, അപ്പോൾ അതിൽ ആദ്യത്തെ ഒന്നോ രണ്ടോ വർഷമൊക്കെ ഈ മാസം പറ കൃത്യമായിട്ട് വരത്തില്ല. ബിക്കോസ് ആ ഹോർമോൺസ് ആയ ഹൈപ്പത്തലമോ പിറ്റ്യൂട്ടറി ആക്സിസ് ഒന്ന് മെച്ചുറാവാൻ വേണ്ടിയിട്ട് ഒരു വർഷമൊക്കെ നമുക്ക് ഈ നേരത്തെ പറഞ്ഞ പോലെ 21 മുതൽ 35 അല്ലെങ്കിൽ 38 ദിവസം വരെ നമുക്ക് ആർത്തവം ലേറ്റായി വന്നാലും വലിയ പ്രശ്നം വരത്തില്ല, ആദ്യത്തെ 1 മുതൽ 3 വർഷം വരെ മെൻസസ് വന്ന ശേഷം. പക്ഷേ അവരിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അമിതവണ്ണമുണ്ടോ, അല്ലെങ്കിൽ പുരുഷ ഹോർമോണിൻ്റെ കൂടുതൽ ആധിക്യം കാണിക്കുന്ന ഹെയർ ഗ്രോത്ത് കൂടുതലായിട്ടുണ്ടോ, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അവർ തീർച്ചയായിട്ടും നമുക്ക് നേരത്തെ അവരെ നോക്കി ഡയഗ്നോസ് ചെയ്ത് അവർക്ക് അതിൻ്റെതായ ട്രീറ്റ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഭാവിയിൽ കുറച്ചുകൂടെ മുമ്പേ വരുന്ന പ്രശ്നങ്ങളൊക്കെ നമുക്ക് ഒരു പരിധി വരെ തടയാൻ പറ്റും. അപ്പോൾ തീർച്ചയായിട്ടും ഈ ക്രമം തെറ്റിയുള്ള ആർത്തവം ഉണ്ടെങ്കിൽ അവർക്ക് PCOS ഉണ്ടോ എന്നുള്ള രീതിയിൽ ആദ്യത്തെ ഒരു 2 വർഷം കഴിഞ്ഞ ശേഷം, അതായത് മെൻസസ് തുടങ്ങി 2 വർഷത്തിന് ശേഷം നമുക്കവരെ ശ്രദ്ധിക്കേണ്ടതാണ്. പ്രത്യേകിച്ചും അമിതവണ്ണമുള്ള കുട്ടികൾ, പിന്നെ അമിതമായിട്ടുള്ള രോമ വളർച്ച, അമിതമായിട്ടുള്ള മുഖക്കുരു, ഇതൊക്കെ ഈ ഒരു പുരുഷ ഹോർമോൺസിൻ്റെ ആധിക്യം കാരണമാണ് വരുന്നത്. പക്ഷേ ഇതെല്ലാം ഒരു നോർമൽ പ്യൂബർട്ടിയിൽ സംഭവിക്കുന്നതുമാണ്. മുഖക്കുരു ഇല്ലാത്ത കുഞ്ഞുങ്ങളൊന്നും ഇല്ല. മുഖക്കുരു ഒരു പക്ഷേ അത് ഒരുപാട് മുഖക്കുരു വരിക, ഒരുപാട് ഹെയർ ഗ്രോത്ത് വരിക, വണ്ണം അതിൻ്റെ കൂട്ടത്തിൽ, അവരുടെ പീരിയഡ്സ് ഇറഗുലറാണ്. ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഗൈനക്കോളജിസ്റ്റിനെയോ അല്ലെങ്കിൽ ഒരു സ്പെഷ്യലിസ്റ്റിനെയോ കാണിച്ചിട്ട് വേറെന്തെങ്കിലും കാര്യങ്ങൾ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തൈറോയിഡിൻ്റെ എന്തെങ്കിലും ഡിസ്ഫങ്ഷൻ ആണോ അല്ലെങ്കിൽ പ്രൊലാക്ടിൻ്റെ എന്തെങ്കിലും ഡിസ്ഫങ്ഷൻ ആണോ, ഓവറി നോക്കിയിട്ടുണ്ടെങ്കിൽ ഓവറിയിൽ നമുക്ക് PCO ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും സ്കാൻ ചെയ്യുകയും അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെൻറ്റ് തുടങ്ങാൻ പറ്റുകയും ചെയ്യും.
1: സർ, അമ്മയാവാൻ തയ്യാറെടുക്കുന്ന ഒരു സ്ത്രീ ഉറപ്പായും PMOS ഉണ്ടോ ഇല്ലയോ എന്ന് പരിശോധിച്ച് ഉറപ്പു വരുത്തേണ്ടത് ഈ കാലഘട്ടത്തിൽ അനിവാര്യമായ ഒരു കാര്യമല്ലേ? എന്താണ് അങ്ങയുടെ അഭിപ്രായം?
0: ഞാൻ ഈ 3 കാര്യങ്ങൾ പറഞ്ഞത് പിന്നെയും ഒന്നും കൂടെ പറയുകയാണ്. മാസമുറയിലുള്ള വ്യതിയാനം, അമിതമായിട്ടുള്ള രോമവളർച്ച അല്ലെങ്കിൽ പുരുഷ ഹോർമോണിൻ്റെ സാന്നിധ്യം, 3 സ്കാനിങ്ങിൽ PCOS ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം. ഇതൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് വന്ധ്യത ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്, ഓവുലേഷൻ പ്രോപ്പറായിട്ട് നടക്കാത്തതുകൊണ്ട്. അപ്പം നമുക്കൊന്ന് ഈ ഒരു ഡയഗ്നോസിസ് എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുകയെന്ന് പറഞ്ഞാൽ നമുക്കതിനെ നമുക്കൊരു 3 ആയിട്ട് നമുക്ക് വേണമെങ്കിൽ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് അല്ലെങ്കിൽ മാനേജ്മെൻറ്റിനെ നമുക്ക് ഡിവൈഡ് ചെയ്യാം. ആദ്യം എപ്പോഴും നമ്മുടെ അടുത്ത് വരുമ്പോഴത്തേക്ക് അവരുടെ ബോഡി വെയ്റ്റും BMIയും കാര്യങ്ങളുമൊക്കെ നമ്മൾ അവരെ നോക്കും. ഇടുപ്പ് വണ്ണം അല്ലെങ്കിൽ ഹിപ്പ് വേസ്റ്റ് ഹിപ്പ് റേഷ്യോ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സ്ത്രീകളിൽ എപ്പോഴും നമുക്കൊരു വേസ്റ്റ് ഹിപ്പ് റേഷ്യോയും കൂടെ നമ്മൾ നോക്കും. വയറ്റിലുള്ള അടിവയറ്റിലുള്ള വണ്ണം, ഹിപ്പിന് മേലെയുള്ള വണ്ണം, ആ വണ്ണം കുറയ്ക്കാനാണ് അവർ ശ്രദ്ധിക്കേണ്ടത്. ഒരു ഐഡിയൽ ബോഡി വെയ്റ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻസ് ആണ് നമ്മൾ ആദ്യമായിട്ട് അവരടുത്ത് പറയുന്നത്. നമുക്ക് എത്രയും പെട്ടെന്നത് പഠനങ്ങളെല്ലാം കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ 5% അവരുടെ ബോഡി വെയ്റ്റ് കുറച്ച് കഴിഞ്ഞാൽ, എക്സസൈസിലൂടെയോ അല്ലെങ്കിൽ ഡയറ്റിലൂടെയോ കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരുടെ ഓവുലേഷനൊക്കെ പ്രോപ്പറാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഓക്കെ. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ലൈഫ് സ്റ്റൈല്, ഡയറ്റ്, ജങ്ക് ഫുഡ്സ് ഒക്കെ ഒഴിവാക്കുക, കാർബോഹൈഡ്രേറ്റിൻ്റെ അളവ് അതായത് അന്നജമടങ്ങിയ ആഹാരത്തിൻ്റെ അളവ് കുറയ്ക്കുക, പ്രോട്ടീൻ ഒരു 1 g/kg ബോഡി വെയ്റ്റ് എന്നുള്ള രീതിയിൽ കാലറി ഡെഫിസിറ്റ് ഉണ്ടാക്കുക, അതായത് 1500 മുതൽ 1900 കാലറീസ് മതി ഒരു പോളിസിസ്റ്റിക് ഓവറി, അത്രയും കുറച്ച് മതി. അപ്പോൾ അതിൽ കാർബോഹൈഡ്രേറ്റ്സൊക്കെ ഒരുപാട് കൂടുതലാണെങ്കിൽ ഒരു ഐഡിയൽ ഫുഡ് പ്ലേറ്റൊക്കെ വെച്ചിട്ട് കാർബോഹൈഡ്രേറ്റ്സ് ഒക്കെ ഒരുപാട് കൂടുതലാണെങ്കിൽ അതിനെ കുറച്ചിട്ട് പ്രോട്ടീനും ഫാറ്റും ഒക്കെ മിതമായിട്ടുള്ള രീതിയിൽ കഴിക്കുക. അപ്പോൾ ഡയറ്റും ലൈഫ് സ്റ്റൈലുമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതിൽ എക്സസൈസിന് പ്രധാന വളരെയധികം പ്രാധാന്യമുണ്ട്. അവർ നമ്മുടെ പഠനങ്ങൾ പറയുന്നത് 150 മിനിറ്റ് ഒരാഴ്ചയിൽ ചെയ്താൽ മതി. അതിനെ 7 ആയിട്ട് ഡിവൈഡ് ചെയ്താൽ വെറും 30 മിനിറ്റ് എയറോബിക് എക്സസൈസ്, അതിൽ 2 ദിവസം മസിൽ സ്ട്രെങ്തനിങ് എക്സസൈസ് വേണം, ഒരു 30 മുതൽ 40 മിനിറ്റ് ഡെയിൻ ഒരു 5 ദിവസം ആഴ്ചയിൽ 5 ദിവസം എക്സസൈസ് ചെയ്താൽ ഈ ഒരു 5% ബോഡി വെയ്റ്റ് തീർച്ചയായിട്ടും നമുക്ക് റീച്ച് ചെയ്യാൻ പറ്റും. എക്സസൈസ് പ്രോപ്പറായിട്ട് ചെയ്യുക, എയറോബിക് എക്സസൈസാണ് പറയുന്നത്, അതിൽ 2 ദിവസം മസിൽ സ്ട്രെങ്തനിങ് എക്സസൈസും കൂടെ പറയുന്നുണ്ട്. പക്ഷേ അഡോളസെൻ്റിൽ കുറച്ചും കൂടെ ഇൻറ്റൻസീവായിട്ടുള്ള എക്സസൈസ് വേണം. ഇത് ഒരു അഡൾട്ടായ ശേഷമുള്ള കാര്യമാണ് പറയുന്നത്. അപ്പോൾ ആദ്യം ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻസ്, അതിൽ ഡയറ്റ്, എക്സസൈസ്. ഇവർക്ക് ഒരുപാട് സൈക്കോളജിക്കൽ സ്ട്രെസ് ഉണ്ടാവും, സ്ലീപ്പിൻ്റെ പ്രശ്നങ്ങളുണ്ടാവും. അപ്പം നമുക്കൊരു മെൻ്റൽ പ്രശ്നം, അതായത് ഒരു മെൻ്റൽ സപ്പോർട്ടോ അല്ലെങ്കിൽ ഒരു സൈക്കോളജിക്കൽ സപ്പോർട്ടും ഒരു സൈക്കോളജിക്കൽ കൗൺസിലിങ്ങും, അവർക്ക് സൊസൈറ്റിയിൽ ചിലപ്പം അമിതമായിട്ടുള്ള വണ്ണം കാണും, അതിനുള്ളൊരു ബുദ്ധിമുട്ടുണ്ടാവും. അവർക്ക് രോമ വളർച്ച കൂടുതലായിട്ട് കാണും, അതിന് സൊസൈറ്റിയിൽ നിന്നുള്ള ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ അതിനെയൊക്കെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് സൈക്കോളജിക്കൽ സപ്പോർട്ടും തീർച്ചയായിട്ടും കൊടുക്കണം. അപ്പോൾ 3 components ആണ് ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷനിൽ: എക്സസൈസ്, ഡയറ്റ്, സൈക്കോളജിക്കൽ സപ്പോർട്ട്. ഇത് ആദ്യം നമ്മൾ അവരെ പറയുന്നു. രണ്ടാമതാണ് നമ്മളുടെ അവരുടെ ഓവുലേഷൻ. ഈ ഡയറ്റും ഇതും കഴിയുമ്പോൾ ചിലപ്പം ഈ ഓവുലേഷനൊക്കെ കറക്റ്റ് ആവും. അപ്പം ഇതിൽ കറക്റ്റ് ആയില്ലെങ്കിലാണ് നമ്മൾ കല്യാണം കഴിഞ്ഞ് കുഞ്ഞുങ്ങളില്ലാത്ത ഒരവസ്ഥയാണെങ്കിൽ അവർക്ക് ഓവുലേഷന് വേണ്ടിയിട്ടുള്ള മരുന്നുകൾ കൊടുക്കും. അത് ഓറൽ മെഡിക്കേഷൻസ് ആണ് ആദ്യം നമ്മൾ കൊടുക്കുന്നത്. ലെട്രസോൾ, ക്ലോമിഫീൻ എന്നൊക്കെ പറഞ്ഞ ഒരുപാട് മരുന്നുകളുണ്ട്. അത് വെച്ച് കൊടുത്ത ശേഷം അവരുടെ ഓവുലേഷൻ ഡോക്യുമെൻ്റ് ചെയ്യുന്നു. അതിൽ പരാജയപ്പെടുവാണെങ്കിലാണ് നമ്മൾ അടുത്ത സ്റ്റെപ്പിലോട്ട്, ചിലപ്പോൾ നമ്മൾ അതിൻ്റെ കൂട്ടത്തിൽ ഇഞ്ചെക്ഷൻസ് ആഡ് ചെയ്യും. അത് കഴിഞ്ഞ ശേഷം ചിലപ്പം 1-ഓ 2-ഓ 3-ഓ 4-ഓ പ്രാവശ്യം നേരത്തെ പറഞ്ഞതുപോലുള്ള IUI, ഇൻട്രായുട്രൈൻ ഇൻസെമിനേഷൻ. ഇപ്പം ഹസ്ബൻഡിന് കുഴപ്പമൊന്നുമില്ല, ബീജപരിശോധനയിലൊക്കെ നോർമലാണ്. നമ്മൾ 2-ഓ 3-ഓ 4-ഓ 6 വരെ ഓവുലേഷൻ ഉണ്ടാക്കാനുള്ള മരുന്ന് കൊടുത്തു, അത് ഡോക്യുമെൻ്റ് ചെയ്തു, എന്നിട്ടും അവർക്ക് കുഞ്ഞുങ്ങളില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്ത സ്റ്റെപ്പായിട്ടുള്ള ഒരു IUI എന്ന് പറഞ്ഞുള്ള സ്റ്റെപ്പിൽ പോവാം. അപ്പോൾ അതിലും പരാജയപ്പെടുവാണെങ്കിലാണ് നമ്മൾ IVF പോലുള്ള 3rd അല്ലെങ്കിൽ ഏറ്റവും അവസാനത്തെ രീതിയിലുള്ള ചികിത്സകളിലോട്ട് പോകുന്നത്. അതിലും നമ്മൾ വെയിറ്റൊക്കെ ഒന്ന് കുറച്ച്, നമ്മൾ മെറ്റബോളിക് നോർമൽസിലോട്ട്, അതായത് ഷുഗറൊക്കെ ഉണ്ടെങ്കിൽ ഷുഗറൊക്കെ ഒന്ന് കുറച്ച്, പ്രഷറൊക്കെ ഒന്ന് കുറച്ച്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുറയ്ക്കുവാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും IVFന് ഉപയോഗിക്കുന്ന മെഡിക്കേഷൻസിൻ്റെ ലെവൽ വരെ നമുക്ക് കുറയ്ക്കാം.
1: PMOs എന്ന വിഷയത്തെക്കുറിച്ച് ഇതുവരെ സംസാരിച്ച ഡോക്ടർ റെജിമോഹന്, റേഡിയോ ഹെൽത്തിന്റെ നന്ദി.
0: താങ്ക് യു.
2: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM Radio Health@gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.
3: ആകാശവാണി അനന്തപുരി FM 101.9. ഇപ്പോൾ തിരൈപ്പൂക്കൾ.

തിരൈപ്പൂക്കളിൽ ആദ്യം എസ് പി ബാലസുബ്രഹ്മണ്യവും എസ് ജാനകിയും പാടിയ ഒരു ഗാനമാണ്. സംഗീതം ഇളയരാജ, ചിത്രം ദളപതി.

0: കെ കെ ചേട്ടന്റെ ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് വന്നേ പിന്നെ പണിക്കൂലിയെ കുറിച്ചുള്ള കൺസേൺ അങ്ങ് മാറി.
1: ആ പറഞ്ഞത് 100% കറക്റ്റ്.
2: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്
3: ആന്റിക് ചേട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
2: ഡയമണ്ട്, പ്രീഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം.
3: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കളിയിക്കവിള, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.
4: യേശുദാസ് പാടിയ ഒരു ഗാനമാണ് ഇനി തിരയിപ്പൂക്കളിൽ. ചിത്രം സ്വല്ലത്തുടിക്കിത് മനസ്സ്, സംഗീതം ഇളയരാജ.

0: കെ സുപ്രീം ആൻഡ് സ്റ്റൈൽ ക്ലബ് ബൈ കൊല്ലം സുപ്രീം, തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ആൻഡ് കാലിക്കറ്റ്.
1: ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ് നോവൽ സഞ്ചാരം എല്ലാ ദിവസവും രാവിലെ 8:30. പ്രായോജകർ ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ്. സ്വർണ്ണാഭരണങ്ങൾക്ക് ഇപ്പോൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി.
2: തിരയിപ്പൂക്കൾ തുടരുന്നു. വൈരമുത്തുവിന്റെ വരികൾക്ക് വിദ്യാസാഗർ സംഗീതം നൽകി. SP ബാലസുബ്രഹ്മണ്യവും SS ജാനകിയും പാടിയ ഗാനം ചിത്രം കർണ.

പ്രിയ ശ്രോതാക്കളെ, ഈ അറിയിപ്പ് ശ്രദ്ധിക്കൂ. ഹരിതം ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ വ്യാഴാഴ്ച രാവിലെ 11:00 മുതൽ 12 മണിവരെ പശുക്കളിലെ പ്രധാന രോഗങ്ങളും നിയന്ത്രണ മാർഗങ്ങളും എന്ന വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് തിരുവനന്തപുരം കോളേജ് ഓഫ് ഡയറി സയൻസ് ആൻഡ് ടെക്നോളജി അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ കെ ലാലു മറുപടി നൽകുന്നു. സംശയങ്ങൾ ചോദിക്കുന്നതിനായി ശ്രോതാക്കൾ വിളിക്കേണ്ട നമ്പറുകൾ ഇനി പറയുന്നു: 9495964321. ഇനിയൊരു നമ്പർ 9495564321. മറ്റൊരു നമ്പർ 9495569321. ഓർക്കുക, ഹരിതം ഹലോ ആകാശവാണിയിൽ പശുക്കളിലെ പ്രധാന രോഗങ്ങളും നിയന്ത്രണ മാർഗങ്ങളും എന്ന വിഷയത്തെക്കുറിച്ചുള്ള തത്സമയ ഫോണിൻ പരിപാടി വ്യാഴാഴ്ച രാവിലെ 11:00 മുതൽ 12 മണിവരെ. അറിയിപ്പ് കഴിഞ്ഞു. തിരീപ്പൂക്കളിൽ ഇനി അഴകി എന്ന ചിത്രത്തിലെ ഗാനമാണ്. സംഗീതം നൽകിയത് ഇളയരാജ, പാടിയത് ഭാവതരണി, കാർത്തിക് എന്നിവർ.

0: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണവില
1: എന്നും രാവിലെ 10:30
0: പ്രായോജകർ.
1: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
0: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.
2: കൊല്ല സുപ്രീം സ്വർണമെങ്കിൽ കള്ളന്മാരോ കെട്ട്.
3: കെ സുപ്രീം ആൻഡ് സ്റ്റൈൽ ക്ലബ് ബൈ കൊല്ലം സുപ്രീം, തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ആൻഡ് കാലിക്കട്ട്.
4: തിരയിപ്പൂക്കൾ തുടരുന്നു. എസ് എ രാജ്കുമാറിന്റെ സംഗീതത്തിൽ യേശുദാസ് പാടിയ ഗാനം, ചിത്രം ആനന്ദം.

എസ് പി ബാലസുബ്രഹ്മണ്യവും മാൽഗുഡി ശുഭയും പാടിയ ഗാനം. പളനിഭാരതിയുടെ വരികൾക്ക് സംഗീതം നൽകിയത് യുവൻ ശങ്കർ രാജ. ചിത്രം നന്ദ.

0: കെ കെ ചേട്ടന്റെ ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് വന്നേ പിന്നെ പണിക്കൂലിയെ കുറിച്ചുള്ള കൺസേൺ അങ്ങ് മാറി.
1: ആ പറഞ്ഞത് 100% കറക്റ്റ്.
2: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്
3: ആന്റിക് ചേട്ടിനാട് നാഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
2: ഡയമണ്ട്, പ്രീഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം.
3: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കളിയിക്കവിള, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.
4: തുടങ്ങാം ഇൻവെസ്റ്റിംഗിന്റെ പാഠം.

0: സെബിയുടെ ഒരു ഇൻവെസ്റ്റർ ബോധവൽക്കരണ സംരംഭം. കൂടുതൽ വിവരങ്ങൾക്ക് സെബി ഇൻവെസ്റ്റർ വെബ്സൈറ്റ് സന്ദർശിക്കുക അല്ലെങ്കിൽ സെബി സാർഥി ആപ്പ് ഡൗൺലോഡ് ചെയ്യുക.
1: തിരൈപ്പൂക്കളിൽ ഇനി ഉണ്ണിമേനോനും സുജാതയും പാടിയ ഗാനം, ചിത്രം റോജ. വൈരമുത്തുവിന്റെ വരികൾക്ക് സംഗീതം നൽകിയത് AR റഹ്മാൻ.

0: ആകാശവാണി ആനന്ദപുരി FM 101.9 സമയം 5 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: ഏകീകൃത ഗതാഗത ചരക്ക് നീക്ക അതോറിറ്റി രൂപീകരിക്കുന്നതിന് കേന്ദ്ര മന്ത്രിസഭ അംഗീകാരം നൽകി. ചെറുകിട ഇടത്തരം സംരംഭങ്ങളിൽ ഓഹരി നിക്ഷേപം നടത്തുന്നതിനായി 10,000 കോടി രൂപയുടെ ചെറുകിട ഇടത്തരം സംരംഭ വളർച്ചാ ഫണ്ട് സ്ഥാപിക്കുന്നതിനും അനുമതി. ഇന്ത്യയുടെ നാവികശേഷിയും പ്രതിരോധശേഷിയും വർദ്ധിപ്പിക്കുന്നതിന് ശക്തവും സംയോജിതവുമായ സമുദ്ര ആവാസ വ്യവസ്ഥ ആവശ്യമാണെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ഇന്ത്യൻ നാവികസേനയുടെ യുദ്ധക്കപ്പലുകൾക്കായി ഫയർ കൺട്രോൾ സിസ്റ്റവും ലോഞ്ചറും സംരംഭിക്കുന്നതിനായി ബ്രഹ്മോസ് എയർസ്പേസ് പ്രൈവറ്റ് ലിമിറ്റഡുമായി പ്രതിരോധ മന്ത്രാലയം 660 കോടി രൂപയുടെ കരാറിൽ

ഒപ്പുവെച്ചു. ഒമാൻ തീരത്ത് വെച്ച് പനാമയുടെ വാണിജ്യ കപ്പലിന് നേരെയുണ്ടായ ആക്രമണത്തെ അപലപിച്ച് ഇന്ത്യ. കപ്പലിലെ 11 ഇന്ത്യക്കാരുൾപ്പെടെ 12 ജീവനക്കാർക്ക് പരിക്കേറ്റതായി വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. KSRTC വിജയകരമായി നടത്തിവരുന്ന ലോജിസ്റ്റിക് സംവിധാനം കൂടുതൽ വിപുലീകരിക്കുന്നതിന്റെ ഭാഗമായി കാർഗോ സേവനങ്ങൾ കൂടി ആരംഭിക്കുന്നു. കാർഗോ സർവീസിന്റെ ഫ്ളാഗ് ഓഫ് നാളെ തിരുവനന്തപുരത്ത് മന്ത്രി CP ജോൺ നിർവഹിക്കും. സംസ്ഥാന സർക്കാരിന്റെ 100-ദിന കർമ്മ പദ്ധതിയുടെ ഭാഗമായി തിരുവനന്തപുരം ജില്ലയിൽ 16 ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങളുടെയും ഒരു അർബൻ ആരോഗ്യ കേന്ദ്രത്തിന്റെയും നിർമ്മാണ ഉദ്ഘാടനം നാളെ പെരിങ്ങമല കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ മന്ത്രി കെ മുരളീധരൻ നിർവഹിക്കും. അടിസ്ഥാന ഗണിതശേഷിയും മലയാളം ഇംഗ്ലീഷ് ഭാഷാ വിജ്ഞാനത്തിലും പിന്നാക്കം നിൽക്കുന്ന വിദ്യാർത്ഥികൾക്ക് പ്രത്യേക പിന്തുണ നൽകുന്ന റിവായ് പദ്ധതി സംസ്ഥാനത്തെ വിദ്യാർത്ഥികൾക്ക് മുതൽക്കൂട്ടാകുമെന്ന് മന്ത്രി എൻ ഷംസുദ്ദീൻ. ശബരിമല സന്നിധാനത്ത് ഭക്തർക്ക് റൂം ബുക്ക് ചെയ്യാനുള്ള സൌകര്യം പൂർണ്ണമായും ഓൺലൈനാകുന്നു. തുലാമാസ പൂജ മുതൽ ദിവസവും 400 റൂമുകൾ ഓൺലൈനായി ബുക്ക് ചെയ്യാവുന്നതാണ്. രാജ്യത്തെ ഓഹരി വിപണിയിൽ നേട്ടം. സെൻസെക്സ് 685 പോയിന്റ് ഉയർന്ന് 73068-ലും നിഫ്റ്റി 220 പോയിന്റ് നേട്ടത്തിൽ 22776-ലും വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണ്ണവില കുറഞ്ഞു. പവന് 120 രൂപ കുറഞ്ഞ് 1,09,280 രൂപയും ഗ്രാമിന് 13,660 രൂപയുമാണ് ഇന്നത്തെ വില. അനന്തപുരി FM-ൽ പ്രധാന വാർത്തകൾ ഇനി 6 മണിക്ക്.

101.9 ഇത് ആകാശവാണി അനന്തപുരി FM. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ഹരിനാരായണന്റെ വരികൾക്ക് ദീപക് ദേവ് ഈണം പകർന്ന് കാർത്തികം സംഘവും പാടിയ ഗാനം, ചിത്രം ആദം ജോൺ.

0: സ്റ്റൈൽ ക്ലബ് ബൈ കൊല്ലം സുപ്രീം, തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ആൻഡ് കാലിക്കറ്റ്.
1: സന്തോഷ് വർമ്മയുടെ വരികൾക്ക് ബിജി പാൽ സംഗീതം പകർന്ന് നജീം അർഷാദും സൗമ്യ ടി ആറും പാടിയത്. ചിത്രം വിക്രമാദിത്യൻ.

0: നിനക്ക് ഞാൻ ഓണസമ്മാനമായി കാറ് തന്നാലോന്ന് ആലോചിക്കാം.
1: ആര്യശാല സുബയ്യ ജ്വല്ലറി എന്ന് സ്വർണം വാങ്ങിയാൽ മതി. അപ്പൊ കാറ് കേട്ടു.
2: സുബയ്യ ജ്വല്ലറിയിൽ സ്വർണോത്സവം. ഒന്നാം സമ്മാനം ടാറ്റ ടിയാഗോ കാർ, രണ്ടാം സമ്മാനം ടി വി എസ് ഇ സ്കൂട്ടർ, മൂന്നാം സമ്മാനം റെഫ്രിജറേറ്റർ, തുടർന്ന് മൊബൈൽ ഫോൺ, അയൺ ബോക്സ്, സ്വർണം, വെള്ളി നാണയങ്ങൾ തുടങ്ങി ഒട്ടനവധി സമ്മാനങ്ങൾ.
1: സുബയ്യ ജ്വല്ലറി ആര്യശാല.
3: വീടിനും ഓഫീസിനും നൽകാം ന്യൂ ലുക്ക്. കർട്ടൻ, ഫർണിഷിംഗ്, ക്ലോത്ത്, മാട്രസ് ഇവയുടെ അതിവിപുലമായ ശേഖരവുമായി ഫർണിഷിംഗ് അവന്യൂ.
4: ഷോറൂം സന്ദർശിക്കൂ,
5: ട്രെൻഡിനനുസരിച്ച് നിങ്ങൾക്ക് വേണ്ടത് പർച്ചേസ് ചെയ്യൂ.
6: ഫർണിഷിംഗ് അവന്യൂ, ഇഞ്ചക്കൽ ജംഗ്ഷൻ, ഓപ്പോസിറ്റ് വയലിൽ റെസ്റ്റോറന്റ്. കോൾ 9447210874.
7: സാനിറ്ററി വെയർ സെലക്ഷൻ പൊളിച്ചു.
8: അതിന്റെ ക്രെഡിറ്റ് അനന്തപുരി സാനിറ്റേഷൻസിലെ കളക്ഷനാ.
9: 25 വർഷത്തെ സേവന പാരമ്പര്യം. വാട്ടർ ടാങ്ക്, പൈപ്പ് തുടങ്ങി വീടിന് ആവശ്യമായ എല്ലാ സാനിറ്ററി വെയർ പ്രോഡക്ടുകളുടെയും വിപുലമായ ചോയ്സ്. അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
10: പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആകാശവാണി അനന്തപുരി FM 101.9. അടുത്ത ഗാനം സാഹസം എന്ന ചിത്രത്തിനു വേണ്ടി KS ഹരിശങ്കർ പാടിയത്. ഗാനരചന വൈശാഖ് സുഗുണൻ, സംഗീതം ബിപിൻ അശോക്.

വിജയ് യേശുദാസും ശ്വേതയും ചേർന്ന് പാടിയ ഗാനം ചിത്രം വിജയ് സൂപ്പറും പൗർണമിയും. ഗാനരചന ജിസ് ജോയ്, സംഗീതം പ്രിൻസ് ജോർജ്.

0: കെ സുപ്രീം ആൻഡ് സ്റ്റൈൽ ക്ലബ് ബൈ കൊല്ലം സുപ്രീം, തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ആൻഡ് കാലിക്കട്ട്.
1: ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് ഈണം പകർന്നത് ആനന്ദ്, പാടിയത് MG ശ്രീകുമാർ. ചിത്രം നിർണയം.

0: പ്രിയ ശ്രോതാക്കളെ, ചലച്ചിത്ര ഗാനങ്ങൾ ഇനി 6:02 അറിയിപ്പുകൾക്ക് ശേഷം തുടർന്ന് കേൾക്കാം.
1: കെ കെ ചേട്ടന്റെ ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് വന്നേ പിന്നെ പണിക്കൂലിയെ കുറിച്ചുള്ള കൺസേൺ അങ്ങ് മാറി.
2: ആ പറഞ്ഞത് 100% കറക്റ്റ്.
3: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച് ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്
4: ആന്റിക് ചേട്ടനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
3: ഡയമണ്ട്, പ്രീഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണാവസരം.
4: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കളിയിക്കവിള, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.
5: വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് 2:45.
0: ആകാശവാണി ആനന്ദപുരി FM 101.9. ഇപ്പോൾ
6: കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി ഗാന്ധി സ്മൃതി പ്രായോജകർ കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി വേങ്കോട് വട്ടപ്പാറ.
7: മെച്ചപ്പെട്ട പുകയില്ലാത്ത വിറകടുപ്പുകൾക്ക് കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി വേങ്കോട് വട്ടപ്പാറ. ഫോൺ 9 4 4 7 3 4 1 4 8 4.
8: ഗാന്ധി സ്മൃതി, ഗാന്ധിജിയുടെ ജീവിതത്തിലെ അനർഘ നിമിഷങ്ങളിലൂടെ.
9: രോഗികളെ ശുശ്രൂഷിക്കുന്ന കാര്യത്തിലും രോഗം പടർന്നു പിടിക്കുന്നത് തടയുന്നതിലും മുനിസിപ്പൽ അധികൃതരുടെ അലസതയും അശ്രദ്ധയും ആക്ഷേപിച്ചുകൊണ്ട് ഗാന്ധി അവിടുത്തെ പത്രത്തിലേക്ക് ഒരു കത്തയച്ചു. ഈ കത്തിന് ഗാന്ധി ഒട്ടും പ്രതീക്ഷിക്കാത്ത ഫലമുണ്ടായി. ഹെൻറി പോളക്, റവറൻ ജോസഫ് ഡോക്ക് എന്നീ രണ്ട് യൂറോപ്യന്മാരുമായി പരിചയപ്പെടുന്നതിന് ഇത് വഴിവെച്ചു. അവർ രണ്ടുപേരും പിന്നീട് ഗാന്ധിയുടെ അടുത്ത സുഹൃത്തുക്കളും സഹപ്രവർത്തകരുമായി തീർന്നു. മറ്റൊരു സുഹൃത്തിനെ സമ്പാദിക്കുന്നതിന് കൂടി ഈ സംഭവം അവസരമുണ്ടാക്കി. ജോനാസ്ബർഗിൽ ഒരു സസ്യഭോജനശാലയുണ്ട്. അവിടെ ഭക്ഷണം കഴിക്കുവാൻ പോകുന്നത് ഗാന്ധിയുടെ പതിവായിരുന്നു. ആ സ്ഥലത്ത് വെച്ചാണ് ആൽബർട്ട് വെസ്റ്റ് എന്നു പേരായ ഒരു വെള്ളക്കാരനുമായി പരിചയപ്പെടാനിടയായത്. അദ്ദേഹം ജോനാസ്ബർഗിലുള്ള ഒരു ചെറിയ അച്ചുകൂടത്തിന്റെ ഉടമസ്ഥനായി.

0: ആയിരുന്നു. പ്ലേഗ് പിടിച്ച രോഗികളെ ശുശ്രൂഷിച്ചിരുന്ന കാലത്ത് ഗാന്ധിക്ക് ആ ഭക്ഷണശാലയിൽ പോകുവാൻ കഴിഞ്ഞിരുന്നില്ല. ഗാന്ധിയെ പതിവായി അവിടെ കണ്ടിരുന്ന ആൽബർട്ട് വെസ്റ്റ് ഗാന്ധിയെ കാണാതിരുന്നപ്പോൾ അതിനുള്ള കാരണം അന്വേഷിക്കുവാനായി അദ്ദേഹത്തിന്റെ ഭവനത്തിൽ കയറി ചെന്നു. കാര്യം മനസ്സിലായപ്പോൾ രോഗികളെ ശുശ്രൂഷിക്കുന്നതിനായി താനും വരാമെന്ന് വെസ്റ്റ് ഗാന്ധിയോട് പറഞ്ഞു. ഗാന്ധി അതിന് സമ്മതിച്ചില്ല. എന്നാൽ സേവനത്തിന് തയ്യാറാണെങ്കിൽ അതിനുള്ള മറ്റൊരു രംഗം താൻ കാണിച്ചു തരാമെന്ന് ഗാന്ധി അദ്ദേഹത്തോട് പറഞ്ഞു. താൻ ഡർബനിൽ ഇന്ത്യൻ ഒപ്പീനിയൻ എന്ന പേരിൽ ഒരു പത്രം നടത്തുന്നുണ്ടെന്നും അതിന്റെ നടത്തിപ്പിൽ സഹായിക്കാനായി വെസ്റ്റ് അങ്ങോട്ട് പോകുന്നത് നന്നായിരിക്കുമെന്നും ഗാന്ധി അഭിപ്രായപ്പെട്ടു. വെസ്റ്റ് സമ്മതിച്ചു. മാസത്തിൽ 10 പവൻ പ്രതിഫലം വെസ്റ്റിന് കൊടുക്കുവാനും നിശ്ചയിച്ചു. ഈ വ്യവസ്ഥകൾക്കനുസരിച്ച് വെസ്റ്റ് ഡർബാനിൽ പോയി ഇന്ത്യൻ ഒപ്പീനിയനിൽ ജോലി ചെയ്യുവാൻ തുടങ്ങി. ഗാന്ധി തെക്കേ ആഫ്രിക്ക വിടുന്നതുവരെ വെസ്റ്റുമായുള്ള ആ സൗഹൃദ ബന്ധം തുടർന്നു വന്നു. ഇന്ത്യക്കാർ പാർത്തിരുന്ന സ്ഥലത്ത് പ്ലേഗ് നിവാരണത്തിനായി മുനിസിപ്പൽ അധികൃതർ എടുത്തിരുന്ന നടപടികൾ ഒട്ടും തൃപ്തികരമല്ലെന്ന് ഗാന്ധി ആക്ഷേപിച്ചു. അവരുടെ ശ്രദ്ധ അധികവും വെള്ളക്കാർ പാർത്തിരുന്ന സ്ഥലത്ത് പ്ലേഗ് വരാതിരിക്കുവാൻ വേണ്ടുന്ന മുൻകരുതലുകൾ ചെയ്യുന്നതിൽ മാത്രമായിരുന്നു. അത് ആവശ്യമാണെന്ന് ഗാന്ധി സമ്മതിച്ചു. എന്നാൽ ഇന്ത്യക്കാരുടെ കാര്യത്തിൽ അധികാരസ്ഥന്മാർ പ്രദർശിപ്പിച്ചിരുന്ന അലസത ക്ഷന്തവ്യമല്ലെന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു. പ്ലേഗ് നിവാരണത്തിനായി മുനിസിപ്പാലിറ്റി ഉണ്ടാക്കിയിട്ടുള്ള നിബന്ധനകൾ അക്ഷരം പ്രതി അനുസരിക്കണമെന്ന് ഗാന്ധി ഇന്ത്യക്കാരെ ഉപദേശിച്ചു.
1: ഗാന്ധി സ്മൃതി ആഖ്യാനം N.J. ജോഷിലാൽ. കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി ഗാന്ധി സ്മൃതി. പ്രായോജകർ കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി, വേങ്കോട്, വട്ടപ്പാറ.
2: നിനക്കല്ലേ പട്ടുസാരി വേണമെന്ന് പറഞ്ഞു?
3: 2 പവനിക്കൂടുതൽ പർച്ചേസ് ചെയ്താലേ എനിക്ക് ഓണക്കോടിയായിട്ട് ഒരു പട്ടുസാരി കിട്ടും. കോട്ടയ്ക്കകം സുബയ്യ ജ്വല്ലറിയിൽ സ്വർണോത്സവം. 1st സമ്മാനം ടാറ്റാ ടിയാഗോ കാർ. 2nd സമ്മാനം TVS ഇലക്ട്രിക് സ്കൂട്ടർ. 3rd സമ്മാനം ഫ്രിഡ്ജ്. തുടർന്ന് മൊബൈൽ ഫോൺ, അയൺ ബോക്സ്, സ്വർണം, വെള്ളി നാണയങ്ങൾ തുടങ്ങി ഒട്ടനവധി സമ്മാനങ്ങൾ. കൂടാതെ ഓണം പ്രമാണിച്ച് പണിക്കൂലിയിൽ 50% ഡിസ്കൌണ്ടും.
4: സുബയ്യ ജ്വല്ലറി കോട്ടയ്ക്കകം. കോൾ 8891765534.

0: ആകാശവാണി ആനന്ദപുരി FM 101.9 സമയം 5 മണി കഴിഞ്ഞ് 45 മിനിറ്റ്. ഇപ്പോൾ ഞാറ്റുവേല സ്പോൺസേർഡ് പരിപാടി.
1: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
0: ഞാറ്റുവേല.
1: കർഷക സമൃദ്ധിയുടെ വിളപ്പൊലിമ.
2: വിതയുടെ പുകിലുകൾ വീണ്ടും ഉണരട്ടെ, പുതിയൊരു ചാലുകൾ ഉഴുതിടട്ടെ.
1: ഫാം ഇൻഫർമേഷൻ ബ്യൂറോ തയ്യാറാക്കി അവതരിപ്പിക്കുന്ന സമഗ്ര കാർഷിക വിജ്ഞാന പരിപാടി.
0: പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഞാറ്റുവേല പരിപാടിയിലേക്ക് സ്വാഗതം.

തെളിവാനം മഴവില്ലിന് ഭംഗിയേകുന്നതുപോലെയാണ് ഹരിത ഭംഗിയുള്ള ഇലച്ചെടികൾ പുഷ്പാലങ്കാരങ്ങൾക്ക് തലയെടുപ്പും മിഴിവും നൽകുന്നത്. കട്ട് ഫോളിയേജ് അഥവാ കട്ട് ഗ്രീൻസ് എന്നറിയപ്പെടുന്ന

ഇത്തരം ഇലച്ചെടികൾ ഇന്ന് ഏത് പുഷ്പാലങ്കാരങ്ങൾക്കും ഒഴിച്ചുകൂടാനാവാത്ത ഘടകമാണ്. എന്താണ് കട്ട് ഫോളേജുകൾ? ആഭ്യന്തര അന്താരാഷ്ട്ര വിപണികളിൽ ഇവയുടെ പ്രാധാന്യം, കേരളത്തിൽ പ്രചാരത്തിലുള്ളതും വളർത്തുന്നതുമായ ഇത്തരം ഇലച്ചെടികൾ, അവ വളർത്താൻ വേണ്ട സാഹചര്യങ്ങൾ, പരിചരണമുറകൾ, വിളവെടുത്ത ശേഷം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്നിവയെക്കുറിച്ചെല്ലാം നമുക്കിന്ന് മനസ്സിലാക്കാം. ഇതേക്കുറിച്ച് വിശദമായി സംസാരിക്കുന്നത് വെള്ളായണി കാർഷിക കോളേജിലെ ഫ്ലോറികൾച്ചർ ആന്റ് ലാൻഡ്സ്കേപ്പിംഗ് വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോ പ്രിയകുമാരി ഐ.

പുരാണകാലം മുതൽ തന്നെ നമ്മുടെ ആചാരാനുഷ്ഠാനങ്ങളുടെ ഭാഗമായിരുന്നു തുളസി, കൂവളം, വെറ്റില, കുരുത്തോല, ആലില, ദർപ്പപ്പുല്ല് എന്നീ ഇലച്ചെടികൾ. ഇന്ന് ഏതൊരു ആധുനിക പുഷ്പാലങ്കാരങ്ങളും ഇലച്ചെടികളുടെ സാന്നിധ്യമില്ലാതെ അപൂർണമാണ്. ഈ അലങ്കാരങ്ങൾക്ക് നിറവ് പകരാനും പുഷ്പങ്ങൾക്ക് പിന്നണിയായി ഹരിതഭംഗിയേകാനും കട്ട്ഫോളേജുകൾ യഥേഷ്ടം ഉപയോഗിക്കുന്നു. പൂക്കളെക്കാൾ ദീർഘകാലം കേടുകൂടാതെ ഇരിക്കുകയും നീണ്ട യാത്രകളും സൂക്ഷിപ്പുകാലവും അതിജീവിക്കാൻ കെൽപ്പുള്ളതും രോഗകീടബാധ പ്രതിരോധിക്കുന്നതും മുള്ളുകൾ ഇല്ലാത്തതും രൂക്ഷഗന്ധമില്ലാത്തതും കറകൾ ഇല്ലാത്തതും ആകർഷകമായ ഹരിതഭംഗിയുള്ള ഇലച്ചെടികളാണ് കട്ട്ഫോളേജുകളായി പരിഗണിക്കുന്നത്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഈ ഇലച്ചെടികളുടെ കൃഷിയും വിപണനവും വർദ്ധിച്ചു വരികയാണ്. അന്താരാഷ്ട്ര പുഷ്പവിപണികളിലും മികച്ച സ്വീകാര്യതയാണ് ഈ ഇലച്ചെടികൾക്ക്. പൂക്കളേക്കാൾ കുറഞ്ഞ വില, നീണ്ട സൂക്ഷിപ്പുകാലം, നിറത്തിലും ആകൃതിയിലുമുള്ള വൈവിധ്യം, കൃഷി ചെയ്യാനും മുറിച്ചെടുത്ത് സൂക്ഷിക്കാനുമുള്ള അനായാസം, ഇവയെല്ലാം കട്ട്ഫോളേജുകളെ കൃഷിക്കാർക്കിടയിലും അലങ്കാര സസ്യ സംരംഭകർക്കിടയിലും പ്രിയങ്കരമാക്കുന്നു. അന്താരാഷ്ട്ര പുഷ്പവിപണിയിൽ പൂക്കൾക്കൊപ്പം മുന്നേറിയ സ്ഥാനമാണ് കട്ട്ഫോളേജുകൾക്ക്. ഇവ കയറ്റുമതി ചെയ്യുന്ന പ്രധാന രാജ്യങ്ങൾ ഡെൻമാർക്ക്, ഇറ്റലി, ചൈന, കാനഡ, ഇന്ത്യ എന്നിവയാണ്. മുഖ്യമായി നെതർലാൻഡ്, ജർമ്മനി, അമേരിക്ക, ബ്രിട്ടൻ, ഫ്രാൻസ്, ജപ്പാൻ എന്നിവയാണ് കട്ട്ഫോളേജുകൾ ഇറക്കുമതി ചെയ്യുന്നത്. പ്രധാന ഉൽപ്പാദക രാജ്യങ്ങൾ കോസ്റ്റോറിക്ക, ഗ്വാട്ടിമാല, കൊളംബിയ, കെനിയ, ഓസ്ട്രേലിയ, ശ്രീലങ്ക ഇവയാണ്. ഇന്ത്യയും ഈ ശ്രേണിയിലേക്ക് വരികയാണ്. ഇന്ത്യയിലെ വിവിധങ്ങളായ കാലാവസ്ഥ, കയറ്റുമതിക്കുള്ള സൗകര്യങ്ങൾ, കട്ട്ഫോളേജുകൾ കൃഷി ചെയ്യുന്നതിനും വിളവെടുപ്പാനന്തര പരിചരണത്തിനും വേണ്ട സാങ്കേതിക ജ്ഞാനം, ഇതെല്ലാം കട്ട്ഫോളേജുകളുടെ വിപണനത്തിന് വേണ്ട അനുയോജ്യ ഘടകങ്ങളാണ്. ഇന്ത്യൻ ആഭ്യന്തര വിപണിയിൽ ഏറ്റവുമധികം വിപണനം ചെയ്യുന്നത് അസ്പരാഗസ് ഇനങ്ങളാണ്. ഇതിൽ തന്നെ അസ്പരാഗസ് ഡെൻസിഫ്ലോറസ്, അസ്പരാഗസ് സിറ്റേഷ്യസ് മുതലായവയാണ് പ്രധാന ഇനങ്ങൾ. കട്ട്ഫോളേജുകളുടെ 70% വിപണിയിലും എവർഗ്രീൻ എന്ന് പൊതുവായി അറിയപ്പെടുന്ന അസ്പരാഗസ് ഇനങ്ങളാണ് വിറ്റുപോകുന്നത്. ഫേൺസ് അഥവാ പന്നൽ ചെടികൾ, അലങ്കാരപ്പനകൾ, ഡ്രസീന, സൈക്കാഡ്സ്, സൈപ്രസ്, യുക്കാലിപ്റ്റസ്, മുറയ്യ അഥവാ മരമുല്ല എന്നിവയാണ് മറ്റു പ്രധാനപ്പെട്ട കട്ട്ഫോളേജുകൾ. 10 തണ്ടിന്റെ ഒരു കെട്ടിന് ഇനവും ലഭ്യതയും അനുസരിച്ച് 30 to 100 രൂപ വരെ വിപണിയിൽ വിലയുണ്ട്. പല തരത്തിലുള്ള കട്ട്ഫോളേജുകൾ നമ്മുടെ നാട്ടിൽ അനായാസമായി വളർത്താം. ചെറുമരങ്ങളുടെ കൂട്ടത്തിൽപ്പെടുന്ന സിൽവർ ഓക്ക്, ഇവ തേയിലത്തോട്ടങ്ങളിൽ തണൽ വൃക്ഷമായി നടുന്നുണ്ട്. അതുപോലെ തൂജ, യുക്കാലിപ്റ്റസ്. യുക്കാലിപ്റ്റസ് നീണ്ട ഇലകളുള്ളതുമുണ്ട്, അതുപോലെ വട്ടത്തിൽ ഇലയുള്ളതുമായ ഡോളർ യുക്കാലിപ്റ്റസും ഉണ്ട്. നീണ്ട നേർത്ത കടും പച്ച ഇലകളുള്ള പോഡോകാർപ്പസ്, ഓറക്കേറിയ അഥവാ മങ്കീസ് പസിൽ, ടീ ട്രീ അഥവാ മെല്ലുലൂക്ക മുതലായവ കേരളത്തിൽ വളർത്താൻ പറ്റുന്ന ചെറു മരങ്ങളാണ്. കുറ്റിച്ചെടികളായ മുറയ്യ അഥവാ മരമുല്ല, ഇവ വിപണിയിൽ കാമിനി ഇലകളെന്നും അറിയപ്പെടുന്നു. അതുപോലെ പലവിധ വർണ്ണക്കൂട്ടുകളിലും ആകൃതിയിലുമുള്ള ക്രോട്ടൺ ഇലകൾ, ഡ്രസീനയുടെ കൂട്ടത്തിൽപ്പെട്ട മസഞ്ചിയാന, സോങ് ഓഫ് ഇന്ത്യ, സോങ് ഓഫ് ജമൈക്ക, മെറൂൺ നിറമുള്ള കോർഡിലൈൻ ഇലകൾ, ഇവയെല്ലാം കട്ട്ഫോളേജുകളായി ഉപയോഗിക്കുന്നതാണ്. ഹെർബേഷ്യസ് പെരിനിയൽ എന്ന കൂട്ടത്തിൽപ്പെടുന്ന ഇൻഡോർ പ്ലാന്റ്സായി വളർത്താൻ പറ്റുന്ന കലാത്തിയ, ഫിലോഡെൻഡ്രോൺ, മോൺസ്റ്റെറ, സ്പാത്തിഫില്ലം അഥവാ പീസ് ലില്ലി, ആന്തൂറിയം മുതലായവ കട്ട്ഫോളേജുകളായി ഉപയോഗിക്കാം. ആകർഷകമായ ഇലകളുള്ള ആന്തൂറിയത്തിന്റെ ധാരാളം സ്പീഷീസ് ഉണ്ട്. അലങ്കാരപ്പനകളായ അരീക്കാപ്പാം അഥവാ ക്രൈസാലിഡോ കാർപ്പസ്, ഫാൻ ലീഫ് പാം, ഫോക്സ്റ്റെയിൽ പാം, ലേഡി പാം, ഡേറ്റ് പാം എന്നിവയും കട്ട്ഫോളേജുകളായി ഉപയോഗിക്കാം. പന്നൽ ചെടികൾ അഥവാ ഫേൺസ്, ഈ ഗ്രൂപ്പിൽപ്പെടുന്ന നെഫ്രോലെപ്പിസ് പല സ്പീഷീസുണ്ട്. ഇലകൾ നേർത്തതും പല ആകൃതിയിലുള്ളതുമാണ് ഇവ. ഇത് തണലത്തോ ഈർപ്പമുള്ള സ്ഥലങ്ങളിലോ അകത്തളങ്ങളിലോ എളുപ്പത്തിൽ വളർത്താൻ പറ്റും. ലെതർ ലീഫ്, ടീരിസ്, അടിയാൻഡം എന്നിങ്ങനെ പലതരം ഫേണുകളും കട്ട്ഫോളേജുകളായി ഉപയോഗിക്കപ്പെടുന്നുണ്ട്. കേരളത്തിലെ ഈർപ്പമുള്ള ഉഷ്ണമേഖലാ കാലാവസ്ഥയിൽ പല കട്ട്ഫോളേജുകളും വളർത്താൻ പറ്റും. വെള്ളം തങ്ങി നിൽക്കാത്ത ജൈവാംശമുള്ള മിതമായ അമ്ലാംശമുള്ള മണ്ണാണ് അനുയോജ്യം. ഇലകളുടെ ആകർഷണീയതയ്ക്ക് ജലസേചനം ആവശ്യത്തിന് നൽകണം. വാണിജ്യാടിസ്ഥാനത്തിൽ വളർത്തുന്നവയ്ക്ക് സ്പ്രിംഗ്ലർ, ഡ്രിപ്പ് സംവിധാനങ്ങൾ നൽകാം. തുറന്ന കൃഷിയിടങ്ങളിൽ തണൽവല കെട്ടിയോ റബ്ബർ തോട്ടങ്ങളിലും തെങ്ങിൻ തോപ്പുകളിലും ഇടവിളയായും
പല ഇലച്ചെടികളും വളർത്താം. മരങ്ങൾ അല്ലാത്തവ ചട്ടികളിലും വളർത്താവുന്നതാണ്. മിക്ക കട്ട്ഫോളേജുകൾക്കും 50 to 75% തണൽ ആവശ്യമാണ്. ഇലകളിൽ വീഴുന്ന വെളിച്ചത്തിന്റെ തോത് അവയുടെ നിറത്തെയും ആകൃതിയെയും ഗുണനിലവാരത്തെയും കാര്യമായി ബാധിക്കുമെന്നതിനാൽ തണൽ നൽകേണ്ടത് വളരെ പ്രധാനമാണ്. അതോടൊപ്പം ഇടവിള അല്ലാതെ തുറന്ന സ്ഥലങ്ങളിൽ നടുമ്പോൾ ഡ്രസീന, കോഡിലൈൻ മുതലായവയ്ക്ക് 50% പച്ച തണൽ വലകൾ ഉപയോഗിക്കുന്നത് ചെടികളുടെ വളർച്ചയ്ക്കും ഇലകളുടെ ഗുണനിലവാരത്തിനും മികച്ചതാണെന്ന് തെളിഞ്ഞിട്ടുണ്ട്. ഡ്രസീന മസഞ്ചിയാനയ്ക്ക് കറുത്ത വലകൾ ഉപയോഗിക്കുന്നത് ഇലകളുടെ പച്ച നിറം വർദ്ധിപ്പിക്കാൻ മികച്ചതാണ്. ഡ്രസീന റിഫ്ലക്സ സോങ് ഓഫ് ഇന്ത്യയ്ക്ക് പച്ച നിറത്തേക്കാൾ 50% ചുമന്ന നിറത്തിലുള്ള വലകൾ ചെടികളുടെ വളർച്ചയ്ക്ക് മികച്ചതാണെന്ന് ഗവേഷണ പഠനങ്ങളിൽ തെളിഞ്ഞിട്ടുണ്ട്. ഫിലോഡെൻഡ്രോൺ, മോൺസ്റ്റെറ, ഫേൺസ്, അസ്പരാഗസ് മുതലായവ ചട്ടികളിൽ നട്ട് തണലിൽ പരിപാലിക്കാം. അലങ്കാരപ്പനകൾ മരങ്ങളുടെ ചുവട്ടിൽ ഭാഗികമായ തണലുകളിലോ ഷെയ്ഡ് ഹൗസുകളിലോ വളർത്താം. മുറയ്യ അഥവാ മരമുല്ലയ്ക്ക് തുറസായ വെയിലുള്ള സാഹചര്യം വേണം. പോഡോകാർപ്പസ്, സിൽവർ ഓക്ക്, ടീ ട്രീ എന്നിവയ്ക്ക് ഭാഗികമായ തണൽ വേണം. കാര്യമായ വളപ്രയോഗമോ ശ്രദ്ധാപൂർവമുള്ള പരിചരണമോ ഇല്ലാതെ തന്നെ വീട്ടുമുറ്റത്തും പറമ്പുകളിലുമെല്ലാം നന്നായി വളരുന്നവയാണ് കട്ട്ഫോളേജുകൾ. എന്നാൽ വാണിജ്യാടിസ്ഥാനത്തിൽ വളർത്തുന്ന ചെടികൾക്ക് വളപ്രയോഗവും പരിചരണവും ഇലകളുടെ നിറവും ഗുണവും കൂട്ടുവാൻ ഫലപ്രദമാണ്. മരങ്ങളുടെ തണലിൽ വളർത്തുന്ന ഡ്രസീന റിഫ്ലക്സ സോങ് ഓഫ് ഇന്ത്യ എന്ന ഇലച്ചെടികൾക്ക് ചെടി 1 to 100 grams ഉണക്കിപ്പൊടിച്ച ചാണകപ്പൊടി 4 months കൊടുക്കുന്നതും അതുപോലെ തന്നെ രാസവളമായി NPK 48:6:12 എന്ന അനുപാതത്തിൽ ഒരു ചെടിക്ക് 1 year എന്ന തോതിൽ കൊടുക്കുന്നത് ആകെയുള്ള വളർച്ചയ്ക്ക് വളരെ നല്ലതാണ്. ഡ്രസീന മസഞ്ചിയാനയ്ക്കാകട്ടെ ഈ NPK അനുപാതം 72:6:12 എന്ന അനുപാതത്തിൽ ഒരു ചെടിക്ക് 1 year എന്ന തോതിൽ രാസവളം കൊടുക്കുന്നത് അതിന്റെ വളർച്ചയ്ക്ക് മികച്ചതാണെന്ന് കാർഷിക സർവകലാശാലയിലെ ഗവേഷണ പഠനങ്ങളിൽ കണ്ടെത്തിയിട്ടുണ്ട്. പല കട്ട്ഫോളേജ് ചെടികളും വർഷങ്ങളോളം നിൽക്കുന്നതിനാൽ തന്നെ ആവശ്യാനുസരണം ഇലകൾ പറിച്ചെടുക്കാം. ഇലകൾ പെട്ടെന്ന് കേടാകാതിരിക്കാൻ വെയിൽ കുറഞ്ഞ സമയങ്ങളിൽ പറിക്കുന്നതാണ് ഉത്തമം. കീടരോഗബാധയില്ലാത്ത, അറ്റം കരിഞ്ഞു തുടങ്ങാത്ത, പുതുമ മാറാത്ത ഇലകളും തണ്ടുകളും പറിക്കണം. ഡ്രസീന മസഞ്ചിയാനയുടെ വേരു പിടിപ്പിച്ച കമ്പുകൾ നട്ട് 9 months ശേഷം ഇലകൾ മുറിച്ചെടുക്കാം. മാസത്തിൽ 5-6 ഇലകൾ ഒരു ചെടിയിൽ നിന്നും മുറിക്കാം. വള്ളിച്ചെടിയായ മോൺസ്റ്റെറ നട്ട് 10 months ഇലകൾ പറിക്കാം. പറിച്ചെടുക്കുന്ന ഇലകളും തണ്ടുകളും 10 degrees താപനിലയിൽ പ്രീകൂളിംഗ് നൽകുന്നത് നല്ലതാണ്. ഡ്രസീന റിഫ്ലക്സ സോങ് ഓഫ് ഇന്ത്യയുടെ തണ്ടുകൾ 5% സൂക്രോസ് ലായനിയിൽ 4 hours പൾസിങ്ങിനായി വെക്കുന്നതും അതോടൊപ്പം പോളിത്തീൻ കവറിൽ പൊതിഞ്ഞ് കാർഡ്ബോർഡ് പെട്ടികളിൽ പാക്ക് ചെയ്യുന്നതും അവയുടെ വേസ് ലൈഫ് കൂട്ടാൻ ഫലപ്രദമാണ്. ഇലച്ചെടികൾ ഇഷ്ടപ്പെടുന്ന ആർക്കും അനായാസമായി വളർത്താൻ പറ്റുന്നവയാണ് ഇപ്പറഞ്ഞ കട്ട്ഫോളേജുകൾ. വീട്ടുമുറ്റത്തോ പറമ്പുകളിലോ തെങ്ങിൻതോപ്പിലെ തണലുകളിലോ ഇടവിളയായിട്ടോ ചട്ടികളിലോ ഒക്കെ ഇവ വളർത്താം. ഒരിക്കൽ നട്ട് നിലയുറപ്പിച്ചു കഴിഞ്ഞാൽ വലിയ പരിചരണമൊന്നും ഇല്ലാതെ തന്നെ ഇലച്ചെടികൾ നിൽക്കും. ആവശ്യാനുസരണം ഇലകൾ പറിക്കാം എന്നതിനാൽ തന്നെ മികച്ച ഒരു വരുമാന മാർഗവും ഉണ്ടാക്കാൻ സാധിക്കും.

പുഷ്പാലങ്കാരങ്ങളിൽ. ഇതേക്കുറിച്ച് ഇതുവരെ വിശദമായി സംസാരിച്ചത് വെള്ളായണി കാർഷിക കോളേജിലെ ഫ്ലോറികൾച്ചർ ആൻഡ് ലാൻഡ്സ്കേപ്പിംഗ് വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ പ്രിയകുമാരി ഐ.

0: കേരളത്തിലെ ആദ്യ കൃഷിമാസികയായ കേരള കർഷകൻ ഇപ്പോൾ ഡിജിറ്റലായും നിങ്ങളുടെ വിരൽ തുമ്പിലെത്തുന്നു.
1: കേരള കർഷകൻ,
0: കാർഷിക കേരളത്തിന്റെ സ്പന്ദനങ്ങൾ തൊട്ടറിഞ്ഞ കേരള കർഷകൻ മാസിക ഓൺലൈനായി വായിക്കാൻ വെറും 100 രൂപ മാത്രം.
1: കർഷകരുടെയും കൃഷിയെ സ്നേഹിക്കുന്നവരുടെയും വിശ്വസ്ത സുഹൃത്തും വഴികാട്ടിയും കേരള കർഷകൻ.
0: സബ്സ്ക്രിപ്ഷൻ .fibkerala.gov.in എന്ന പോർട്ടൽ ലോഗിൻ ചെയ്താൽ കേരള കർഷകൻ ഓൺലൈൻ കോപ്പി വായിക്കാവുന്നതാണ്. കേരള കർഷകന്റെ ഓൺലൈൻ വരിക്കാരനാകാൻ ഇന്ന് തന്നെ പോർട്ടൽ സന്ദർശിക്കുക.
1: കേരള കർഷകൻ,
0: കേരളത്തിന്റെ സമ്പൂർണ്ണ കൃഷി മാസിക.
2: പ്രിയ ശ്രോതാക്കളെ, ഈ പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. എഴുതേണ്ട വിലാസം: ഞാറ്റുവേല, കെയർ ഓഫ് പ്രിൻസിപ്പൽ ഇൻഫർമേഷൻ ഓഫീസർ, ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.

0: കാർഷിക മേഖലയിലെ പുത്തൻ അറിവുകളുമായി അടുത്ത ഞാറ്റുവേലയിൽ ഒത്തുകൂടാം. നന്ദി, നമസ്കാരം.
1: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരൻ ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
2: തിങ്കൾ മുതൽ വ്യാഴം വരെ വൈകുന്നേരം 5:45 ഞാറ്റുവേല സ്പോൺസേർഡ് പരിപാടി. പ്രായോജകർ കേരള സർക്കാർ, ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
3: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം എല്ലാ ദിവസവും രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളായണി ജംഗ്ഷൻ, തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.

0: ആകാശവാണി ആനന്ദപുരി FM 101.9 സമയം 6 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: ഏകീകൃത ഗതാഗത ചരക്ക് നീക്ക അതോറിറ്റി രൂപീകരിക്കുന്നതിന് കേന്ദ്ര മന്ത്രിസഭ അംഗീകാരം നൽകി. ചെറുകിട ഇടത്തരം സംരംഭങ്ങളിൽ ഓഹരി നിക്ഷേപം നടത്തുന്നതിനായി 10,000 കോടി രൂപയുടെ ചെറുകിട ഇടത്തരം സംരംഭ വളർച്ചാ ഫണ്ട് സ്ഥാപിക്കുന്നതിനും അനുമതി. ഇന്ത്യയുടെ നാവികശേഷിയും പ്രതിരോധശേഷിയും വർദ്ധിപ്പിക്കുന്നതിന് ശക്തവും സംയോജിതവുമായ സമുദ്ര ആവാസ വ്യവസ്ഥ ആവശ്യമാണെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ഇന്ത്യൻ നാവികസേനയുടെ യുദ്ധക്കപ്പലുകൾക്കായി ഫയർ കൺട്രോൾ സിസ്റ്റവും ലോഞ്ചറുകളും സംഭരിക്കുന്നതിനായി ബ്രഹ്മോസ് എയ്റോസ്പേസ് പ്രൈവറ്റ് ലിമിറ്റഡുമായി പ്രതിരോധ മന്ത്രാലയം 660 കോടി രൂപയുടെ കരാറിൽ ഒപ്പുവച്ചു. കഴിഞ്ഞ സീസണിൽ കരാറിലേർപ്പെട്ടതും നിശ്ചിത സമയത്തിനകം നെല്ലുകുത്തൽ പൂർത്തിയാക്കാൻ കഴിയാത്തതുമായ മില്ലുകളുമായി കരാറിൽ ഏർപ്പെടാൻ സപ്ലൈകോയ്ക്ക് അനുമതി നൽകിയതായി മന്ത്രി അനൂപ് ജേക്കബ്. ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് കേരള സർവകലാശാല ഭൂമി അളക്കുന്നതെന്ന് മന്ത്രി AP അനിൽകുമാർ. സർവേ നടപടികൾ പൂർത്തിയാക്കി കൃത്യമായ അളവ് കോടതിയെ അറിയിക്കുമെന്നും മന്ത്രി പറഞ്ഞു. റബ്ബർ മേഖലയുടെ വളർച്ചയ്ക്ക് പുതിയ കർമ്മപദ്ധതിയുമായി റബ്ബർ ബോർഡ്. ടാപ്പിംഗ് മേഖലയിലെ തൊഴിലാളി ക്ഷാമത്തിന് പരിഹാരം കാണാൻ റബ്ബർ ബോർഡ് വികസിപ്പിച്ച INR കണക്ട് ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ഉടൻ പ്രവർത്തന സജ്ജമാകും. MLA ഫണ്ട് ഉപയോഗിച്ച് KSRTC ബസ് വാങ്ങാനുള്ള തുക

കൊയിലാണ്ടി എം എൽ എ കെ പ്രവീൺകുമാർ കോഴിക്കോട് ജില്ലാ കളക്ടർക്ക് കൈമാറി. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി നടത്തിയ പരിശോധനയിൽ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഇതുവരെ 13,002 പേരെ അറസ്റ്റ് ചെയ്തു. രാജ്യത്തെ ഓഹരി വിപണിയിൽ നേട്ടം. സെൻസെക്സ് 685 പോയിന്റ് ഉയർന്ന് 73,068, നിഫ്റ്റി 220 പോയിന്റ് നേട്ടത്തിൽ 22,776 വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണ്ണവില കുറഞ്ഞു. പവന് 120 രൂപ കുറഞ്ഞ് 1,09,280 രൂപയും ഗ്രാമിന് 13,660 രൂപയുമാണ് ഇന്നത്തെ വില. അനന്തപുരി എഫ് എമ്മിൽ പ്രധാന വാർത്തകൾ ഇനി 8 മണിക്ക്.

ആകാശവാണി അനന്തപുരി FM 101.9 ഈ നിലയത്തിൽ നിന്നും ഇന്നും നാളെയുമായി പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകളാണിപ്പോൾ. അറിയിപ്പുകളെ തുടർന്ന് ചലച്ചിത്രഗാനങ്ങൾ. 6:20 6:40 സന്ധ്യാഗീതം. 6:30 പ്രാദേശിക വാർത്തകൾ. 6:50 വയലും വീടും. ഇതിൽ മികച്ച ആരോഗ്യത്തിന് പാലും പാലുൽപ്പന്നങ്ങളും എങ്ങനെ തെരഞ്ഞെടുക്കാം. ഹർഷ VS അഭിമുഖം. 7:20 8:02 ചലച്ചിത്രഗാനങ്ങൾ. 9:30 സംഗീതസുധ. ജയലക്ഷ്മി ശേഖർ അവതരിപ്പിച്ച വീണക്കച്ചേരി. 10:30 നിശാസുരവി. 11:00 സുഭാഷിതം പുനർപ്രക്ഷേപണം. രാജ്പണിക്കർ ശാസ്തമംഗലം അവതരിപ്പിച്ചത്. 11:05 മുതൽ വിവിധ ഭാരതി റിലേ. ഇനി നാളെ രാവിലെ 5:55 സുഭാഷിതം. ജയശ്രീ കുരുശ്ശേരി അവതരിപ്പിക്കുന്നു. 6:02 അറിയിപ്പുകളെ തുടർന്ന് നമസ്തേ അനന്തപുരി. ഇതിൽ ഉഷമലരി. നാലപ്പാട്ട് നാരായണ മേനോൻ എഴുതിയ കണ്ണുനീർത്തുള്ളി എന്ന കവിതയിൽ നിന്നൊരു ഭാഗം. ആലാപനം NJ ജോഷിലാൽ. ഉദയഗീതം ഉമ സരസ്വതി എന്നിവർ പാടിയത്. തുടർന്ന് പ്രഭാതഭേരി. 6:45 പ്രാദേശിക വാർത്തകൾ. 6:55 നമസ്തേ അനന്തപുരി തുടരും. ഇതിൽ ഇന്നത്തെ ചോദ്യം, കാർഷിക മേഖലാ വാർത്തകൾ, ചരിത്രത്തിൽ ഇന്ന് നല്ല മലയാളം. 7:15 ആരണ്യകം, ആയുർ ആരോഗ്യം, തൊഴിൽ ദർശനം, കരുണാസായി മനോയാനം. ഇന്നത്തെ ചോദ്യത്തിന്റെ ഉത്തരം, കാലം സാക്ഷി, നമുക്ക് ചുറ്റും ഗ്രാമകേരളം. ഒപ്പം ചലച്ചിത്രഗാനങ്ങളും. 8:30 ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ്, നോവൽ സഞ്ചാരം. ഉറുവെഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും 163 ഭാഗം. 8:35 തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതിമധുരം. 8:45 സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം യോഗസൌഖ്യം. 9:00 ബാക്ക് ടു ബാക്ക് ഫിലിം സോങ്സ്. 9:30 ഗാനോപഹാരം. 10:02 അക്ഷരച്ചെപ്പ്. 10:30 റീഗൽ ജുവലേഴ്സ് ഇന്നത്തെ സ്വർണവില. 10:31 അക്ഷരച്ചെപ്പ് തുടരും. 11:02 ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി. കാഴ്ച പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് ഡോക്ടർ ദേവിൻ പ്രഭാകർ മറുപടി നൽകുന്നു. 12:02 കൂട്ടുകാരി. അടുക്കള ആരുടേത് ചിത്രീകരണം. രചന ശാന്തി GP. തുടർന്ന് ചലച്ചിത്രഗാനങ്ങൾ. 12:40 പ്രകാശധാര. ഇതിൽ ആർത്തവ വിരാമത്തോടനുബന്ധിച്ചുള്ള സങ്കീർണതകൾ ലഘൂകരിച്ച് മെച്ചപ്പെട്ട ജീവിത നിലവാരം എങ്ങനെ ഉറപ്പാക്കാം. ഡോക്ടർ ജാക്കുലിൻ SL സംസാരിക്കുന്നു. 12:50 2:30 4:00 ചലച്ചിത്രഗാനങ്ങൾ. 1:02 വല്ലത്ത് ഇതാ ഒരു ചോദ്യം തത്സമയ പ്രശ്നോത്തരി. 2:02 ചിത്രീകരണം. പ്രകൃതിയെ കാക്കാൻ മാലിന്യം കുറയ്ക്കാം. രചന ഡോക്ടർ M ദിവിൻ മുരുകേഷ്. 2:45 തിരയിപ്പൂക്കൾ. 3:00 സഞ്ചാരി. വിനോദസഞ്ചാര കേന്ദ്രങ്ങളെ പരിചയപ്പെടുത്തുന്ന പരിപാടി പുനഃപ്രക്ഷേപണം. കൊല്ലം ആശ്രാമം അഡ്വഞ്ചർ പാർക്ക്. 3:45 റേഡിയോ ഹെൽത്ത് സ്പോൺസേർഡ് പരിപാടി. 5:40 കരുണാസായി മനോയാനം. 5:45 ഞാറ്റുവേല സ്പോൺസേർഡ് പരിപാടി. 6:02 അറിയിപ്പുകളെ തുടർന്ന് ചലച്ചിത്രഗാനങ്ങൾ. 6:20 6:40 സന്ധ്യാഗീതം. 6:30 പ്രാദേശിക വാർത്തകൾ. 6:50 ഫാം ടു സിറ്റി. 7:20 8:02 ചലച്ചിത്രഗാനങ്ങൾ. 9:00 മൊഴിയാം ഒരു കഥ. തുടർന്ന് ചലച്ചിത്രഗാനങ്ങൾ. 9:30 സംഗീതസുധ ഡോക്ടർ ജി ബേബി അവതരിപ്പിക്കുന്ന സംഗീത കച്ചേരി. AL മഞ്ജുള രാജേഷ് വയലിൻ. തിരുവനന്തപുരം V സുരേന്ദ്രൻ മൃദംഗം. കോട്ടയം രോഹിത് പ്രസാദ് ഖടം. 10:30 നിശാസുരഭി. 11:00 സുഭാഷിതം പുനഃപ്രക്ഷേപണം. ജയശ്രീ കുരുശ്ശേരി അവതരിപ്പിച്ചത്. 11:05 മുതൽ വിവിധ ഭാരതി റിലേ. പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകളാണ് ഇതുവരെ കേട്ടത്. ഇനി കാലാവസ്ഥാ അറിയിപ്പ്. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം ഭാഗികമായി മേഘാവൃതമായിരിക്കും. ഒന്നോ രണ്ടോ തവണ മഴയോ ഇടിയോടുകൂടിയുള്ള മഴയോ ഉണ്ടാകാൻ സാധ്യത. തിരുവനന്തപുരം നഗരത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 34.5°C. കുറഞ്ഞ താപനില 25.1°C. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 33.1°C. കുറഞ്ഞ താപനില 25.9°C. കാലാവസ്ഥാ അറിയിപ്പ് സമാപിച്ചു.

101.9 ഇത് ആകാശവാണി അനന്തപുരി FM. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. എല്ലാം ശരിയാകും എന്ന ചിത്രത്തിനുവേണ്ടി ഹരിശങ്കർ പാടിയത്. ഗാനരചന ഹരിനാരായണൻ, സംഗീതം ഔസേപ്പച്ചൻ.

0: കെ കെ ചേട്ടന്റെ ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് വന്നേ പിന്നെ പണിക്കൂലിയെ കുറിച്ചുള്ള കൺസേൺ അങ്ങ് മാറി.
1: ആ പറഞ്ഞത് 100% കറക്റ്റ്.
2: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്
3: ആന്റിക് ചേട്ടനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
2: ഡയമണ്ട്, പ്രീഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം.
3: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കളിയിക്കവിളായി, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.
4: MRT ഹോം നീഡ്സിലെ ബ്രാസ് മേള മിസ്സിയില്ലേ? കുക്ക്വെയർസ്, പൂജ ആർട്ടിക്കിൾസ്, ഹോം ഡെക്കോർ, എല്ലാ മാർക്കറ്റിലെ കുറഞ്ഞ വിലയിലും

ചലച്ചിത്ര ഗാനങ്ങൾ ഇനി സന്ധ്യാഗീതത്തിൽ തുടർന്ന് കേൾക്കാം. ആകാശവാണി ആനന്ദപുരി എഫ് എം 101.9. ഇപ്പോൾ സന്ധ്യാഗീതം. സന്ധ്യാഗീതത്തിൽ ഇന്ന് വർണ്ണപ്പകിട്ട് എന്ന ചിത്രത്തിനുവേണ്ടി ചിത്രയും സംഘവും പാടിയ ഗാനം. ഗാനരചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം വിദ്യാസാഗർ.

0: ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ് നോവൽ സഞ്ചാരം എല്ലാ ദിവസവും രാവിലെ 8:30. പ്രായോജകർ ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ്. സ്വർണ്ണാഭരണങ്ങൾക്ക് ഇപ്പോൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി.
1: തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ആൻഡ് കാലിക്കട്ട്.
2: സന്ധ്യാഗീതത്തിൽ ഇനി ആദാമിന്റെ മകൻ അബു എന്ന ചിത്രത്തിനു വേണ്ടി ശങ്കർ മഹാദേവനും രമേശ് നാരായണൻ പാടിയത്. ഗാനരചന റഫീഖ് അഹമ്മദ്, സംഗീതം രമേശ് നാരായണൻ.

0: ഇനി പ്രാദേശിക വാർത്തകൾക്ക് ശേഷം സന്ധ്യാഗീതം തുടർന്ന് കേൾക്കാം.
1: ആകാശവാണി, നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സുവർണ. പ്രധാന വാർത്തകൾ. പൊതുസേവന രംഗത്ത് 25 വർഷം പൂർത്തിയാക്കുന്നതിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് അഭിനന്ദനം രേഖപ്പെടുത്തി കേന്ദ്രമന്ത്രിസഭ. രാജ്യത്ത് സംയോജിത ഗതാഗത ചരക്ക് നീക്ക അതോറിറ്റി രൂപീകരിക്കുന്നതിനും മന്ത്രിസഭയുടെ അംഗീകാരം. ഒമാൻ തീരത്ത് വാണിജ്യ കപ്പലിന് നേരെയുണ്ടായ വ്യോമ ആക്രമണത്തെ അപലപിച്ച് ഇന്ത്യ. കേരളത്തിലെ തെരഞ്ഞെടുത്ത 30 കോളേജുകളെ ഡ്രഗ് ഫ്രീ ക്യാമ്പസുകളായി പ്രഖ്യാപിച്ച് എക്സൈസ് മന്ത്രി എം ലിജു. ഭൌതിക ശാസ്ത്രത്തിനുള്ള 2026 നൊബേൽ പുരസ്കാരം പ്രശസ്ത ബെൽജിയൻ ശാസ്ത്രജ്ഞൻ ഫ്രാൻസിസ് ഹാൾസന്. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം ജില്ലയിലെ തീരപ്രദേശങ്ങളിൽ നാളെ രാത്രി വരെ കടലാക്രമണത്തിന് സാധ്യത. ഇന്ത്യ വെസ്റ്റിൻഡീസ് T20 ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിന് ലക്നൌവിൽ അല്പസമയത്തിനകം തുടക്കം. വാർത്തകൾ വിശദമായി. സംയോജിത ഗതാഗത ചരക്ക് നീക്ക അതോറിറ്റി രൂപീകരിക്കുന്നതിന് കേന്ദ്രമന്ത്രിസഭയുടെ അംഗീകാരം. രാജ്യത്തെ ട്രാൻസ്പോർട്ട് ലോജിസ്റ്റിക്സ് ആസൂത്രണം

0: ത്തിനായുള്ള പരമോന്നത സമിതിയായി ഇത് പ്രവർത്തിക്കുമെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. 10 വർഷത്തേക്കുള്ള ദീർഘകാല ദേശീയ ഗതാഗത മാസ്റ്റർ പ്ലാൻ അതോറിറ്റി തയ്യാറാക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ചെറുകിട ഇടത്തരം സംരംഭങ്ങളിൽ ഓഹരി നിക്ഷേപം നടത്തുന്നതിനായി 10,000 കോടി രൂപയുടെ സംരംഭ വളർച്ചാ ഫണ്ട് രൂപീകരിക്കാനും കേന്ദ്രമന്ത്രിസഭ അനുമതി നൽകി.
1: कई देश ऐसे हैं जिसमें एमएसएमई बहुत स्ट्रांग है. उन एग्जांपल्स को स्टडी करने के बाद में एमएसएमई मंत्रालय और वित्त मंत्रालय के सहयोग से यह आज फैसला लिया गया. इसमें 10,000 करोड़ रुपीज का एमएसएमई ग्रोथ फंड क्रिएट किया जाएगा. ये ग्रोथ फंड एमएसएमई और फाइनेंस मिनिस्ट्री के सहयोग से चलेगा.
0: പൊതുസേവന രംഗത്ത് 25 വർഷം പൂർത്തിയാക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അഭിനന്ദിച്ചുകൊണ്ടുള്ള പ്രമേയവും കേന്ദ്രമന്ത്രിസഭ ഇന്ന് പാസാക്കി. 2001 ഒക്ടോബർ 7 ഗുജറാത്ത് മുഖ്യമന്ത്രിയായി അദ്ദേഹം ചുമതലയേറ്റത്. പനാമ പതാക വഹിച്ച വാണിജ്യക്കപ്പലിന് നേരെ ഒമാൻ തീരത്തുണ്ടായ വ്യോമ ആക്രമണത്തെ അപലപിച്ച് ഇന്ത്യ. ഹോർമുസ് കടലിടുക്കിലേക്ക് പോകുകയായിരുന്ന കപ്പലിൽ 17 ഇന്ത്യക്കാരുൾപ്പെടെ 19 ജീവനക്കാരാണുള്ളത്. ഇതിൽ 12 പേർക്ക് പരിക്കേറ്റതായും ഒമാൻ അധികൃതരുടെ സഹായത്തോടെ ഇവർക്ക് ചികിത്സ ഉറപ്പുവരുത്തിയതായും വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. യുവതലമുറ ജീവിതത്തിലെ അവസരങ്ങളെ ലഹരിയാക്കണമെന്നും ലഹരി വസ്തുക്കൾ ജീവിതത്തിന്റെ ഭാഗമാക്കരുതെന്നും എക്സൈസ് വകുപ്പ് മന്ത്രി എം ലിജു. കേരളത്തിലെ തിരഞ്ഞെടുത്ത 30 കോളേജുകളെ ഡ്രഗ് ഫ്രീ ക്യാമ്പസുകളായി പ്രഖ്യാപിക്കുന്നതിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരം മാർവാനിയസ് കോളേജിൽ നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. എക്സൈസ് വകുപ്പും കോളേജ് വിദ്യാഭ്യാസ വകുപ്പും സംയുക്തമായി സംഘടിപ്പിക്കുന്ന മയങ്ങില്ല കേരളം ക്യാമ്പയിനോടനുബന്ധിച്ചായിരുന്നു ഡ്രഗ് ഫ്രീ ക്യാമ്പസ് പ്രഖ്യാപനം. കഴിഞ്ഞ സീസണിൽ കരാറിലേർപ്പെട്ടതും നിശ്ചിത സമയത്തിനകം നെല്ല് കുത്തൽ പൂർത്തിയാക്കാൻ കഴിയാത്തതുമായ മില്ലുകളുമായി കരാറിൽ ഏർപ്പെടാൻ സപ്ലൈകോയ്ക്ക് നിബന്ധനകളോടെ അനുമതി നൽകിയതായി മന്ത്രി അനൂപ് ജേക്കബ്. കഴിഞ്ഞ സീസണിൽ നെല്ല് സംഭരിച്ച ബന്ധപ്പെട്ട ഓരോ മില്ലിലും ലഭ്യമായ നെല്ലിന്റെ സ്റ്റോക്ക് കരാറിൽ ഏർപ്പെടും മുൻപ് സപ്ലൈകോ ഉദ്യോഗസ്ഥർ പരിശോധിച്ച് വിലയിരുത്തും. ജനത്തിരക്കുള്ള കേന്ദ്രങ്ങളിൽ സപ്ലൈകോ ആരംഭിക്കുന്ന പുതിയ കൺവീനിയൻസ് സ്റ്റോർ സപ്ലൈകോ ഗോ ശൃംഖലയിലെ ആദ്യ സ്റ്റോർ നാളെ കൊച്ചി വൈറ്റില മൊബിലിറ്റി ഹബിൽ പ്രവർത്തനം ആരംഭിക്കും. മന്ത്രി അനൂപ് ജേക്കബ് ഉദ്ഘാടനം നിർവഹിക്കും. വിശദാംശങ്ങളുമായി ആകാശവാണി എറണാകുളം ജില്ലാ പ്രതിനിധി പി നഹീമ.
2: യാത്രക്കാർക്ക് ആവശ്യമായ ഭക്ഷ്യവസ്തുക്കൾ, പാനീയങ്ങൾ, ബേക്കറി ഉൽപ്പന്നങ്ങൾ, ഐസ്ക്രീം, വ്യക്തിഗത ഉപയോഗത്തിനുള്ള അവശ്യ വസ്തുക്കൾ തുടങ്ങി വിവിധ ഉൽപ്പന്നങ്ങളാണ് സപ്ലൈകോ ഗോ സ്റ്റോറിൽ ലഭ്യമാവുക. രാവിലെ 7 മുതൽ വൈകിട്ട് 9 വരെയാണ് പ്രവർത്തനം. സർക്കാർ പ്രഖ്യാപിച്ച 100-ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി ആരംഭിക്കുന്ന സ്റ്റോർ ദീർഘദൂര യാത്രക്കാർക്കും പൊതുജനങ്ങൾക്കും ഏറെ പ്രയോജനകരമാകും. വൈറ്റില മൊബിലിറ്റി ഹബിലെ ബസ് ബേയുടെ സമീപം ഏകദേശം 200 ചതുരശ്ര അടി സ്ഥലത്താണ് സപ്ലൈകോ ഗോ സജ്ജീകരിച്ചിരിക്കുന്നത്.
0: ഗണിതശേഷിയിലും ഭാഷാവിജ്ഞാനത്തിലും പിന്നാക്കം നിൽക്കുന്ന വിദ്യാർത്ഥികൾക്ക് പ്രത്യേക പിന്തുണ ഉറപ്പുവരുത്തുന്ന റിവൈവ് പദ്ധതി സംസ്ഥാനത്തെ വിദ്യാർത്ഥികൾക്ക് മുതൽക്കൂട്ടാകുമെന്ന് മന്ത്രി എൻ ഷംസുദ്ദീൻ. ഭാഷാ ഗണിതശേഷികൾ മെച്ചപ്പെടാതെ ഒരു കുട്ടിയെയും ഇനി 7ാം ക്ലാസ്സിലേക്ക് ജയിപ്പിച്ചുവിടില്ലെന്നും പദ്ധതിയുടെ സംസ്ഥാനതല സാക്ഷാത്കാര പ്രഖ്യാപനം തിരുവനന്തപുരം പട്ടം സെന്റ് മേരീസ് HSSൽ നിർവഹിച്ചുകൊണ്ട് മന്ത്രി പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: ഭൌതിക ശാസ്ത്രത്തിനുള്ള 2026 നൊബേൽ പുരസ്കാരം പ്രശസ്ത ബെൽജിയൻ ശാസ്ത്രജ്ഞൻ ഫ്രാൻസിസ് ഹാൾസണ്. പ്രപഞ്ച പഠനത്തിന് പുതുവഴികൾ തുറന്ന് ദക്ഷിണ ധ്രുവത്തിൽ ഐസ് ക്യൂബ് ന്യൂട്രിനോ ഒബ്സർവേറ്ററി നിർമ്മിച്ചതും ഉയർന്ന ഊർജ്ജമുള്ള ന്യൂട്രിനോകളെ കണ്ടെത്തിയതും പരിഗണിച്ചാണ് പുരസ്കാരം. UPI സേവനങ്ങൾ രാജ്യത്ത് വരുത്തിയ മാറ്റങ്ങളെക്കുറിച്ചാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി ആകാശവാണി അവതരിപ്പിക്കുന്ന ജൻ സേവാ സേ ദേശ് സേവ പ്രത്യേക പരമ്പരയിൽ ഇന്ന്. സുരക്ഷിതവും ലളിതവുമായ പണമിടപാട് സൌകര്യം എല്ലാവർക്കും ലഭ്യമാക്കാൻ ലക്ഷ്യമിട്ടാണ് 2016 ഓഗസ്റ്റിൽ UPI സേവനം രാജ്യത്ത് നടപ്പാക്കിയത്. നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയാണ് ഈ സംവിധാനം വികസിപ്പിച്ചത്. 2025 കണക്കുകൾ പ്രകാരം ആഗോളതലത്തിലെ റിയൽ ടൈം പേയ്മെന്റുകളുടെ 49% UPI വഴിയാണ് നടക്കുന്നത്. നിലവിൽ 11 രാജ്യങ്ങളിൽ UPI സേവനം ലഭ്യമാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 25 വർഷത്തെ പൊതുസേവനത്തിന്റെ ഭാഗമായി BJP സംഘടിപ്പിക്കുന്ന സേവാജ്യോതി യാത്ര കോട്ടയം പൊൻകുന്നം KSRTC ജംഗ്ഷനിൽ നാളെ നടക്കും. യാത്രയിൽ പങ്കെടുക്കുന്ന പ്രവർത്തകരെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വെർച്വലായി അഭിസംബോധന ചെയ്യും. കാപ്പ പ്രകാരമുള്ള കരുതൽ തടങ്കൽ ഉത്തരവ് ഹൈക്കോടതി റദ്ദാക്കിയതിനെ തുടർന്ന് തിരുവനന്തപുരം കോർപ്പറേഷനിലെ BJP കൌൺസിലർ R. സുഗതൻ വിയൂർ സെൻട്രൽ ജയിലിൽ നിന്നും പുറത്തിറങ്ങി. ജില്ലാ കളക്ടറുടെ ഉത്തരവാണ് ജസ്റ്റിസുമാരായ അനിൽ കെ നരേന്ദ്രൻ, എസ് മുരളീകൃഷ്ണ എന്നിവരടങ്ങിയ

0: ബെഞ്ച് റദ്ദാക്കിയത്. KSRTC വിജയകരമായി നടത്തിവരുന്ന ലോജിസ്റ്റിക് സംവിധാനം കൂടുതൽ വിപുലീകരിക്കുന്നതിന്റെ ഭാഗമായി കാർഗോ സേവനങ്ങൾ കൂടി ആരംഭിക്കുന്നു. മന്ത്രി CP ജോൺ നാളെ തിരുവനന്തപുരം ഡൊമസ്റ്റിക് എയർപോർട്ട് കാർഗോ ടെർമിനലിൽ ഫ്ളാഗ് ഓഫ് നിർവഹിക്കും. അഷ്ടമുടി വാട്ടർ ഗേറ്റ് മ്യൂസിക് ഫെസ്റ്റിവൽ നാളെ കൊല്ലം ശ്രീനാരായണഗുരു സാംസ്കാരിക സമുച്ചയത്തിൽ ആരംഭിക്കും. 5 ദിവസങ്ങളിലായി നടക്കുന്ന സംഗീതോത്സവത്തിൽ എല്ലാ ദിവസവും വൈകിട്ട് 7 മുതൽ സംഗീത പരിപാടികൾ അരങ്ങേറും. വിശദാംശങ്ങളുമായി ആകാശവാണി കൊല്ലം ജില്ലാ പ്രതിനിധി നീരജ് ലാൽ.
1: മ്യൂസിക്കൽ എക്കോളജി വാട്ടർ എന്ന ആശയത്തെ ആധാരമാക്കിയാണ് സംഗീതോത്സവം വിഭാവനം ചെയ്തിരിക്കുന്നത്. അഷ്ടമുടിക്കായലിന്റെ സവിശേഷമായ പ്രകൃതി പശ്ചാത്തലവും കൊല്ലത്തിന്റെ സമ്പന്നമായ സാംസ്കാരിക പൈതൃകവും വിവിധ സംഗീത പാരമ്പര്യങ്ങളുമായി കൂട്ടിയിണക്കി വ്യത്യസ്തമായ സാംസ്കാരിക അനുഭവം ഒരുക്കുകയാണ് ഫെസ്റ്റിവലിന്റെ ലക്ഷ്യം. ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ രൂപപ്പെട്ട സംഗീത പാരമ്പര്യങ്ങളിൽ നിന്നുള്ള കലാകാരന്മാരും സംഗീത സംഘങ്ങളും ഫെസ്റ്റിവലിൽ അണിനിരക്കും. ഫെസ്റ്റിവലിന്റെ ഭാഗമായി എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 2 മുതൽ വൈകിട്ട് 4 വരെ സംഗീതവുമായി ബന്ധപ്പെട്ട സിനിമകളുടെ പ്രദർശനവും നടക്കും.
0: ശബരിമല സന്നിധാനത്ത് ഭക്തർക്ക് റൂം ബുക്ക് ചെയ്യാനുള്ള സൌകര്യം പൂർണ്ണമായും ഓൺലൈനാകുന്നു. തുലാമാസ പൂജ മുതൽ ദിവസവും 400 റൂമുകൾ ഓൺലൈനായി ബുക്ക് ചെയ്ത് ഉപയോഗിക്കാം. ശബരി ഗസ്റ്റ് ഹൌസിലും ഇനി മുതൽ ഓൺലൈനായി 10 റൂമുകൾ ബുക്ക് ചെയ്യാനാകും. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത. 9 ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് മഞ്ഞ ജാഗ്രത നൽകി. തിരുവനന്തപുരം ജില്ലയിലെ തീരപ്രദേശങ്ങളിൽ നാളെ രാത്രി വരെ കടലാക്രമണത്തിന് സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികൾ ജാഗ്രത പാലിക്കണമെന്നും മുന്നറിയിപ്പുണ്ട്. ശക്തമായ കാറ്റിലും മഴയിലും പെരുമ്പാവൂരിനടുത്തുള്ള ഗവൺമെന്റ് VHSS ഓടക്കാലിയിലെ സ്കൂളിന്റെ ഓപ്പൺ എയർ ഓഡിറ്റോറിയം തകർന്നു വീണു. സ്കൂൾ വിട്ട് വിദ്യാർത്ഥികളെല്ലാം മടങ്ങിയതിനാൽ വലിയ അപകടം ഒഴിവായി. ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് T20 ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരം ഇന്ന് ലക്നൌവിൽ രാത്രി 7 കളി ആരംഭിക്കും. ടോസ് നേടിയ ഇന്ത്യ ബൌളിംഗ് തെരഞ്ഞെടുത്തു. 5 മത്സരങ്ങളാണ് പരമ്പരയിലുള്ളത്. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 685 പോയിന്റും നിഫ്റ്റി 220 പോയിന്റും നേട്ടത്തിൽ വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണ്ണവില കുറഞ്ഞു. പവന് 120 രൂപ കുറഞ്ഞ് 1,09,280 രൂപയും ഗ്രാമിന് 13,660 രൂപയുമാണ് ഇന്നത്തെ വില. പ്രധാന വാർത്തകൾ വീണ്ടും. പൊതുസേവന രംഗത്ത് 25 വർഷം പൂർത്തിയാക്കുന്നതിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് അഭിനന്ദനം രേഖപ്പെടുത്തി കേന്ദ്രമന്ത്രിസഭ. രാജ്യത്ത് സംയോജിത ഗതാഗത ചരക്കുനീക്ക അതോറിറ്റി രൂപീകരിക്കുന്നതിനും മന്ത്രിസഭയുടെ അംഗീകാരം. ഒമാൻ തീരത്ത് വാണിജ്യ കപ്പലിന് നേരെയുണ്ടായ വ്യോമാക്രമണത്തെ അപലപിച്ച് ഇന്ത്യ. കേരളത്തിലെ തിരഞ്ഞെടുത്ത 30 കോളേജുകളെ ഡ്രഗ് ഫ്രീ ക്യാമ്പസുകളായി പ്രഖ്യാപിച്ച് എക്സൈസ് മന്ത്രി M.Liju. ഭൌതികശാസ്ത്രത്തിനുള്ള 2026 നൊബേൽ പുരസ്കാരം പ്രശസ്ത ബെൽജിയൻ ശാസ്ത്രജ്ഞൻ ഫ്രാൻസിസ് ഹാൾസണ്. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം ജില്ലയിലെ തീരപ്രദേശങ്ങളിൽ നാളെ രാത്രി വരെ കടലാക്രമണത്തിന് സാധ്യത. ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് T20 ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിന് ലക്നൌവിൽ അല്പസമയത്തിനകം തുടക്കം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
2: ആകാശവാണി അനന്തപുരി FM-ൽ സന്ധ്യാഗീതം തുടരുന്നു. തട്ടകം എന്ന ചിത്രത്തിനുവേണ്ടി യേശുദാസ് പാടിയ ഗാനം. ഗാനരചനയും സംഗീത സംവിധാനവും കൈതപ്രം.

0: കെ കെ ചേട്ടന്റെ ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് വന്നേ പിന്നെ പണിക്കൂലിയെ കുറിച്ചുള്ള കൺസേൺ അങ്ങ് മാറി.
1: ആ പറഞ്ഞത് 100% കറക്റ്റ്.
2: പണിക്കൂലിയിൽ വിപ്ലവം സൃഷ്ടിച്ച് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്
3: ആന്റിക് ചേട്ടനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി.
2: ഡയമണ്ട്, പ്രീഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം.
3: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കളിയിക്കവിളായി, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.
4: റഫീഖ് അഹമ്മദിന്റെ വരികൾക്ക് ഗോപി സുന്ദർ ഈണം പകർന്ന് രാജലക്ഷ്മി പാടിയ ഗാനം ചിത്രം ചാർലി.

0: ഇന്നത്തെ സന്ധ്യാഗീതം ഇവിടെ പൂർണ്ണമാകുന്നു. ആകാശവാണി ആനന്ദപുരി FM 101.9 ഇപ്പോൾ.
1: നമസ്കാരം പ്രിയ വയലും വീടും ശ്രോതാക്കളെ, വിജയം നേടാൻ കഴിവ് മാത്രം പോരാ, കഠിനാധ്വാനവും ക്ഷമയും സ്ഥിരോത്സാഹവും ആവശ്യമാണ്. പലപ്പോഴും ആദ്യ ശ്രമങ്ങളിൽ പരാജയം സംഭവിക്കാം. എന്നാൽ പരാജയങ്ങളിൽ നിന്ന് പാഠം പഠിച്ച് വീണ്ടും ശ്രമിക്കുന്നവർക്കാണ് വിജയത്തിന്റെ വാതിൽ തുറക്കുന്നത്. ഈ വാക്കുകളോടെ നമുക്ക് ഇന്നത്തെ പരിപാടിയിലേക്ക് പോയാലോ? അതിനു മുൻപ് ഇന്നത്തെ ചോദ്യം ശ്രദ്ധിക്കാം. ചോദ്യം ഇതാണ്, റബ്ബറിലെ സാധാരണ ബഡ്ഡിങ്ങും ക്രൗൺ ബഡ്ഡിങ്ങും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഈ ചോദ്യത്തിന്റെ ഉത്തരം പരിപാടിയുടെ അവസാനം കേൾക്കാം.
2: ആരോഗ്യമുള്ള മണ്ണാണ് ആരോഗ്യകരമായ വിളവെടുപ്പിന്റെ അടിത്തറ.
3: വളപ്രയോഗം നടത്തുന്നതിന് മുമ്പ് നിങ്ങളുടെ മണ്ണ് പരിശോധിച്ച് സോയിൽ ഹെൽത്ത് കാർഡ് നേടുക. ഇതിലൂടെ നിങ്ങളുടെ മണ്ണിനാവശ്യമായ പോഷകങ്ങൾ കൃത്യമായി അറിയാം. ശരിയായ അളവിൽ ശരിയായ വളങ്ങൾ ഉപയോഗിക്കാൻ ഇത് നിങ്ങളെ സഹായിക്കുന്നു.
2: സോയിൽ ഹെൽത്ത് കാർഡ് കൃഷി ചെലവ് കുറയ്ക്കുന്നു, വിളവും ഗുണനിലവാരവും മെച്ചപ്പെടുത്തുന്നു, പരിസ്ഥിതിയെ സംരക്ഷിക്കുന്നു.
3: ഇന്ന് തന്നെ നിങ്ങളുടെ അടുത്തുള്ള കൃഷി ഓഫീസ് അല്ലെങ്കിൽ മണ്ണ് പരിശോധനാ ലബോറട്ടറി സന്ദർശിച്ച് നിങ്ങളുടെ സോയിൽ ഹെൽത്ത് കാർഡ് നേടുക.
2: ആരോഗ്യമുള്ള മണ്ണ്, സമർത്ഥനായ കർഷകൻ.
1: മികച്ച ആരോഗ്യത്തിന് പാലും പാലുൽപ്പന്നങ്ങളും എങ്ങനെ തിരഞ്ഞെടുക്കാം എന്ന വിഷയത്തെക്കുറിച്ചാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത്.

0: മീഡിയ വഴി ധാരാളം അറിവുകൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. എന്നാൽ സോഷ്യൽ മീഡിയ വഴി പകർന്നു കിട്ടുന്ന എല്ലാ അറിവുകളും ശരിയാണോ? അല്ല എന്നതാണ് സത്യം. ശരിയായ അറിവുകളോടൊപ്പം തെറ്റിദ്ധാരണ പരത്തുന്ന അറിവുകളും സോഷ്യൽ മീഡിയ വഴി ലഭിക്കുന്നുണ്ട്. പ്രത്യേകിച്ചും ഭക്ഷണ പദാർത്ഥങ്ങളുടെ കാര്യത്തിൽ പല തെറ്റിദ്ധാരണകളും പരക്കുന്നുണ്ട്. ഇത് സത്യമാണോ, ഇതിന് ശാസ്ത്രീയമായ അടിസ്ഥാനമുണ്ടോ എന്ന് പോലും ആലോചിക്കാതെ പലരും ആ വിവരങ്ങൾ ജീവിതത്തിൽ പാലിക്കുകയും അപകടങ്ങളിൽ ചാടുകയും ചെയ്യുന്നു. ഉദാഹരണത്തിന് പാലിന്റെ കാര്യം തന്നെ എടുക്കാം. പാല് കുടിക്കാമോ, എത്രത്തോളം കുടിക്കാം, എന്നും പാൽ ഉപയോഗിക്കുന്നത് ശരിയാണോ തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് ധാരാളം തെറ്റായ വിവരങ്ങൾ സോഷ്യൽ മീഡിയ വഴിയും അല്ലാതെയും പ്രചരിച്ചു വരുന്നു. പാലിനെക്കുറിച്ചുള്ള സത്യസന്ധമായ ചില വിവരങ്ങൾ ഇന്ന് നമുക്ക് കേൾക്കാം. പാലും പാൽ ഉൽപ്പന്നങ്ങളും തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞു തരുന്നത് കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് ഓഫീസറും ക്ഷീരവികസന വകുപ്പിലെ മുൻ അസിസ്റ്റന്റ് ഡയറക്ടറുമായ ശ്രീമതി ഹർഷ വി എസ്. ഹർഷ വി എസുമായി സംസാരിക്കുന്നത് ജി സന്തോഷ് കുമാർ.
1: വിവിധതരം പാലുകൾ നമുക്കിന്ന് മാർക്കറ്റിൽ ലഭ്യമാണ്. അത് എല്ലാം ആരോഗ്യത്തിന് നല്ല പാലുകളാണോ?
2: പാലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഏറ്റവും ആദ്യം മനസ്സിലാക്കേണ്ടത് 8000 BC മനുഷ്യൻ പാലും പാലുൽപ്പന്നങ്ങളും ഉപയോഗിച്ചു എന്നതിന് തെളിവുകളുണ്ട്. അപ്പോൾ പാല് നമ്മുടെ ശരീരത്തിന് കേടാണ്, അനാരോഗ്യകരമാണ് എന്ന് പറയുന്നത് തന്നെ വളരെ തെറ്റാണ്. ഇതിൽ ആകെയുള്ളൊരു കാര്യമെന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ ഓരോരുത്തരും ഓരോരുത്തരുടെയും പ്രായം, ആരോഗ്യം, അല്ലെങ്കിൽ അവരുടെ ശാരീരിക അവസ്ഥ ഇതൊക്കെ അനുസരിച്ച് ശരിയായ പാലും പാലുൽപ്പന്നങ്ങളും തെരഞ്ഞെടുത്ത് കഴിക്കുക എന്നതാണ് ചെയ്യേണ്ടത്. ഏതാണ്ടൊരു സമ്പൂർണ്ണ ആഹാരമെന്ന് തന്നെ പാലിനെ പറയാം. കാരണം പ്രോട്ടീൻ, അതുപോലെ ആവശ്യത്തിന് കാർബോഹൈഡ്രേറ്റ്, പാലിലെ പഞ്ചസാരയാണ് ലാക്ടോസ് ഏറ്റവും നല്ലൊരു പ്രോട്ടീൻ സോഴ്സാണ്. അതുപോലെ കാൽസ്യം, എല്ലുകളുടെ മറ്റു ആരോഗ്യത്തിനുള്ള കാൽസ്യം അടങ്ങിയിട്ടുണ്ട്.
1: പണ്ടൊക്കെ കുട്ടികൾക്ക് മാതാവിന്റെ മുലപ്പാൽ ലഭ്യമല്ലെങ്കിൽ ശുദ്ധമായ പശുവുമ്പാൽ നേർപ്പിച്ച് കൊടുക്കുന്ന ഒരു രീതി പോലും ഉണ്ടായിരുന്നു. ഇപ്പം പക്ഷെ പാലിനെ കുറിച്ചിട്ടുള്ള ഒരുപാട് മിസ്ഇൻഫർമേഷൻസ് വേണമെങ്കിൽ നമുക്ക് പറയാം. പാല് ഉപയോഗിക്കുന്നതാണ് പല ആരോഗ്യ പ്രശ്നങ്ങൾക്കും കാരണമാകുന്നത് എന്നുള്ള രീതിയിൽ പോലും ചില അവകാശവാദങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട്. അതേക്കുറിച്ചൊക്കെ എന്താണ് അഭിപ്രായം?
2: ഈ ഇൻഫർമേഷനുകൾ പലതും സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിക്കുന്ന പല ഇൻഫർമേഷനും യാതൊരു അടിസ്ഥാനം പോലും ഇല്ല. പാല് മോശമാണ് എന്ന് പറയുന്നവർ അതിന് എന്തെങ്കിലും ഒരു ശാസ്ത്രീയമായ ഒരു അടിത്തറയോടുകൂടി വേണം അതിനെക്കുറിച്ചൊരു കാരണം പറയാൻ. അങ്ങനെ ഒരു കാരണമൊന്നും പറഞ്ഞിട്ടില്ല. അത് മാത്രമല്ല, ഏത് ഒരു ഭക്ഷണ പദാർത്ഥം, ഇപ്പോൾ ഒരു പുതിയ ഭക്ഷണം മോശമാണെന്ന് പറയുമ്പോൾ അത് മനുഷ്യൻ ഉപയോഗിച്ച് പരിചിതമല്ലാത്തത് കൊണ്ടായിരിക്കാം ഒരുപക്ഷെ പറയുന്നത്. പക്ഷെ പാലും പാലുൽപ്പന്നങ്ങളെ സംബന്ധിച്ച് അത്തരത്തിൽ എത്രയോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നൂറ്റാണ്ടുകളായിട്ട് മനുഷ്യൻ ഉപയോഗിക്കുന്ന ഒരു ഭക്ഷണം അത് തെറ്റാണെന്ന് പറയുന്നതിൽ യാതൊരു അടിസ്ഥാനവും ഇല്ല. അതുപോലെ തന്നെ ശരീരത്തിന് ഒരുപാട് നല്ല പ്രോബയോട്ടിക്സ് അടങ്ങിയിട്ടുള്ള പുളിപ്പിച്ച പാലുൽപ്പന്നങ്ങൾ, നമ്മുടെ യോഗേർട്ട് പോലുള്ള ആരോഗ്യത്തിന് തന്നെ ഒരുപാട് നല്ല ഒരുപാട് പാലുൽപ്പന്നങ്ങൾ വിപണിയിൽ ലഭ്യമാണ്. ഏറ്റവും നല്ല രീതിയിൽ അതിന്റെ കാലറി അല്ലെങ്കിൽ ശാരീരിക അവസ്ഥ അതൊക്കെ നോക്കി കഴിക്കുകയാണെങ്കിൽ നല്ലൊരു ഭക്ഷണം തന്നെയാണ്. പാലിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ ഒരുപാട് റിസർച്ച് സ്ഥാപനങ്ങളുണ്ട്, നാഷണൽ ഡയറി റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്. അവിടെയാണ് പാലിനെ സംബന്ധിക്കുന്ന ഏറ്റവും നല്ല ഗവേഷണങ്ങൾ നടക്കുന്നത്. അതുപോലെ തന്നെ ഇപ്പം കേരളത്തിൽ തന്നെ കേരള വെറ്റിനറി യൂണിവേഴ്സിറ്റി, അവിടെ വർഗീസ് കുര്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡയറി ടെക്നോളജി കോളേജ് ഉണ്ട്. അവിടെ ധാരാളം റിസർച്ചുകളും മറ്റു കാര്യങ്ങളും നടക്കുന്നുണ്ട്. ക്ഷീരവികസന വകുപ്പുണ്ട് കേരളത്തിൽ, പാലും പാലുൽപ്പന്നങ്ങളുടെയൊക്കെ ഗുണനിലവാരം പരിശോധനയും മറ്റും അവരും നടത്തുന്നുണ്ട്. ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ, അതുപോലെ തന്നെ ഭക്ഷ്യസുരക്ഷാ നിയമം 2006 നിലവിൽ വന്നത്, അതുപോലെ ICMR ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച്, പാല് ഒരു 300 gram ഒരു മനുഷ്യൻ കുടിക്കണമെന്നാണ് ICMR റെക്കമെൻഡേഷൻ തന്നെ ഉള്ളത്. ഇന്ത്യ നമുക്കറിയാം പാലുൽപ്പാദനത്തിൽ 1st നിൽക്കുന്ന ഒരു രാജ്യം കൂടിയാണ്. നമുക്ക് ഏകദേശം ഈ ICMR റെക്കമെൻഡേഷൻ പറയുന്നതിലും കൂടുതലായിട്ട് ഒരു ഏകദേശം 485 gram പാല് പെർ ക്യാപിറ്റ എന്ന് പറയുന്ന ഒരു ആളോഹരി ശരാശരി ഉപഭോഗമായിട്ട് ഇന്ത്യയിലുണ്ട്. അപ്പോൾ ഇത്രയും വിപുലമായി നമ്മൾ നോക്കുവാണെങ്കിൽ ഈ ഏജൻസികളൊന്നും പാല് മോശമാണെന്നോ ആരോഗ്യത്തിന് ഹാനികരമാണെന്നോ അല്ലെ പാലുൽപ്പന്നങ്ങൾ മോശമാണെന്നോ പറഞ്ഞിട്ടില്ല. ഭക്ഷ്യസുരക്ഷാ നിയമം അനുസരിച്ച് പാലും പാലുൽപ്പന്നങ്ങൾക്കും കൃത്യമായ അളവുകൾ, അതിൻ്റെ ഫാറ്റ്, SNF തുടങ്ങിയ മറ്റു ഘടകങ്ങളായാലും കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത് ധൈര്യമായി ഉപയോഗിക്കാം. അതുപോലെ പാലിൻ്റെ ആയാലും പാലുൽപ്പന്നങ്ങളും മാത്രമല്ല, ഏത് ഭക്ഷ്യവസ്തുവിൻ്റെ കാര്യത്തിലായാലും നമ്മുടെ നാട്ടിലെ നിയമങ്ങളും അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ ഗവേഷണ സ്ഥാപനങ്ങളും ഒക്കെ പറയുന്ന ശാസ്ത്രീയമായ അറിവുകൾ മാത്രം നമ്മൾ കണക്കിലെടുക്കാനും ശ്രദ്ധിക്കണം.
1: നമ്മുടെ മാർക്കറ്റിൽ നിന്ന് പല വിധത്തിലുള്ള പാലുകൾ ലഭ്യമാണ്. A1, A2 പാൽ അങ്ങനെയൊക്കെയുള്ള പല കാറ്റഗറിയിലുള്ള പാൽ ലഭ്യമാണ്. അതേക്കുറിച്ചൊക്കെ ഒന്ന് വിശദീകരിക്കാം.

0: ചോദിക്കാം.
1: ഇപ്പം ഏറ്റവും അധികം ചർച്ച നടക്കുന്നൊരു വിഷയമാണ് ഈ A2 പാല് നല്ലതാണ് A1 പാല് മോശമാണെന്നുള്ളത്. അപ്പം ഇത് പറയുന്ന പലർക്കും പോലും ഈ A1 A2 പാലിൻ്റെ വ്യത്യാസം അത്രയ്ക്ക് അറിയില്ല. പാലിലെ പ്രോട്ടീൻ എന്ന് പറയുന്നത് രണ്ടു തരം പ്രോട്ടീൻ ഉണ്ട്, കെസീനും വേ പ്രോട്ടീനും ഉണ്ട്. അതിലൊരു 80% കെസീൻ എന്ന് പറയുന്ന പ്രോട്ടീനാണ്. ഈ കെസീനിൽ തന്നെ ബീറ്റാ കെസീൻ, ആൽഫ കെസീൻ, അങ്ങനെ പലതരം കെസീൻ ഉണ്ട്. അതിൽ തന്നെ ഒരു 30% ഉള്ളൂ ബീറ്റാ കെസീൻ. ഈ ബീറ്റാ കെസീനിൽ തന്നെ A1 ബീറ്റാ കെസീൻ, A2 ബീറ്റാ കെസീൻ എന്ന് പറഞ്ഞ് രണ്ട് തരം കെസീൻ ഉണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിന്റെ ഈ പ്രോട്ടീൻ നമുക്കറിയാം അമിനോ ആസിഡ് കണ്ണികൾ കൊണ്ടാണ് പ്രോട്ടീൻ ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു 206 കണ്ണികളിൽ ഉള്ളതിൽ ഒരു 67 സ്ഥാനത്ത് A2 പാലിൽ പ്രോലീൻ എന്ന അമിനോ ആസിഡും A1 ഹിസ്റ്റിഡീനുമാണ്. ഈ ഒരു ഡിഫറൻസ് ആണ് A1 പാലും A2 പാലും തമ്മിലുള്ള ഏക വ്യത്യാസം എന്ന് പറയുന്നത്. അതിൽ തന്നെ ഈ A1 പാല് കുടിക്കുമ്പോൾ ദഹന സമയത്ത് ഒരു പെപ്റ്റൈഡ് ഉണ്ടാവുന്നുണ്ട്, ബീറ്റാ കെസോമോഫീൻ 7 എന്ന് പറയുന്ന ഒരു പെപ്റ്റൈഡ് ഉണ്ടാവുന്നുണ്ട്. ഇത് ശരീരത്തിന് ഹാനികരമാണെന്നുള്ള രീതിയിലൊക്കെയാണ് പ്രചരണം നടക്കുന്നത്. പക്ഷെ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മുടെ നാട്ടിലെ നിയമം എന്ന് പറയുന്നത് ഭക്ഷ്യസുരക്ഷാ നിയമമാണ്. ആ നിയമം അനുസരിച്ച് A1 A2 എന്ന രീതിയിൽ പാലിനെ വേർതിരിച്ചിട്ടില്ല. അല്ലെങ്കിൽ A2 പാല് വളരെ നല്ലതാണെന്നുള്ള ശാസ്ത്രീയമായ വലിയ ഗവേഷണ ഫലങ്ങളോ അങ്ങനത്തെ ഒന്നും പുറത്തു വന്നിട്ടുമില്ല. അപ്പോൾ ഭക്ഷ്യസുരക്ഷാ നിയമത്തിൽ പോലും, നമ്മുടെ നാട്ടിലെ സുപ്രീം ലോ അതാണ്, അതിൽ പോലും ഇതിനെ വേർതിരിക്കാത്തിടത്തോളം കാലം ഈ A1 പാല് A2 പാല് എന്ന രീതിയിൽ ഇത്തരത്തിൽ നല്ലതാണോ ചീത്തയാണെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അതുപോലെ തന്നെ വിപണിയിൽ എപ്പോഴും ചർച്ച ചെയ്യപ്പെടുന്ന ഒന്നാണ് ജൈവ പാൽ, ഓർഗാനിക് മിൽക്ക്. ഇപ്പോൾ പലരും പശുവിൻ്റെ പാല് വീടുകളിൽ ജൈവ പാലാണ് ഓർഗാനിക് മിൽക്ക് ഒക്കെയാണെന്ന് പറഞ്ഞ് വിപണനം ചെയ്യുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ നമുക്ക് ഈ ജൈവ പാൽ അല്ലെങ്കിൽ ഏത് പ്രോഡക്റ്റും, ഇപ്പം കൃഷി സംബന്ധമായിട്ടുള്ള നമ്മുടെ നെല്ലായിക്കോട്ടെ, പച്ചക്കറികളായിക്കോട്ടെ, പാലായിക്കോട്ടെ, മുട്ടയായിക്കോട്ടെ, ഈ ഓർഗാനിക് എന്ന് ലേബിൾ ചെയ്യണമെങ്കിൽ നമ്മുടെ രാജ്യത്ത് ഒരു കൃത്യമായൊരു വ്യവസ്ഥയുണ്ട്. അത് പറയുകയാണെങ്കിൽ ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ്, ഈ ഓർഗാനിക് ഫുഡ്സിൻ്റെ ഒരു റെഗുലേഷൻസ് ഉണ്ട് 2017. അതുപ്രകാരം ദേശീയ ജൈവ ഉൽപാദന പ്രോഗ്രാമിലോ പാർട്ടിസിപ്പേറ്ററി ഗ്യാരണ്ടി സിസ്റ്റം ഫോർ ഇന്ത്യയിലോ നമ്മൾ രജിസ്റ്റർ ചെയ്യുകയും ഒരു ജൈവിക് ഭാരത് എന്ന് പറഞ്ഞൊരു ലോഗോയും കിട്ടും. ഈ ജൈവിക് ഭാരത് ലോഗോയുള്ള ഉൽപ്പന്നങ്ങളാണ് യഥാർത്ഥത്തിൽ ജൈവ ഉൽപ്പന്നങ്ങളെന്ന രീതിയിൽ നമ്മുടെ നാട്ടിലെ നിയമം വഴി വിൽക്കാൻ സാധിക്കുന്നത്. അത് നമുക്ക് വിശ്വസിച്ച് വാങ്ങാം. പക്ഷെ ബാക്കിയുള്ളവയൊന്നും ജൈവപാലാണെന്ന് പറഞ്ഞാലും ഈ സർട്ടിഫിക്കേഷൻ ഇല്ലെങ്കിൽ നമുക്ക് 100% അത് ജൈവപാലാണെന്ന് ബോധ്യപ്പെടാൻ പ്രയാസമാണ്.
0: ഒരുപക്ഷെ ഇങ്ങനെ ഒരു സർട്ടിഫിക്കേഷൻ ഇല്ലാതെ ഇത്തരത്തിൽ ഇത് മാർക്കറ്റിംഗ് ചെയ്യുന്നത് കുറ്റകരമല്ലേ? ശരിക്കും
1: തീർച്ചയായിട്ടും ഭക്ഷ്യസുരക്ഷാ നിയമം ഇന്ത്യയിൽ വന്നത് അതുവരെ ഇന്ത്യയിൽ ഉണ്ടായിരുന്ന ഒരുപാട് നിയമങ്ങളെ കോർത്തിണക്കിക്കൊണ്ടുള്ള ഒരു നിയമമായിട്ടാണ്. അതിൽ തീർച്ചയായിട്ടും ലേബൽ ചെയ്യാതെ ഭക്ഷണം ഇങ്ങനെ വിൽക്കുന്നതും ഉൾപ്പെടെ അതുപോലെ തെറ്റായ ലേബലിംഗ് ഒക്കെ കുറ്റകരം തന്നെയാണ്.
0: അതുപോലെ തന്നെ പ്രോബയോട്ടിക്സിന്റെ കാര്യം മാഡം സൂചിപ്പിക്കുകയുണ്ടായല്ലോ, എന്താണ് ഈ പ്രോബയോട്ടിക്സ് എന്ന് ഉദ്ദേശിക്കുന്നത്?
1: ഈ പ്രോബയോട്ടിക്സ് എന്ന് പറയുന്നത് ഒരു ലൈവ് മൈക്രോ ഓർഗാനിസംസ് എന്ന് പറയും. നമുക്ക് ആരോഗ്യകരമായ സൂക്ഷ്മാണുക്കളാണ്. അതൊരു കൃത്യമായ അളവിൽ ശരീരത്തിൽ ചെന്നാൽ ഗുണഫലങ്ങൾ ഉണ്ടാക്കുന്ന രീതിയിലുള്ളതാണ്. പക്ഷെ ഈ പ്രോബയോട്ടിക്സ് പലപ്പോഴും തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒരു കാര്യം കൂടിയാണ്. ഞാൻ ചില വീഡിയോകളിലൊക്കെ കണ്ടിട്ടുണ്ട് ഈ പ്രോബയോട്ടിക്സ് ഫുഡ് അത് വയറ്റിലെത്തിയാൽ ദഹിച്ചു പോവില്ലേ, പിന്നെ എങ്ങനെയാണ് വയറിന് നല്ല ഗുണങ്ങൾ തരുന്നത് എന്നുള്ള രീതിയിലുള്ള ചർച്ചകളും ഒക്കെ നടക്കാറുണ്ട്. ശരിക്കും പ്രോബയോട്ടിക്സ് എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ പ്രോബയോട്ടിക്സിന് ICMR ഡിപ്പാർട്ട്മെന്റ് ഓഫ് ബയോടെക്നോളജി ഒക്കെ ചേർന്നിട്ടൊരു ഗൈഡ് ലൈൻസ് ഇറക്കിയിട്ടുണ്ട് ഇന്ത്യയിൽ. അപ്പോൾ അതനുസരിച്ച് എല്ലാ ബാക്ടീരിയയും പ്രോബയോട്ടിക്സിൽ വരുന്നില്ല. നമ്മുടെ ഈ ഗ്യാസ്ട്രിക് ആസിഡിറ്റി അതുപോലെ ബൈൽ ആസിഡ്സും ദഹനരസങ്ങളും വയറ്റിലെ ആ ഒരു ദഹനം നടക്കുമ്പോഴുള്ള ആസിഡിറ്റിയുമൊക്കെ അതിജീവിക്കുന്ന സ്ട്രെയിൻസ് ഉണ്ട്, ബാക്ടീരിയ സ്ട്രെയിൻസ് ഉണ്ട്. അതാണ് പ്രോബയോട്ടിക്സ് എന്ന ഗണത്തിൽ വരുന്നത്. അപ്പോൾ അത്തരം പ്രോബയോട്ടിക് ബാക്ടീരിയ കൊണ്ട് കൾച്ചർ ചെയ്ത യോഗേർട്ട് അല്ലെങ്കിൽ തൈര് അങ്ങനെ പുളിപ്പിച്ച മറ്റു പാലുൽപ്പന്നങ്ങൾ അവയാണ് യഥാർത്ഥത്തിൽ പ്രോബയോട്ടിക്സ് എന്ന് പറയുന്നത്. അതിന് കൃത്യമായ ലേബലിംഗും അതിന്റെ പ്രോബയോട്ടിക്സ് ആണെന്നുള്ള വ്യക്തമാക്കിയിട്ടുണ്ടാകും. പക്ഷെ അത് നമ്മുടെ ഈ ഗട്ട് ഹെൽത്തിന്, നമ്മുടെ കുടലിന്റെ ആരോഗ്യത്തിന് അതുപോലെ ദഹനത്തിനും ഒക്കെ വളരെ നല്ലതാണ്. അപ്പോൾ ആ രീതിയിൽ ICMR DBT ഗൈഡ് ലൈൻസ് ഒക്കെ ഫോളോ ചെയ്യുന്ന തരത്തിലുള്ള കൃത്യമായ പ്രോബയോട്ടിക് ബാക്ടീരിയ സ്ട്രെയിനുകളാണ് പ്രോബയോട്ടിക് എന്ന് പറഞ്ഞ് നമുക്ക് വിശ്വസിച്ച് വാങ്ങി കഴിക്കാവുന്ന പാലുൽപ്പന്നങ്ങൾ.
0: അതിൽ
1: നമുക്ക് പുളിപ്പിച്ച പാലുൽപ്പന്നങ്ങളെല്ലാം ഈ പ്രോബയോട്ടിക് സ്ട്രെയിൻ ഉള്ള ബാക്ടീരിയ കൊണ്ടാണ് അത് പുളിപ്പിച്ചിട്ടുള്ളത്. ഇപ്പൊ പാൽ പുളിപ്പിക്കുന്ന ബാക്ടീരിയ നമുക്കറിയാം കൂടുതലും ലാക്ടോബാസിലസ് പോലുള്ള ബാക്ടീരിയകളാണ്. അപ്പൊ അതിൽ തന്നെ ഈ പ്രോബയോട്ടിക് സ്ട്രെയിനുകളാണ് ഈ

0: രസത്തെയൊക്കെ അതിജീവിച്ച് നമ്മുടെ കുടലിൽ എത്തിച്ചേരുന്നു എന്നുള്ള സ്ട്രെയിനുകളിലുള്ള ബാക്ടീരിയ ആണെങ്കിൽ തീർച്ചയായിട്ടും അത് നല്ലതാണ്. അത്തരം പ്രോബയോട്ടിക് എന്ന് പറഞ്ഞിട്ടുള്ള യോഗട്ട് ഉണ്ട്, ദഹി ദഹി അഥവാ തൈരുണ്ട്, അതുപോലെ ശ്രീകണ്ഠ്, ശ്രീകണ്ഠ് എന്ന് പറഞ്ഞൊരു പാലുൽപ്പന്നം ഉണ്ട്, അതിലും പ്രോബയോട്ടിക്സ് വെറൈറ്റീസ് ഉണ്ടെങ്കിൽ അത് നല്ലതാണ്. ഫ്ലേവറും മധുരവും ചേർത്ത തൈര് തന്നെയാണത്. ഇപ്പം ഗ്രീക്ക് യോഗട്ട് നമ്മൾ കേട്ടിട്ടുള്ളൊരു പേരാണ്. ഈ യോഗട്ടിൽ നിന്ന് വെള്ളം പരമാവധി നീക്കം ചെയ്ത് കിട്ടുന്നതിനാണ് ഗ്രീക്ക് യോഗട്ട് എന്ന് പറയുന്നത്. ആ ഒരു വ്യത്യാസം മാത്രം അതിലുള്ളൂ. അതിലെ ജലാംശം കുറവായിരിക്കും, അതായത് കുറച്ചുകൂടെ കട്ടിയുള്ള കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ളതായിരിക്കും. അപ്പം അത് കഴിക്കുമ്പം പ്രോട്ടീനും മറ്റു കാര്യങ്ങളും ഒരു ചെറിയ അളവിൽ നമുക്ക് കിട്ടും. മറിച്ച് തൈരിലും യോഗട്ടിലാണെങ്കിൽ കുറച്ചുകൂടെ വെള്ളം ഉള്ളതുകൊണ്ട് പോഷകങ്ങളുടെ ഒരു നിശ്ചിത ക്വാണ്ടിറ്റി എടുത്താൽ പോഷകങ്ങളുടെ അളവ് അല്പം കൂടെ കുറവായിരിക്കും എന്നതാണ് വ്യത്യാസം.
1: ഇപ്പൊ ഈ ആരോഗ്യകരമായ ഭക്ഷണ രീതി ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിക്ക് പാലുൽപ്പന്നങ്ങൾ എങ്ങനെയാണ് ഉപയോഗിക്കാൻ കഴിയുന്നത്?
0: പ്രധാനമായിട്ടും ഡയറ്റും ഒക്കെ ശ്രദ്ധിക്കുന്നവർ നോക്കേണ്ടത് അതിൻ്റെ ഒരു പോഷക ഗുണങ്ങളും അതുപോലെ എത്ര കലോറി ഊർജ്ജമാണ് അത് തരുന്നതെന്നാണ്. ഒരു നല്ലൊരു ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പൊ 100 ml പശുവിൻ പാലെന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഒരു 60-67 kcal ഊർജ്ജമാണ് തരുന്നത്. അതുപോലെ എരുമപ്പാൽ എടുക്കുകയാണെങ്കിൽ അറിയാലോ നമുക്ക് കൊഴുപ്പ് കൂടുതലാണ്, അതുകൊണ്ട് തന്നെ അതിൽ 95 മുതൽ 100 kcal ഊർജ്ജം തരും. അതുപോലെ നമ്മളിപ്പോൾ ഏത് പാക്കറ്റിൻ്റെ ഫുഡ് എടുത്താലും അതിൻ്റെ പുറത്ത് അതിൻ്റെ എല്ലാ പോഷകഘടകങ്ങളും, അതിലടങ്ങിയിരിക്കുന്ന പ്രോട്ടീൻ, കാർബോഹൈഡ്രേറ്റ്, വൈറ്റമിൻസ്, എല്ലാ മിനറൽസ്, എല്ലാ പോഷകഘടകങ്ങളും ഫാറ്റ് ഉൾപ്പെടെ എഴുതിയിരിക്കും. രണ്ടാമത്തെ കാര്യം അത് എത്ര ഊർജം നമുക്ക് തരുന്നെന്ന് എഴുതിയിരിക്കും. അതുപോലെ അത് ഉപയോഗിക്കേണ്ട കാലയളവ് എഴുതിയിരിക്കും. ഇതൊക്കെയാണ് നമ്മൾ ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ടത്. ഈ ഉപയോഗിക്കേണ്ട കാലയളവെന്ന് പറഞ്ഞാൽ ഇപ്പം 1 വർഷമാണെങ്കിൽ ആ 1 വർഷം അത് ഏത് ടെമ്പറേച്ചറിൽ, ഏത് ഊഷ്മാവി വെച്ചാലാണ് ഉപയോഗിക്കാവുന്നത് എന്നുകൂടി
1: ശ്രദ്ധിക്കേണ്ടതുണ്ട്.
0: ഇപ്പോൾ ഉദാഹരണം UHT മിൽക്ക് 6 മാസം 1 വർഷം വരെയൊക്കെ ഉപയോഗിക്കാവുന്നതാണ് നമുക്ക് ഈ UHT പാക്കറ്റിൽ കിട്ടുന്ന മിൽക്ക് എന്ന് പറയുന്നത്. പക്ഷേ അത് ഒരിക്കലും പൊട്ടിച്ചു കഴിഞ്ഞ് പുറത്ത് വെച്ച് കഴിഞ്ഞാൽ അതിന് ഇത്രയും നാള് അതിൻ്റെ ഷെൽഫ് ലൈഫ് എന്ന് പറയും, അത്രയും നാള് നമുക്കത് ഉപയോഗിക്കാൻ പറ്റത്തില്ല. അപ്പം ഇത്തരം കാര്യങ്ങൾ കൃത്യമായി എല്ലാ പാക്കറ്റിലും രേഖപ്പെടുത്തണമെന്ന് നമ്മുടെ ഭക്ഷ്യസുരക്ഷാ നിയമം പറയുന്നുണ്ട്. അതനുസരിച്ച് വളരെ കൃത്യമായിട്ട് നമ്മളൊരു പാക്കറ്റിൻ്റെ പുറത്ത് ഈ വിവരങ്ങൾ മനസ്സിലാക്കി വേണം നമ്മുടെ ആരോഗ്യത്തിന്, നമ്മുടെ ഈ ശാരീരിക അധ്വാനം, ഇപ്പം ജിമ്മിൽ പോകുന്നവരുണ്ടാവും, അല്ലെങ്കിൽ ഡയറ്റ് ശരിക്കും നോക്കുന്നവരുണ്ടാവും, പ്രായം, പിന്നെ നിലവിൽ എന്തെങ്കിലും അസുഖങ്ങളുണ്ടോ, അങ്ങനെയൊക്കെ നോക്കിയിട്ട് വേണം നമ്മൾ തിരഞ്ഞെടുക്കാൻ.
1: പാല് നമ്മൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങുമ്പോഴും അതുപോലെ തന്നെ സൂക്ഷിക്കുമ്പോഴും എന്തെല്ലാം കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത്?
0: ഒരു ഭക്ഷണ പദാർത്ഥം കേടുകൂടാതെ സൂക്ഷിക്കുന്ന ഒരു കാലയളവിനെ നമ്മൾ ഷെൽഫ് ലൈഫ് എന്നാണ് പറയുക. അതിനുശേഷം അതൊരിക്കലും ഉപയോഗിക്കരുത്. ഈ കഴിവതും നമ്മൾ കടകളിൽ നിന്ന് പാല് വാങ്ങുമ്പം ഈ ഫ്രിഡ്ജിൽ അല്ലെങ്കിൽ ഒരു തണുപ്പിച്ച ഒരു സിസ്റ്റത്തിൽ നിന്ന്, പലയിടത്തും ഈ റോഡ് സൈഡിലും പുറത്തുമൊക്കെ ക്രേറ്റിൽ പാൽ പാക്കറ്റ് വെച്ചിട്ടുണ്ടാവും. പക്ഷെ അത് ഒരുപാട് നേരം ഇരിക്കുമ്പം അത്തരം പാല് പെട്ടെന്ന് ചീത്തയായി പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ പാലിൻ്റെ പാക്കറ്റിൻ്റെ പുറത്ത് തന്നെ എഴുതിയിട്ടുണ്ട് അത് 4 ഡിഗ്രി അല്ലെങ്കിൽ അതിൽ താഴെ ടെമ്പറേച്ചറിൽ സൂക്ഷിക്കണമെന്ന്. അപ്പോൾ അങ്ങനെയുള്ള രീതിയിൽ പാല് വാങ്ങാൻ നമ്മൾ ശ്രദ്ധിക്കണം. പിന്നെ നമ്മൾ രണ്ടാമത്തെ കാര്യം ശ്രദ്ധിക്കേണ്ടത് ഓരോന്നും ഏത് ഡിഗ്രിയിൽ സൂക്ഷിക്കണമെന്ന്. ഇപ്പം വെണ്ണ എടുത്ത നമ്മൾ ബട്ടറിന് 1 വർഷത്തോളം ഷെൽഫ് ലൈഫ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം ആ 4 ഡിഗ്രിയിൽ താഴെ അല്ലെങ്കിൽ ആ ഒരു ടെമ്പറേച്ചറിൽ സൂക്ഷിക്കുമ്പോഴേ അതിന് അത്രയും നാൾ കിട്ടത്തുള്ളൂ, അല്ലെങ്കിൽ അത് പെട്ടെന്ന് കേടാകിപ്പോവും. അതുപോലെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒരുപാട് നേരം പുറത്ത് വെച്ചിട്ടും പാലും തൈരും ഒന്നും കേടാവുന്നില്ല, പുളിക്കുന്നില്ലെങ്കിൽ അതിൽ മായം ചേർന്നിരിക്കാനുള്ള സാധ്യതയുണ്ട്. കാര്യം നമുക്കറിയാം ഒരു പാല് കറന്നെടുത്തു കഴിഞ്ഞാൽ ഒരു ഏതാനും മണിക്കൂറുകൾ മാത്രമാണ് അത് ഫ്രഷായിട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ കർഷകർ പശുവിൻ്റെ പാല് ഒക്കെ കറന്നെടുത്ത ഉടനെ തന്നെ അത് വിൽപ്പന നടത്തുന്നത് അല്ലെങ്കിൽ ക്ഷീരസംഘങ്ങളിൽ എത്തിക്കുന്നത്. അവിടുന്ന് തന്നെ എത്രയും വേഗം അത് കോൾഡ് ചെയിനിലോട്ടാണ് മാറ്റുന്നത്, അതായത് അത് എത്രയും പെട്ടെന്ന് തണുപ്പിച്ചാണ് സൂക്ഷിക്കുന്നത്. ആ തണുപ്പിച്ച പാലാണ് പിന്നെ പാസ്ചറൈസ് ചെയ്ത്, പാസ്ചറൈസേഷൻ എന്ന് പറഞ്ഞാൽ ഏകദേശം 72 ഡിഗ്രിയിൽ 15 സെക്കൻഡ് ചൂടാക്കിയാണ് നമ്മുടെ കയ്യിൽ പാക്കറ്റിൽ എത്തുന്നത്. അപ്പോൾ പാലെപ്പോഴും ഈ രീതിയിൽ വളരെ സുരക്ഷിതമായ സ്ഥലങ്ങളിൽ നിന്ന് വാങ്ങുക, അതുപോലെ തന്നെ പരമാവധി തിളപ്പിച്ചിട്ട് മാത്രം എല്ലാ രോഗാണുക്കളും ഒക്കെ പോയെന്ന് ഉറപ്പാക്കാനായിട്ട് നന്നായിട്ട് തിളപ്പിച്ചിട്ട് മാത്രം പാൽ ഉപയോഗിക്കാനും ശ്രദ്ധിക്കുക.
1: ഇപ്പം പാൽ സൊസൈറ്റിയുടെ കാര്യമൊക്കെ പറഞ്ഞല്ലോ, അപ്പോൾ ഈ പലപ്പോഴും ഈ പാൽപ്പൊടി പാൽ ചേർക്കുന്നത് മായമാണോ അല്ലെങ്കിൽ അതിൻ്റെ ഗുണമേന്മയെ ബാധിക്കാറുണ്ടോ, അങ്ങനെയൊക്കെയുള്ള സംശയങ്ങൾ പൊതുവേ ഉണ്ട്, അതേക്കുറിച്ച് എന്താണ് പറയുന്നത്?
0: പാൽപ്പൊടി പാല് ചേർക്കുന്നത് എന്തോ വലിയ തെറ്റായിട്ടൊരു വലിയൊരു തെറ്റിദ്ധാരണ പല ആളുകളുടെ ഇടയിലും ഉണ്ട്. പക്ഷേ ഈ പാൽപ്പൊടി എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഒരു മായമല്ല. പാൽപ്പൊടി എന്ന് പറയുന്നത് തന്നെ പാലിൽ നിന്നുണ്ടാക്കിയ ഒരു പ്രോഡക്റ്റാണ്. അതായത് നമ്മൾ പാൽ അധികം ഉള്ളപ്പോൾ അത് സ്പ്രേ ഡ്രൈയിങ്ങോ ഡ്രം ഡ്രൈയിങ്ങോ അങ്ങനെ എന്തെങ്കിലും ഒരു ടെക്നോളജി വെച്ചിട്ട് പാലിലെ ജലാംശം വറ്റിച്ച്

0: അത് പൊടിയാക്കി മാറ്റി സൂക്ഷിക്കുന്ന മെത്തേഡാണ് പാൽപ്പൊടി എന്ന് പറയുന്നത്. കാരണം നമുക്കറിയാം ഒരു പാല് സൈലോയില് സൂക്ഷിക്കണമെങ്കിൽ വലിയൊരു സ്ഥലം വേണ്ടി വരും. പക്ഷെ അത് പൊടിയാക്കുമ്പം, പൊടിയാക്കുക എന്ന് പറഞ്ഞാൽ അത് അത്ര എളുപ്പമല്ല. കാരണം പാലിൽ 87% വെള്ളമാണ്. അപ്പൊ ഈ 87% വെള്ളമെന്ന് പറയുന്നത് 5% താഴെയാക്കി വളരെ സൂക്ഷ്മമായ നല്ല വളരെ ഹൈജീനിക് ആയിട്ടാണ് പാൽപ്പൊടി ഉണ്ടാക്കുന്നത്. ഈ പാൽപ്പൊടി നമ്മൾ പാലിൽ ചേർക്കുന്നത് സ്റ്റാൻഡർഡൈസേഷന് വേണ്ടിയിട്ടാണ്. സ്റ്റാൻഡർഡൈസേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ പാൽ വിൽക്കണമെങ്കിൽ ഈ ഭക്ഷ്യസുരക്ഷാ നിയമം അനുസരിച്ച് കൊഴുപ്പിതര പദാർത്ഥങ്ങൾക്കൊരു മിനിമം അളവുണ്ട്. ഉദാഹരണം, നമ്മുടെ നാട്ടിൽ ഈ വ്യാപകമായിട്ട് കിട്ടുന്നത് ടോൺഡ് മിൽക്കാണ്. ഈ ടോൺഡ് മിൽക്ക് എന്ന് പറയുമ്പം അതിൽ 3% കൊഴുപ്പും 8.5% കൊഴുപ്പിതര പദാർത്ഥങ്ങളും ഉണ്ട്. ഈ ഒരു ക്വാളിറ്റിയിൽ ഒരു പശുവിനും പാൽ ഉൽപ്പാദിപ്പിക്കാൻ പറ്റത്തില്ല. കറക്റ്റായിട്ട് 3 ടോൺഡ് മിൽക്കായിട്ട് പശുക്കൾക്ക് പറ്റില്ല. അപ്പം നമ്മൾ ചെയ്യുന്നത് ഈ പാല് ഡയറി പ്ലാന്റുകളിൽ വന്നു കഴിഞ്ഞാൽ അത് പരിശോധിക്കും. പരിശോധിച്ചിട്ട് പലപ്പോഴും SNF ആയിരിക്കും കുറവ്, അതായത് സോളിഡ് നോട്ട് ഫാറ്റ്, ഈ കൊഴുപ്പല്ലാത്ത കരപദാർത്ഥങ്ങൾ കുറവായിരിക്കും പാലിൽ. അപ്പോൾ ചെയ്യുന്നത് അതിൽ സ്കിംഡ് മിൽക്ക് പൗഡർ, കൊഴുപ്പ് നീക്കം ചെയ്ത പാലിൽ നിന്നും ഉണ്ടാക്കിയ പാൽപ്പൊടി ഇതിലേക്ക് ചേർക്കുകയാണ് ചെയ്യുക. അതൊരിക്കലും ഒരു മായമല്ല.
1: ജോലി തിരക്കിനിടയിലും ആകാശവാണി സ്റ്റുഡിയോയിൽ വരികയും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വളരെ വിശദമായിട്ട് ഇതേക്കുറിച്ചിട്ട് സംസാരിക്കുകയും ചെയ്തു. ശ്രോതാക്കൾക്ക് വേണ്ടി, ആകാശവാണിക്ക് വേണ്ടി നന്ദി അറിയിക്കുകയാണ്. നമസ്കാരം.
0: നമസ്കാരം.
2: മികച്ച ആരോഗ്യത്തിന് പാലും പാലുൽപ്പന്നങ്ങളും എങ്ങനെ തിരഞ്ഞെടുക്കാം? കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് ഓഫീസറും ക്ഷീരവികസന വകുപ്പിലെ മുൻ അസിസ്റ്റന്റ് ഡയറക്ടറുമായ ശ്രീമതി ഹർഷ വിഎസുമായി ജി സന്തോഷ് കുമാർ സംസാരിക്കുകയായിരുന്നു ഇതുവരെ. ശ്രീമതി ഹർഷ വിഎസിന്റെ ഫോൺ നമ്പർ പറയാം. 9447001071.
3: ഈ വർഷം കൃഷി നന്നായിരിക്കുമെന്ന് കരുതിയതായിരുന്നു, പക്ഷേ കാലാവസ്ഥാ വ്യതിയാനം എല്ലാം തകർത്തു.
4: പ്രകൃതിക്ഷോഭങ്ങൾ നമ്മുടെ നിയന്ത്രണത്തിലല്ലല്ലോ, എന്നാൽ അതുമൂലമുള്ള വിളനഷ്ടത്തിൽ നിന്ന് തീർച്ചയായും നമുക്ക് സംരക്ഷണം നേടാം.
3: എങ്ങനെ?
4: പ്രധാനമന്ത്രി ഫസൽ ബീമാ യോജനയിൽ ചേരൂ. കുറഞ്ഞ പ്രീമിയത്തിൽ വിള ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കും. വെള്ളപ്പൊക്കം, വരൾച്ച, ചുഴലിക്കാറ്റ് തുടങ്ങിയ വിവിധ പ്രതികൂല സാഹചര്യങ്ങളിലുണ്ടാകുന്ന വിളനഷ്ടത്തിന് സാമ്പത്തിക പരിരക്ഷ ഉറപ്പാക്കുന്ന പദ്ധതിയാണിത്.
5: കൂടുതൽ വിവരങ്ങൾക്ക് അടുത്തുള്ള കൃഷിഭവൻ, ബാങ്ക് അല്ലെങ്കിൽ കോമൺ സർവീസ് സെന്ററുമായി ബന്ധപ്പെടൂ. പ്രധാനമന്ത്രി ഫസൽ ബീമാ യോജന, കർഷകന്റെ കരുതൽ, കൃഷിയുടെ സുരക്ഷ.

0: ഇനി കമ്പോള വില നിലവാരം.
1: ഡയറക്ടറേറ്റ് ഓഫ് ഇക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ മാർക്കറ്റ് ഇന്റലിജൻസ് വിഭാഗം പ്രസിദ്ധീകരിച്ച വിപണി വില നിലവാര പ്രകാരം വെളിച്ചെണ്ണ ക്വിന്റലിന് 24,900 മുതൽ 28,300 രൂപ വരെയും കൊപ്ര ക്വിന്റലിന് 15,400 രൂപ മുതൽ 16,000 രൂപ വരെയും വില രേഖപ്പെടുത്തി. നാളികേരം തൊണ്ടോട് കൂടിയത് 1,000 23,000 രൂപ മുതൽ 30,000 രൂപ വരെയാണ് വില. കുരുമുളക് അൺഗാർബിഡ് ക്വിന്റലിന് 67,000 രൂപ മുതൽ 70,000 രൂപ വരെയും ഏലം കിലോഗ്രാമിന് 3,200 രൂപ മുതൽ 4,100 രൂപ വരെയും വിലയുണ്ട്. കശുവണ്ടിപ്പരിപ്പ് ക്വിന്റലിന് 84,300 രൂപ വരെയും അടയ്ക്ക 1,000 എണ്ണത്തിന് 4,500 രൂപ മുതൽ 4,600 രൂപ വരെയും വില രേഖപ്പെടുത്തി. റബ്ബർ ലോട്ട് ക്വിന്റലിന് 24,000 രൂപ മുതൽ 26,800 രൂപ വരെയും പൈനാപ്പിളിന് 4,400 രൂപ മുതൽ 5,500 രൂപ വരെയും മഞ്ഞളിന് 18,000 രൂപ മുതൽ 18,500 രൂപ വരെയും വിലയുണ്ട്. പച്ചക്കപ്പ ക്വിന്റലിന് 2,500 രൂപ മുതൽ 3,200 രൂപ വരെയും ഉണക്കക്കപ്പയ്ക്ക് 6,200 രൂപ മുതൽ 8,000 രൂപ വരെയും വില രേഖപ്പെടുത്തി. കൂടുതൽ വിവരങ്ങൾക്ക് ഡയറക്ടറേറ്റ് ഓഫ് ഇക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ മാർക്കറ്റ് ഇന്റലിജൻസ് ബുള്ളറ്റിൻ പരിശോധിക്കാവുന്നതാണ്.
0: നിങ്ങൾ കേട്ടത് കമ്പോള വില നിലവാരം. ഇനി കേരള കാർഷിക സർവകലാശാല നൽകിയ വിളപരിപാലന നിർദ്ദേശങ്ങൾ കേൾക്കാം.
2: ജലലഭ്യതയനുസരിച്ച് മുണ്ടകന് ഞാറ് പൊടിഞ്ഞാറ്റടിയായോ ചേറുഞ്ഞാറ്റടിയായോ തയ്യാറാക്കാം. ജലം ലഭിക്കുന്ന പ്രദേശങ്ങളിൽ ചേറ്റുഞ്ഞാറ്റടിയാണ് ഉത്തമം. ഒരാഴ്ച മുമ്പേ വിളയും എന്നതാണ് ഈ രീതിയുടെ ഗുണം. നല്ല വളക്കൂറും നീർവാർച്ചയും ജലസേചന സൌകര്യവുമുള്ള സ്ഥലം വേണം ഞാറ്റടിക്കായി തിരഞ്ഞെടുക്കാൻ. നിലമൊരുക്കുന്നതിനോടൊപ്പം ചതുരശ്ര മീറ്ററിന് 1 കിലോഗ്രാം എന്ന തോതിൽ കമ്പോസ്റ്റോ കാലിവളമോ മണ്ണുമായി ചേർത്ത് കൊടുക്കണം. ഞാറ്റടി ഒരുക്കുമ്പോൾ വിത്തിനായി ഭാരമുള്ള നെന്മണികൾ മാത്രം ഉപയോഗിക്കുക. ഇതിനായി 150 ഗ്രാം കറിയുപ്പ് വെള്ളത്തിലിട്ട് താഴ്ന്ന നെന്മണികൾ മാത്രം ഉപയോഗിക്കുക. 1 ഏക്കറിന് 25 മുതൽ 30 കിലോഗ്രാം വിത്ത് മതിയാകും. 1 ഏക്കർ നടുന്നതിന് 10 സെന്റ് സ്ഥലത്ത് ഞാറ്റടി ഒരുക്കിയാൽ മതി. വിത്ത് കുതിർക്കുമ്പോൾ സ്യൂഡോമോണാസ് എന്ന ബാക്ടീരിയൽ മിശ്രിതം ചേർത്താൽ ഞാറ്റടിയിലുണ്ടാകുന്ന കുമിൾ രോഗങ്ങളെ ചെറുക്കാൻ സാധിക്കും. 1 കിലോഗ്രാം വിത്തിന് 10 ഗ്രാം മിശ്രിതം എന്ന

0: അർഹരായ കർഷകർക്ക് പ്രതിവർഷം 6000 രൂപ 3 ഗഡുക്കളായി നേരിട്ട് ബാങ്ക് അക്കൗണ്ടിലേക്ക് ലഭിക്കുന്നു. ആവശ്യങ്ങൾ നിറവേറ്റാൻ ഈ സഹായം പ്രയോജനപ്പെടും.
1: കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനും അടുത്തുള്ള കൃഷിഭവൻ, കോമൺ സർവീസ് സെന്റർ അല്ലെങ്കിൽ കൃഷിവകുപ്പ് ഓഫീസുമായി ബന്ധപ്പെടുക. PM കിസാൻ, കർഷകന്റെ വളർച്ചയ്ക്ക് കേന്ദ്ര സർക്കാരിന്റെ കരുതൽ.
2: ഇനി പരിപാടിയുടെ തുടക്കത്തിൽ ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരം എന്താണെന്ന് നോക്കാം. ചോദ്യം ഇതായിരുന്നു, റബ്ബറിൽ സാധാരണ ബഡ്ഡിങ്ങും ക്രൗൺ ബഡ്ഡിങ്ങും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഉത്തരം, സാധാരണ ബഡ്ഡിംഗ് നടത്തുന്നത് ചെറുതൈകളിൽ നിലനിരപ്പിന് തൊട്ടുമുകളിലാണ്. എന്നാൽ ക്രൗൺ ബഡ്ഡിങ് വലിയ തൈകളിൽ 2.5 മുതൽ 3 മീറ്റർ വരെ ഉയരത്തിലാണ് ചെയ്യേണ്ടത്.
3: നിർവഹണം ഷിബു ജോർജ്, നിർവഹണ സഹായം എം നിസാമുദ്ദീൻ.
4: വയലും വേടും സമാപിക്കുന്നു.

പ്രിയ ശ്രോതാക്കളെ, ഈ അറിയിപ്പ് ശ്രദ്ധിക്കൂ. ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടിയിൽ നാളെ രാവിലെ 11:00 മുതൽ 12:00 വരെ കാഴ്ച പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് നേത്രരോഗ ചികിത്സാ വിദഗ്ധൻ ഡോക്ടർ ദേവിൻ പ്രഭാകർ മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495964321 അല്ലെങ്കിൽ 9496556321. ഒരു നമ്പർ കൂടി 9496559321. കാഴ്ച പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി നാളെ രാവിലെ 11:00 മുതൽ 12:00 വരെ. അറിയിപ്പ് സമാപിച്ചു.

ആകാശവാണി ആനന്ദപുരി FM 101.9. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ഇൻസ്പെക്ടർ ഗരുഡ് എന്ന ചിത്രത്തിനു വേണ്ടി വിനീത് ശ്രീനിവാസൻ പാടിയ ഗാനം. ഗാനരചന വയലാർ ശരത്ചന്ദ്രവർമ്മ, സംഗീതം അലക്സ് പോൾ.

0: സെബിയുടെ ഒരു ഇൻവെസ്റ്റർ ബോധവൽക്കരണ സംരംഭം. കൂടുതൽ വിവരങ്ങൾക്ക് സെബി ഇൻവെസ്റ്റർ വെബ്സൈറ്റ് സന്ദർശിക്കുക അല്ലെങ്കിൽ സെബി സാർഥി ആപ്പ് ഡൗൺലോഡ് ചെയ്യുക.
1: റഫീഖ് അഹമ്മദിന്റെ വരികൾക്ക് ഔസേപ്പച്ചൻ സംഗീതം നൽകി. രഞ്ജിത് ഗോവിന്ദ് പാടിയ ഗാനം ചിത്രം പ്രണയകാലം.

പ്രേമം എന്ന ചിത്രത്തിനു വേണ്ടി രാജേഷ് മുരുകേഷിനും ശബരീഷ് വർമ്മയും പാടിയ ഗാനം. ഗാനരചന ശബരീഷ് വർമ്മ, ഈണം പകർന്നത് രാജേഷ് മുരുകേഷൻ.

പ്രിയ ശ്രോതാക്കളെ, ഈ അറിയിപ്പ് ശ്രദ്ധിക്കൂ. ഹരിതം ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ വ്യാഴാഴ്ച രാവിലെ 11:00 മുതൽ 12:00 വരെ പശുക്കളിലെ പ്രധാന രോഗങ്ങളും നിയന്ത്രണ മാർഗങ്ങളും എന്ന വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് തിരുവനന്തപുരം കോളേജ് ഓഫ് ഡയറി സയൻസ് ആൻഡ് ടെക്നോളജി അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ കെ ലാലു മറുപടി നൽകുന്നു. സംശയങ്ങൾ ചോദിക്കുന്നതിനായി ശ്രോതാക്കൾ വിളിക്കേണ്ട നമ്പറുകൾ ഇനി പറയുന്നു. 9495964321, 9495655631, ഒരു നമ്പർ കൂടി 9495655631. ഓർക്കുക, ഹരിതം ഹലോ ആകാശവാണിയിൽ പശുക്കളിലെ പ്രധാന രോഗങ്ങളും നിയന്ത്രണ മാർഗങ്ങളും എന്ന വിഷയത്തെ കുറിച്ചുള്ള തത്സമയ ഫോണിൻ പരിപാടി വ്യാഴാഴ്ച രാവിലെ 11:00 മുതൽ 12:00 വരെ. അറിയിപ്പ് സമാപിച്ചു.

0: സെബിയുടെ ഒരു ഇൻവെസ്റ്റർ ബോധവൽക്കരണ സംരംഭം. കൂടുതൽ വിവരങ്ങൾക്ക് സെബി ഇൻവെസ്റ്റർ വെബ്സൈറ്റ് സന്ദർശിക്കുക, അല്ലെങ്കിൽ സെബി സാർഥി ആപ്പ് ഡൗൺലോഡ് ചെയ്യുക.
1: കരുണാസായി മനോയാനം എല്ലാ ബുധനാഴ്ചയും രാവിലെ 7:55. പ്രായോജകർ കരുണാസായി ഡി അഡിക്ഷൻ ആൻഡ് മെന്റൽ ഹെൽത്ത് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് വെള്ളനാട്.
2: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം എല്ലാ ദിവസവും രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളായണി ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
3: സിഐഎ എന്ന ചിത്രത്തിനുവേണ്ടി ഹരിചരണം സയനോരയും പഴയ ഗാനം, ഗാനരചന റഫീഖ് അഹമ്മദ്, സംഗീതം ഗോപി സുന്ദർ.

0: ആകാശവാണി അനന്തപുരി FM 101.9 സമയം 8 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: ആരോഗ്യ പ്രവർത്തകർ സേവന മനോഭാവത്തോടെയും കരുണയോടെയും പ്രവർത്തിക്കണമെന്ന് ആഹ്വാനം ചെയ്ത രാഷ്ട്രപതി ദ്രൗപദി മുർമു. ഏകീകൃത ഗതാഗത ചരക്ക് നീക്ക അതോറിറ്റി രൂപീകരിക്കുന്നതിന് കേന്ദ്ര മന്ത്രിസഭയുടെ അംഗീകാരം. ചെറുകിട ഇടത്തര സംരംഭ വളർച്ചാ ഫണ്ടിനും അനുമതി. ഇന്ത്യയുടെ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്നതിന് ശക്തവും സംയോജിതവുമായ സമുദ്ര ആവാസ വ്യവസ്ഥ ആവശ്യമാണെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ഒമാൻ തീരത്തും കരിങ്കടലിലും കപ്പലുകൾക്ക് നേരെയുണ്ടായ ആക്രമണത്തെ അപലപിച്ച് ഇന്ത്യ. കേരളത്തിൽ ഇൻഫ്ലുവൻസ മൂലമുള്ള മരണങ്ങളിൽ വർധനവുണ്ടായതായി റിപ്പോർട്ട്. ഈ വർഷം ഇതുവരെ കേരളത്തിൽ 120 മരണങ്ങളാണ് റിപ്പോർട്ട് ചെയ്തത്. പത്തനംതിട്ട അബാൻ മേൽപ്പാല നിർമ്മാണവുമായി ബന്ധപ്പെട്ട കരാറുകാരന് അന്ത്യശാസനം നൽകി പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി PK ബഷീർ. സംസ്ഥാനത്തെ സർക്കാർ ആശുപത്രികളിൽ ജീവൻ രക്ഷാ മരുന്നുകൾ ഉൾപ്പെടെ എല്ലാതരം മരുന്നുകളുടെയും വിതരണം സുഗമമാക്കിയതായി ആരോഗ്യമന്ത്രി K മുരളീധരൻ. കേരളത്തിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 9 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. വെസ്റ്റ്ഇൻഡീസിനെതിരായ T20 ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ടോസ് നേടി ഇന്ത്യ ഫീൽഡിംഗ് തെരഞ്ഞെടുത്തു. അനന്തപുരി FM ൽ പ്രധാന വാർത്തകൾ ഇനി നാളെ രാവിലെ 6 മണിക്ക്.

101.9 ഇത് ആകാശവാണി അനന്തപുരി FM. ചലച്ചിത്ര ഗാനങ്ങൾ തുടരുന്നു. എസ് രമേശൻ നായരുടെ വരികൾക്ക് മോഹൻ സിത്താരയുടെ സംഗീതം. MG ശ്രീകുമാറും ചിത്രയും സംഘവും പാടിയത്. ചിത്രം രാക്ഷസ രാജാവ്.

0: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണ്ണ വില
1: എന്നും രാവിലെ 10:30
0: പ്രായോജകർ.
1: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
0: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.
2: മാർഗംകളി എന്ന ചിത്രത്തിനു വേണ്ടി അക്ബർ ഖാനും സിതാരയും പാടിയ ഗാനം ഗാനരചന ഹരിനാരായണൻ, സംഗീതം ഗോപി സുന്ദർ.

0: കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി നഗരപുരാണം എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ 7:55. പ്രായോജക കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി, വെങ്കോട്, വട്ടപ്പാറ.
1: ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ് നോവൽ സഞ്ചാരം എല്ലാ ദിവസവും രാവിലെ 8:30. പ്രായോജകർ ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ്. സ്വർണ്ണാഭരണങ്ങൾക്ക് ഇപ്പോൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി.
2: ആർത്തവ വിരാമത്തോടനുബന്ധിച്ചുള്ള സങ്കീർണതകൾ ലഘൂകരിച്ച് മെച്ചപ്പെട്ട ജീവിത നിലവാരം എങ്ങനെ ഉറപ്പാക്കാം? നാളെ ഉച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ ഡോക്ടർ ജാക്വലിൻ എസ് എൽ സംസാരിക്കുന്നു.
3: കുമാർ സാനുവും അൽക്കായ് യാഗ്നികും ചേർന്ന് പാടിയൊരു ഹിന്ദി ഗാനം കേൾക്കാം. ഗാനരചന റാണി മാലിക്, സംഗീതം അനു മാലിക്, ചിത്രം മേ ഖിലാഡി തു അനാരി.

പ്രിയ ശ്രോതാക്കളെ, ഈ അറിയിപ്പ് ശ്രദ്ധിക്കൂ. ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടിയിൽ നാളെ രാവിലെ 11:00 മുതൽ 12:00 വരെ കാഴ്ച പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് നേത്രരോഗ ചികിത്സാ വിദഗ്ധൻ ഡോക്ടർ ദേവിൻ പ്രഭാകർ മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495964321 അല്ലെങ്കിൽ 9496556321. ഒരു നമ്പർ കൂടി 9496559321. കാഴ്ച പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി നാളെ രാവിലെ 11:00 മുതൽ 12:00 വരെ. അറിയിപ്പ് കഴിഞ്ഞു. ആകാശവാണി ആനന്ദപുരി FM 101.9 പ്രിയ ശ്രോതാക്കൾ, ചലച്ചിത്ര ഗാനങ്ങളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഒപ്പമെന്ന ചിത്രത്തിനുവേണ്ടി MG ശ്രീകുമാർ പാടിയ ഗാനം കേൾക്കാം. ഗാനരചന ഡോക്ടർ മധു വാസുദേവൻ, സംഗീതം ഫോർ മ്യൂസിക്സ്.

മജ്നു എന്ന തമിഴ് ചിത്രത്തിനു വേണ്ടി ഹാരിഷ് രാഘവേന്ദ്രയും ബോംബെ ജയശ്രീയും അരുണും ചേർന്ന് പാടിയ ഗാനം കേൾക്കാം. ഗാനരചന വൈരമുത്തു, സംഗീതം ഹാരിസ് ജയരാജ്.

ചിന്മയി ശ്രീപദയും ജസ്റ്റിൻ പ്രഭാകരനും പാടിയ ഗാനം ഗാനരചന മനു മഞ്ചിത്തും ആരോൺ മാത്യുവും. ഈണം പകർന്നത് ജസ്റ്റിൻ പ്രഭാകരൻ. ചിത്രം സർവമായ.

മുരുകൻ കാട്ടാക്കടയുടെ വരികൾക്ക് ശരത് സംഗീതം പകർന്ന് മധു ബാലകൃഷ്ണനും ജിൻഷാ നാനുവും പാടിയ ഗാനം ചിത്രം തത്സമയം ഒരു പെൺകുട്ടി.

ചലച്ചിത്ര ഗാനങ്ങളിൽ ഇനി ഒരു ഗാനം കൂടി. ബോഡിഗാർഡ് എന്ന ചിത്രത്തിന് വേണ്ടി കാർത്തിക്കും എലിസബത്ത് രാജുവും പാടിയത്. ഗാനരചന കൈതപ്രം ദാമോദരൻ നമ്പൂതിരി, സംഗീതം ഔസേപ്പച്ചൻ.

0: ചലച്ചിത്ര ഗാനങ്ങളാണ് ഇതുവരെ കേട്ടത്. ആകാശവാണി ആനന്ദപുരി എഫ് എം 101.9 സമയം 9 മണി കഴിഞ്ഞ് 30 മിനിറ്റ്. ഇപ്പോൾ
1: സംഗീതസുധ. സംഗീതസുധയിൽ ഇന്ന്
2: ശ്രീമതി ജയലക്ഷ്മി ശേഖർ അവതരിപ്പിക്കുന്ന വീണ കച്ചേരി കേൾക്കാം. ഊത്തുക്കാട് വെങ്കടസുബയ്യർ കൃതികൾ കേൾക്കാം. ആദ്യം ഗംഭീര നാട്ടരാഗത്തിൽ ശ്രീ വിഘ്നരാജം എന്ന കൃതി കേൾക്കാം. ഖണ്ഡനട.

പ്രകാശധാര, ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40. മറക്കാതെ കേൾക്കുക പ്രകാശധാര

ആകാശവാണി ആനന്ദപുരി FM 101.9 ഇപ്പോൾ നിശാസുരഭി. നിശാസുരഭയിൽ ഇന്ന് ആദ്യം അന്ന എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും ചിത്രയും പാടിയ ഗാനം. ഗാനരചന ഷിബു ചക്രവർത്തി, സംഗീതം ഔസേപ്പച്ചൻ.

നമ്പർ വൺ സ്നേഹതീരം ബാംഗ്ലൂർ നോർത്ത് എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയ ഗാനം. ഈ ഗാനത്തിന്റെ വരികൾ ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം നൽകിയത് ജെറി അമൽദേവ്.

നിശാസുരഭിയിൽ ഇനി പുറപ്പാട് എന്ന ചിത്രത്തിന് വേണ്ടി എം ജി ശ്രീകുമാർ പാടിയ ഗാനം കേൾക്കാം. ഗാനരചന ONV കുറുപ്പ്, സംഗീതം ഔസേപ്പച്ചൻ.

0: ആകാശവാണി ആനന്ദപുരി FM 101.9 സമയം 11 മണി. ഇപ്പോൾ രാജ്പണിക്കർ ശാസ്തമംഗലം അവതരിപ്പിച്ച സുഭാഷിതം കേൾക്കാം.
1: അന്നദാനം മഹാദാനമെന്നാണല്ലോ, അതുമായി ബന്ധപ്പെട്ട ഒരു കഥ ഉത്തര രാമചരിതത്തിലുണ്ട്. എന്താണ് മനുഷ്യജന്മത്തിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം? ധർമാർത്ഥകാമത്തിലൂടെ മോക്ഷം അഥവാ നിത്യമുക്തി പ്രാപിക്കുക എന്നതാണ്. ഇതര ജീവികളുടെ ജന്മങ്ങളെ അപേക്ഷിച്ച് മനുഷ്യജന്മം വളരെയേറെ ശ്രേഷ്ഠതരമാണെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. എങ്കിൽ പോലും മനുഷ്യനായി പിറവിയെടുത്താൽ വളരെ ദുരിതപൂർണവും അത്യന്തം ക്ലേശകരവുമായ ജീവിതം നയിക്കേണ്ടതായി വരുന്നു. അതുകൊണ്ടാണ് നിത്യമുക്തരായി പുനർജന്മഹീനരായി ഭവിക്കണമെന്ന നമ്മുടെ പ്രാർത്ഥനയെ പുരാണങ്ങൾ അടിവരയിടുന്നത്. എന്നാൽ വേറൊരു കൂട്ടം മരണാന്തര സ്വർഗത്തിൽ പോകുന്നതാണ് അഭികാമ്യമെന്നും സത്കർമ്മങ്ങൾ അതിലേക്ക് നയിക്കുമെന്നും ആത്മാർത്ഥമായി കരുതുന്നു. പക്ഷെ സ്വർഗത്തിലെത്തിയാൽ പോലും മനുഷ്യന്റെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടുമോ? ശംഭൂകന് ശ്രീരാമൻ മോക്ഷപ്രാപ്തി നൽകിയതിനെ തുടർന്ന് ദേവകൾ പുഷ്പവൃഷ്ടി ചെയ്ത് ശ്രീരാമചന്ദ്രനെ അനുമോദിക്കുന്നു. തുടർന്ന് ദേവേന്ദ്രന്റെ അഭ്യർത്ഥന മാനിച്ച് ശ്രീരാമൻ അഗസ്ത്യമുനിയുടെ ആശ്രമത്തിലെത്തുന്നു. അഗസ്ത്യമുനിയാകട്ടെ ശ്രീരാമനെ സന്തോഷപൂർവ്വം സ്വീകരിച്ച ശേഷം ഒരു അപൂർവ ആഭരണം അദ്ദേഹത്തിന് സമ്മാനിക്കുന്നു. അത്തരമൊരു ആഭരണം വനത്തിൽ വസിക്കുന്ന ഋഷിക്ക് എങ്ങനെ ലഭിച്ചു എന്ന് ശ്രീരാമൻ ആരാഞ്ഞപ്പോൾ അഗസ്ത്യമുനി ചിരിച്ചുകൊണ്ട് അദ്ദേഹത്തിന് മറുപടി നൽകുന്നു. ഒരിക്കൽ ദണ്ഡകാരണ്യത്തിലൂടെ അഗസ്ത്യ മഹർഷി സഞ്ചരിക്കെ വനമധ്യത്തിൽ സ്ഫടികം പോൽ നിർമ്മലമായൊരു തടാകം ശ്രദ്ധയിൽപ്പെട്ടു. എന്നാൽ സൂക്ഷ്മദൃഷ്ടിയിൽ തടാകത്തിലൊരു മനുഷ്യ ശവശരീരം കിടക്കുന്നതായി കണ്ടു. അത് ആശ്ചര്യത്തോടെ ചിന്താധീനനായി നോക്കി നിൽക്കെ വേറിട്ടൊരു അപൂർവമായൊരു കാഴ്ച അഗസ്ത്യമുനി കാണാനിടയായി. ആകാശത്തിൽ നിന്നും ഒരു വിമാനം താണു പറന്നു വരുന്നതും സിദ്ധഗന്ധർവന്മാരാൽ സേവിതനായി വെൺകൊറ്റ കുടയും ചൂടി ദേവസമാനനായ ഒരാൾ പൊയ്കയിൽ ഇറങ്ങുകയും അനന്തരം ശവശരീരം ഭക്ഷിക്കുന്നതുമായ അത്യന്തം വിസ്മയകരമായ ഒരു കാഴ്ച മഹാമുനി കണ്ടു. ഇത് കർത്തവ്യതാമൂഢനായി നിന്നുപോയ അഗസ്ത്യമുനി ഉടൻ തന്നെ ദേവസമാനായ ആ മനുഷ്യന്റെ സമീപമെത്തി, ആരും മനുഷ്യ ശവശരീരം ഭക്ഷിക്കാറില്ലെന്നും എന്തിനാണ് ഇങ്ങനെ മനുഷ്യ ശരീരം ഭക്ഷിക്കുന്ന അധമ പ്രവൃത്തി ചെയ്യുന്നതെന്നും ആരാഞ്ഞു. ദേവസമാനായ അയാൾ ഉടൻ തന്നെ മുനിയെ ഭക്തിപൂർവ്വം വണങ്ങിക്കൊണ്ട് അതിലേക്ക് നയിച്ച കാര്യങ്ങൾ വിവരിച്ചു. താൻ കഴിഞ്ഞ ജന്മത്തിൽ വിദർഭ രാജാവായിരുന്ന സുദേവന്റെ മകനായ ശ്വേതഹവനാണെന്ന് അറിയിച്ചു. അച്ഛന്റെ മരണത്തോടെ താൻ രാജപദവി ഏറ്റെടുത്തുവെങ്കിലും കാലക്രമേണ വിരക്തി വരികയും അനുജനായ സുരഥന് രാജ്യഭാരമേൽപ്പിച്ച് ദീർഘതപസ്സിന് പോവുകയും ചെയ്തു. ഏറെ നാൾ കഴിഞ്ഞ് ദണ്ഡകവനത്തിലെ വാഹിനി തടാകക്കരയിൽ താൻ ജീവൻ വെടിഞ്ഞു. എന്നാൽ ആത്മാവ് സ്വർഗപുരിയിൽ തന്നെ എത്തി. അപ്പോഴാണ് ഒരു ദുഃഖസത്യം ഞാൻ മനസ്സിലാക്കിയത്. സ്വർഗത്തിൽ മറ്റെല്ലാവിധ സുഖസൗകര്യങ്ങളും തനിക്ക് ലഭ്യമായെങ്കിലും ആഹാരമോ വെള്ളമോ എനിക്ക് കിട്ടാതെ വന്നു. ഇതേ തുടർന്ന് താൻ ബ്രഹ്മാവിനോട് പരാതി ബോധിപ്പിച്ചു. അതിന് ബ്രഹ്മാവ് നൽകിയ മറുപടി അത്യന്തം വിചിത്രമായിരുന്നു. ഭൂമിയിൽ താൻ ജീവിച്ചിരിക്കുമ്പോൾ ആർക്കും അന്നദാനം ചെയ്യാതെ തൻ്റെ ദേഹം മാത്രം താൻ സംരക്ഷിച്ചു. അതിൻ്റെ ഫലമായിട്ടാണ് സത്കർമ്മങ്ങൾ ചെയ്തു സ്വർഗം ലഭിച്ചുവെങ്കിലും നിനക്ക് തീവ്രമായ വിശപ്പും ദുഃഖവും ഉണ്ടാകാൻ കാരണം. തൻ്റെ ശവശരീരം ദണ്ഡകവനത്തിലെ വാഹിനീതടത്തിൽ കിടക്കുകയാണെന്നും ആഹാരത്തിനായി സ്വന്തം ശവശരീരം തന്നെ ഭക്ഷിക്കണമെന്നും ബ്രഹ്മാവ് അറിയിച്ചു. എന്നാൽ ഇത് നിനക്ക് സ്വാദിഷ്ടമായി തന്നെ അനുഭവപ്പെടും. ഈ പ്രക്രിയയെ തുടർന്ന് അധികം നാൾ കഴിയുന്നതിന് മുമ്പായി ഒരു ദിവസം അവിടെ വെച്ച് നീ അഗസ്ത്യമുനിയെ കാണുകയും ഈ പ്രവൃത്തിയെ അദ്ദേഹം വിലക്കുകയും ചെയ്യും. അതോടുകൂടി നിന്റെ ശിക്ഷാവിധി പൂർത്തിയാക്കി സ്വർഗത്തിൽ തന്നെ വീണ്ടും പ്രതാപത്തോടെ കഴിയുവാനും അന്നപാനാദികൾ ഭുജിക്കുവാനും കഴിയും. അഗസ്ത്യമുനിയെയാണ് താൻ ദർശിക്കുന്നത് എന്ന സന്തോഷത്തോടെ ശ്വേതഹവൻ അദ്ദേഹത്തിൻ്റെ പക്കലുള്ള അനർഹമായ ഒരു മാല മഹർഷിക്ക് സമ്മാനിച്ചു. ആ മാലയാണ് അഗസ്ത്യമുനി ശ്രീരാമചന്ദ്രന് സമ്മാനിച്ചത്. അന്നദാനം മഹാദാനമെന്നാണ് ഇന്നും വിശ്വസിക്കപ്പെടുന്ന പ്രമാണം. മറ്റ് യാതൊരു ദാനവും അന്നദാനത്തിൻ്റെ മേന്മയുള്ളതല്ലെന്ന് വിഷ്ണു ധർമ്മോത്തരത്തിലും പറയുന്നുണ്ട്. അന്നദാതാവിനെ പിതൃസ്ഥാനീയനായും വാഴ്ത്തപ്പെടുന്നു. അതുകൊണ്ടാണ് ഗജതുരകസഹസ്രം ഗോകുലം കോടിദാനം കനകരചിതപാത്രം

രാജ്പണിക്കർ ശാസ്തമംഗലം അവതരിപ്പിച്ച സുഭാഷിതമാണ് ഇതുവരെ കേട്ടത്. ഇപ്പോൾ കാലാവസ്ഥ അറിയിപ്പ്. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളും ആകാശം ഭാഗികമായി മേഘാവൃതമായിരിക്കും. ഒന്നോ രണ്ടോ തവണ മഴയോ ഇടിയോടുകൂടിയുള്ള മഴയോ ഉണ്ടാകാൻ സാധ്യത. കാലാവസ്ഥ അറിയിപ്പ് സമാപിച്ചു. ആകാശവാണി അനന്തപുരി FM 101.9. ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ പ്രക്ഷേപണം ഇവിടെ പൂർണ്ണമാകുന്നു. ഇതുവരെ പ്രിയ ശ്രോതാക്കൾക്കൊപ്പം സ്റ്റുഡിയോയിലുണ്ടായിരുന്നത് ഞാൻ രഞ്ജിനി നായർ. ഇപ്പോൾ സമയം 11 മണി കഴിഞ്ഞ് 5:35. ഇനി ഇപ്പോൾ മുതൽ നാളെ രാവിലെ 5:48 വരെ വിവിധ് ഭാരതി റിലേ.

Shaw.

0: हम हैं तेरे साथ,
1: बिल्कुल,
0: और पहुंचा देंगे उसके कानों तक हम ये

ادا مستانہ سر سے پاؤں